0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
2: കൈതപ്രത്തിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം, സന്ദേശം എന്ന ചിത്രത്തിനു വേണ്ടി വേണുഗോപാലും ചിത്രയും സംഘവും പാടിയത്.

0: ഇന്നത്തെ സ്മൃതിമധുരം ഇത്രമാത്രം. മറ്റൊരു വിഷയവുമായി സ്മൃതിമധുരം വീണ്ടും നാളെ രാവിലെ 8:35 ആകാശവാണി.
1: യോഗസൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ യോഗയുടെ അടിസ്ഥാനമായ 4 സ്ഥിതികളും അവയുടെ വിശ്രമസ്ഥിതികളും, ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് KP സംസാരിക്കുന്നു.
3: ഒരു മനുഷ്യൻ പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുന്നത് 4 സ്ഥിതികളിലൂടെയാണ്. ജനിച്ച ഉടനെ മലർന്നു കിടന്നും പിന്നീട് കമിഴ്ന്നും പിന്നീട് കാലുകൾ നീട്ടി ഇരുന്നുകൊണ്ടും ഒടുവിലായി എഴുന്നേറ്റ് നിന്നുകൊണ്ടും പൂർണ്ണ വളർച്ച.

0: പ്രാപിക്കുന്നു. പ്രാഥമികമായ ഈ നാല് സ്ഥിതികളാവാം യോഗാസന പരിശീലനങ്ങളുടെ അടിസ്ഥാനമായി തീർന്നത്. യോഗയുടെ അടിസ്ഥാനമായ നാല് സ്ഥിതികളും അവയുടെ വിശ്രമസ്ഥിതികളും പരിചയപ്പെടാം. താടാസനം. നിൽക്കുന്ന സ്ഥിതിയാണ് താടാസനം. ഇരുകാലുകളും ചേർത്ത് തലയും കഴുത്തും നട്ടെല്ലും ഒരു നേർരേഖയിൽ വരുന്ന രീതിയിൽ നിൽക്കുക. കൈത്തലങ്ങൾ കമഴ്ത്തി തുടകളുടെ ഇരുവശങ്ങളിലുമായി ചേർത്ത് വയ്ക്കുക. കൈവിരലുകൾ അടുപ്പിച്ച് താഴേക്ക് നിവർത്തിപ്പിടിക്കുക. ശരീരത്തെയും പേശികളെയും ദൃഢമാക്കി ഉറപ്പിച്ചു വയ്ക്കുക. കണ്ണുകൾ അടച്ച് അല്പനേരം ശരീരത്തിൻ്റെ സ്ഥിരതയെ ശ്രദ്ധിക്കുക. നിന്നുകൊണ്ടുള്ള യോഗാസനങ്ങൾ ആരംഭിക്കുന്നത് ഈ സ്ഥിതിയിൽ നിന്നുമാണ്. ശിഥില താടാസനം. താടാസനത്തിൻ്റെ വിശ്രമസ്ഥിതിയാണ് ശിഥില താടാസനം. കാലുകൾ ഇരുവശങ്ങളിലേക്കുമായി ഏകദേശം ഒരടിയോളം അകത്തി വയ്ക്കുക. തോളുകൾ അയച്ചിട്ടുകൊണ്ട് കൈകൾ ശരീരത്തിനിരുവശവുമായി തൂക്കിയിടുക. ശരീരം പിരിമുറുക്കങ്ങളില്ലാതെ വിശ്രമാവസ്ഥയിലാണെന്ന് ഉറപ്പുവരുത്തുക. കണ്ണുകൾ അടച്ചുകൊണ്ട് ഈ സ്ഥിതിയിൽ അല്പനേരം തുടരുക. ദണ്ഡാസനം. നിലത്ത് കാലുകൾ നീട്ടിയിരിക്കുന്ന രീതിയിലാണ് ദണ്ഡാസനം. കാലുകൾ മുന്നിലേക്ക് നിവർത്തി കാൽപാദങ്ങളെ ചേർത്ത് കാൽമടമ്പുകൾ മുന്നിലേക്ക് നീട്ടുക. കൈവിരലുകൾ ചേർത്ത് കൈത്തലങ്ങൾ മുന്നോട്ട് കമഴ്ത്തി ശരീരത്തിന് ഇരുവശവുമായി നിലത്ത് വയ്ക്കുക. ശിരസ്സും കഴുത്തും നട്ടെല്ലും ഒരു നേർരേഖയിൽ വരുന്ന രീതിയിൽ നിവർന്നിരിക്കുക. കണ്ണുകളടച്ച് സ്ഥിതിയിൽ തുടരുക. ശിഥില ദണ്ഡാസനം. ദണ്ഡാസന സ്ഥിതിയുടെ വിശ്രമ അവസ്ഥയാണ് ശിഥില ദണ്ഡാസനം. കാലുകൾ ഇരുവശങ്ങളിലേക്കും അകറ്റി അയവുള്ളതാക്കി വയ്ക്കുക. കൈവിരലുകൾ പിന്നിലേക്ക് വരത്തക്ക വിധം കൈത്തലങ്ങൾ പുറകിലേക്ക് വച്ച് കൈകളിലേക്ക് ശരീരത്തിൻ്റെ ഭാരം കൊടുത്തുകൊണ്ട് ശിരസിനെ വശങ്ങളിലേക്കോ പുറകിലേക്കോ ചായച്ചു വച്ചുകൊണ്ട് കണ്ണുകളടച്ച് വിശ്രമിക്കുക. ഊർധ്വമുഖസ്ഥിതി. മലർന്നു കിടക്കുന്ന സ്ഥിതിയാണ് ഊർധ്വമുഖസ്ഥിതി. മലർന്നു കിടന്നുകൊണ്ട് കാൽപാദങ്ങളെ ചേർത്ത് വയ്ക്കുക. കൈയുകൾ ശിരസിന് മുകളിലേക്ക് നീട്ടി കൈവിരലുകൾ ചേർത്ത് കൈത്തലങ്ങൾ മലർത്തി നിലത്ത് വയ്ക്കുക. കൈയുടെ പേശികൾ ചെവികളിൽ സ്പർശിക്കുന്ന രീതിയിൽ ശരീരത്തെ കാൽവിരലുകൾ മുതൽ കൈവിരലുകൾ വരെ നിവർത്തി വിസ്തരിപ്പിക്കുക. കണ്ണുകളടച്ച് സ്ഥിതിയിൽ തുടരുക. ശവാസന സ്ഥിതി. ഊർധ്വമുഖസ്ഥിതിയുടെ വിശ്രമസ്ഥിതിയാണ് ശവാസനം. യോഗ മാറ്റിൽ മലർന്നു കിടക്കുക. കാലുകൾ പരസ്പരം വേർപെടുത്തി കാൽപാദങ്ങളെ വശങ്ങളിലേക്ക് ചെരിച്ച് അയച്ചിടുക. ശരീരത്തെ ഒരേ സമയം മുകളിലേക്കും താഴേക്കും അല്പമൊന്ന് വിടർത്തി സാവകാശം പരിപൂർണമായ വിശ്രമസ്ഥിതിയിലേക്ക് വരിക. കണ്ണുകളടച്ചുകൊണ്ട് കാൽവിരലുകൾ മുതൽ ശിരസ് വരെയുള്ള ഓരോ അംഗങ്ങളെയും കുറിച്ച് ബോധവാനാവുക. ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും പിരിമുറുക്കം കുറഞ്ഞു വരുന്നത് ശ്രദ്ധിക്കുക.
1: യോഗയുടെ അടിസ്ഥാനമായ നാല് സ്ഥിതികളും അവയുടെ വിശ്രമസ്ഥിതികളും. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി.
2: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം അങ്ങാടി എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല വരികൾ എഴുതി ശ്യാം ഈണം നൽകി വാണി ജയറാം പാടിയത്.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
2: ജോലിയിൽ ഒരു പ്രൊമോഷൻ ആയാലോ? UGC അംഗീകാരമുള്ള ഒരു ഡിഗ്രി ഇനി ജോലിയോടൊപ്പം കരസ്ഥമാക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UGPG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.sgou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കൂ.
3: പ്രേക്ഷകരെ സൂക്ഷിക്കുക, ബ്രേക്കിംഗ് ന്യൂസ് ആകേണ്ടെങ്കിൽ പണം അയക്കുമ്പോൾ പേരും തുകയും എപ്പോഴും വീണ്ടും പരിശോധിക്കുക.
4: RBI പറയുന്നു, ആർക്കെങ്കിലും പേയ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് അല്പം ശ്രദ്ധിക്കൂ.
5: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
6: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
7: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കും.

0: மணப்புரம் ஃபைனான்ஸ் லிமிடெட். மேக் லைஃப் ஈஸி. டோல் ஃப்ரீ நம்பர் 1-800-420-2233.
1: ഒരു ഗാനം കൂടി കേൾക്കാം. മുടിയനായ പുത്രൻ ഈ ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ വരികൾ എഴുതി എം എസ് ബാബുരാജ് ഈണം നൽകി സി കെ രേവമ്മ പാടിയത്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9:15 ഹലോ സന്ദേശ ഗാനത്തിൽ കേൾക്കാം.
1: മദഗജവദനന്ദം
2: ഇന്ന് രാത്രി 9:30 ഓണത്തോടനുബന്ധിച്ച് പ്രത്യേക കഥകളിപ്പഥ കച്ചേരി. കലാമണ്ഡലം വിനോദം സംഘവും അവതരിപ്പിക്കുന്നു.

0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. പ്രധാനമന്ത്രി ജൻധൻ യോജന 12 വർഷം പൂർത്തിയാക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു വ്യക്തിയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട സാമ്പത്തിക ഘടകമാണ് ബാങ്ക് അക്കൌണ്ട്. ഇന്ന് സ്വന്തമായി ബാങ്ക് അക്കൌണ്ട് ഉള്ളവരാണ് ഭൂരിഭാഗം പേരും. പണം സുരക്ഷിതമായി വയ്ക്കാൻ മാത്രമല്ല ഒരു തുക പലിശയായി ലഭിക്കുകയും ചെയ്യുന്നു. ബാങ്ക് അക്കൌണ്ടുകൾ ഇല്ലാതിരുന്ന പഴയകാലത്ത് പരസ്പര വിശ്വാസമായിരുന്നു സമ്പാദ്യത്തിന്റെയും കടത്തിന്റെയും അടിസ്ഥാനം. പണം വീടുകളിൽ സുരക്ഷിതമായ പെട്ടികളിലോ മൺകലങ്ങളിലോ സൂക്ഷിച്ചു പോന്നു. എന്നാൽ അടിയന്തര ഘട്ടങ്ങളിൽ പണത്തിനുവേണ്ടി പലിശക്കാരെ ആശ്രയിക്കേണ്ടി വന്നത് വലിയ സാമ്പത്തിക കെണിയിലാക്കി. നമ്മുടെ രാജ്യത്തും ഒരു ദശാബ്ദക്കാലം മുൻപ് വരെ ഔപചാരിക സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിലെ ജനങ്ങൾ അനൌപചാരിക വായ്പാദാതാക്കളിൽ നിന്ന് ഉയർന്ന പലിശ നിരക്കിൽ പണം കടമെടുത്തു പോന്നു. ഇത് അവരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ കടക്കെണിയിൽ പെടുത്തുന്നു. ഇത്തരം സാഹചര്യങ്ങളിലാണ് സ്വന്തമായി ബാങ്ക് അക്കൌണ്ട് ഉണ്ടാകേണ്ടതിന്റെ ആവശ്യം എടുത്തു പറയേണ്ടത്. ഒരു കുടുംബത്തിൽ ചുരുങ്ങിയത് ഒരു ബാങ്ക് അക്കൌണ്ടെങ്കിലും ഉണ്ടായിരിക്കണം എന്ന ലക്ഷ്യത്തോടെ രാജ്യത്ത് ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന PMJDY. 2014 ഓഗസ്റ്റ് 15 പ്രഖ്യാപിച്ച പദ്ധതിക്ക് ഓഗസ്റ്റ് 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ആദ്യ ദിവസത്തിൽ തന്നെ 1.5 കോടി ബാങ്ക് അക്കൌണ്ടുകൾ പുതുതായി തുറന്നു. പ്രധാനമന്ത്രി ജൻധൻ യോജന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന പൌരന്മാർക്ക് സാമ്പത്തിക അന്തസ്സും സ്വയം പര്യാപ്തതയും സ്വന്തം ഭാവി രൂപപ്പെടുത്താനുള്ള ശേഷിയും ഉറപ്പാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സാമ്പത്തിക ഉൾപ്പെടുത്തൽ പ്രക്രിയയിലൂടെ ഏറ്റവും താഴെത്തട്ടിലുള്ളവരിലേക്കും സേവനങ്ങൾ എത്തിക്കുന്നത് രാജ്യം മുഴുവൻ ഒന്നിച്ച് മുന്നേറാൻ സഹായിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ടും സർക്കാർ ക്ഷേമ പദ്ധതികളുടെ വിതരണത്തിലുണ്ടാകുന്ന ചോർച്ച തടഞ്ഞുകൊണ്ടും നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റ സംവിധാനത്തിന് ഈ സംരംഭം ഒരു അടിസ്ഥാനമായി വർത്തിക്കുന്നതായും ശ്രീ മോദി പറഞ്ഞു.
1: ഈ ആജ് ഖുഷി കി ബാത് ഹൈ കി ആജ് ബഹുത് സാരേ റെക്കോർഡ് ബ്രേക്ക് ഹോ റഹേ ഹൈ. ഷായദ് ഇൻഷുറൻസ് കമ്പനി കി ഇതിഹാസ് മേ ഏക് ഹി ദിൻ മേ 1.5 കറോഡ് ലോഗോ കാ അകസ്മാത് ബീമാ ദുർഘട്ടന ബീമാ 1 ലാഖ് രൂപയെ കാ പ്രതി വ്യക്തി കാ ഷായദ് ഇൻഷുറൻസ് കമ്പനി കി ജന്മ സേ ആജ് തക് കഭി നഹി ഹുവാ ഹോഗാ. യേ അപ്നേ ആപ് മേ ഏക് ബഹുത് ബഡ റെക്കോർഡ് ഹൈ. ബാങ്കിംഗ് ക്ഷേത്ര കി ഇതിഹാസ് മേ ഭീ ഏക് ദിവസ് മേ 1.5 കറോഡ് നാഗരികോ കെ ഖാതെ ഖുൽന യേ ഷായദ് ബാങ്കിംഗ് ഇതിഹാസ് കാ ഭീ ഏക് ബഹുത് ബഡ റെക്കോർഡ് ഹോഗാ.
0: ബാങ്ക് അക്കൌണ്ട് ഇല്ലാത്ത രാജ്യത്തെ ഓരോ മുതിർന്ന വ്യക്തിക്കും ബാങ്ക് അക്കൌണ്ട്, സാമ്പത്തിക ഐഡന്റിറ്റി, ക്രെഡിറ്റ്, ഇൻഷുറൻസ്, പെൻഷൻ തുടങ്ങിയ അവശ്യ സേവനങ്ങൾ ലഭ്യമാക്കുക എന്നിവ ലക്ഷ്യമിട്ട് നാഷണൽ മിഷൻ ഫോർ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന പേരിൽ ആരംഭിച്ച പ്രധാനമന്ത്രി ജൻധൻ യോജന ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉൾപ്പെടുത്തൽ സംരംഭമാണ്. ഒരു വ്യക്തിയുടെ ഉപജീവന യാത്രയുടെ അടിസ്ഥാനപരമായ അടിത്തറയാണ് ബാങ്കിംഗ് എന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. 16 വയസ്സിന് മുകളിലുള്ള യുവാക്കളെ ലക്ഷ്യമിട്ട് 2026 ഒക്ടോബർ 2 മുതൽ 1 മാസം നീണ്ടു നിൽക്കുന്ന ബാങ്കിംഗ് ഫോർ യൂത്ത് എന്ന പ്രത്യേക പ്രചാരണ പരിപാടി ആരംഭിക്കുന്നതിന് പൊതുമേഖലാ ബാങ്കുകളോട് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ആഹ്വാനം ചെയ്തു. ന്യൂഡൽഹിയിൽ PSB കോൺഫ്ലുവൻസ് 2026 എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ.
2: I would like the public sector banks to consider launching a focused month-long banking for youth campaign commencing 2nd October 2026 Mahatma Gandhi Jayanti with particular outreach to young citizens above 16 years of age. The campaign should actively reach young people at the start of their financial journey, bring them into formal banking system and establish an early meaningful connection.
0: സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാകാത്ത ദുർബല വിഭാഗങ്ങൾക്കും കുറഞ്ഞ വരുമാനക്കാർക്കും അടിസ്ഥാന സേവിംഗ്സ് ബാങ്ക് അക്കൌണ്ട്, ആവശ്യാനുസൃത വായ്പ, പണം അയക്കാനുള്ള സൌകര്യം, ഇൻഷുറൻസ്, പെൻഷൻ തുടങ്ങിയ സാമ്പത്തിക സേവനങ്ങൾ ഉറപ്പാക്കുക എന്നതും പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ ലക്ഷ്യമാണ്. രാജ്യത്തെ മുഴുവൻ കുടുംബങ്ങളെയും ഉൾപ്പെടെ

0: ഉൾപ്പെടുത്തി സമഗ്രമായ സാമ്പത്തിക ഉന്നമനം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ള ദേശീയ ദൌത്യമാണ് PMJDY. ബാങ്കിംഗ് എന്നത് വിദൂര സ്വപ്നമായിരുന്ന ഗ്രാമപ്രദേശങ്ങളിലെ പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് ബാങ്ക് മിത്രങ്ങൾ വഴി ബാങ്കിംഗ് സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകും. സാർവത്രിക ബാങ്കിംഗ് ലഭ്യതയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന വിഭാവനം ചെയ്യുന്നത്. കൊല്ലം ജില്ലയിലെ ലീഡ് ബാങ്കായ ഇന്ത്യൻ ബാങ്ക് മാനേജർ അജിത് കുമാർ വാർത്താ തരംഗിണിയോട്.
1: പ്രധാനമന്ത്രിയുടെ ജൻധൻ യോജന ഇന്ത്യയുടെ ദേശീയ ദൌത്യമായ സാമ്പത്തിക ഉൾപ്പെടുത്തലിനും ബാങ്കിംഗ് സേവനങ്ങൾ സാർവത്രികമായി ലഭ്യമാക്കുന്നതിനാണ്. ഇന്ത്യയിലെ പ്രായപൂർത്തിയായ ബാങ്കിംഗ് സൗകര്യമില്ലാത്ത ഏതൊരു വ്യക്തിക്കും അക്കൗണ്ട് തുറക്കാം. ആധാർ eKYC വഴിയാണ് പ്രാഥമികമായി പരിശോധന നടത്തുന്നത്. ആധാർ ലഭ്യമല്ലെങ്കിൽ വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെങ്കിൽ പാസ്പോർട്ട് പോലുള്ള ഔദ്യോഗികമായ സാധുതയുള്ള മറ്റു രേഖകൾ സ്വീകരിക്കുക. സീറോ ബാലൻസ് ബേസിക് സേവിംഗ് അക്കൗണ്ടുകൾ, 2 ലക്ഷം രൂപ അപകട ഇൻഷുറൻസ് ഉള്ള 1 രൂപ പേ ഡെബിറ്റ് കാർഡ്, 10,000 വരെയുള്ള ഓവർഡ്രാഫ്റ്റ് സൗകര്യം എന്നിവ ഇതിനോടൊപ്പം ലഭ്യമാണ്. അക്കൗണ്ട് ഉടമകൾ ശരാശരി അല്ലെങ്കിൽ മിനിമം ബാലൻസ് നിലനിർത്തേണ്ടതില്ല. അക്കൗണ്ടിൽ സൂക്ഷിക്കുന്ന പണത്തിന് പതിവായി സേവിംഗ് പലിശ ലഭ്യമാണ്. ഈ അക്കൗണ്ടുകൾക്ക് പുറമെ 1 ഡെബിറ്റ് കാർഡ് കൂടി ലഭ്യമാണ്. ഈ ഡെബിറ്റ് കാർഡിന് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ്. യോഗ്യരായ കുടുംബങ്ങൾക്ക് 10,000 വരെ ഹ്രസ്വകാല വായ്പ ലഭിക്കും. സാധാരണയായി കുടുംബത്തിലെ ഒരു സ്ത്രീക്ക് മുൻഗണന നൽകുന്നു. സർക്കാർ സബ്സിഡികൾ, പെൻഷൻ, ക്ഷേമ പദ്ധതികൾ എന്നിവ ജൻധൻ ആധാർ അക്കൗണ്ടുകൾ വഴി സംയോജിപ്പിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, അടൽ പെൻഷൻ യോജന തുടങ്ങിയ പദ്ധതികൾ ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് ഉപയോഗപ്പെടുത്താവുന്നതാണ്.
0: സാമ്പത്തിക ഉൾപ്പെടുത്തൽ ക്യാമ്പയിന്റെ ഭാഗമായി 1 ആഴ്ചയിൽ 1,80,96,130 ബാങ്ക് അക്കൌണ്ടുകൾ തുറന്ന് പ്രധാനമന്ത്രി ജൻധൻ യോജന ഗിന്നസ് ലോക റെക്കോർഡ് സ്ഥാപിച്ചു. രാജ്യവ്യാപകമായുള്ള സാമ്പത്തിക ഉൾപ്പെടുത്തൽ ക്യാമ്പയിന്റെ ഭാഗമായി 2014 ഓഗസ്റ്റ് 23-നും 29-നും ഇടയിലുള്ള കാലയളവിലാണ് രാജ്യം ഈ നേട്ടം കൈവരിച്ചത്. രാജ്യത്തുടനീളം സാമ്പത്തിക ഉൾപ്പെടുത്തൽ വർദ്ധിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രി ജൻധൻ യോജന ഗണ്യമായ സംഭാവന നൽകി. കൂടാതെ സർക്കാർ പദ്ധതികൾക്ക് നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സാധ്യമാക്കുന്നതിലൂടെ ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് നിരവധി സാമ്പത്തിക ക്ഷേമ സംരംഭങ്ങൾക്ക് അടിത്തറപാകി. തിരുവനന്തപുരം IIST സാമ്പത്തിക ശാസ്ത്രം പ്രൊഫസർ ഡോക്ടർ ഷൈജിമോൻ CS വാർത്താ തരംഗിണിയോട്.
2: ഭാരതത്തിന്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ തന്നെ മാറ്റിമറിച്ച ഒരു ഉദ്യമമായിരുന്നു ഓഗസ്റ്റ് 28, 2014 ആരംഭിച്ച പ്രൈം മിനിസ്റ്റേഴ്സ് ജൻധൻ യോജന. ഇതുപ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാധാരണക്കാരായ ആൾക്കാർക്ക് ബാങ്കുകളിൽ സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങാനും അതുവഴി അവരുടെ സേവിങ്സ് ഹാബിറ്റ് മൊബിലൈസ് ചെയ്യുന്നതിനും വേണ്ടിയാണ് ഇത് തുടങ്ങിയത്. 12 വർഷം പൂർത്തിയാകുമ്പോഴേക്കും വളരെ വലിയ മാറ്റമാണ് ജൻധൻ അക്കൗണ്ടുകൾ ഭാരതത്തിന്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് മാറ്റിയിരിക്കുന്നത്. 58 കോടിയോളം അക്കൗണ്ടുകളാണ് ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്തത്. ഏകദേശം 3 ലക്ഷം കോടി രൂപയുടെ സമ്പാദ്യമാണ് ഇത് സ്വരൂപിച്ചിരിക്കുന്നത്. ഇതിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ടത് 56% അക്കൗണ്ട് ഉടമകളും സ്ത്രീകൾ എന്നുള്ളതാണ്. നാരി ശക്തിയെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയും കൂടിയാണ് ഈ ജൻധൻ അക്കൗണ്ടുകൾ തുടങ്ങിയിരിക്കുന്നത്. ഇതുവഴി രാജ്യത്തിന്റെ തന്നെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിലുണ്ടായിരുന്ന ഏകദേശം വളരെ വലിയ ഇൻഫോർമൽ ഡെറ്റുകളെല്ലാം കുറയ്ക്കാനും അത് ഫോർമൽ ആക്കാനും ഏറ്റവും നല്ല രീതിയിൽ സമ്പാദ്യത്തെ ക്രയവിക്രയം ചെയ്യാനും കൂടാതെ തന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് ബാങ്കിങ് സേവനങ്ങൾ ഉപയോഗിക്കാനും അവർ പഠിക്കുകയും അതുവഴി സമ്പാദ്യശീലം വളർത്തുകയും ചെയ്യും. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പാവപ്പെട്ടവരിൽ ചെറിയ രീതിയിൽ സമ്പാദ്യങ്ങൾ വളർത്തുമ്പോഴാണ് അവർ ഭാവിയെപ്പറ്റി ചിന്തിക്കുന്നതും. അത്തരത്തിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ജൻധൻ യോജന എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഭാവിയെപ്പറ്റി ചിന്തിക്കാനും റൂറൽ ഇക്കോണമിയെ ട്രാൻസ്ഫോം ചെയ്യിക്കാനും വളരെ വലിയ മാറ്റം വരുത്തി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. രാജ്യത്തിന്റെ ജനസംഖ്യയുടെ ഏകദേശം 1/3 വിഭാഗം ആൾക്കാരും ജൻധൻ അക്കൗണ്ടുകളിൽ അങ്ങ് എടുത്തു എന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു മുന്നേറ്റമാണ് 12 വർഷം കൊണ്ട് നടത്തിയിരിക്കുന്നത്.
0: PMJDY അക്കൌണ്ട് ഉടമയ്ക്ക് നൽകുന്ന റുപേ കാർഡിനൊപ്പം 1 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കുന്നു. 2018 ഓഗസ്റ്റ് 28 ശേഷം തുറന്ന പുതിയ PMJDY അക്കൌണ്ടുകൾക്ക് ഇത് 2 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അർഹരായ അക്കൌണ്ട് ഉടമകൾക്ക് 10,000 രൂപ വരെ ഓവർഡ്രാഫ്റ്റ് സൌകര്യം ലഭ്യമാണ്. PMJDY അക്കൌണ്ടിലൂടെ മറ്റു പദ്ധതികളായ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, അടൽ പെൻഷൻ യോജന, മുദ്രാ പദ്ധതി എന്നിവയുടെ

0: ആനുകൂല്യങ്ങളും ലഭിക്കുന്നു. പാലക്കാട് സാമ്പത്തിക സാക്ഷരതാ കോർഡിനേറ്ററും പ്രധാനമന്ത്രി ജൻധൻ അക്കൗണ്ട് ഉടമയുമായ എം ബിന്ദു.
1: സെന്റർ ഫോർ ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലർ പാലക്കാട് ചിറ്റൂര് ബ്ലോക്കിന്റെ കോർഡിനേറ്ററാണ് ഞാൻ. പ്രധാനമായും ഫിനാൻഷ്യൽ ലിറ്ററസി, സാമ്പത്തിക സാക്ഷരതയും സൈബർ ക്രൈം അവയർനെസ്സുമാണ് ഫീൽഡിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനുവദിക്കുന്ന ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനെ അകപ്പെടാതിരിക്കാനുള്ള അവയർനെസ് നോട്ടീസുകളും നൽകി വരുന്നു. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് നബാർഡിലൂടെ നടപ്പിലാക്കുന്ന ധാരാളം പദ്ധതികളെ കുറിച്ചുള്ള ഒരു വിവരണവും നൽകുന്നതാണ് ഈ സെന്റർ ഫോർ ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന വിഭാഗത്തിന്റെ പ്രധാന ജോലികൾ. ഏകദേശം 600,000 പി എം ജെ ഡി വൈ പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ട്സ് ആണ് നമ്മുടെ പാലക്കാട് നിലവിൽ ഇപ്പോൾ ഉള്ളത്.
2: സീറോ ബാലൻസിൽ നമുക്ക് ഈ അക്കൗണ്ട് തുറക്കാൻ പറ്റുന്നതാണ്. 200,000 രൂപ അപകട മരണ ഇൻഷുറൻസ് ഉള്ള ഒരു റൂപേ ഡെബിറ്റ് കാർഡ് അനുവദിക്കുന്നുണ്ട്. 30,000 രൂപ വരെ ലൈഫ് പരിരക്ഷയും ലഭിക്കുന്നുണ്ട്. ഇത് നേരത്തെ അക്കൗണ്ട് തുറന്നുള്ള യോഗ്യരായ അക്കൗണ്ട് ഉടമകൾക്ക് മാത്രമാണ് ഈ ഒരു പരിരക്ഷയുള്ളത്. 6 മാസത്തെ വളരെ തൃപ്തികരമായ പ്രവർത്തനം നടത്തുന്നവർക്ക് അതും യോഗ്യരായ അക്കൗണ്ട് ഉടമകൾക്ക് മാത്രം 10,000 രൂപ വരെ ഓവർ ഡ്രാഫ്റ്റ് ലഭിക്കും. ഈ മറ്റു അക്കൗണ്ടുകൾ പോലെ തന്നെ എല്ലാ ഗുണങ്ങളും ഉള്ള ഒരു അക്കൗണ്ടാണിത്. ഗ്യാസിന്റെ സബ്സിഡി വരുവാനും അതുപോലെ മറ്റു പ്രവർത്തനങ്ങൾക്കും എല്ലാം നമുക്ക് ഈ അക്കൗണ്ട് ഉപയോഗിക്കാം. ഇതിൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു അക്കൗണ്ടാണ് ജൻധൻ യോജന അക്കൗണ്ട്.
0: ഇന്ത്യയിലെ ഡിജിറ്റൽ പേയ്മെന്റ് വിപ്ലവത്തിന്റെ നാഴികക്കല്ലാണ് പി എം ജെ ഡി വൈ. റുപേ കാർഡുകൾ പണരഹിത ഇടപാടുകൾക്ക് വഴിയൊരുക്കി. ആഗോളതലത്തിൽ തത്സമയ പേയ്മെന്റുകളിൽ ഇന്ത്യ ഇപ്പോൾ മുന്നിലാണ്. ദശലക്ഷക്കണക്കിന് ജനങ്ങളെ ഔപചാരിക ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ പ്രധാനമന്ത്രി ജൻധൻ യോജന നിർണായക പങ്ക് വഹിക്കുന്നു. 2026 ഓഗസ്റ്റ് 28 പദ്ധതി 12 വർഷം പൂർത്തിയാക്കുമ്പോൾ ഗ്രാമീണ അക്കൌണ്ട് ഉടമസ്ഥതയിലെ വർധന മുതൽ ഡിജിറ്റൽ ഇടപാടുകളിലെ കുതിച്ചുചാട്ടം വരെയുള്ള നേട്ടങ്ങൾ രാജ്യവ്യാപകമായി ദൃശ്യമാണ്. രാജ്യത്തിന്റെ സമ്പദ്ഘടനയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന പുരോഗമനപരമായ മാറ്റത്തിന്റെ പ്രതിഫലനമാണിത്. കോഴിക്കോട് എസ് എം സ്ട്രീറ്റിൽ വ്യാപാര സ്ഥാപനം നടത്തുന്ന സയ്യിദ് റജി.
3: പ്രധാനമന്ത്രി ഈ ഒരു സീറോ ബാലൻസിനൊക്കെ ഒരു ബിസിനസ്സായിരിക്കും ഒരു അക്കൗണ്ട് തുടങ്ങാൻ വെച്ചാലും ബിസിനസ്സിനെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതാണ് വെച്ചാലും ബിസിനസ് ടീമിനെ ഏറ്റവും നല്ല മെച്ചപ്പെടുത്തുന്ന എന്തിനും സഹായിക്കാൻ കൂട്ടത്തിൽ ഇൻട്രസ്റ്റ് ഒക്കെ കുറച്ചിട്ടും ബാങ്കിൻ്റെ എന്ത് ആവശ്യമാണെന്ന് വെച്ചാലും ബിസിനസ്സായിരിക്കും ഗുണമുള്ള എല്ലാ കാര്യങ്ങൾക്കും ബിസിനസ്സുകാർ ഒരുമിച്ചുണ്ടാവും. ബിസിനസ് കൊണ്ടാണ് നികുതി ടാക്സ് ഒക്കെ ബിസിനസ് കൊണ്ടാണ് സർക്കാരും ബാക്കിയുള്ളവർക്കും ഒക്കെ ശമ്പളം കൊടുക്കാനൊക്കെ കഴിയുന്നത്. അപ്പം നല്ല രീതിയിൽ ഇങ്ങനത്തെ ഓരോ പദ്ധതികൾ സർക്കാർ ഇനിയും കൊണ്ടിട്ട് ഇനിയും ഓരോ പരിപാടികൾ ഇത് ബിസിനസ്സായിരിക്കും ഗുണമുള്ള എല്ലാ കാര്യങ്ങളാണെന്നാലും കുറേ ബിസിനസ്സുകാർ എന്താ പറയുക വലിയ നിലയിലെത്തും. നല്ല നല്ല ഗുണമുള്ള കാര്യങ്ങൾ ഏത് സർക്കാർ ആയിക്കോട്ടെ കൊണ്ടു തന്നു കഴിഞ്ഞാൽ വലിയ ഗുണമാണ്.
0: 2015 14.72 കോടി ആയിരുന്ന അക്കൗണ്ടുകൾ 2025 ഓഗസ്റ്റ് ആയപ്പോൾ 56.16 കോടിയിലധികമായി വളർന്നു. ജൻധൻ അക്കൗണ്ടുകളിൽ പകുതിയിലേറെയും സ്ത്രീകളുടേതാണ് എന്നത് സാമ്പത്തിക ലഭ്യതയിൽ ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിൽ പദ്ധതിയുടെ പങ്ക് എടുത്തുകാണിക്കുന്നു. സാമൂഹിക സുരക്ഷാ പദ്ധതികളും ക്രെഡിറ്റ് പദ്ധതികളും ലഭ്യമാകുന്നത് സ്ത്രീകൾക്കും അസംഘടിത മേഖലയിലുള്ളവർക്കും വളരെ ഉപകാരപ്രദമാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന 12 വർഷം പൂർത്തിയാക്കുമ്പോൾ ഈ സംരംഭം രാജ്യത്തിന്റെ സാമ്പത്തിക ആവാസ വ്യവസ്ഥയെ ഗണ്യമായി പരിവർത്തനം ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമാണ്. ബാങ്ക് സൌകര്യമില്ലാത്തവരെ ഔപചാരിക ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക മാത്രമല്ല എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാമ്പത്തിക വികസനത്തിനുള്ള ശക്തമായ അടിത്തറ സ്ഥാപിക്കുകയും ചെയ്തു. 30 കോടിയോളം വനിതാ ഗുണഭോക്താക്കൾ ഉൾപ്പെടെ 56 കോടിയിലധികം അക്കൌണ്ടുകൾ തുറന്നതോടെയും ഗണ്യമായ നിക്ഷേപങ്ങളിലൂടെയും റുപേ ഡെബിറ്റ് കാർഡുകളുടെ വിപുലമായ വിതരണത്തിലൂടെയും പദ്ധതി ഏറ്റവും വിദൂര പ്രദേശങ്ങളിൽ പോലും എത്തുകയും ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രത്യേകിച്ച് പിന്നാക്ക പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവരെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികളുമായി പി എം ജെ ഡി വൈ അക്കൌണ്ടുകളെ തടസ്സമില്ലാതെ സംയോജിപ്പിക്കുന്നത് സാമ്പത്തിക ഉൾപ്പെടുത്തലിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ആനുകൂല്യങ്ങൾ നേരിട്ട് സ്വീകർത്താക്കൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. സാർവത്രിക സാമ്പത്തിക ലഭ്യതയിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ പൌരന്മാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നു. ഇതിനെല്ലാം ഉപരിയായി വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ ഓരോ വ്യക്തിയുടെയും പങ്ക് ഉറപ്പാക്കുകയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന ദേശീയ ദൗത്യം. വാർത്താ തരംഗിണി സമാപിക്കുന്നു.

0: ഗോപനം ലെമി ജി നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ. വാർത്താതരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.
1: ആകാശവാണി. ഹലോ സന്ദേശഗാനം.

0: തൂശനിലയിൽ വിളമ്പുന്ന രുചികരമായൊരു സദ്യ പോലെയാണ് ചില ഓർമ്മകൾ. എരിവും പുളിയും മധുരവുമൊക്കെ ഒത്തുചേരുന്നത് പോലെ വിരഹവും വേദനയും സൗഹൃദവും പ്രണയവും വാത്സല്യവുമൊക്കെ നമുക്ക് സമ്മാനിക്കുന്ന ചില പ്രിയപ്പെട്ട നിമിഷങ്ങളുണ്ട് എന്നും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ കൊതിക്കുന്നവ. നിങ്ങളുടെ വാക്കുകളിലൂടെ ആ ഓർമ്മകൾ വീണ്ടും തളിരിടാനും മനസ്സിൻ്റെ തളികയിൽ വീണ്ടും മധുരം നിറയ്ക്കാനും ഇതാ ഹലോ സന്ദേശഗാനം. പ്രിയപ്പെട്ട സുഹൃത്ത് ആകാശവാണിക്ക്, ഞാൻ അംബിക. കോട്ടയം ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ ഏറ്റുമാനൂരപ്പന്റെയും അതിരമ്പുഴ പുണ്യവാളന്റെയും മധ്യത്തിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവൾ. 50 വർഷക്കാലമായി ആകാശവാണിയുടെ കൂടെയാണ് എന്റെ ജീവിതവും. എന്റെ മോൾ അരുന്ധതിയുടെയും ശരത്തിന്റെയും 1ാം വിവാഹവാർഷികമാണ് ഓഗസ്റ്റ് 28. ദുബായിലാണ് ജോലി, ഇപ്പോൾ നാട്ടിലുണ്ട്. തിരുവല്ലയ്ക്കടുത്തുള്ള തടിയൂറാണ് വിവാഹം കഴിച്ച സ്ഥലം. പ്രിയപ്പെട്ട ആകാശവാണി അവരെ വിളിച്ച് ആശംസിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഹലോ.
1: ഹലോ,
0: അരുന്ധതി അല്ലേ?
1: അതെ.
0: അരുന്ധതി നാട്ടിലെത്തിയോ?
1: നാട്ടിലെത്തി.
0: നാട്ടിലെത്തി. എന്തൊക്കെയാണ് ഓണവിശേഷങ്ങൾ?
1: പ്രത്യേകിച്ചൊന്നുമില്ല. ആരാ?
0: ഓണവിശേഷങ്ങളുടെ കൂട്ടത്തിൽ വേറൊരു വിശേഷവും കൂടി ഉണ്ടല്ലോ. അത് ശരി, വിവാഹ വാർഷികമൊന്നും ആഘോഷിക്കുന്നില്ലേ അവിടെ? ഈ വിവാഹ വാർഷികത്തിനൊക്കെ ഇത്രയും ചൂടേ ഉള്ള ശരത്തും ഉണ്ടോ കൂടെ? ആ, അപ്പൊ ശരത്തിനും കൂടി ചേർത്ത് വിവാഹ വാർഷിക ആശംസകൾ. അവിടെ അമ്മയുടെ അടുത്ത് പോകുന്നില്ലേ? ഏറ്റുമാനൂരപ്പന്റെയും അതിരമ്പുഴ പുണ്യാളന്റെയും നടുക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് വന്നു. അപ്പോ ഈ ഓണവും വിവാഹ വാർഷികവും ഒക്കെ എവിടെ ആഘോഷം? തടിയൂരാണ്. ഓക്കെ, അപ്പോ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പൊ ഈ രണ്ടുപേരും അടുത്തുള്ള സ്ഥിതിക്ക് രണ്ടുപേരും കൂടി ഇപ്പൊ പാടാൻ ആഗ്രഹിക്കുന്ന ഡ്യുവറ്റ് ഏതാണ്? ഞെട്ടി. അല്ലെങ്കിൽ തന്നെ ഇതാരാന്ന് അന്തം വിട്ട് നിൽക്കുമ്പോഴാണ് നിങ്ങൾ കെട്ടിയവനും കെട്ടിയവൾക്കും കൂടി ഒരുമിച്ച് പാടാൻ ആഗ്രഹിക്കുന്ന ഡ്യുവറ്റ് ഏതാന്ന് ചോദിക്കുന്നത്. ശരത്ത് ഇപ്പുറത്ത് ചെവിയിൽ വെച്ച് കേൾക്കുന്നുണ്ടല്ലേ, സ്പീക്കർ ഫോണിൽ ഇടന്നേ. ശരത്തിന് കേൾക്കാൻ പറ്റാത്ത ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. ശരത്ത്, യാത്രയൊക്കെ അടിപൊളിയായിരുന്നില്ലേ?
2: യാത്ര
0: അതെന്ത് പറ്റി? ദുബായ് ഇന്ന് തിരുവനന്തപുരത്ത് ഇറങ്ങിയോ കൊച്ചിയിൽ ഇറങ്ങിയോ?
2: തിരുവനന്തപുരത്ത്.
0: ആ, ദുബായ് തിരുവനന്തപുരം യാത്ര അത്ര ബുദ്ധിമുട്ടുള്ള യാത്രയൊന്നുമല്ലോ. നൈസ് അല്ലേ? ആണോ? അതെന്താ? ഉറക്കമൊക്കെ ഇടയ്ക്ക് കുലുക്കി കുലുക്കി വിളിച്ച് ഉണർത്തിയോ? അത് ശരി. അപ്പോഴേ ഈ കോട്ടയത്ത് അംബിക എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, അറിയാമോ? ആരാ?
2: എന്റെ അമ്മായിയമ്മ, വൈഫിന്റെ അമ്മ.
0: ആ, ഈ അമ്മായിയമ്മയുണ്ടല്ലോ, ഭയങ്കര സാധനമാണ്. അറിയാമായിരുന്നു അത്?
2: പിന്നെ അറിയാം.
0: അപ്പൊ അറിയാം. അപ്പൊ ഞാൻ അറിഞ്ഞുകൂടാങ്കി ഞാൻ പറയാൻ വേണ്ടിട്ട് വിളിച്ച, ഈ അമ്മായിയമ്മ ഭയങ്കര സാധനമാണ്. ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനം പരിപാടിയിലോട്ട് മോളെയും മരുമോനെയും കുറിച്ചൊക്കെ ആകാശവാണിയിലോട്ടൊക്കെ എഴുതി അയച്ചു. അപ്പൊ എന്തായാലും നിങ്ങള് നാട്ടിൽ വന്ന സ്ഥിതിക്ക് നാട്ടിലെ റേഡിയോ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരിക്കുകയാണ്. അപ്പൊ അമ്മ ആകാശവാണിക്ക് സന്ദേശം അയച്ചു, മകളുടെയും മകന്റെയും വിവാഹ വാർഷികമാണ്, രണ്ടുപേരെയും വിളിച്ച് ആശംസകൾ അറിയിക്കണം, ഇഷ്ടപ്പെട്ടൊരു പാട്ട് വെച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ്. ഏത് പാട്ടാ വെച്ച് തരേണ്ടേ? ഓ, ഇഷ്ടമുള്ളത് ശരത്തിന്റെയും എന്താണ് അരുന്ധതിയുടെ ഇഷ്ടഗാനം, അത്രേ ഉള്ളൂ. അങ്ങനെ പറയാ, എല്ലാ പാട്ടും അടിപൊളിയല്ലേ. കനിക്കൂട്ടം, അതിശയം, അതിശയമേ അസന്ത് പോകും. ആ, അരുന്ധതി അടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് അരുന്ധതി നോക്കി പറയാൻ വേണ്ടിട്ട് ഞാൻ പറയാതിരുന്നല്ലേ. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് വിവാഹ വാർഷികമൊക്കെ മുന്നോട്ട് പോട്ടെ. ഇനിയും ഒരു 100 കൊല്ലം ഇതുപോലെ അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റട്ടെ. നമുക്ക് പാട്ട് കേൾക്കാം. വൈരമുത്തുവിന്റെ വരികൾ, എ ആർ റഹ്മാന്റെ സംഗീതം, പാടിയത് ഉണ്ണി.

0: ഞാൻ പ്രമീള, രാമപുരം, കോട്ടയം. ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. എൻ്റെ ബോസ് സജീവ് കുമാർ, അദ്ദേഹത്തിന് ഇത്തവണ കർഷകശ്രീ അവാർഡ് കിട്ടി. ഈ സന്തോഷം പങ്കുവയ്ക്കാൻ സാറിനെ വിളിച്ച് ഇഷ്ടഗാനം കൊടുക്കാമോ? സാറിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് സജീവ് കുമാർ സാറിനെ വിളിച്ചു നോക്കാം. ഹലോ
1: ഹലോ,
0: ഹലോ, സജീവ് കുമാർ അല്ലേ?
1: എന്നാ പറയുന്നു?
0: ഏ, ആരെന്നാ പറയുന്നുന്ന്? ഈ പുരസ്കാരമൊക്കെ നേടിയിട്ട് നമുക്ക് ലഡു ഒന്നും കിട്ടിയില്ലല്ലോ.
1: എല്ലാം പെട്ടെന്ന് സംഭവിച്ചുപോയി.
0: പെട്ടെന്ന് സംഭവിച്ചാലും കുറച്ച് പതിയായാലും നമുക്ക് കിട്ടിയാ മതി. എന്തെങ്ങനെയുണ്ടെന്ന്? വിശേഷമല്ല, അടിപൊളി വിശേഷം. ഓണമല്ലേ, ഓണം ആവുമ്പോഴത്തേക്ക് വിശേഷം ഇല്ലാതിരിക്കുമോ? എല്ലാവർക്കും വിശേഷമുള്ള സമയമല്ലേ ഇപ്പം. ആഘോഷങ്ങളൊക്കെ ഇതുവരെയായി?
1: ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു.
0: എങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു? കൃഷിയിടത്തുനിന്ന് വിളവൊക്കെ കച്ചവടം ചെയ്യുന്ന ഒരു സമയമാണല്ലോ ഇപ്പൊ, അല്ലേ? അപ്പൊ ഈ ഓണാഘോഷങ്ങളെല്ലാം സഹായികളൊക്കെ കൂടെ എല്ലാവരും കൂടി ഒരുമിച്ച് ആഘോഷിക്കുന്നു, അതോ വീട്ടിൽ മാത്രമായിട്ട് ആഘോഷിക്കുകയാണോ?
1: വീട്ടിലൊക്കെ ആയിട്ട് അങ്ങ് നിൽക്കും.
0: നമുക്ക് പിന്നെ വീടും ജോലിയും അങ്ങനെ വ്യത്യാസമല്ലല്ലോ, അല്ലേ? എല്ലാം ഒരുമിച്ചല്ലേ? വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് അടിച്ചു പൊളിക്കുകയാണ്. ഈ അടിച്ചു പൊളിക്കുമ്പോഴത്തേക്ക് ഒരു പാട്ട് പാടി നമുക്ക് അടിച്ചു പൊളിച്ചാലോ? ഏത് പാട്ട് പാടി നമുക്ക് അടിച്ചു പൊളിക്കാം? പറയുന്നേ, ഞാനല്ലേ അങ്ങോട്ട് ചോദിച്ചു. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ട് എന്താ കാര്യം നടക്കൂ? അടിച്ചു പൊളിച്ച് നമ്മൾ ഈ ഓണം ആഘോഷിക്കുന്നത് ഏത് പാട്ടിലാണ്?
1: അങ്ങനെ
0: ഒന്നും ഇല്ലാതില്ലാതില്ല എന്നൊക്കെ പറഞ്ഞ എന്നിടയിൽ പാട്ട് കേൾക്കാത്ത ആളൊന്നും അല്ലല്ലോ. എന്നാലും പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പറയൂ, അല്ലേ? ഞാൻ കുറച്ച് സമയം തന്നിരിക്കുന്നു, സമാധാനമായിട്ട് ആലോചിച്ച് പറഞ്ഞാ മതി. ഏത് പാട്ടായിക്കോട്ടെ?
1: ഹലോ,
0: ആ ആലോചിച്ചോ. ആ ഏതാണ് പാട്ട്? എന്താണ് നിങ്ങള് അവിടെ രാമപുരത്തൊരു പ്രമീളയെ അറിയാമോ? ആ പ്രമീള പരിഭവിക്കും പാട്ട് കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ. അപ്പൊ എന്ത് ചെയ്യും, നമുക്കൊരു പാട്ട് വെക്കണ്ടേ? ആ നമുക്ക് കൃഷിയും ഓണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വാത്സല്യത്തിലെ ഇന്നീ കൊച്ചു വരമ്പിന്മേലെ കൊയ്തെടുക്കണ കതിരുകൊണ്ട് നാടാകെ പൊന്നോണ സദ്യ ഒരുക്കണ്ടേ? ആ പാട്ട് വെച്ചാലോ? അത് ആരോടാ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്? എല്ലാം സമ്മതിച്ചു വരുന്നുണ്ട്. എന്ത് മനസ്സിലായി? ആര്? ആ പ്രമീള ചേച്ചി റേഡിയോ കേക്കുവോ? അതുകൊണ്ട് ബോസിന് അവാർഡ് കിട്ടിയതിൽ ആശംസ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞാണ് പ്രമീള ചേച്ചി കത്തെഴുതിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങള് താങ്കളെ വിളിച്ചത്. അപ്പോ എന്തായാലും ഒന്നുകൂടി ആശംസകൾ. ഇനിയും ഒരുപാട് പുരസ്കാരങ്ങൾ താങ്കളെ തേടിയെത്തട്ടെ. താങ്കളുടെ കൃഷിയും മാതൃകാപരമായി മുന്നോട്ട് പോട്ടെ, മുന്നോട്ടുള്ള തലമുറയെ പ്രചോദിപ്പിക്കട്ടെ, നാടിനും വീടിനും ഒക്കെ ഗുണമാവട്ടെ. ആശംസകൾ. ഈ പാട്ട് എഴുതിയത് കൈതപ്രമാണ്, എസ് പി വെങ്കടേഷിന്റെ സംഗീതം. പാടിയിരിക്കുന്നത്

0: ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. രാവിലെ മുതൽ രാത്രി വരെ പാട്ട് കേൾക്കും. ഞാൻ അമ്മയാണ്. എൻ്റെ പേര് രമണി. മകൾക്ക് വേണ്ടിയാണ് പാട്ട് ആവശ്യപ്പെടുന്നത്. മകളുടെ പേര് സിനിമോൾ. ജാനകി അമ്മയുടെ അനുഗ്രഹം കിട്ടിയ കുട്ടിയാണ്. ഹലോ സന്ദേശഗാനത്തിൽ വിളിച്ചാൽ നല്ലതായിരുന്നു. സിനിമോളെ വിളിച്ചു നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, സിനിമോളാണോ?
1: അതെ.
0: ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മനോഹരമായ പാട്ടുകൾ പാടി കേൾക്കാമെന്ന് കേട്ടു. ആണോ?
1: നിങ്ങൾ ആരാ?
0: എന്താണ് സിനി, ഒരു പാട്ടല്ലേ ഞാൻ ചോദിച്ചോളൂ.
1: അയ്യോ, ഞാനൊരു യാത്രയിലാണ് കേട്ടോ.
0: ആണോ?
1: ദൈവമേ,
0: എവിടെ നിന്ന് എങ്ങോട്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്?
1: ഞങ്ങള് കൊല്ലത്ത് ഒരു പ്രോഗ്രാമിന് പോയിട്ട് തിരിച്ചു വന്നോണ്ടിരിക്കുകയാണ്.
0: അപ്പൊ പിന്നെ കുഴപ്പമില്ല, കംപ്ലീറ്റ് ഓർക്കസ്ട്രക്കാരൊക്കെ അല്ലേ ഉള്ളൂ. ധൈര്യമായിട്ട് പാടാം.
1: കേൾക്കാൻ പറ്റുമോ?
0: പിന്നെ കേക്കല്ലേ. ഏതാ പാടാൻ പോകുന്നത്? ഉണരുണരു ഉണ്ണിപ്പോവുകയാണോ? അതൊക്കെ പറയാം, പാട്ട് കേട്ടിട്ട് പറയാം. എന്തോന്ന് സിനി, മനുഷ്യരായ ഒരു വിശ്വാസം ഒക്കെ വേണ്ടേ? അതൊക്കെ അറിയാന്നുള്ള ആളാണ്. ഈ അശ്വമേധം കളിക്കാതെ നമുക്ക് പാട്ടിലോട്ട് പോയാലോ?
1: ഓക്കെ ഓക്കെ.
0: ആ, താങ്ക് യു.

0: ഇത്രയും മതിയോ?
1: യാത്രയിലായത് കൊണ്ട് മാത്രം ഇത്രയും മതി.
0: യാത്രയിലായതുകൊണ്ടാണ് വകുപ്പ് വെച്ച് നിർത്തിയത്. എനിക്കും കുറച്ചും കൂടെ പാടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കത് പണി തന്നത് ആരാണെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ അമ്മ തന്ന പണിയായിരിക്കും.
1: ഇത് വീട്ടിലിരിക്കുന്ന പാവ അമ്മയെ എന്തിനകത്ത് വിളിച്ചിരുന്നത് എന്തിനാ? ഞാനൊരു പാട്ടല്ലേ ചോദിച്ചോളൂ. ഒരു പാട്ടുകാരിയെ വിളിച്ച് പാട്ടല്ലാതെ കുറച്ച് പൈസ ചോദിക്കാൻ പറ്റുമോ?
0: ഞാൻ പാടിയ പാട്ടുകളൊക്കെ അവിടെ ഉണ്ടല്ലോ.
1: എവിടെ ഉണ്ടല്ലോ ഒന്ന്?
0: സാർ എവിടെ നിന്നാണോ വിളിക്കുന്നത് അവിടെ തന്നെ. കഴിഞ്ഞ വർഷം നവംബർ 4 അവിടെ പ്രക്ഷേപണം ചെയ്യുകയും ചെയ്തു. 12:20.
1: എവിടെ 12:20 പ്രക്ഷേപണം ചെയ്തു? ആര് പ്രക്ഷേപണം ചെയ്തു?
0: എനിക്കറിയാം. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ഞാൻ പാടിയ ലളിത ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്തിരുന്നു. ഭാഗ്യം.
1: എന്ത് ഭാഗ്യം?
0: ഇത് ഞാൻ ആദ്യം ഞെട്ടിപ്പോയോട്ടോ.
1: എവിടെ നിന്നാന്ന് വിചാരിച്ചു?
0: ഞാൻ വിചാരിച്ചു ഇത് പ്രോഗ്രാം യാദൃശ്ചിക. അമ്മ അങ്ങനെ ഇപ്പോഴും കേൾക്കുന്ന പതിവില്ല.
1: അപ്പോഴും
0: അമ്മയ്ക്ക് അത്യാവശ്യ സാമൂഹ്യ പ്രവർത്തനം വിധവകളുടെ സംഘടനയൊക്കെ ഉള്ളതാ. അപ്പൊ അമ്മ ഇത് കേൾക്കുന്ന പതിവില്ല. ഒരു ദിവസം യാദൃശ്ചികമായിട്ട് ഇങ്ങനെ കേട്ടപ്പോ എന്നോട് അഡ്രസ്സും നമ്പരും ഒക്കെ ചോദിച്ചു.
1: ചോദിച്ചു വാങ്ങിച്ച പണിയാണ്. ഈ പാട്ട് എനിക്ക് കിട്ടിയ ബോണസ് ആണ്. ഞാൻ വിളിച്ചത് അതിനല്ല. ഞാൻ വിളിച്ചത് പാട്ട് കേൾക്കാൻ. വേറെന്താ? ജാനകി അമ്മയ്ക്ക് ഉണരുണരു ഉണ്ണിപ്പൂയെ പാടിക്കൊടുത്ത് അവിടെ വെച്ചിട്ടാ. അത് ചോദിക്കാനാ വിളിച്ചത്.
0: ഫൗണ്ടേഷൻ ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി സംഗീത മത്സരം നടത്തുമായിരുന്നു. അപ്പൊ അതില് 4 ഞാനായിരുന്നു വിന്നർ ആയിട്ട് വന്നത്.
1: അപ്പൊ
0: അതില് 2002 വിന്നർ ഞാനായിരുന്നു. അപ്പൊ 2002 ആ വർഷം ഗസ്റ്റ് ആയിട്ട് ജാനകി അമ്മയായിരുന്നു പങ്കെടുത്തത്. അപ്പൊ അവിടെ വെച്ച് ആരാണോ ഗസ്റ്റ് ആയിട്ട് വരുന്നത് അവരുടെ ഒരു പാട്ട് ഈ വിന്നർ ആവുന്ന ആൾക്ക് പാടാനുള്ള അവസരമുണ്ട്. എനിക്കിപ്പോഴും ആ ഡേറ്റ് മറക്കാനാവില്ല. 2002 നവംബർ 23.
1: അതൊക്കെ എങ്ങനെ മറക്കും?
0: തീർച്ചയായിട്ടും.
1: നമ്മൾ ഓർത്തുകൊണ്ട് നടക്കൂലേ?
0: കറക്റ്റ്. ഈ പാട്ട് പാടിയതും അമ്മ സ്റ്റേജിൽ വന്ന് എന്നെ അനുഗ്രഹിച്ചതും ഒക്കെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങള് അമ്മ ചെന്നൈയിൽ താമസിക്കുമ്പോ അമ്മയുടെ വീട്ടിൽ പോയി കണ്ടിരുന്നു. അപ്പൊ അമ്മയ്ക്ക് അതെല്ലാം ഓർമ്മയുണ്ടായിരുന്നു. അങ്ങനെയുള്ള നല്ല നിമിഷങ്ങൾ.
1: അല്ലെങ്കിൽ തന്നെ അമ്മയുടെ ശബ്ദം നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണല്ലോ അല്ലേ?
0: അതെ, ഉറപ്പായിട്ടും.
1: അപ്പൊ ആകാശവാണിയിൽ സാധാരണ പാടാൻ വരുമ്പോഴത്തേക്ക് ആകാശവാണി ഇങ്ങനെ ഒരു വിളി ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല.
0: ഇല്ല, സത്യം.

0: പ്രോഗ്രാം ഞാൻ കേൾക്കുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്, ഞാൻ ആകാശവാണിയുടെ കുട്ടിക്കാലം മുതലേ ഉള്ള സ്ഥിരം ശ്രോതാവാണ്, അത് അവിടെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പൊ ഞാൻ കേൾക്കുമ്പോ ഞാൻ വിചാരിക്കും എനിക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എനിക്ക് വേണ്ടി ആര് കത്തയക്കും എന്നൊക്കെ ഞാൻ അങ്ങനെ വിചാരിക്കായിരുന്നു. അമ്മ ഇങ്ങനെ ഓർക്കാപ്പുറത്ത് ഇങ്ങനെ ഒരു പണി തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
1: അടിപൊളിയായില്ലേ.
0: ഇങ്ങനെ സാറ് ഒരാൾക്കാരെ വിളിക്കുന്നതും അവരോട് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കണതും ഒക്കെ കേൾക്കുമ്പോ വല്ലാത്ത ഒരു, അവിടെ വരുമ്പോഴും ഒന്ന് പരിചയപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ആ ഞങ്ങൾ വരണ കാര്യം കഴിയുമ്പോ തന്നെ വൈകിട്ട് 5 മണിയൊക്കെ ആവും, ചിലപ്പോ റെക്കോർഡിംഗ് കഴിയുമ്പോ തന്നെ അങ്ങ് ടയേർഡാവും.
1: എന്നാ റെക്കോർഡിംഗ് ഞാൻ വന്ന് കേൾക്കാറുണ്ടല്ലോ.
0: ആണോ?
1: കാരണം ഈ എനിക്ക് ഈ പാട്ടിനോടുള്ള പ്രാന്ത് ഈ പരിപാടി കേൾക്കുമ്പോ മനസ്സിലാവാറില്ലേ. അപ്പൊ പിന്നെ അങ്ങനെ ഒരു പാട്ട് രൂപപ്പെടുന്ന ഒരു പ്രോസസ്സ് ഞാൻ കാണാൻ വരാതിരിക്കോ?
0: എന്നെ കണ്ടിട്ടുണ്ടല്ലേ.
1: ഉണ്ട്. അതുകൊണ്ടല്ലേ ധൈര്യമായിട്ട് പാടാൻ പറഞ്ഞത്.
0: വേണം, ആവശ്യപ്പെടുന്ന പാട്ട് തന്നെ. ജാനകിയമ്മയുടെ പാട്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്ന്.
1: അടിപൊളി.

0: എന്തായാലും നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്ന ഒരു ശബ്ദത്തിന് ഇത്തരത്തിലും കൂടി നമുക്ക് പരിപാടിയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്.
1: ഒത്തിരി സന്തോഷം. ആകാശവാണി കുടുംബത്തിലെ എല്ലാവർക്കും സാറിനും എന്റെ പ്രത്യേക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുന്നു.
0: ഈ കുടുംബം എന്ന് പറയുമ്പോ താങ്കളും കൂടി ഉണ്ട് കേട്ടോ അതിന്റെ അകത്ത്.
1: ഉറപ്പായിട്ടും.
0: എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന ചിത്രത്തിലെ പാട്ടാണ്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ദക്ഷിണാമൂർത്തി ഈണം നൽകി ജാനകി അമ്മ പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.
1: തീർച്ചയായിട്ടും.
0: വളരെ സന്തോഷം.

0: നമസ്കാരം, എൻ്റെ പേര് ശാരിക, സ്ഥലം ഹരിപ്പാടാണ്. ഞാൻ ഹൗസ് വൈഫാണ്. എൻ്റെ ഹസ്ബൻഡ് ഗിരീഷ് കുമാർ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ വർക്ക്ഷോപ്പിൽ സൂപ്പർവൈസറായി ജോലി നോക്കുന്നു. ഞങ്ങൾക്ക് രണ്ട് മക്കൾ, ഗോപിക, ഗോകുൽ. ഓഗസ്റ്റ് 22 ഞങ്ങളുടെ 22 വിവാഹവാർഷികം. വിവാഹവാർഷികത്തിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ അദ്ദേഹത്തെ വിളിക്കാമോ എന്ന് സ്നേഹത്തോടെ, സരിക ഗിരീഷ്. ഹലോ.
1: ഹലോ.
0: നാട്ടിലെത്തിയോ?
1: എത്തി.
0: എന്തൊക്കെയാണ് വിശേഷം? യാത്രയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു?
1: യാത്ര സുഖമായിരുന്നു, കുഴപ്പമില്ല.
0: അടിപൊളിയാണ്. അപ്പൊ ഓണം ഇത്തവണ നാട്ടിലാണ് അടിച്ചു പൊളിച്ച് ആഘോഷിക്കുന്നത്?
1: അതെ അതെ, ഓണം കുറെ നാളിന് ശേഷം ഒന്ന് കൂടാൻ വെച്ചു.
0: ഓണത്തിനേക്കാളും വലിയൊരു വിശേഷം ഇത്തവണ ഈ ഓണനാളുകളിൽ ഉണ്ടല്ലോ.
1: ഉണ്ട്, ഇല്ലാതില്ല.
0: അതിപ്പോ ആഘോഷമൊക്കെ എങ്ങനെയുണ്ട്?
1: എന്നാലും
0: അത് ആഘോഷം ഇല്ലാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ?
1: ഇല്ലല്ലേ.
0: ഈ ആഘോഷങ്ങളിൽ പാട്ടുകളൊക്കെ ഉണ്ടാവോ?
1: പാട്ടുകള് കേൾക്കുന്നുണ്ട്. നമ്മളങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ പ്രോഗ്രാമായിട്ടൊന്നുമില്ല.
0: എന്നാലും ദുബായ് ജീവിതത്തിനിടയിൽ ചില മൂടിപ്പാട്ടുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ ശാരികയെ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ ശാരിക അടുത്തുള്ളപ്പോ ശാരികയ്ക്ക് വേണ്ടി മാത്രം രണ്ടുപേരും അങ്ങ് പാടിക്കൊടുക്കും.
1: ഓ,
0: അപ്പൊ ഇപ്പൊ ഏത് പാട്ടാണ് പാടാൻ തോന്നുന്നത്?
1: ഇപ്പോൾ തൽക്കാലം പാടാനൊന്നും തോന്നില്ല.
0: അതോ പാട്ട് കേൾക്കാനാണോ തോന്നുന്നത്?
1: കേൾക്കാൻ താല്പര്യം.
0: അപ്പൊ ഏത് പാട്ടാണ് കേൾക്കാൻ തോന്നുന്നത്?
1: നല്ല പാട്ടാലും കുഴപ്പമില്ല, റൊമാന്റിക് ആയിട്ടുള്ള ഏതെങ്കിലും പാട്ടായാലും കുഴപ്പമില്ല.
0: എന്താണ് ഈ ആയിരക്കണക്കിന് റൊമാന്റിക് പാട്ടുകൾക്കിടയിൽ നിന്ന് ഒരു പാട്ട് എന്നൊക്കെ പറയുന്നത്? എത്ര റൊമാന്റിക് ആണെന്ന് നോക്കട്ടെ, പ്രത്യേകിച്ച് വിവാഹ വാർഷികമൊക്കെ അല്ലേ. അപ്പൊ കുറച്ചധികം റൊമാന്റിക് ആവാം. അതോ ഇനി ശാരിക എടുത്ത് കൺസൾട്ട് ചെയ്യണോ? ശ്രീരാഗമോ തേടുന്നു ഇനി വീണതൻ പൊൻതന്തിയിൽ, പവിത്രത്തിലെ പാട്ട്. ഇത് എവിടുന്നാ, ഇത് ആരെടുത്ത ഇതൊക്കെ ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്നത്? അങ്ങനെ അറിയാം. ഈ ആകാശവാണി FM-കാരൊക്കെ നിങ്ങൾ എന്തിനാ
1: വിളിക്കുന്നത്?
0: എന്നാലും ഈ ദുബായില് ജോലി ചെയ്യുന്ന ഒരാള് ഈ നാട്ടില് വരുന്ന നേരം നോക്കി തന്നെ കൃത്യമായിട്ട് എങ്ങനെയാ ഗിരീഷിനെ
1: വിളിക്കുന്നത്?
0: എന്നാലും ഇത് ആരായിരിക്കും ഡേറ്റയൊക്കെ കൊടുത്തത്?
1: അതറിഞ്ഞൂടാ, ഒന്നിൽ വൈഫ് ആവാം, ചാൻസ് അതേ ഉള്ളൂ,
0: വേറെ ആരും കൊടുക്കാൻ സാധ്യതയില്ല.
1: അത് കുറവാണ്.
0: ആള് തന്നെയാണ് കേട്ടോ ഈ പരിപാടിയൊക്കെ ഒപ്പിച്ചത്. ഗിഫ്റ്റ് ആയിട്ട് റേഡിയോയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് പോകുമ്പോഴത്തേക്ക് ആലോചിക്കണം, ഇങ്ങനത്തെ പണികളും തിരിച്ചു കിട്ടുമെന്ന്. എന്തായിരുന്നു ഒരു റേഡിയോ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ തോന്നാൻ?
1: ഇല്ല, അവർക്ക് ഭയങ്കര ഒരു ആഗ്രഹമുള്ളതാണ്. അവർക്ക് കിച്ചണിൽ നിൽക്കുന്ന റേഡിയോ ഇങ്ങനെ കേട്ട് പറയാ, ഒരു നൊസ്റ്റാൾജിയ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നാളികേരണം മേടിച്ചിട്ട് അത് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ തന്നെ അടുത്തവണ്ണം മേടിച്ചു കൊടുത്തു.
0: അത് വലിയ കാര്യമായിട്ടാണ് കേട്ടോ കത്തിൽ എഴുതിയിരിക്കുന്നത്. ജന്മദിനത്തിൽ സർപ്രൈസ് ആയിട്ട് എനിക്ക് റേഡിയോ വാങ്ങിത്തന്നു. അപ്പൊ എന്തായാലും വലിയ സന്തോഷം. വളരെ ഗംഭീരമായ വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു, ഒപ്പം ഓണാശംസകളും. അപ്പോ താങ്കൾ ചോദിച്ച പവിത്രം സിനിമയിലെ ശ്രീരാഗമോ എന്നുള്ള പാട്ട് വെക്കാം.
1: ഓക്കേ, താങ്ക് യു.
0: താങ്ക് യു.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281420305.

0: ഹലോ സന്ദേശഗാനം,
1: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
0: നിർവഹണം മനീഷ് MP. നിർവഹണ സഹായം കവിത അജിത്.

0: ഇന്ന് ശാസ്ത്രലോകത്തിൽ വിസ്മയകരമായ പരിണാമ പാഠങ്ങൾ ഡോക്ടർ ടി വി വിനീഷ് സംസാരിക്കുന്നു.
1: പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞനും ശാസ്ത്ര ആശയവിനിമയക്കാരനുമായ കാൾ സാഗനാണ് കോസ്മിക് കലണ്ടർ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത്. പ്രപഞ്ചത്തിൻ്റെ ആകെ പരിണാമ ചരിത്രത്തെ ഒരു വർഷമായി സങ്കല്പിക്കുക എന്നതാണ് കോസ്മിക് കലണ്ടറിന്റെ അടിസ്ഥാന ആശയം.
0: ശാസ്ത്രലോകം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
3: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് പേ പ്രോഫിറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
4: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
5: എനിക്ക് ഈ കാർപ്പറ്റുകളും വിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
6: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
5: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
6: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
5: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
6: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
5: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
7: മൻ കി ബാത്,
8: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
7: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
8: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
7: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
8: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
7: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
8: തുടർന്ന് മലയാള പരിഭാഷ.
7: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
9: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
10: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
9: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
11: പ്രേക്ഷകരെ സൂക്ഷിക്കുക, ബ്രേക്കിംഗ് ന്യൂസ് ആകേണ്ടെങ്കിൽ പണമയക്കുമ്പോൾ പേരും തുകയും എപ്പോഴും വീണ്ടും പരിശോധിക്കുക.
12: RBI പറയുന്നു, ആർക്കെങ്കിലും പേയ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് അല്പം ശ്രദ്ധിക്കൂ.
13: ജോലിയിൽ ഒരു പ്രൊമോഷൻ ആയാലോ? UGC അംഗീകാരമുള്ള ഒരു ഡിഗ്രി ഇനി ജോലിയോടൊപ്പം കരസ്ഥമാക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UGPG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.sgou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കൂ.
14: രുചികരമായ ഓണസദ്യനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
15: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ, പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 400 5.

0: പ്രേമ സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലോകത്ത് ഏറ്റവും അധികം ആളുകളിൽ മരണത്തിനും അതുപോലെ തന്നെ അംഗവൈകല്യത്തിനും കാരണമാകുന്ന പ്രധാന രോഗങ്ങളിലൊന്നാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞാൽ, ഈ രോഗത്തെ നമുക്ക് ഒരു പരിധിവരെ തടയുവാൻ സാധിക്കും. പക്ഷാഘാതം തടയുവാനായി എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്? അതിൻ്റെ ലക്ഷണങ്ങളെ എങ്ങനെ തിരിച്ചറിയാം? അടിയന്തര ചികിത്സ എങ്ങനെയാണ്? തുടങ്ങിയ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. മുൻകാലങ്ങളിൽ പ്രായമായവരിൽ മാത്രം കണ്ടുവന്നിരുന്ന പക്ഷാഘാതം ഇന്ന് തീരെ ചെറുപ്പക്കാരിൽ ഉൾപ്പെടെ കാണുന്നൊരു സ്ഥിതിവിശേഷമാണുള്ളത്. എന്താണ് ഇത്തരത്തിൽ ഈ രോഗവ്യാപനം ഇത്രയധികം കൂടുന്നതിന് കാരണമായി പറയാം?
2: ശരിയായും സ്ട്രോക്ക് വരാനുള്ള ഒരു ശരാശരി പ്രായം നമുക്ക് 67 വയസ്സാണ് പറയും. പക്ഷേ നമ്മൾ കാണുന്നത് ഈ സ്ട്രോക്ക് വരുന്ന രോഗികളിൽ ഒരു 7 ഒരാളെങ്കിൽ 18-44 വയസ്സിന് ഇടയിലുണ്ട്. മുൻപ് വർഷങ്ങൾക്ക് മുമ്പ് ശരിക്കും ഈ ചെറുപ്രായത്തിൽ സ്ട്രോക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം റൊമാറ്റിക് ഹാർട്ട് ഡിസീസ്, കൊച്ചു പ്രായത്തിൽ തന്നെ റൊമാറ്റിക് ഫീവർ വന്നതിന് ശേഷം ഹൃദയത്തിന്റെ വാൽവുകൾ കൊണ്ടാണ് ചുരുക്കം, അതൊരു പ്രധാന കാരണം. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് മറ്റ് ജീവിതശൈലി രോഗം വർദ്ധിച്ചു വരും. അതുകൊണ്ട് തന്നെ പ്രമേഹം നിയന്ത്രണമില്ലാതെ പ്രമേഹം ഉണ്ടായിരിക്കുക, രക്തസമ്മർദ്ദം, അതുപോലെ ലഹരി മരുന്നുകളുടെ ഉപയോഗം, പ്രത്യേകിച്ചും പുകയില തന്നെ പുകവലി, അമിതമായ പുകവലി, മറ്റ് അല്ലാത്ത IV ഡ്രഗ് അബ്യൂസ് എല്ലാം ഡ്രഗ്സ് എല്ലാം അബ്യൂസ് ചെയ്യുന്നവരിലും ചെറിയ പ്രായത്തിൽ തന്നെ സ്ട്രോക്ക് ഉണ്ടാകും. നമ്മുടെ ഒരു ജീവിത നിലവാരം മെച്ചപ്പെട്ടതുകൊണ്ട് തന്നെ റൊമാറ്റിക് ഹാർട്ട് ഡിസീസിന്റെ എണ്ണം ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. അതുകൂടാതെ പാരമ്പര്യമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും സ്ട്രോക്ക് ഉണ്ടാകും. ഹാർട്ടിന്റെ പമ്പിങ്ങിന്റെ ഹാർട്ടിന്റെ തളമെടുപ്പിന്റെ വ്യത്യാസം, വ്യതിയാനം, ഇതെല്ലാം ചെറുപ്രായത്തിലെ സ്ട്രോക്കിന്റെ പ്രധാന.
1: മറ്റൊരു സംശയം, ഈ പക്ഷാഘാതം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മുടെ ശരീരം മുൻകൂട്ടി കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെങ്കിലും?
2: അതെ, നമുക്ക് ഇപ്പോൾ പക്ഷാഘാതം അല്ലെങ്കിൽ മസ്തിഷ്കാഘാതം, സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും മസ്തിഷ്കം മാത്രമല്ല, മസ്തിഷ്കം എന്ന് പറയുന്നെങ്കിലും സുഷുമ്നാ നാഡിയും കണ്ണിലെ റെറ്റിനയും ഇതെല്ലാം സ്ട്രോക്കിനുള്ളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പെട്ടെന്ന് ഒരു രക്തയോട്ടം കുറയുന്ന ഒരവസ്ഥ വരുമ്പോൾ രോഗലക്ഷണം ചെറിയ മൈനർ സ്ട്രോക്ക് അല്ലെങ്കിൽ ഒരു ട്രാൻസിയന്റ് ഇസ്കീമിക് കുറച്ച് മിനിറ്റുകൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന മൈനസ് ചെറിയ സ്ട്രോക്ക് വാർണിംഗ് പോലെ വന്നപ്പോൾ, പക്ഷെ നമ്മൾ ഈ ഹാർട്ട് അറ്റാക്ക് വെച്ച് നോക്കുമ്പോൾ ഇതിന് വേദനയും സ്ട്രോക്ക് മെജോറിറ്റിക്കും പെയിനുണ്ട്. അതുകൊണ്ട് നമ്മൾ നെഗ്ലക്ട് ചെയ്യാറുണ്ട്, അവഗണിക്കാനുള്ളൊരു സാധ്യത. അപ്പൊ സാധാരണഗതിയിലുള്ള ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള ഒരു ഫുൾ സ്ട്രോക്ക് വരുന്ന പോലെയുള്ള വശം തമാശ, മുഖം തോന്നി കാഴ്ചമാണ്, സംസാരത്തിന്റെ കൊച്ചിൽ രണ്ടായിട്ട് കാണുക, പെട്ടെന്നൊരു കണ്ണിന്റെ കാഴ്ച തുടങ്ങിയ ലക്ഷണങ്ങളായി തന്നെ ഈ TAA അല്ലെങ്കിൽ വാർണിംഗ് സ്ട്രോക്ക് ഉണ്ട്. പക്ഷേ ഇത് മിനിറ്റുകൾക്കോ മണിക്കൂറുകൾക്കോ ഉള്ളിൽ പൂർണ്ണമായിട്ടും മാറിപ്പോകും. അപ്പൊ നമ്മൾ അതിനെ പലപ്പോഴും അവഗണിക്കും. പക്ഷെ അങ്ങനെ ഒരു TAA ഉണ്ടായാൽ ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും ഒരു വലിയ സ്ട്രോക്ക് വരാം എന്നുള്ളതിന്റെ ഒരു വലിയ സൂചനയാണ്. അപ്പൊ കൃത്യമായി ഈ ലക്ഷണം കാണുമ്പോൾ മിനിറ്റുകളോളം നിൽക്കുന്ന രീതിയിൽ കാണുകയാണ് നമ്മൾ ഉടൻ തന്നെ ഇതിനുള്ള പരിശോധനകൾ ചെയ്യാൻ സൗകര്യമുള്ള ആശുപത്രിയിൽ പോയി എന്താണ് കാരണം എന്ന് അറിയാനും സ്ട്രോക്ക് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന സാഹചര്യം, ഇതുപോലെ പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കൂടുതൽ, ഇത്തരം കാരണങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ട ചികിത്സയും രക്തം കട്ട പിടിച്ചതാണെന്നുണ്ടെങ്കിൽ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകളും തുടങ്ങുന്നത് അടുത്ത സ്ട്രോക്ക് വരാൻ തടയാൻ സഹായിക്കും. അതുപോലെ ചിലരിൽ രക്തക്കൊള്ളുകൾ പൊട്ടിയായിരിക്കാം രക്തസ്രാവം. ഈ രക്തക്കൊള്ളുകൾ ചെറിയ കുമിളകൾ പോലെ രക്തക്കൊള്ളിന്റെ 2026

0: ഓഗസ്റ്റ് മാസം
1: ഈ പൊട്ടുമ്പോൾ ചിലപ്പോൾ വലിയ ഒരു ബ്ലീഡ് രക്തസ്രാവം തലച്ചു.
0: 10 മണി കഴിഞ്ഞ്
1: പക്ഷെ അതിന് മുന്നോടിയായി ചിലപ്പോൾ ചെറിയ രീതിയിൽ കഠിനമായ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് വന്നിട്ടില്ലാത്ത രീതിയിലുള്ള ശക്തമായ മിന്നൽ പോലുള്ള വേണം, അങ്ങനെയുള്ള തണ്ടർ ക്ലാപ്പ് ഹെഡേക്ക്, അത്തരം തലവേദന വന്നാലും നമ്മൾ സ്ട്രോക്കിന്റെ പരിശോധന ചെയ്യണം. അതായത് മുമ്പൊരിക്കലും ഇല്ലാത്ത രീതിയിലുള്ള അത്ര സിവിയർ ആയിട്ടുള്ള ചടി പോലുള്ള തണ്ടർ ക്ലാപ്പ് ഇതിനും പരിശോധന ചെയ്യണം. ഇതെല്ലാം ചിലപ്പോൾ ഒരു വലിയ സ്ട്രോക്ക് വരാനുള്ളതിന്റെ ഒരു സൂചന ശരീരം തരും.
2: മാഡം, ഒരാൾക്ക് പക്ഷാഘാതം സംശയിച്ചു കഴിഞ്ഞാൽ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം?
1: പക്ഷാഘാതം ഒരു രോഗിക്ക്, ഒരാൾക്ക്, നമ്മളെ പരിചയത്തിൽ ഒരാൾക്ക് വരികയാണ്, ആദ്യത്തെ എങ്ങനെ തിരിച്ചറിയാം? നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ, നമുക്ക് ഏറ്റവും ഒരു കോമൺ മാനർ ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് ബി ഫാസ്റ്റ് ബിഇ അല്ലെ, ബി എന്ന് പറഞ്ഞാൽ ബാലൻസ്. നടക്കുമ്പോൾ ബാലൻസ് തെറ്റിപ്പോ, അതായത് മദ്യപിച്ചിട്ടൊക്കെ നടക്കുന്ന പോലെ സൈഡിലേക്ക് വെച്ച് ആടിയാടി കയ്യിൽ സാധനങ്ങൾ അതിങ്ങനെ
3: നേരെ
1: മുറുക്ക് പിടിക്കാൻ പറ്റാതെ ഈ ഫോർ ഐസ്, അതായത് കാഴ്ച മങ്ങുക, ഒരു വശത്ത് മൊത്തമായിരിക്കും അല്ലെങ്കിൽ ഒരു കണ്ണിന്റെ മാത്രമായിരിക്കും,
3: സായികുമാർ
1: അല്ലെങ്കിൽ രണ്ടായിട്ട്
3: ഖനീഫ.
1: എഫ് ഫോർ ഫേസ്, മുഖം പോണിപ്പോവുക,
3: പത്മപ്രിയ
1: മുഖം നേരെ കണ്ണു നേരെ അടയ്ക്കാൻ
3: തുടങ്ങിയവർ.
1: എ ഫോർ ആം, കൈ നേരെ ഉയർത്തി പിടിക്കുക, താന്നു പോവുക അല്ലെങ്കിൽ കൈക്ക് തീരെ ബലമില്ലാത്തപ്പോൾ. എസ് ഫോർ സ്പീച്ച്, സംസാരം കുഴഞ്ഞു പോവുക അല്ലെങ്കിൽ ശരിയായ വാക്കുകൾ കിട്ടാതെ വരിക, അല്ലെങ്കിൽ നമ്മൾ കേട്ട് പരിചയമില്ലാതെ നിഘണ്ടുകളില്ലാത്ത വാക്കുകൾ വരിക പറഞ്ഞുകൊണ്ട്. ഇത്തരം ലക്ഷണങ്ങൾ കണ്ട് ടി ഫോർ ടൈം, അതായത് സമയം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് സ്ട്രോക്ക് ചികിത്സിക്കാൻ സജ്ജമായ ആശുപത്രിയിലേക്ക്, അതായത് മിനിമം ഒരു സി ടി സ്കാൻ ചെയ്യാനും 24 മണിക്കൂറും രക്തക്കെട്ടപ്പോൾ സ്ട്രോക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു മെജോറിറ്റി നമ്പറും രക്തക്കെട്ടാലേപ്പിക്കാനും ത്രോംബോളൈസിസ് ചികിത്സ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനെങ്കിലുമുള്ള സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് പോകും, ഇതാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ വീട്ടിനടുത്ത് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിനടുത്ത് സ്ട്രോക്ക് 24 മണിക്കൂറും ചികിത്സിക്കാൻ സജ്ജമായിട്ടുള്ള ആശുപത്രികൾ ഏതാണ് എന്നുള്ളത് നമ്മൾ ആദ്യം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ അപ്പോൾ നമ്മൾ
4: അന്വേഷിക്കാം.
1: അത് നമ്മുടെ 98 നമ്പർ അല്ലെങ്കിൽ ദിശയിൽ വിളിച്ചിട്ടില്ല
5: അതറിയാൻ. ഭർത്താവ് മരിച്ചുപോയ ഒരു പെണ്ണാണ് നീ, ജീവിക്കാനൊട്ട് വേറെ ഗതിയില്ല. നേരവും കാലവും ഒത്തുവരുമ്പോ ഈ കാര്യം ഞാൻ തന്നെ പറഞ്ഞോളാം അദ്ദേഹത്തോട്. അതൊക്കെ മനസ്സിലാക്കാൻ തക്ക മനസ്സുള്ള ആളാ അദ്ദേഹം. അതുകൊണ്ട് തൽക്കാലം മകന്റെ കാര്യം അങ്ങ് മാറ്റിവെക്ക. എന്തായാലും അവനൊരു ആൺകുട്ടിയല്ലേ.
6: ഹായ്, നല്ല മണം. ഇന്നെന്തൊരു ജാൻ ചേച്ചി മഞ്ഞച്ചോറൊക്കെ ഉണ്ടാക്കിയിരിക്കണത്, ആരുടെയെങ്കിലും കല്യാണാണാ?
7: മഞ്ഞച്ചോറ് മുത്തിന് ഭയങ്കര ഇഷ്ടമല്ലേ, വയറ് നിറച്ച് തിന്ന.
6: ജാനു ചേച്ചിയെ, ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് പോണു കേട്ടാ, എനിക്ക് ഉറക്കം വരണേ.
7: അപ്പീ ഈ രാത്രിയില്ല, ഇനിയിപ്പ പോണ്ട. ജാനു ചേച്ചി മക്കൾക്ക് ഒരു സമ്മാനം തരാം, പുതിയ ഉടുപ്പാണടാ.
4: എന്തരായി അവൻ? ഉറങ്ങിയോ?
7: ഇപ്പൊ ഉറങ്ങിയതേ ഉള്ളു.
4: ആവൂ, ഭഗവതി രക്ഷിച്ചു, അവരെ ഇറങ്ങാറായി.
7: ഈശ്വരാ,

0: എന്റെ മകൻ രാജശെൽവത്തിന് 2 വയസ്സുള്ളപ്പോഴാ അവന്റെ അമ്മ ജാനകി മരിച്ചത്. നല്ലവരെ നേരത്തെ വിളിക്കും ഈശ്വരൻ. ശെൽവത്തിന് ഒരമ്മ, അത്രേ കണ്ടുള്ളൂ. അല്ലാതൊരു 2 കല്യാണം മോഹിച്ചിട്ടല്ല. ഇന്നു മുതൽ മുത്തലക്ഷ്മി അവന്റെ അമ്മയാവണം. ആരാ? ആരാ നീ? എന്താ നിനക്ക് വേണ്ടത്? വർഗീസേ, ഏതായി പയ്യൻ?
1: അത്
2: എന്റെ അമ്മ അതിനകത്തുണ്ട്. വിളിക്ക്.
0: നിന്റെ അമ്മയോ?
2: ഹാ, ഞാൻ കണ്ട്. വിളിക്ക്.
0: മുത്തലക്ഷ്മി,
2: അറിയോ
0: നിനക്കവനെ?
2: ഇല്ല.

0: ഇത് തന്നെയാണോ നിന്റെ അമ്മ? നിനക്ക് പിന്നെ അറിയില്ലേ? കള്ളം പറയുന്നു. ഈ രാത്രിയിൽ ഇത്രയും ദൂരം നടന്നു വന്ന് ഇവനീ കഥയിൽ മുട്ടണമെങ്കിൽ ഇവൻ ഇനി നൊന്ത് പ്രസവിച്ചിരിക്കണം. അല്ലാ, നിന്നെ പോലൊരു സ്ത്രീയെ നാണം കെടുത്താൽ മാത്രമുള്ള പ്രായമായിട്ടില്ല ഇവന്. എങ്ങോട്ടാ
1: പോണ്?
0: നീ വന്ന് കയറിയത് എന്നോട് അനുവാദം ചോദിച്ചിട്ടല്ല, പക്ഷെ തിരിച്ചു പോണമെങ്കിൽ അത് വേണം. മിടുക്കനാ നീ, ആൺകുട്ടി. എന്താ നിന്റെ പേര്?
1: അമ്മ എന്നെ വിളിക്കുന്നത് മുത്തെന്നാണ്. ഇനി എനിക്ക് ആ പേര് വേണ്ട.
0: നീ മുത്തല്ല, മാണിക്യമാണ്, രാജമാണിക്യം.

0: അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെയും പ്രവൃത്തിയുടെയും ഫലമായിട്ട് മെഡിക്കൽ കോളേജ് തുടങ്ങാനുള്ള സർക്കാരിന്റെ അനുവാദം തിരുവങ്കിടം ബിസിനസ് ഗ്രൂപ്പ്. ഓപ്പറേഷനുള്ള സൂചി നൂലും മറിച്ചു വിറ്റും ചികിത്സയ്ക്കെത്തുന്നവരുടെ അവയവങ്ങൾ മുറിച്ചു വിറ്റും കിട്ടുന്ന ലാഭക്കച്ചവടം നമുക്ക് വേണ്ട. പാവങ്ങൾക്ക് സൗജന്യ ചികിത്സ, പഠിക്കാൻ ഗതിയില്ലാത്ത കുട്ടികൾക്ക് സൗജന്യ പഠനം, ഇതെല്ലാം കഴിഞ്ഞ് കിട്ടുന്ന ലാഭവിഹിതം, ഇത്രയും കാലം എൻ്റെ ഓരോ സ്ഥാപനത്തിലും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത തൊഴിലാളികൾക്ക് ഒരു പെൻഷൻ തുക പോലെ മാസാമാസം. പണ്ട് ഈ ഉദയഗോവിലെ ക്ഷേത്രമുറ്റത്ത് 500 രൂപ മൂലധനം കൊണ്ട് ഞാനൊരു ടീ സ്റ്റാൾ തുടങ്ങി. എൻ്റെ അച്ഛൻ്റെ പേരിലായിരുന്നു അത്, തിരുവങ്കിടം ടീ സ്റ്റാൾ. അവിടെ നിന്നിങ്ങോട്ട് ഒട്ടേറെ സ്ഥാപനങ്ങൾ, എല്ലാത്തിൻ്റെയും പേര് തിരുവങ്കിടം. അതുകൊണ്ട് തന്നെ തുടങ്ങാൻ പോകുന്ന നമ്മുടെ ഈ സ്ഥാപനത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, സ്ഥാപനത്തിന് എൻ്റെ അച്ഛൻ്റെ പേരല്ല, എൻ്റെ ഭാര്യയുടെ പേരാണ് മുത്തുലക്ഷ്മി. മുത്തുലക്ഷ്മി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഇങ്ങനെ ഒരു തീരുമാനം അത് മറ്റൊന്നും കൊണ്ടല്ല, അവൾ വന്നതിൽ പിന്നെ എനിക്ക് ഉയർച്ചകളെ ഉണ്ടായിട്ടുള്ളൂ, അവക്ക് കണ്ണീര്. ഇനി മറ്റൊരു പ്രത്യേകത, ഇത് രാജരത്നപിള്ളയുടെ ബിസിനസ് ജീവിതത്തിലെ അവസാനത്തെ സംരംഭമാണ്. ഇത്രയൊക്കെ മതി. അതുകൊണ്ട് തന്നെ വരുന്ന 10-ാം തീയതി നടക്കാൻ പോകുന്ന നമ്മുടെ ശിലാസ്ഥാപന കർമ്മം അതിഗംഭീരമാവണം, ഗംഭീരമാക്കണം.
1: ഗംഭീരമാവും. ഞാനാ രാജസെൽവം, ഈ മുതലാളിയുടെ ഏക മകൻ, ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞ മുടിയനായ പുത്രൻ.
0: ഒരു പുത്രനെയും ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല.
1: അങ്ങനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന പതിവ് നിർത്തിയിട്ട് കാലം കുറയായില്ലേ?
2: മോനെ വേണ്ട, ഇവിടെ
1: എന്നെ പോലുള്ളവന്മാർ 4 കാശുണ്ടാക്കാൻ വേണ്ടി കണ്ട വട്ടിപ്പലിശക്കാരോട് പിരിവെടുത്ത് ഈ ആശുപത്രിയുടെ സാങ്ഷന് വേണ്ടി ശ്രമിച്ചപ്പോ അവിടെയും തിരുവങ്കടം ഗ്രൂപ്പിന് മുൻഗണന. ആയിക്കോട്ടെ, പക്ഷെ ഒന്നുണ്ട്, തുടങ്ങാൻ പോകുന്ന സ്ഥാപനത്തിന് ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ ഭാര്യയുടെ പേരല്ല, മരിച്ചുപോയ എന്റെ അമ്മയുടെ പേര്, ജാനകിയമ്മാൾ. ജാനകിയമ്മാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. മരണം വരെ നിങ്ങൾക്ക് എന്റെ അമ്മയെ ഓർക്കാൻ ഒരു സ്മാരകമായിട്ട് അതങ്ങനെ കിടക്കട്ടെ.
0: മരണം വരെ എനിക്ക് അവളെ ഓർക്കാൻ ജീവിച്ചിരിക്കുന്ന ഒരു സ്മാരകമുണ്ട്, ഒരു നശിച്ച സ്മാരകം. നീ എന്നെ തിരുത്താനും കൂട്ടിച്ചേർക്കാനും എനിക്കറിയാം, പോടാ.
1: അപ്പൊ അങ്ങനെയാണല്ലേ, എന്നാ കേട്ടോ, എന്റെ അമ്മയുടെ പേര് വേണ്ടെങ്കിൽ വേണ്ട, അതിന് പകരം ഏതെങ്കിലും തെരുവ് പെട്ടിയുടെ പേര് എഴുതി വെച്ചു, ഞാൻ സഹിക്കും. പക്ഷെ ആ സ്ത്രീ ആ വൃത്തികെട്ട സാധനത്തിന്റെ പേരിൽ ഈ ധർമ്മസ്ഥാപനം തുടങ്ങാനാണ് പ്ലാനെങ്കിൽ, നേരത്തെ പറഞ്ഞല്ലോ ഇത് രാജരത്നപിള്ളയുടെ ബിസിനസ് ജീവിതത്തിലെ അവസാന സംരംഭമാണെന്ന്. ആ വാക്ക് ഉറം പറ്റും, ഒടുക്കത്തെ സംരംഭം. നടക്കില്ല, അതിന്റെ പേരിൽ ചത്തൊടുങ്ങേണ്ടി വന്നാലും നടത്തിക്കില്ല. സെൽവം, നശിച്ചവനാ ഞാൻ, നശിപ്പിക്കും ഞാൻ.
3: എന്നാ വന്നതിലും വേഗത്തിലാണല്ലോ തിരിച്ചുപോക്ക്, അപ്പോ കംപ്ലീറ്റ് എഴുതി വാങ്ങിച്ചു കാണൂ അല്ലേ? മുത്തുലക്ഷ്മിയിലുണ്ടായി 2-ാം നമ്പറുകാരിക്ക് വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ?
1: മുന്നിന്ന് മാറി,
3: അതെന്ത് പോക്കാണ, പറഞ്ഞിട്ട് പോ.

0: അല്ലെങ്കിൽ വേണ്ട, ഞാൻ പറയാം. തുടങ്ങാൻ പോകുന്ന സ്ഥാപനം എന്റെ അമ്മയുടെ പേരിൽ, നടത്തിപ്പവകാശം എനിക്ക്, ലാഭവിഹിതം ഏതൊക്കെ തെണ്ടികൾക്ക് വീതിച്ചു കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ആ കൂട്ടത്തിൽ ഒരു പങ്ക് നിനക്ക്.
1: എടാ, നിന്നെ പോലെ ആണും പെണ്ണും കണ്ട ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥരെ നമ്മൾ കണ്ടിട്ടുള്ളൂ.
0: നിന്നോട് ജയിക്കുന്നത് എനിക്കൊരു ഹര. അതല്ല നിനക്ക് എന്നോട് ജയിക്കണമെങ്കിൽ നീ വേറെ ജനിക്കണം.
1: എനിക്ക് ജയിക്കണോടി? അതിന് നിന്നെയൊക്കെ കൊന്നിട്ടാണെങ്കിൽ അങ്ങനെ ഞാൻ എന്നെ തോപ്പിക്കാൻ തന്റെ കൂട്ടുപിടിച്ച് തള്ളയുടെ പേരിൽ ഉണ്ടാക്കാൻ ഇറങ്ങിയുണ്ടല്ലോ. കൊല്ലു ഞാൻ അല്ലാതെ
2: നിർത്തണ.
1: അതിനകത്ത് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വെക്കടാ. എനിക്ക് പറ്റിയ രണ്ട് അബദ്ധങ്ങള്, ഒന്ന് ആണിന്റെ രൂപത്തിലും മറ്റൊന്ന് പെണ്ണിന്റെ രൂപത്തിലും. ഈ അഭ്യാസം എന്റെ മക്കളാണെന്ന അഹങ്കാരം കൊണ്ടാണെങ്കിൽ അത് വേണ്ട. ഇന്ന് മുതൽ എനിക്ക് ഇങ്ങനെ രണ്ട് മക്കളില്ല.
3: എന്തേ ഈ പറയുന്നേ?
1: എന്തിനാണോ ഇങ്ങനെ രണ്ടെണ്ണം? സ്വത്തും സമ്പാദ്യം ഉണ്ടായിട്ടല്ലേ. ഓട്ടമുക്കാലിന് ഗതിയില്ലാത്തൊരു തന്തയുടെ മക്കളാണ് ഇവരെങ്കിൽ അന്നത്തെ അന്നത്തിന് വേണ്ടി പണിയെടുത്ത് ജീവിച്ചനെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ തീരുമാനിച്ച കർമ്മം മുടക്കാൻ മക്കളാണെന്നും പറഞ്ഞ് വരുന്ന 10-ാം തീയതി ആ പരിസരത്തെ കാണാൻ വന്ന ആ സെന്റിമെന്റ്സ് ഞാനങ്ങ് മറക്കും. വാടോ.
4: ഗവർണർ പുറപ്പെട്ടില്ലേ?
5: എപ്പോഴേ പുറപ്പെട്ടു സർ. എത്തിയല്ലോ.

0: ഇതൊക്കെ വെറും സാമ്പിൾ വെടിക്കെട്ട്. പെരിയവനെ പ്രയോഗിക്കും മുമ്പുള്ള ഒരു മുന്നറിയിപ്പ്. ഓൺലി വിഷ്വൽ ഇംപാക്ട്.
1: മതി, നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞു, നടന്നില്ല. കൊടുത്ത കൊട്ട് കൊണ്ടത് തന്തയുടെ തലമണ്ടയ്ക്ക് തന്നെയാ.
2: അഴകേശൻ
0: തലവർ അണികളോടൊപ്പം ഇങ്ങോട്ട് എഴുന്നള്ളിയത് കുറ്റം പറയാനോ അതോ കൂടെ നിൽക്കാനോ?
1: രാഷ്ട്രീയം കളിച്ച് മെഡിക്കൽ കോളേജ് കെട്ടിപ്പൊക്കാനുള്ള സർക്കാരിന്റെ സാങ്ഷൻ ഈ മണ്ണിലേ കൊലത്തി തരാന്ന് പറഞ്ഞ ഞങ്ങൾ ആരുമല്ല, ഈ നേതാവ് തന്നെയാ. ആ വാക്ക് വിശ്വസിച്ച് സകല പാണ്ഡിപ്പലിസിക്കാരുടെ മൂട് താങ്ങി വാങ്ങിച്ചു കൂട്ടിയത് ഒന്നും രണ്ടും കൊത്തളങ്ങയല്ല, കോടികളാ കോടികൾ.
0: ആ കോടികളൊക്കെ ആശുപത്രി എക്യുപ്മെന്റ്സ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഫോറിൻ കറൻസിയായി ജർമ്മനിയിൽ എത്തുകയും ചെയ്തു. അതുകൊണ്ട് അഴകേശണ്ണാ, ഒരു കാര്യം ഞാൻ പറയാം. നാളെ ചടങ്ങും കൊട്ടിഘോഷിക്കലും ഒന്നും വേണ്ടെന്ന് വെച്ച് അയാൾ ആ ധർമ്മസ്ഥാപനം അവിടെ പണിയാൻ തുടങ്ങിയ നമുക്ക് മൂന്ന് പേർക്കും പണി കൂടും. പണം എണ്ണിത്തന്നവന്മാർ വന്ന് നമുക്കിട്ട് പണിയും.
2: അത്ര നാളേക്ക് മുട്ടും ബയോളജി റിസൾട്ട് വരട്ടും. അതുക്കപ്പുറം நான் മിനിസ്റ്റർടാ, ഹെൽത്ത് മിനിസ്റ്റർ. அப்புறம் മിനിസ്റ്റർ അലഗേസ മുടിവെടുപ്പാ, എവനവ എങ്ങെങ്ങ ഹോസ്പിറ്റൽ കട്ടണം കട്ടക്കൂടാതുണ്ട്. അവங்க സാങ്ഷൻ വാങ്ങുന്ന ലെറ്റർ കൊണ്ടുവന്ന് പീസ് പീസ കിളിച്ച് കാലിൽ போட்டு മിതിപ്പണ്ടാ. அதுக்கப்புறம் இந்த ஹெல்த் மினிஸ்டர் அலகேச நம்ம பிளான் படி இந்த மண்ணில ஏசியாவிலே நம்பர் 1 சூப்பர் ஸ்பெஷாலிட்டி ஹாஸ்பிடல் கட்டுவேன். அது மட்டும் நடந்தில்லைங்கில் இந்த கதிரத்துக்கு வீசிட்டு நேரா ராஜரத்னம் பிள்ளை வீட்டுக்கு போய் கோணங்களை கொடுக்கு. ஞான்
3: சொந்தம் தந்தைய நாட்டுகாரோட முன்பில் நாணம் கெடுத்துட்டு நீ சுடலப்பறம்பி குத்திருந்து ஆகோஷிக்கும் அல்லடா.
0: இதொன்னு இவட வச்சு வேண்டாம், இது சைமன் நாடாட மண்ணா.
3: അണ്ടി കച്ചവടം നടത്തി തെണ്ടി തിരിഞ്ഞ് ഇങ്ങോട്ട് വന്ന നിന്റെ അപ്പൻ നസ്രാണി പണ്ട് നാടാരു പെണ്ണിനെ സമ്മന്ധം ചെയ്ത വകയിൽ കിട്ടിയ ശ്രീധരമാന്ന് പറയും അന്ന്.
2: എന്റെ അണികളുടെ മുമ്പ് വെച്ച് എന്നെ പുളയാട്ട് പറഞ്ഞാലുണ്ടല്ലോ.
3: പറഞ്ഞ നീ എന്ത് ചെയ്യടാ?
2: ഡേയ്, അടിച്ചു തൂക്കണേ അവനെ.
3: കുട്ടിക്ക് ഞാൻ, അത് മോനായാലും മന്ത്രിയായാലും ഏത് മറ്റവനായാലും എനിക്ക് കണക്കാ. എടാ സൈമൺ നാടാരെ, പണ്ടിവൻ കളിക്കളത്തി വെച്ച് കൂടെ കളിച്ചൊരു ചെറുക്കനെ തല്ലിക്കൊന്നപ്പോ അതിനെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ച് കാലക്കേടിനെന്ന പോലെ കൂടെ കൂടിയവനാ നീ. ആ നീയൊക്കെ എന്റെ നെഞ്ചത്തിട്ട് കുഴിബോംബ് പൊട്ടിക്കാൻ മാത്രം വളർന്നെങ്കിൽ ആ വളർച്ച ഒന്ന് നേരിട്ട് കാണാൻ തന്നെയാണ് ഞാൻ വന്നത്. പിന്നെ എല്ലാവരെയും ഒന്ന് ക്ഷണിക്കാനും എന്റെ ആശുപത്രിയുടെ ശിലാസ്ഥാപന കർമ്മത്തിന് ക്ഷണിക്കാൻ. ഇന്നേക്ക് മൂന്നാം നാൾ അത്യാഡംബരപൂർവ്വം അത് നടക്കും. വന്നേക്കണം രാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ബോംബ് കൊണ്ട്. ഡാ

0: അല്ലെങ്കിൽ രാജരത്നം പിള്ളയോട് ജയിക്കാൻ നിന്റെ ഒന്ന് ഈ വളർച്ച പോരാ, ഈ ആയുസും.
1: അയ്യാ കാപ്പാത്തുങ്ക അയ്യാ, ഓടയിൽ വീണ് തല ഉടഞ്ചാച്ച്, അങ്ങ് ഒരേ കുമ്പളായിരിക്ക്, ആശുപത്രിക്ക് പോണ അയ്യാ. കാപ്പാത്തുങ്ക,
0: വണ്ടി കയറ്.
1: രൊമ്പ നന്ദിങ്ക.
0: വർഗീസേ വണ്ടി എടുക്ക.
2: സാക്ഷ്യങ്ങളെയും കണ്ടെടുത്ത തടയങ്ങളെയും ആധാരമാക്കി കൊലൈ ചെയ്യപ്പെട്ട നബറിന് മക്കൾ സെൽവാക്കിയും കരുത്തിൽ കൊണ്ട് കുറ്റം സാറ്റപ്പെട്ടുള്ള രാജരത്നം പിള്ളയെ 14 നാട്ടൽ റിമാൻഡിൽ വയ്ക്ക ഇന്ന് നീതിമന്ത്രം ഉത്തരവിടുകരുത്.
0: ബഹുമാനപ്പെട്ട കോടതി, എന്നെ അവിശ്വസിക്കരുത്. ഞാനല്ല അത് ചെയ്തത്. എന്നെ തോൽപ്പിക്കാൻ വേണ്ടി മറ്റു പലരും ചേർന്ന് ചെയ്ത ചതിയാണിത്. ഞാൻ കുറ്റക്കാരനാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട തരുന്ന ഏത് ശിക്ഷയും ഞാൻ സ്വീകരിച്ചോളാം. നാളെ, നാളത്തെ ഒരു ദിവസം അതെനിക്ക് അനുവദിച്ചു തരണം. ഇതൊരു അപേക്ഷയാണ്. തോറ്റുപോയല്ലോ, താനും തന്റെ നിയമവും തോൽപ്പിച്ചു കളഞ്ഞല്ലോ.
1: എന്ത് ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും ഞാൻ ഇറക്കിക്കൊണ്ടുവരും സാറിന്.
0: അതുകൊണ്ട് എന്ത് ഗുണം? അവിടുന്ന് അങ്ങോട്ട് ഈ ആയുസിൽ 10,000 കൊല്ലം അനുവദിച്ചു തന്നാലും നാളത്തെ ഒരു ദിവസത്തിനോളം വരില്ല അതിന്റെ വില. എന്തിനാ ഇങ്ങോട്ട് വന്നത്?
3: ഞാൻ പറഞ്ഞതല്ലേ എനിക്കൊന്നും വേണ്ടെന്ന്? അതിന്റെ പേരിലല്ലേ ഇങ്ങനെയൊക്കെ?
0: ഞാൻ എന്നും കണ്ടത് നിന്റെ ഈ കണ്ണീരാ. വേണ്ട, നിനക്ക് മാത്രമല്ല എനിക്കും വേണ്ട ഒന്നും. നമ്മളെ ജയിക്കാൻ മാത്രം നമ്മുടെ മക്കൾ വളർന്നു. ഇപ്പോ ശിക്ഷിക്കാനും. താനെന്തിനാടോ കരയുന്നത്?
4: അങ്ങുള്ളിടത്ത് വർഗീസ് ഇന്നുവരെ പറഞ്ഞിട്ടുള്ളൂ.
0: കേട്ടില്ലേടോ, കൊലയാളിക്കെതിരെയുള്ള മുദ്രാവാക്യം വിളി.
5: വഴി വിടുങ്ങൾ സ്വന്തമല്ല.
0: തിരുവെങ്കിടം രാജശേഖര പിള്ള മകൻ, രാജരത്നം പിള്ള എന്ന ഞാൻ സ്വന്തം കൈപ്പടയിൽ എഴുതി സാക്ഷ്യപ്പെടുത്തുന്ന വിൽപത്രം.
6: എന്റെ ഉടമസ്ഥതയിലുള്ള സ്കൂൾ, കോളേജ്, ആശുപത്രി, സിനിമാ തിയേറ്റർ, ഹോട്ടൽ, മറ്റ് വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങി എല്ലാവിധ സ്ഥാപന ജംഗമ വസ്തുക്കളും, കൃഷിഭൂമി, എസ്റ്റേറ്റുകൾ, മറ്റ് പുരയിടങ്ങളടക്കം 1500 ഏക്കർ ഭൂസ്വത്ത് വകകളും എല്ലാം മരിച്ചുപോയ ആദ്യ ഭാര്യയിലുണ്ടായ മകൻ രാജശെൽവത്തിനും, രണ്ടാം ഭാര്യ മുത്തുലക്ഷ്മിക്കും അതിലുണ്ടായ മകൾ റാണിരത്നയ്ക്കും അവകാശപ്പെട്ടതാണ്. ആ വസ്തുത നിലനിൽക്കെ എന്റെ മരണശേഷം 25 വർഷത്തേക്ക് മേൽപ്പറഞ്ഞ സകല സ്വത്ത് സമ്പാദ്യങ്ങളുടെയും ഉടമസ്ഥാവകാശവും നടത്തിപ്പവകാശവും മറ്റൊരു വ്യക്തിയിൽ ഞാൻ അധികാരപ്പെടുത്തിയിരിക്കുന്നു. അധികാരകാല പരിധി തീരും വരെ അവൻ ഭരിക്കുകയും അനുഭവിക്കുകയും ചെയ്യും. പിന്നീട് അവൻ തീരുമാനിക്കും മുകളിൽ പറഞ്ഞ അവകാശികളിൽ ആർക്കൊക്കെ എന്തൊക്കെ വിഹിതം വേണമെന്ന്.
7: അയാൾക്ക് ഏത് വകയിലുണ്ടായ നായിന്റെ മോൻ എന്നെ ഭരിക്കാൻ പറഞ്ഞത് പറയാതെ വിടില്ല.
1: കർണാടകയിലെ ബെല്ലാരിയിലുള്ള ഒരു പോത്ത് കച്ചവടക്കാരൻ, പേര് രാജ, ബെല്ലാരി രാജ.
7: പോയി പിടിച്ചിറക്കിക്കൊണ്ട് വേണാത്തല്ലേ.
4: എന്താ ഇത്? എന്തിനാ ഇവരൊക്കെ വന്നത്?
7: കണ്ട പോത്ത് കച്ചവടക്കാരൊക്കെ കയറി വന്ന് ഭരണം തുടങ്ങുന്നതിന് മുമ്പ് ചില അഴിച്ചുപണികളൊക്കെ ആവാന്ന് വെച്ചു. ഇതെന്റെ അച്ഛൻ മുതലാളി ഇരുന്ന കസേരയ. ഇന്നു മുതൽ ഇതിൽ ഈ മകൻ മുതലാളി ഇരിക്കും. ഈ കൊട്ടാരത്തിൽ ഞാൻ മാത്രം മതി, ബാക്കി എല്ലാരും പുറത്ത്.
4: പറഞ്ഞത് ഇന്നെ പോലുള്ള തെണ്ടികൾക്ക് അവരെ തൊടാനുള്ള അവകാശമില്ല.
8: അപ്പൊ പ്രതീക്ഷിച്ച പോലെ തന്നെ കൊച്ചു മുതലാളി ശുദ്ധികലശം തുടങ്ങിയല്ലേ? അമ്മ പുറത്തേക്ക് ഇറങ്ങിയതോ അതോ ഇറക്കി വിട്ടതോ, രണ്ടായാലും അമ്മയുടെ ഇഷ്ടം. പക്ഷെ ഈ മകൾക്കിഷ്ടം ഇന്നു മുതൽ ഇവിടെ താമസിക്കാനാ.

0: കർപ്പൂരം കത്തിച്ച് കോടി പൊതച്ച് ഈ ഉമ്മറത്ത് മലന്ന് കിടക്കാനാണ് മഹാറാണിക്ക് ഇങ്ങോട്ട്
1: കേറാം. കർപ്പൂരം കോടി മുണ്ടും ഇവക്ക് മാത്രമല്ല, നിനക്ക് നന്നായി
0: നോക്കി നിൽക്കത്, അടിച്ച് ഓടിക്കണം. കന്നന്തിരികളെ കാണിക്കാടെ, തള്ളകളും പിള്ളകളും തമ്മിൽ തർക്കങ്ങൾ പതിവനെ എന്ന് വെച്ച് തള്ളെ പിടിച്ച് തള്ളണോടെ.
2: ഇവിടെ കയറി വന്ന് ന്യായോ അന്യായം പറയാൻ നമ്മളാരാണാവോ?
0: നമ്മൾ വെറും വഴിവാക്കരു. പക്ഷേ മൊട കണ്ട എട വേടുവണ്ണ,
3: അതാ എൻ ബോസ്ക്ക് ഫിലോസഫി. ഒരു മൊട കണ്ടാൽ
0: കാര്യങ്ങൾ പറയുമ്പോ കൊട്ടിക്കളിച്ചാലുണ്ട്. തർക്കങ്ങൾ തീക്കാൻ വന്നവരെ തല്ലി പുറത്താക്കുന്നത് ശരിയാണ് അണ്ണ.
2: വേണ്ട, തള്ളി പുറത്താക്കാം, പിടിച്ച് പുറത്തേക്ക്
3: തള്ളടത്തി. സമാധാനമായി,
1: എന്തു പറ്റി, കുഴപ്പമല്ലോ?
3: അങ്ങനൊന്നുമില്ല, വന്നിറങ്ങേ പരിചയപ്പെടില്ലേ. ദേ അവരുടെ ഒക്കെ സഹായം കൊണ്ട് അണ്ണന്റെ കൂളിംഗ് ഗ്ലാസ് എങ്ങനെയോ ഏണ് കയറിപ്പോയി. ദേ അവിടെ കിടന്ന് ആരുടെ കണ്ട രണ്ടെണ്ണം കറുത്തിട്ട്.
1: ചെൽവം, എന്ത് പോക്കുതരമാണോ താനീ കാണിച്ച്?
2: ഈ മുറ്റത്ത് കയറി വരുന്നവനോട് എങ്ങനെ പെരുമാറണമെന്ന് എനിക്കറിയാം.
1: അത് കയറി വരുന്നതിന്റെ വലിപ്പം അറിഞ്ഞിട്ട് മതി. ഈ നിൽക്കുന്ന ആരാണെന്ന് അറിയാമോ? ബെല്ലാരി രാജ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് രാജരത്നം ഉള്ള സാറിന്റെ സകല സ്വത്ത് സമ്പാദ്യങ്ങളുടെയും
0: അവകാശം. വക്കീല് പുലിയാലേ കേട്ടാ. അപ്പൊ എങ്ങനെയാണ് വക്കീലെ കാര്യങ്ങളെ കിടപ്പുകള്? എവരെ കാര്യ എന്തരി എങ്ങനെ?
1: ഇത് രാജരത്നപിള്ള സാറിന്റെ മകൻ രാജശെൽവം
0: തന്നെ. യവൻ പുലിയാണ് കേട്ടാ.
2: ഞാൻ പുലിയാണോ പോത്താണെന്നൊക്കെ അധികം വൈകാതെ തന്നെ നീ അറിയും.
0: ഓ, പക്ഷെ ചെല്ലാ, ഒരു ചെറിയ കാര്യമുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും പുറയിൽ ഞാൻ നടക്കുന്ന ഒരു സ്ഥാനം ഉണ്ട് കേട്ടാ.
4: വാല് വാല്.
0: എന്നിട്ട് പറവക്കില.
1: ഇത് മകൾ റാണിരത്ന
0: തന്നെ.
1: ഇത് മുത്തുലക്ഷ്മി അമ്മ രാജരത്നം സാറിന്റെ.
5: ഞാൻ വർഗീസ്, ഇവിടത്തെ കാര്യസ്ഥനാ.
0: എന്നാ ഇനി കാര്യങ്ങളൊക്കെ കാര്യസ്ഥനോട് പറയാവല്ലേ. ചുമ്മാ വരി.
1: ഈ പടകളൊക്കെ ഇവിടെ തന്നെ വെറുതെ.
5: അമ്മ ഈ വീട്ടിലാ, ബാക്കിയുള്ളവരൊക്കെ വേറെ വേറെ.
0: തള്ളെ പിന്നെ എന്തിനീ പുകലികൾ അത്രേ? വക്കീലേ, കാര്യങ്ങൾ അങ്ങനെ തന്നെ നടക്കട്ടെ.
3: വയനാട് അങ്ങനെ തന്നെ നടക്കട്ടെ.
0: അത്താണ് വയനാട്. അപ്പൊ നേരം കളയാണ്ട് അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനവന്റെ കൂരയ്ക്ക് പോയി ചേരി. എല്ലാരും പിരിഞ്ഞു പോയി.
3: എല്ലാരും പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആകാശത്തേക്ക് വെടി വെക്കേണ്ടി വരും.
4: എല്ലാരും മാറണം, എല്ലാരും പിരിഞ്ഞു പോകണം. പോടേ പോടേ പോടേ.
6: എല്ലായിടത്തും ഒരു കണ്ണ് കാണാം. ഇവിടെ ഒന്നും ഒരുത്തിനും പിളപ്പാണിക്കരുത്. ആര് പോരാണിച്ചാലും അടിച്ച് മൂക്കാവണ്ട കീറി കളഞ്ഞു. ഉപ്പയും എത്തില്ലേ?
7: എത്തി. കൂടെ നമ്മളെ ബ്ലാക്ക് കാറ്റ്സും ഉണ്ട്.
3: ബ്ലാക്ക് കാറ്റ്സ് അല്ല, ബെല്ലാരി കാറ്റ്സ്. ഇതാ കണ്ടില്ലേ, ടൈറ്റാനിക്കിൽ പെണ്ണും ചക്കും നിക്കുന്ന പോലെ വീടി പറ്റുണ്ടോ?
0: വന്നപ്പോൾ ഒരേ അയപ്പിക്കാണ്. കഷ്ടപ്പെട്ട തള്ള സഹിക്കൂല.
8: ഞാൻ ഒന്നും പറയണ്ട, ഇതൊക്കെ അദ്ദേഹം ഏൽപ്പിച്ച ആളിന്റെ തീരുമാനങ്ങളാ.
9: അല്ല, ചടങ്ങിന് കൊണ്ടുവരുമ്മ ഈ അമ്മയാണോ?
0: ഈ അമ്മയുടെ പേരല്ലേ ആശുപത്രി. അതുകൊണ്ട് ഈ അമ്മ എന്നെ അങ്ങോട്ട് ഉദ്ഘാടിക്കണം. പിന്നെ മറ്റേ അമ്മ വരും എന്ന് പറഞ്ഞത് ശല്യക്കാരെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു നമ്പരല്ല. ഞങ്ങൾ പോത്തേച്ചുടക്കാനുള്ള ചില തറ അമ്പരുകൾ. ഇങ്ങനെ ബുദ്ധി ബുദ്ധി.

പതിനായിരം രൂപ വർഗിച്ച ഇനി സമയങ്ങള് കളയണ്ട. ടാപ്പ ടാപ്പ് എന്ന് പൊട്ടിട്ട് ബെല്ലരിമാ.

0: എന്തേനു എന്തേനു സാറേ, പെട്രോള് തീർന്നോ?
1: തീർന്നതല്ലടാ, തീർത്തതാ. എവിടെടാ ബെല്ലാരി രാജ?
0: ഞാൻ ഇവിടെ ഉണ്ട് സാറേ.
1: ഒന്ന് ഇറങ്ങണം.
0: എന്തിനു സാറേ കാര്യം?
1: കാര്യം പറഞ്ഞാലേ നീയൊക്കെ ഈ പേടത്തിൽ നിന്ന് ഇറങ്ങൂ.
0: കാര്യങ്ങൾ പറഞ്ഞാലും ഇറങ്ങും, കാര്യങ്ങൾ പറയാനും ഇറങ്ങും. ഇപ്പൊ ഞാൻ വേറൊരു കാര്യത്തിന് വേറൊരു വഴിക്ക് പോവേണ്ട.
1: തൽക്കാലം നീ ആ വഴിയൊന്നും മാറ്റി പിടിച്ചേ. ഇപ്പോ നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോകാം.
0: ഏത് സ്റ്റേഷനാണ് സാറേ? റെയിൽവേ സ്റ്റേഷനാ അതാ പോലീസ് സ്റ്റേഷനാ?
1: അല്ല, റേഡിയോ സ്റ്റേഷൻ.
2: ഇങ്ങോട്ട് ഇറങ്ങണ.
0: സാറ് പുലിയായിരുന്നല്ലേ.
1: എടാ നീ ആരായി?
3: പ്ലീസ്. എന്താ സാർ പ്രശ്നം? എന്താണ് ഇദ്ദേഹത്തിന് എതിരുള്ള പരാതി? ഒരു ഡീറ്റെയിൽസും പറയാതെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്ന് പറഞ്ഞ?
1: ഇതൊക്കെ പറയാൻ നീ ആരാ?
3: ഇദ്ദേഹത്തിന്റെ മാനേജർ.
1: അത് കൊള്ളാം. കള്ളനും കൊള്ളക്കാരന്മാർക്കൊക്കെ മാനേജർമാർ.
3: മൈൻഡ് യുവർ വേർഡ്സ്.
1: പോലീസിന്റെ മുഖത്ത് നോക്കി വിരലു കൊണ്ട് സംസാരിക്കുന്നു.
0: അടിക്കല്ലേ സാറേ, അടിക്കല്ലേ. എവ എന്തോരോ സാറിനോട് ഇംഗ്ലീഷിൽ പറയും, സാറിന് പിടികിട്ടിയില്ല. അത്രയല്ലേ ഉള്ളു? ഡേ, ഇനി മേലെ എന്റെ കൂടെ ചോദിക്കാൻ സാറിനോട് ഇംഗ്ലീഷ് പറഞ്ഞാലുണ്ടല്ലേ. അമ്മ ചേണ ചട്ടുവാൻ പിടിപ്പിച്ച് ചന്തയിൽ വെച്ചാരും കേട്ടാ. പോയി പോയി പോയി
1: പോടാ.
0: ചീള് പല്ലി പോട്ട് സാറേ.
1: എന്താടാ
0: വർക്കിച്ച?
4: എന്തേലും
0: ഒരു 500 രൂപ ഞാൻ എടുത്താണ്. സാറേ, സാറിന്റെ ആ വരക്കും ഷടംബ്രയെ കൊട്ടുള്ള നൃത്തക്കും കണ്ടപ്പോളെ എനിക്ക് സംഗതി കത്തിയട്ട.
1: എന്ത്?
0: ആരെയും പറഞ്ഞു വിട്ടേരിക്കുന്നു. ജ്വാലിയന്തരായാലും കൂലിയാണല്ലോ പ്രധാനം. ഇത് ഞങ്ങൾ പാത്ത കച്ചവടക്കാരുടെ ഒരു രീതിയാണ് ഏട്ടാ. വാർത്തുകൊണ്ട് പൊത്തി കച്ചവടം ഉറപ്പിക്കൽ. പിടിക്ക്. 500 രൂപയുണ്ട്.
1: നാട്ടുകാരുടെ മുമ്പിൽ വെച്ചിരുന്ന് എന്റെ കച്ചവടം ഉറപ്പിക്കും. അല്ലടാ നിന്നെ.
0: ഇതാണ് ഈ പേലയുള്ള ഒരു കാര്യം. പണം കൊടുക്കണേന അവിടെ വെച്ച് എന്നെ പണി കൊടുക്കണത് കണ്ണൻ തിരുവെന്ന്. എന്തായാലും ഒരു കാര്യം തീരുമാനമായിട്ട, ഒന്നിൽ സാർ എന്നെ കൊണ്ടുപോകും, അല്ലെങ്കിൽ കൊണ്ടിട്ട് പോകും. രണ്ടായാലും മാനക്കേടുക. അതുകൊണ്ട് സാറേ നമുക്ക് പോവാം. വർക്കിച്ച വണ്ടി ഇടിക്കും.
1: ഇതിലല്ല, അതില്
0: തള്ളാതെ പിന്നെ മുടങ്ങി. അതിലല്ല സാറേ, ഇതില്. നല്ല ഒന്നാം നമ്പർ വണ്ടിയാണ്. ലക്ഷങ്ങൾ തോന എണ്ണി കൊടുത്ത് വാങ്ങിച്ചാണ്. സാറുടെ കയറിക്കോളി. നമുക്ക് നല്ല കിടില എ സി എല്ലായിട്ട് കുളിരൊക്കെ കൊണ്ട് പാട്ടുകളൊക്കെ ആയിട്ട് പൊളപ്പനായിട്ട് പോവാ. വർക്കിച്ച നമ്മുടെ വണ്ടിയിൽ നെങ്കിനുള്ളിൽ നീയാണ് തേനാണ് കുളിരാണ് ഫാത്തിമ പാട്ടുകളൊക്കെ ഇല്ല.
1: അല്ലാതെ പന്ന കഴുവേറിയുടെ മോനെ, നിന്നെ പോലൊരു പരമകള്ളനെ സ്റ്റേഷനിൽ കൊണ്ടുപോവാൻ തമിഴ്നാട് സർക്കാരിന്റെ പോലീസ് ചീഫ് ഒക്കെ സെൻട്രലൈസ് ചെയ്യാത്ത പോലെ. നിന്നെ ഈ സർക്കിൾ വിക്രമൻ ഈ വണ്ടിയെ തന്നെ
0: കൊണ്ടുപോകടാ.
1: വലത്താട്ടിക്കടാ.
0: ഇങ്ങനെ ഒരു സിനിമാക്കൾ ഇവിടെ വെച്ച് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരു പരാതി കടലാസുരം ചോദിക്കാൻ നിന്റെ കൂടെ കെട്ടിയെടുക്കാന്ന് വിചാരിച്ചത്. അപ്പൊ നിനക്ക് കലിപ്പിളവി.

ഞാൻ നിന്റെ കൂടെ വരണമെങ്കിൽ ആ കിടുതാപ്പുഴല്ലടുത്ത് എന്റെ വീടിന് നടന്ന് ഈ പത്ത് പ്രാവശ്യം കയറി ഇറങ്ങണം. ഇപ്പൊ ഞാൻ ഇറങ്ങിയത് വേറൊരു വഴിക്കാണ്. ഈ ബെല്ലാരി രാജ ഒരു വഴിക്ക് ഇറങ്ങണമെന്ന് നിരൂപിച്ച ആ വഴിക്ക് എന്നെ പോകും. അതാണ് ചീലം. വെള്ളം മസിലും പെരുപ്പിച്ച് കള്ളരും പോലീസും കളിക്കാൻ ഇറങ്ങിയിരിക്കുക.

0: ஜாஸ்தியா இருக்கு வாடா வாப்பா நீ.
1: சார்
0: അതിന് എനിക്ക് നിന്നെ മതി. നീ പോലീസുകാരെ ഇംഗ്ലീഷ് പറഞ്ഞ് ഞെട്ടിക്കും. അല്ലടാ, നിന്റെ ആശാൻ അറിയാം, ഈ വിക്രമനിട്ട് കൊട്ടിയ ഒന്നിന് പത്തായി തിരിച്ചു കൊട്ടും. അവൻ വരും വരുത്തിക്കും ഞാൻ. അത് നിന്റെയൊക്കെ ശവം കാണാനാണെങ്കി അങ്ങനെ.
2: വേണ്ട വേണ്ട, நீ இங்க இருந்தா மதி. இதெல்லாம் சின்ன விஷயம், நான் மேனேஜ் பண்ணிக்கிறேன்.
0: என்ன சார் பிரச்சனை?
3: என்ன சார் பிரச்சனையா? ரவுடித்தனம் பண்ணிட்டு என்ன சார் பிரச்சனை? நான் கேக்குறேன், வெளிய அனுப்பி அந்த ராஜூட்டன
0: சார். அவ வந்து
3: போயா? தம்பி, என்னடா பண்ணிட்ட? உன்ன மாதிரி எருமை மாடுங்க இந்த மாதிரி சட்டத்தை கையில் எடுக்கும் போதுதான் லாக்அப்ல கொலை நடக்குது. அப்புறம் அந்த தலைவலி ஆட்சி நடத்துற எங்களை மாதிரி மினிஸ்டர் தலையில விழும். இனிமே யாருன்னு பார்க்காம போலீஸ் விளையாடுனா உன் தலையில இந்த தொப்பி இல்ல, தலையே இருக்காது.
4: விக்ரமன் சார் ஒன்னு கேரி இறங்கியல்ல.
0: പരാതിക്കാരൻ രാജരത്നം പിള്ളയുടെ മകൻ രാജസെൽവം തന്നെയാ. അവരെ ഭരിക്കാമെന്ന ഈ ബല്ലാര രാജ ആരാണെന്നും എന്താണെന്നും അവർക്കറിയണം.
4: ഇത്രയല്ലേ ഉള്ളൂ, അത് ഞാൻ അറിയിച്ചു കൊടുത്തോളാം. ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വന്നാണെന്നും ഒക്കെ ഞാൻ തന്നെ നേരിട്ട് പോയി അറിയിച്ചു കൊടുത്തോളാം കേട്ടാ. എന്തരായാലും വിക്രമൻ സാർ ഇത്രയും അക്രമമൊക്കെ കാണിച്ച സ്ഥിതിക്ക് നമ്മളമ്മ ഒന്നുകൂടെ കാണേണ്ടി വരും. ഇപ്പൊ ഞാൻ പോയ പരാതിക്കാരനെ കണ്ടിട്ട് വരാം. എനിക്ക് വേണ്ടി കൊഞ്ച നേരെ ഒതുക്കി വെച്ചതിന് രൊമ്പ നന്ദി ഉണ്ട് ചേട്ടാ.
3: നന്ദിയാ? നീ തന്ന വോട്ട് തന്നടാ എന്നെ തലവറാക്കിയത്. പോടാ, പോയി കാണണ്ടവരെ കണ്ടിട്ട് കൊടുക്കേണ്ടത് കൊടുത്തിട്ട് വാ. പോ.

0: എന്റെ പയ്യനെ നീ പോലീസിനെ കൊണ്ട് അടിപ്പിക്കല്ലേ?
1: നിർത്താൻ നിർത്താനല്ലേ പറഞ്ഞത്? എല്ലാത്തിനെയും കൊന്നു കുഴിച്ചു മൂടാനാണ് നീ വന്നെങ്കിൽ ആദ്യം എന്നെ കൊല്ലേ. ഇവരെ ഇങ്ങനെ ഇട്ട് ദ്രോഹിക്കാനൊന്നും ആരും ആരെ അധികാരപ്പെടുത്തിയിട്ടില്ല. എന്തിനാ ഈ അംഗം? നീ ആരാണെന്നറിയാൻ ഇവൻ പോലീസിൽ പരാതിപ്പെട്ടതിനോ? എന്നാൽ ആ പരാതി ഇപ്പൊ എനിക്കുണ്ട്. ഇതൊക്കെ എന്റെ മക്കളാ. ആ വലിയ മനുഷ്യന്റെ ഭാര്യ ഞാൻ. ആ ഞാനാ ചോദിക്കുന്നത്, ആരാ നീ?
0: അപ്പ ഞാൻ ആരാന്നറിയണം, അത്രല്ലേ ഉള്ളു? ഒരു പായരാത്രിക്ക് ഒരു മണിയറവായില് മുട്ടിയപ്പോഴാണ് ഈ ചോദ്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ആരാണ് നീ, എന്തിനാണ് നിനക്ക് വേണ്ടതെന്ന്? അപ്പൊ ഞാൻ പറഞ്ഞ് എനിക്ക് എന്റെ അമ്മയെ വേണമെന്ന്. അപ്പ ആ അമ്മ പറഞ്ഞ് ആ മകൻ അറിയില്ല.
2: അറിയൂ നിനക്ക്?

0: കത്തടത്തി നീട്ടി ഊരും പേരുമൊക്കെ എന്തായാലും ആക്കണത്. ഞാൻ പറഞ്ഞല്ലേ ഇതൊന്നും വേണ്ടെന്ന്. ഈ വലിയ മനുഷ്യ ഉണ്ടല്ലേ, ഇത്തേട്ട പേരാണ് മാണിക്യം. രായമാണിക്യം ഞാൻ അതിൻ്റെ സാധനം എന്നുള്ളതിനെ ഇനിയും നിനക്ക് എന്തെങ്കിലും തമിശ ഉണ്ടെങ്കിൽ അത് പോത്തിയാക്കി തരാനുള്ള ഒരു അടയാളം ഉണ്ട് കേട്ടാ. പണ്ട് എവളെ ഉടപ്പിറന്നു ഞാൻ നാടാരിയർക്കെന്റെ വാക്കും കേട്ട് നീ കളിക്കളത്തി വെച്ച് അടിച്ചോന്ന് ഓർമ്മയുണ്ട.
1: അന്ന് പാതി ഭാഗ ഇരുട്ടായി പോയതൊക്കെ ഇന്നും അങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. കാണ കാണ,
0: അന്ന് ഓടിയ ഓട്ടൊക്കെ വേണം. ഒരു പത്ത് വയസ്സുകാരൻ ഓടിയാ ഏതറ്റം വരെ ഓടുന്ന അദ്ദേഹത്തിന് അറിയായിരുന്നു. െന്നെ വിളിച്ച് ഞാൻ വരൂലെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ വന്നത് പഴയ ബന്ധമൊക്കെ പറഞ്ഞ് ഇവിടെ നിന്നൊന്നും കെട്ടിപ്പറിക്കൊണ്ട് പോവാനല്ല, ആദ്യം ഒരു കാര്യം എന്നെ ഏൽപ്പിച്ച് അത് നടത്താനെ കൊണ്ട് നിന്നെയൊക്കെ നേരെയാക്കാ. അതതിന്റെ മുറക്ക് നടത്തിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോവുള്ളു കേട്ടാ. പിന്നെ എനിക്ക് നാല് കാലുള്ള പോത്തുകളോട് പെരുമാറിയാണ് പഴക്കം. ഇനി നിന്നെ പോലത്തെ രണ്ട് കാലുള്ള പോത്തുകളോട് ആ പഴക്കം വെച്ച് പെരുമാറണമെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. ഒരുങ്ങിക്കോ, മാണിക്കായിട്ടുള്ള അംഗത്തിന് ഒരുങ്ങിക്കോ.
2: ഒന്ന് പറഞ്ഞിട്ട് പോകായിരുന്നില്ലേ, എന്നെ കാണിക്കാതെ വളർത്തി. എനിക്ക് കൊടുക്കാൻ പറ്റാത്തതൊക്കെ കൊടുത്തു. അവസാനം അവനെ തന്നെ എല്ലാത്തിനും അധികാരപ്പെടുത്തി. അറിഞ്ഞില്ലല്ലോ ഈശ്വര ഞാൻ എന്റെ കുട്ടിയെ.
3: എന്താമ്മ ഇത്, ഇത്രയും കാലം കാണാത്തതിന്റെ പേരിലായിരുന്നു കണ്ണീര്. എന്ത് തന്നെ ആയാലും വിളിച്ചാ കേൾക്കുന്ന ദൂരത്ത് ഈശ്വരൻ കൊണ്ടുവന്ന് തന്നില്ലേ.
2: വർഗീസേട്ട അന്ന് പറഞ്ഞു മകനെ മാറ്റി നിർത്താൻ. അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനത് ചെയ്തു, അനുസരിച്ചു. ആ ആളോട് തന്നെ അപേക്ഷിക്ക, ഒന്ന് ചോദിക്കൂ ഒരു അനുവാദം. ഈ അമ്മയ്ക്ക് ആ മകനെ ഒന്ന് കാണാൻ.
0: ലക്ഷങ്ങൾ എണ്ണി കൊടുത്താ എന്തരി അണ്ണന്മാർ രണ്ടും നല്ല ജേക ജില്ലകളല്ലേ.
4: എന്തൊക്കെയായാലും 5 ലക്ഷം എന്നൊക്കെ പറഞ്ഞ ഇത്തിരി കൂടിപ്പോയി. എത്രക്കായാലും കാള കാളന്നല്ലേ.
0: പാഴത്തരം പറയാടെ, സിനിമാടി ഐശ്വര്യ റായ്ക്കും നമ്മുടെ അടുക്കള അയക്കുന്ന അന്നമ്മയ്ക്ക് ഒരേ വിലയാണ്. രണ്ടും പെണ്ണ് തന്നെയല്ലേ. പോത്തായാലും ശരി പെണ്ണായാലും ശരി പെരുമാറ്റത്തിനാണ് വില.
5: എന്തായാലും പക്ഷേ തീറ്റി പോറ്റാനാണ് പാട്.
0: തിന്നിട്ട് തിന്നിട്ട് മിണ്ടാ പ്രാണികളല്ലേ.
5: പാവം,
4: അടുത്ത ജന്മത്തിലെങ്കിലും ഇതുപോലൊരു ജെല്ലിക്കെട്ട് കാളെ ജനിച്ചാ മതിയായിരുന്നു.
0: നല്ല
4: അനുസരണ.
0: എന്തൊരു
4: കാളൊക്കെ ഭ്രാന്തായി, കേട്ടിട്ടില്ലേ ഭ്രാന്തി പശു.
0: എന്റെ ഒടയമ്പരാനെ ചതിച്ച ആ പെണ്ണൊരിയും കെട്ടി വന്നിരിക്കുന്ന ചെവല കളറിലാണല്ലേ. വരയിച്ചാണ് നിക്കി, തള്ളേ നിക്കി, ഞാൻ അങ്ങോട്ട് വരാ. നിക്കി നിക്കി നിക്കാൻ പറഞ്ഞ് വേറെ ഒന്നും കൊണ്ടല്ല ഏട്ടാ. ഈ ചെവല കളർ കണ്ട ലവന്മാര് ചെറയും, ചെറഞ്ഞെറഞ്ഞ ഒരൊറ്റ ഞോണ്ടൊക്കെ ഞോണ്ടിയാ മതി. അമ്മയുടെ ടക്കനെ പീസ് പീസ് ആയിട്ട് ചെതറും. വരയിച്ചാണ് എന്തൊരു വന്ന്
1: ഒന്ന് കാണാന.
0: അതിനെന്തൊരു വറീസണം പോയി കാണി, എവിടെ കാണിച്ചോടേ.
1: അത് കാണാൻ വന്നതല്ല, ഞങ്ങള് വന്നത് മാണിക്കത്തോന്ന് കാണാൻ.
3: അമ്മ പറഞ്ഞാ വന്നത് ഒന്ന് കാണണെന്ന് പറയുന്നുണ്ട്.
1: പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായി, ഞാൻ പറഞ്ഞിട്ട അന്ന് അമ്മ. അതിന്റെ പേര് ഈ കാല് ഞാൻ പിടിച്ചോളാം.
0: ഞാൻ ഇപ്പൊ ഇഞ്ഞാട്ട് വന്നത് ആദ്യം പറഞ്ഞു ഏൽപ്പിച്ച ചില കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ടാണ്. അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ കഥകളൊന്നും വേണ്ട കേട്ടാ. അതിന് ഞാൻ ഇപ്പൊ എന്ത് ചെയ്ത്, ഞാൻ ആരെന്ന് ചോദിച്ച് ഞാൻ ആരാന്ന് പറഞ്ഞു, അത്രയല്ലേ ഉള്ളു. വരീസണം പോയി, കാര്യങ്ങളൊക്കെ അതിന്റെ മുറക്കി അടക്കട്ടെ. ചെല്ലകളി ഞാൻ കേക്കട്ടെ, നിനക്ക് എന്തരാണ് ജ്വാലി?
3: ഞാനാ പൂ മാർക്കറ്റില് പൂ കച്ചവടം.
0: അല്ലേക്കണ്, പൂ മാർക്കറ്റിൽ പിന്നെ ആരെങ്കിലും പോയി മീൻ കച്ചവടം ചെയ്യോ? എന്തരണ്ണേ നീ പറയണത്.
3: പണ്ട് കണ്ട് പരിചയം പോലും കാണിക്കണില്ല, തനി വെട്ടുപോത്ത് തന്നെ.

0: ആകെ മൊത്തത്തിൽ എത്ര ലക്ഷങ്ങളുണ്ടടി?
1: 57,67,312.
0: അപ്പൊ വരുമാനങ്ങളൊക്കെ നല്ല ഞെരിപ്പായിട്ടുണ്ടല്ലേ കണകപ്പിള്ള?
2: സത്യം പറഞ്ഞ പിള്ള സാർ ഉള്ളപ്പോ പോലും ഇത്ര വരവുണ്ടായിട്ടില്ല. തിരുവേങ്കട ഗ്രൂപ്പിന് ഇത് റെക്കോർഡ് തന്നെയാണ്.
1: അപ്പൊ നമ്മുടെ അണ്ണന് ഏത് കച്ചവടം വഴങ്ങുന്നു ഇപ്പൊ എല്ലാവർക്കും
2: മനസ്സിലായി.
0: ആ വ്യാങ്കളെല്ലാം അടക്കണതിന് മുമ്പ് കൈയെല്ലാം കൊണ്ടുപോയി ഡെപ്പോസിറ്റ് കണക്കപ്പിള്ളം ചെല്ലി.
3: കെട്ടിയെടുക്കാൻ വരട്ടെ, ആയതൊക്കെ പെട്ടിയിലാക്കി നിന്റെ 10,000 അടുക്കി വെച്ചതൊക്കെ മതി. അയച്ചു നോക്ക്. വക്കീലേ, അക്ഷരാഭ്യാസം ഇല്ലാത്തവനാ, അതുകൊണ്ട് നല്ല പച്ച മലയാളത്തിലെ കൊണ്ട് പറഞ്ഞു കൊടുക്ക്.
4: മിസ്റ്റർ മാണിക്യത്തിന് വിൽപത്ര പ്രകാരം അനുവദിച്ച് കിട്ടിയ അവകാശവും അധികാരവും വിചാരണ തീരും വരെ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള കോർട്ട് ഓർഡറാണിത്.
3: ഞങ്ങൾക്കൊക്കെ ഇഞ്ചക്ഷനും അക്കൗണ്ട് ഫ്രീസിംഗും ഒക്കെ ഒലത്തി തന്ന് അതിലങ്ങോട്ട് കാൽനൂറ്റാണ്ട് അർമാദിക്കാന്ന് വിചാരിച്ചോടാ.
0: രാവിട്ടാ, ഈ വക്കീൽ ഇവിടെ വിളമ്പിയതൊക്കെ വാസ്തവങ്ങൾ തന്നെ.
3: നിന്ന് പരങ്കാതെ പറഞ്ഞു കൊടുക്കണം നിന്റെ മുയലാളിക്ക്. വന്ന് കേറി വെടിപൊട്ടിച്ച് പറഞ്ഞല്ലോ നീ മാണിക്യത്തിനോടുള്ള അംഗത്തിനൊരുങ്ങാൻ. അംഗം തന്നെയാടാ അത്, നിന്റെ അന്ത്യം കൊണ്ടാണ് തീരുന്നെങ്കിൽ അതുവരെ. എന്റെ അച്ഛന്റെ സഹതാപം പിടിച്ചുപറ്റി വളർത്തു മകനായി വലിഞ്ഞു കയറി വന്ന അന്ന് തുടങ്ങിയതാ നിന്നെ തോൽപ്പിക്കാനുള്ള അംഗം. അതിന്റെ കോംപ്ലക്സ് തന്നെയാടാ. രാജരത്നപിള്ളിയുടെ സമ്പാദ്യം അയാളുടെ സ്വന്തം ചോരയിലുണ്ടായ മക്കൾ തന്നെ അനുഭവിച്ചാ മതി. അത് ഞങ്ങൾ രണ്ടുപേരുവാ. ഇവളെന്റെ കൂടപ്പുറപ്പ. എന്റെ അച്ഛന്റെ ചോര. അതുകൊണ്ട് വന്ന വഴിക്ക് പൊടിയും തട്ടി ഇന്ന് തന്നെ വിട്ടു പൊക്കോണം.
5: ഹലോ, അങ്ങനെ വിട്ടിട്ട് പോകാനുള്ള വകുപ്പൊന്നും ഈ കടലാസിലില്ല. ഹൈക്കോർട്ടിൽ ഒരു കൗണ്ടറും അഫിഡവിറ്റ് ഒന്ന് ഫയൽ ചെയ്താ അത് അതിന്റെ മുറക്കങ്ങ് നടക്കും, അത്രേ ഉള്ളൂ.
3: മതിയടാ, രാജരത്നപിള്ളിയുടെ സ്ഥാപനങ്ങളൊക്കെ അടച്ചുപൂട്ടി തൊഴിലാളികളൊക്കെ പട്ടിണി കിടന്ന് ചത്താലും ശരി, നിന്റെയൊക്കെ ഭരണം അവസാനിച്ച് കിട്ടുമല്ലോ. അത് മതി എനിക്ക്. അതിനുവേണ്ടി സുപ്രീം കോർട്ട് വരെ പോകേണ്ടി വന്നാലും പോകും ചെൽവം.
0: തള്ളേ കൊള്ള, ഒടപ്പുറന്നുന്റെ ഉയിരി പോയാലും വേണ്ടൂല്ല, നാത്തൂന്റെ കണ്ണിയിലെ കണ്ണീരുണ്ടാവും. ദാസപ്പ,
6: ഓ,
0: നമ്മുടെ പോത്തി വ്യാപാരത്തിൽ ഇതുപോലെ വല്ല സ്റ്റേ ആർഡറുകളും ഉണ്ടാടേ?
1: പോത്തിന്റെ കാതിൽ സ്റ്റേ ഓതിയിട്ട് വല്ല
0: കാര്യം? എന്തരായാലും കിരിയും പാമ്പും കൂടെ ജോയിന്റ് ആയ സ്ഥിതിക്ക് നമുക്കൊരു ചായളും അതിനോട് ഇല്ലോടും ബറോട്ട ഇറച്ചികളിൽ നിന്നിട്ട് പിരിയാ. എന്തൊരു പറയാണ് കൂടപ്പറപ്പേ?
7: ഇതുവരെ സൽക്കരിച്ചതൊക്കെ തന്നെ ധാരാളം, ബാക്കി സൽക്കാരമൊക്കെ കോടതി തീരുമാനിച്ചതിന് ശേഷം
0: മതി. ബാക്കി സൽക്കാരങ്ങളൊക്കെ കച്ചേരി തീരുമാനിച്ചതിന് ശേഷം.
7: കാര്യൊന്നുമില്ല, ചെന്ന് പറ അയാളോട് മര്യാദക്ക് ശെൽവത്തെ ഇറക്കി വിടാൻ.
1: നിനക്ക് നിന്റെ പൊന്നാങ്ങളെ തടികേടാകാതെ തിരിച്ചു കിട്ടണമെങ്കിൽ ചെല്ലു. നീ തന്നെ എന്നാ കാലിൽ വീഴ്. നീ തള്ളി പറഞ്ഞ കോടീശ്വര പുത്രന്റെ കാലിൽ ഈ അമ്മ പെറ്റ കണക്ക് വെച്ച് നോക്കുമ്പോ അവനാണ് നിനക്കാങ്ങള. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കാശ് കൊണ്ടും കരുത്തുകൊണ്ടും ഈ സമയത്ത് ശെൽവത്തെ രക്ഷിക്കാൻ ഒരേ ഒരാളേ ഉള്ളൂ, രാജമാണിക്യം.

0: അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ത്യാഗം ചെയ്ത് കാണിക്കാനായിരിക്കും സ്വന്തം ആൾക്കാർ വിട്ട് പിടിച്ചോണ്ട് പോയത്.
1: ത്യാഗം തന്നെയാ, ഒറ്റക്ക് നിന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശിന്ന് കോടികൾ എഴുതി കൊടുത്ത് ഇവനെ പോലെ ഒരുത്തിനെ തല പോവാതെ ഈ ഉമ്മർത്ത് കൊണ്ട് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് ത്യാഗം തന്നെയാ.
2: അമ്മയ്ക്കറിയോ ഈ മനുഷ്യനെ കൊല്ലം വരെ ആളെ വിട്ടതാ?
3: ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല, പണ്ടും കൊന്നു തള്ളിയാണല്ലോ ശീലം. എന്നിട്ടത് ഏറ്റു പറയാൻ മറ്റുള്ളൂ. ആരാ ശരി ആരാ തെറ്റെന്നൊക്കെ ഇപ്പൊ മനസ്സിലായില്ലേ?
4: തെറ്റും ശരിയൊക്കെ എന്തരും അറിയൂ സണ്ണ, യവൻ എന്റെ കൂടെ കലിപ്പൊടങ്ങിയത് യവൻ 5 വയസ്സുള്ളപ്പോഴാണ്, അത് പോട്ട്. പക്ഷേ 10 മാസം ഒരേ പള്ളിയെ കിടന്ന ഈ ഉടപ്പറന്ന് നനക്കപ്പോഴേ ശത്രുവായത്. നന്നാക്കാൻ വന്നത് ഇങ്ങനൊരുത്തനാണെന്ന് അറിയുമ്പോ അണ്ണാന്നും പറഞ്ഞു ഓടി വരുമെന്ന് വിചാരിച്ചു, കണ്ടില്ല എങ്ങനെ വരാനൊക്കെണ്ട്. ആനീഷ് മട്ടിലും മാണിയറി കെട്ടിടങ്ങൾ കെട്ടിപ്പോക്കാനുള്ള പരകും പാച്ചിലല്ലേ, അതിന്റെ ഇടയിൽ എന്തരണ്ണ എന്തരപ്പ എന്തരും സ്വന്തം ചുവരുകൾ ഇല്ലടി. എന്നെ നാട് കടത്താൻ വേണ്ടി ആണെങ്കിലും ഈ മക്കൾ രണ്ടും ജായന്റ് ആയില്ലേ, അതിനൊക്കെ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ. എന്തരായാലും മക്കൾ അനുഭവിക്കേണ്ട അപ്പന്റെ സമ്പാദ്യമൊന്നും ഈ വലിഞ്ഞേറി വന്ന വളർത്തുവനു വേണ്ട കേട്ടാ. അന്നും എന്നും ഞാൻ അത് ആഗ്രഹിച്ചിട്ടില്ല. സമ്പാദ്യം പോട്ട്, ഇല്ലുള്ള സ്നേഹം പെറ്റമ്മേരെടുത്തും ചോദിച്ചു വാങ്ങിക്കാൻ പറ്റാതെ പോയതിനോട് ഞാൻ

0: ഏട്ടൻ വാ, പറഞ്ഞ മനസ്സിലാവാത്ത ഇവരുടെയൊക്കെ മുമ്പിൽ എന്റെ ഏട്ടൻ ചെറുതാ വേണ്ട വാ.
1: നിനക്ക് പകരായിട്ട് കാലിച്ചന്തെന്ന് എടുത്ത് വളർത്തിയാണ് ഞാൻ ഇവനെ. യവ എനിക്ക് വേണ്ടി ചാവും, നീ എന്നെ കൊല്ലാൻ ആളെ വിടും. ഇത് രണ്ട് നടന്നാലും അതൊരു തോൽവി തന്നെയാണ്. എനിക്ക് മാത്രമല്ല, എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അപ്പ ആദ്യത്തിനും. അതുകൊണ്ട് പോവേ, വരട്ടാ. എന്നാലും സഹോര, കുന്നോളം കേട്ടാ ഉള്ളിൽ സങ്കടങ്ങള്. നിനക്കും വേണ്ടിയിട്ട് മാറ്റിവെച്ചാണ് ഞാൻ ഈ ഇടത്തേണിന്റെ കാഴ്ചകൾ. ഇതിന് പകരമായിട്ട് 10,000 കണ്ണ് മാറ്റിവെക്കാനുള്ള സ്ഥിതിയുണ്ട് ഇപ്പ. എന്നിട്ട് ഇത് ഇങ്ങനെ തന്നെ കൊണ്ടു നടക്കണത് മരണം വരെ എനിക്ക് എന്റെ അനിയനെ ഓർമ്മിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് പിന്നെ എന്നെ കൊല്ലാനും വേണ്ടി കായലിലൂടെ തേപ്പിച്ചോണ്ടൂടെ നീ പറഞ്ഞു കളഞ്ഞല്ലേ എന്റെ ഇടത്ത് ഭാഗത്ത് ഇരുട്ടാണെന്ന്. നന്നായിട്ടുണ്ട്. ഒരായസ് മുഴുവൻ മേക്കണോ എന്റെ അടികൊണ്ട് നടന്നാലും അവസാനം അറവ് കത്തി തന്നെ കഴുത്തില്. നമ്മളില്ലേ ഒന്നിലി പഴിപ്പും വിവരമുള്ള നിങ്ങളെ പോലുള്ള ആളുകൾ മാണിക്കത്തോളം ചെറുതാകണം, അല്ലെങ്കിൽ പള്ളിക്കൂടം കാണാത്ത മാണിക്യം നിങ്ങളോളം വലുതാകണം. ഇത് രണ്ടും നടക്കാത്തടത്തോളം കാലം മാണിക്യത്തിന് ഇടപെടാൻ നല്ലത് വാത്തുകൾ തന്നെയാണ്. അതുകൊണ്ട് മാണിക്യം പോവേണം. വരി.

0: Selva. Selva. വേണ്ട വേണ്ട എന്ന് പലതവണ പറഞ്ഞിട്ടും ഇപ്പൊ തന്നെ കാണണമെന്നും പറഞ്ഞ്
1: ചെയ്ത് കൂട്ടിയതൊക്കെ ഏറ്റു പറഞ്ഞ് 1000 തവണ ഈ കാലി വീണതാ. ആ മുറ്റത്ത് വെച്ച് തന്നെ ഒന്നും വേണ്ട, തിരികെ തന്ന അവകാശം അധികാരം ഒന്നും വേണ്ട. ഇനിയുള്ള കാലം ഈ ഏട്ടന്റെ അടിയിലായി ജീവിക്കാൻ പോകരുത്. ഏട്ടൻ പോകരുത്.
2: തളന്നു പോയി ഏട്ടാ, നീ ഒന്ന് അവനെ കാറി കൊണ്ടാക്കി. ലവ എന്നെ വിളിച്ച ഏട്ടാ, നിങ്ങള് ഏട്ടാന്ന് എന്നെ ഉടയമ്പുരാനെ ഇതൊന്നും കേൾക്കാനും കാണാനും അധികം ഇല്ലാണ്ട് പോയല്ലേ. എന്നാലും ഇത്തിരി നേരത്തെ ആയിപ്പോയി കേട്ടാ പോക്ക്.
0: നേരത്തെ പോയതല്ലോ, പറഞ്ഞയച്ചതല്ലേ.
2: ആര്
0: കണ്ട സത്യം എല്ലാവരോടും വിളിച്ചു പറഞ്ഞിട്ടും കോടതിയും പോലീസും ഒന്നും ചെവിക്കൊണ്ടില്ല.

Ah!

നിന്നോട് ഞാൻ അന്നേ പറഞ്ഞാണ് നമ്മൾ തമ്മിൽ ഇനി ഒരു അഭിമുഖ സംഭാഷണം വേണ്ടത്. നീ എന്റെ അപ്പാവുടെ ജീവെടുത്ത് ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചടാ അഴുക്ക. അന്നാ കോടതി വിളപ്പി വെച്ച് ചങ്കുപൊട്ടി തീന്നുപോയത് എന്റെ ജീവനാണ്. ആ ജീവെടുത്ത് നിന്നെ ഒന്ന് കാണാതെ പോയാ പിന്നെ ഈ മാണിക്യം വെറും പോത്തായി പോകും. അറിവുകാർക്ക് പോലും വേണ്ടാത്ത പ്യാറ്റ് പോത്ത്. അന്ന് ഞാൻ പറഞ്ഞിരുന്നാണ് ഇനി നിന്നെ കാണാൻ വരുമ്പോ നിന്നെ പൊതപ്പിക്കാൻ ഒരു ക്വാടി കൊണ്ട് കൊണ്ടുവരുമെന്ന്. പക്ഷേ നീ ഒരു പുലിയായ സ്ഥിതിക്ക് നിനക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ക്വാടിമുണ്ടല്ല, പൊന്നാടയാണ്. നല്ല ചെവല പൊന്നാട വർക്കിച്ചാ.

പ്രിയ ശ്രോതാക്കൾ, സ്പൈസ് എഫ്എമ്മിൽ ഇതുവരെ കേട്ടത് രാജമാണിക്യം എന്ന ചിത്രത്തിന്റെ ശബ്ദരേഖ. ഇപ്പോൾ കേൾക്കാം ഓണം പ്രത്യേക പരിപാടി തിരുവനന്തപുരം റിലേ.

0: അടുത്ത പരിപാടി അല്പസമയത്തിനകം.
1: ആകാശവാണി ഈ വർഷത്തെ ഓണാഘോഷത്തിന്റെ ഭാഗമായി ആകാശവാണി കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മനസ്സിലെ പൂക്കൂട, പ്രത്യേക സംഗീത പരിപാടി. എന്നും ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്ന ഓണപ്പാട്ടുകൾക്കൊപ്പം ചേർത്തുവെക്കാൻ ഒരുപിടി നല്ല ഗാനങ്ങൾ കൂടി ഞങ്ങൾ ഓണസമ്മാനമായി അവതരിപ്പിക്കുന്നു. മനസ്സിലെ പൂക്കൂട. ഇളവെയിലിൽ കുളിച്ച് കോടിയണിഞ്ഞ് മുടികോതി നിൽക്കുന്ന ചിങ്ങപ്പെണ്ണിന് എന്തൊരു ചേലാണ്! ഇത്തവണത്തെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് പ്രേംകുമാർ വടകര, എ.എം. ദിലീപ് കുമാർ എന്നിവരാണ്. മഴമാറിയ മാനം പുഞ്ചിരിച്ചു. ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ശ്രീജു ചന്ദ്രദാസ്. സംഗീതം പ്രേംകുമാർ വടകര. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് എം. ശ്രീദാസ്.

ഓണവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദമാണ് ശ്രാവണം. ചിങ്ങത്തേരേറി വന്ന ശ്രാവണത്തെ വർണ്ണിക്കുന്ന തൂവെള്ളി ചിലമ്പിട്ട് എന്ന ഈ ഗാനം എഴുതിയിരിക്കുന്നത് വത്സൻ അഞ്ചാംപീടിക. സംഗീതം AM ദിലീപ് കുമാർ. ഗാനം ആലപിക്കുന്നത് രേവതി ശിവകുമാർ.

ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് മലയാള നാളുകളെ കോർത്തിണക്കിയ ഒരു ഗാനമാവാം ഇനി. പൂരാടം വരവേറ്റു പൂരുട്ടാതിയെ. ഗാനരചന രാമകൃഷ്ണൻ വാണിയമ്പാറ. സംഗീതം പ്രേംകുമാർ വടകര. ഗാനം ആലപിക്കുന്നത് എം വി റീജ.

പൂമണം ചൊരിഞ്ഞു വന്ന പൊന്നോണക്കാറ്റിന്റെ കുളിരേകുന്ന ഒരു ഗാനമാവാം ഇനി. പൂപ്പൊലി പാടി പൂക്കളം തീർക്കാനെന്ന ഈ ഗാനം എഴുതിയിരിക്കുന്നത് ലതാ ജനാർദ്ദനൻ. സംഗീതം എ എം ദിലീപ് കുമാർ. ഗാനം ആലപിക്കുന്നത് രതീഷ് പല്ലവി.

പൂക്കളിൽ ഉമ്മ വെച്ച് പറന്നുപോകുന്ന പൂത്തുമ്പികളും നാണത്താൽ മുഖം തൊടുത്ത തെച്ചിയും ചിരിതൂകുന്ന തുമ്പയും കതിരണിഞ്ഞ് കുളിരിൽ മുങ്ങിയ പാടവും എല്ലാം മാവേലി മന്നനെ എതിരേൽക്കാൻ പ്രകൃതി ഒരുക്കിയ മനോഹരമായ ഓണക്കാഴ്ചകൾ തന്നെ. മാമലകൾ പൊന്നണിഞ്ഞു ചിങ്ങം വന്നു. രാജേഷ് ആർ ബാബു എഴുതിയ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് പ്രേംകുമാർ വടകര. പ്രീജ പ്രദീപ് ഈ ഗാനം ആലപിക്കുന്നു.

ഓണത്തപ്പനെ വരവേൽക്കാൻ ചുണ്ടിൽ മന്ദസ്മിതവുമായി കുണുങ്ങി നിൽക്കുന്ന ഓണനിലാവിനെ കണ്ടപ്പോ കവിഭാവന വരികളിലേക്ക് മാറി. ഓണനിലാവേ മഴനിലാവേ എന്ന ഗാനം എഴുതിയിരിക്കുന്നത് ലതാ പ്രദീപ് എളമ്പാറ. സംഗീതം നൽകിയത് എ എം ദിലീപ് കുമാർ. ആലാപനം അശ്വിനി അനീഷ്.

ഓണം എന്നും ഓർമ്മകളുടെ ഉത്സവം കൂടിയാണ്. അപ്പൂപ്പൻ താടിക്കൊപ്പം പാറി നടന്ന നിഷ്കളങ്ക ബാല്യത്തിന്റെ ഓർമ്മകൾ, തൊട്ടാൽ വാടി പോലെ ഒതുങ്ങിയ കൗമാരത്തിൽ നിന്നും ഓണനിലാവിനെ പ്രണയിച്ച കുളിരുള്ള കൗമാരത്തിലേക്കുള്ള കൂടുമാറ്റം, ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് വഴിമാറിയ യൗവനത്തിലേക്കു കടന്നപ്പോൾ എങ്ങോ പോയി മറഞ്ഞ പ്രണയിനിയെക്കുറിച്ച് ഓർക്കുന്ന പിന്നീടുള്ള കാലം, ജീവിത നാൾവഴികളിലെ 1000 ഓർമ്മകൾ പലവർണ്ണ പൂക്കളായി ചേർത്ത് വെച്ച് ഓർമ്മപ്പൂക്കളമൊരുക്കിയപ്പോൾ അത് മനോഹരമായ ഒരു ഓണപ്പാട്ടായി മാറി. മനസ്സിലെ പൂക്കൂട കുടഞ്ഞു കുടഞ്ഞെടുത്ത് ഓർമ്മതൻ പൂക്കളമൊരുക്കി. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് മട്ടന്നൂർ ശ്രീജിത്ത്, സംഗീതം പ്രേംകുമാർ വടകര, എ പി അനിൽകുമാർ ഈ ഗാനം ആലപിക്കുന്നു.

സമൃദ്ധിയുള്ള ഓണക്കാലത്തിന്റെ വരവറിയിക്കാൻ പാടിയെത്തുന്ന ശ്രാവണപ്പെങ്കിളി പൂക്കൂടയേന്തി പൂന്നുള്ളാൻ പോയ കാലത്തിന്റെ മധുര സ്മരണകളിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. കോടി ചുറ്റി അമ്മ ചൊല്ലിയ മാവേലി കഥകൾ കേട്ട ഓർമ്മകൾ ചേർത്തു വെച്ച ഒരു ഗാനം ശ്രാവണപ്പൈങ്കിളി ശ്രുതി ചേർത്തുപാടി. ഗാനരചന രാഗാ പൂവത്തൂർ, സംഗീതം എ എം ദിലീപ് കുമാർ, ഗാനം ആലപിക്കുന്നത് ഡോക്ടർ ഷിജി രാജൻ കെ വി.

കോടിപ്പുടവഞ്ഞുറിഞ്ഞ് പുഞ്ചിരിക്കുന്ന ചെറുതുമ്പയും ഇലയിട്ട് വിളമ്പുന്ന നാട്ടുരുചികളും എല്ലാം ഓണത്തെക്കുറിച്ചുള്ള മധുരമുള്ള ഓർമ്മകൾ തന്നെ. ഓണനിലാവ് അത്തപ്പൂക്കളമിട്ട മാനത്തെ മഴവില്ലിൽ കെട്ടിയ ഊഞ്ഞാലിൻ ആയത്തിലൊരു പാട്ട്, ഓണനിലാവൊളി ചിന്തും വാനവും. ഗാനരചന പ്രേമ ജനാർദ്ദനൻ, സംഗീതം പ്രേംകുമാർ വടകര, ഗാനം ആലപിക്കുന്നത് എസ് ആർ മായ.

0: മനസ്സിലെ പൂക്കുട ഓണാഘോഷത്തിന്റെ ഭാഗമായി ആകാശവാണി കണ്ണൂർ നിലയം തയ്യാറാക്കിയ പ്രത്യേക സംഗീത പരിപാടി ഇവിടെ പൂർണ്ണമാവുന്നു. ഗാനങ്ങൾക്ക് പശ്ചാത്തലമൊരുക്കിയവർ കീബോർഡ് സി എച്ച് നിത്യപ്രകാശ്, ജോബി കൊട്ടിയൂർ, തബല ബാബു വേലായുധൻ, ജനാർദ്ദനൻ കണ്ടോത്ത്, പുല്ലാങ്കുഴൽ ജോൺസൺ പുഞ്ചക്കാട്, പ്രമോദ് പാറപ്പുറം, ഗിറ്റാർ സി ആർ മനോജ് കുമാർ കണ്ണൂർ, അനീഷ് മെൻസിൽ, റിഥം കമ്പോസർ സന്തോഷ് കണ്ണൂർ, ലോറൻസ് അനിൽ രാജ്, ട്രിപ്പിൾ ഡ്രം മനോജ് കലാഭവൻ, നിർവഹണം വിനോദ് ബാബു എച്ച്, നിർവഹണ സഹായം എസ് ആർ മായ, സാങ്കേതിക സഹായം പി വി രമേശൻ, ഷാജു പൊന്നാരത്ത്, റിനേഷ് എൻ കെ, പി കെ രതീഷ്, ശ്രീജിത്ത് പാലയാട്. അവതരണം ആകാശവാണി കണ്ണൂർ നിലയം.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 12 മണി മുതൽ 1 മണി വരെ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം. മറക്കാതെ സന്ദേശമയക്കുക 8281200715 എന്ന നമ്പറിലേക്ക്. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281200715.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 12 മണി. ഇപ്പോൾ ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങൾ നമുക്ക് കേൾക്കാം. ഓണം ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നില്ല അല്ലേ? ഇന്ന് 3-ാം ഓണം, അവിട്ടം ദിനം. ഇന്ന് മിക്ക വീടുകളിലും പഴഞ്ചോറും കറികളും ആയിരിക്കും അല്ലേ? എന്നാൽ അതിനൊപ്പം പഴംപാട്ടും കൂടി കേട്ടാലോ? പഴംപാട്ട് മാത്രമല്ല, പുതിയ ഓണപ്പാട്ടുകളും നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളും സ്പൈസ് എഫ്എമ്മിലൂടെ ഇപ്പോൾ കേൾക്കാം. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾക്കായി നമുക്ക് കാതോർക്കാം

എല്ലക്കൽ എന്ന സ്ഥലത്ത് നിന്നുമാണ്. ഡെനിയുടെ കുട്ടികൾക്കായുള്ള ഗാനം ഡെന പറഞ്ഞതുപോലെ ജേക്കബിൻ്റെ സ്വർഗരാജ്യം എന്ന ചിത്രത്തിലേതാണ്. ഈ ഗാനം പാടിയത് ഉണ്ണിമേനോൻ, സിത്താര, മീരാ ശർമ്മ എന്നിവരാണ്. മനു മഞ്ജിത്തിൻ്റെ വരികൾക്ക് ഷാൻ റഹ്മാൻ ഈണം പകർന്നത്. ഗാനം കേൾക്കാം.

0: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
1: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
2: ഇടുക്കി കുച്ചിത്തണ്ണിയിൽ നിന്നും സിജിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം നാടോടിക്കാറ്റ് എന്ന സിനിമയിലെ

വൈശാഖ സന്ധ്യ എന്ന് തുടങ്ങുന്നതാണ്. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഈ ഗാനം ആകാശവാണി ദേവികുളം നിലയത്തിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പാട്ട് എൻ്റെ പ്രിയപ്പെട്ടവർക്കും കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് സിജിൽ പറഞ്ഞിരിക്കുന്നത്. സിജിൻ്റെ ഇഷ്ടഗാനം യൂസഫ് അലി കേച്ചേരി എഴുതി, ശ്യാം ഈണം പകർന്ന് കെ ജെ യേശുദാസ് പാടിയത്. ഗാനം സ്പൈസ് എഫ് എമ്മിലൂടെ കേൾക്കാം.

0: ഓണം ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കാം.
1: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്കതിന് തൊട്ടുമുമ്പ്

0: വായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
1: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
2: ഇഷ്ടഗാനങ്ങളിൽ അടുത്തത് വയലാർ ജി ദേവരാജൻ കൂട്ടുകെട്ടിൽ എ എം രാജയും സംഘവും ആലപിച്ച ഗാനം. കാലം ശരത്കാലം എന്ന് തുടങ്ങുന്ന ഗാനം വിവാഹ സമ്മാനം എന്ന ചിത്രത്തിലേതാണ്. ഈ ഗാനം ആവശ്യപ്പെട്ട് സ്പൈസ് എഫമിലേക്ക് സന്ദേശം അയച്ചിരിക്കുന്നത് രാജു തുറവൂർ ആണ്. അടുത്തത് രാജു തുറവൂരിൻ്റെ ഇഷ്ടഗാനം.

മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂ

0: ഇരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
1: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
2: പ്രിയ സ്പൈസ് എഫിന്, മുത്തശ്ശിക്ക് വേണ്ടി സ്നേഹം എന്ന സിനിമയിലെ രാവ് നില പൂവ് എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കാമോ? അടിമാലിയിൽ നിന്ന് ശ്രീലക്ഷ്മിയാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. യൂസഫലി കേച്ചേരി എഴുതി, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണം പകർന്ന് കെ ജെ യേശുദാസ് പാടിയതാണ് ഈ ഗാനം. ശ്രീലക്ഷ്മിയുടെ മുത്തശ്ശിക്കായി ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടിയിൽ നമുക്ക് ഈ ഗാനം കേൾക്കാം.

0: ഓണം ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കാം.
1: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
0: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
2: ഹരിനാരായൺ എഴുതി, ഫോർ മ്യൂസിക്സ് ഈണം പകർന്ന് എം ജി ശ്രീകുമാരും ശ്രേയ ജയദീപും ചേർന്ന് പാടിയ ഗാനമാണ് മേഴ്സി മകൾ ആറ്റ്ലിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഒപ്പം എന്ന ചിത്രത്തിലെ ഈ ഗാനമാകട്ടെ അടുത്തത്.

0: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
1: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
2: അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് ഷേർലി ജെറോം പാനായിക്കുളത്ത് നിന്നുമാണ്. ഇവൻ മര്യാദരാമൻ എന്ന ചിത്രത്തിലെ ഉമ്മറത്തെ ചെമ്പകത്തെ എന്ന് തുടങ്ങുന്ന ഗാനം ഇന്ന് വെഡ്ഡിംഗ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന എൻ്റെ മകൾ ദിവ്യയ്ക്കും മനുവിനും വേണ്ടി വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് ഹരിനാരായൺ, സംഗീതം നൽകിയത് ഗോപി സുന്ദർ, ആലാപനം ദേവാനന്ദും ദിവ്യ എസ് മേനോനും ചേർന്ന്. ദിവ്യയ്ക്കും മനുവിനും സ്പൈസ് എഫ് എമ്മിൻ്റെയും വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു. നമുക്ക് ഗാനം കേൾക്കാം.

0: ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കാം.
1: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
0: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കേരള സർക്കാർ.
2: AARM എന്ന ചിത്രത്തിലെ പൂവേ എന്ന് തുടങ്ങുന്ന ഗാനം, കിളിയേ തത്തക്കിളിയേ എന്ന ഗാനം. ഈ ഗാനം മനു മഞ്ജിത്ത് എഴുതി ഥിബു നൈനാൻ തോമസ് ഈണം പകർന്ന് KS ഹരിശങ്കറും അനില രാജീവും ചേർന്ന് പാടിയതാണ്. ലേയുടെയും ശ്രേയയുടെയും ഇഷ്ടഗാനം ഇപ്പോൾ കേൾക്കാം.

0: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുക വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക. ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
1: ദേവികുളം സ്പൈസ് എഫമിനും അവതാരകർക്കും പ്രിയ ശ്രോതാക്കൾക്കും അവിട്ട ആശംസകളോടെ പി സുശീലയുടെ ഗാനവുമായി ശ്രീധരൻ അവണൂർ ഇഷ്ടഗാന പരിപാടിയിൽ ചേരുകയാണ്. വയലാർ ജി ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന

0: ഓണം ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കാം.
1: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ട് മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
0: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കേരള സർക്കാർ.
2: നമസ്കാരം. ഓമന എന്ന ചിത്രത്തിലെ ജമന്തിപ്പൂക്കൾ എന്ന ഗാനം വെച്ചു തരാമോ എന്ന സന്ദേശം അയച്ചിരിക്കുന്നു ഷാജു മടത്തുംപടി. തീർച്ചയായും വെച്ചു തരാം. വയലാർ എഴുതി, ജി ദേവരാജൻ ഈണം പകർന്ന്, യേശുദാസ് പാടിയ ഗാനം, ഷാജുവിൻ്റെ ഇഷ്ടഗാനം.

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
0: ഈറ്റ് റൈറ്റ് കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നു.
1: ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
2: ജൂലിയറ്റ് ദേവികുളത്ത് നിന്നും കൂട്ടുകാരി മീനുവിനു വേണ്ടി ഒരു ഗാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മീശമാധവൻ എന്ന ചിത്രത്തിലെ എൻ്റെ എല്ലാം എല്ലാം അല്ലേ എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഈണം പകർന്നത് വിദ്യാസാഗർ, പാടിയത് യേശുദാസും സുജാതയും ചേർന്ന്. ഇഷ്ടഗാന പരിപാടിയിൽ അടുത്തതായി ജൂലിയറ്റിൻ്റെ ഇഷ്ടഗാനം.

അപ്പ് എന്ന സിനിമയിലെ ചിരിമലരുകളെ വിരിഞ്ഞോ എന്ന പാട്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഒപ്പം ആകാശവാണി ദേവികുളം നിലയത്തിലെ ഏവർക്കും ഓണാശംസകളും നേരുന്നു. ഈ സന്ദേശം അയച്ചിരിക്കുന്നത് അഞ്ജു രാജക്കാട് നിന്നുമാണ്. മനു മഞ്ജിത്ത്, ഷാൻ റഹ്മാൻ കൂട്ടുകെട്ടിൽ നജീം അർഷാദ് പാടിയതാണ് ഈ ഗാനം. അടുത്തതായി അഞ്ജുവിൻ്റെ ഇഷ്ടഗാനം.

ഈ ഗാനത്തോടെ ഇഷ്ടഗാന പരിപാടി സമാപിക്കുന്നു. തുടർന്ന് 2 മണി മുതൽ നമുക്ക് ഒരുമിക്കാം, ഗാനങ്ങൾ കേൾക്കാം. നന്ദി. ആകാശവാണി, ദേവികുളം, സ്പൈസ് എഫ് എം. അല്പസമയത്തിനുള്ളിൽ കേൾക്കാം ആവണി പൊന്നൂഞ്ഞാൽ, തിരുവനന്തപുരം റിലേ.

0: ആവണിപ്പൊന്നുഞ്ഞാൽ.
1: ഗായകനും സംഗീത സംവിധായകനുമായ ബിജുപാൽ പങ്കെടുക്കുന്നു.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ ചലച്ചിത്ര ഗാന പരിപാടികളിൽ നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കാനായി ആവശ്യപ്പെടുന്ന ചില ഹിറ്റ് ഗാനങ്ങളുണ്ടല്ലോ. അറബിക്കഥയിലെ തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി, ആകാശമായവളെ, പ്രേമിക്കുമ്പോൾ നീയും ഞാനും, കൂട്ടുതേടി വന്നര കുഞ്ഞിളം കാറ്റെ, അകലെയൊരു കാടിൻ്റെ, ഈ പാട്ടുകളുടെയൊക്കെ സംഗീതശില്പി ശ്രീ ബിജുപാലാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സ്വാഗതം.
3: താങ്ക് യു.
2: ഓർമ്മയിലെ നല്ല ഒരു ഓണത്തെക്കുറിച്ച് പറയാമോ?
3: ചെറുപ്പകാലങ്ങളിൽ ഉള്ള ഓണം, അന്ന് ഓണം നമ്മൾക്കൊരു മിഷനായിരുന്നു. 10 ദിവസം പൂ പറിക്കാൻ, അന്ന് ഈ മതിൽക്കെട്ടുകളൊന്നുമില്ല. നമ്മളുടെ വലിയ ബന്ധുക്കളുടെയും പറമ്പും കണ്ടങ്ങളും പാടവും ചെറിയ കാടിന് സമാനമായിട്ടുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഓടി ചേമ്പിലെ കൊണ്ടിങ്ങനെ കുമ്പിള് പോലെയൊക്കെ ഉണ്ടാക്കി, അത് തുമ്പപ്പൂ മറ്റു പല പൂക്കളും ഇങ്ങനെ പല കുമ്പിളുകളായിട്ട് നിറച്ച്, ഈ തുമ്പപ്പൂ എന്തോരം പറിച്ചാലൊന്നും അറിയില്ലല്ലോ, ഇത് രാത്രിയോളം തലേ ദിവസം ഇങ്ങനെ പറിച്ച് ഷെയർ ചെയ്ത് പല വീട്ടുകാരും ഉണ്ടാവും, കസിൻസ് ഒക്കെ ഉണ്ടാവും, അവരൊക്കെ

0: കുറച്ചുകൂടി പിള്ളേരുടെ ഫെസ്റ്റിവലാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഓണം. പിന്നെയൊക്കെ അത് അവർ ചെയ്യുക, ആസ്വദിക്കുക എന്നുള്ളത് തന്നെയാണ്.
1: ഇവിടെ തന്നെയല്ലേ, കൊച്ചി തന്നെയല്ലേ സ്വദേശം? അപ്പോ ഇവിടെ ആയിരുന്നു അന്ന് മതിലുകളൊന്നും ഇല്ലാതെ വിസ്തൃതമായി കിടന്നിരുന്ന സ്ഥലങ്ങൾ, അതൊക്കെ ഓർമ്മയുണ്ടല്ലേ?
0: പിന്നെ അതൊക്കെ ഓർമ്മ,
1: കമ്മട്ടിപ്പാടം ഓർമ്മ വരുന്നു.
0: കമ്മട്ടിപ്പാടം കുറച്ചും കൂടി എറണാകുളത്തേക്കാണ്, പക്ഷെ നമ്മളുടെ വെണ്ണല എന്ന് പറയുന്ന സ്ഥലമാണ് അത്. ഇപ്പോ കൊച്ചിൻ കോർപ്പറേഷന്റെ ഭാഗമാണെങ്കിലും അത് ഒരു പക്ക ഗ്രാമം തന്നെയായിരുന്നു. തോടുകളും ചെറിയ കൈത്തോടുകളും അങ്ങനെയുള്ള മൺപാതകളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു.
1: ഇപ്പൊ അതൊക്കെ പറയുമ്പം കുട്ടികൾക്കൊക്കെ അത്ഭുതം തോന്നും. അങ്ങനെയൊക്കെ ആയിരുന്നു ഈ പ്രദേശം ഓർത്തിട്ടല്ലേ. ഓർമ്മയിലുള്ള ഓണം എന്ന് പറയുന്നത് തരംഗിണിയുടെ നല്ല പാട്ടുകൾ കേൾക്കുന്ന കാലത്തേറെ ഓണമാണ്.
0: അപ്പൊ
1: നമുക്ക് നല്ലൊരു ഓണപ്പാട്ട് കേട്ടാലോ?
0: അന്ന് ഒരു സീരീസ് ഓഫ് ഇപ്പോ രവീന്ദ്ര മാഷ്, ശ്രീകുമാരൻ നമ്പിയുടെ ഉത്രാട പൂനിലാവ് പോലുള്ള പാട്ടുകൾ ഉണ്ട്. അതിനുശേഷം രവീന്ദ്ര മാഷിന് തന്നെ കുറെ പാട്ടുകൾ ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് വന്ന ഒരു ആൽബമാണ് അദ്ദേഹത്തിന്റെ, യേശുദാസ് സാറിന്റെ, യൂസഫ് അലി കേച്ചേരി എഴുതിയിട്ട് എം എസ് വിശ്വനാഥൻ അദ്ദേഹം മ്യൂസിക് ചെയ്ത ഒരു ആൽബം. അതിലെ പാട്ടുകൾ ഒരു പ്രത്യേക നാതാരം, യൂസഫ് അലി കേച്ചേരിയുടെ അദ്ദേഹത്തിന്റെ വരികളുടെ ഒരു ഒരു ബ്യൂട്ടി. ഈ പറഞ്ഞ പോലെ നമ്മളെ ആ ഒരു ഓണത്തിന്റെ മണം, തൂശനിലയിട്ട് പൊൻവിളക്കയ്യാൽ തുമ്പപ്പൂ ചോറ് വിളമ്പും, ഓലൻ വിളമ്പും കാളൻ വിളമ്പും, ഒരു കള്ളനോട്ടം വിളമ്പും എന്നൊക്കെ പറയുന്ന പാട്ട്. അതിനകത്ത് കുളിച്ചു കൂറിയിട്ട് കുപ്പ

0: ഓണത്തിൻ്റെ കാര്യം പറഞ്ഞു, കുട്ടിക്കാലത്തെ കാര്യങ്ങളാണ്. പാട്ടിനോടൊപ്പം നടക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 10-20 വർഷമായി. സിനിമയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനു മുമ്പ് പാട്ട് പഠിച്ചിരുന്നു, പാടിയിരുന്നു, നാടകഗാനങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു കാലത്തെക്കുറിച്ച്, ആരാണ് പാട്ടിലേക്ക് കൈപിടിച്ച് നടത്തിയത്? വീട്ടിൽ നിന്ന് കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ടോ? എങ്ങനെയാണത്?
1: ശരിക്കും വീട്ടിൽ ഒരുപാട് പേര് പാട്ട് പാടുന്ന ആൾക്കാരുണ്ടായിരുന്നു. അമ്മയുടെ റിലേറ്റീവ്സ് ആണെങ്കിലും അച്ഛൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും രണ്ടുപേരും അച്ഛനും പാടും അമ്മയും പാടും. അമ്മയുടെ ബന്ധുക്കളൊക്കെ കുറേ പേര്, മുത്തച്ഛൻ്റെ ഒക്കെ വീട്ടിൽ പലരും പ്രൊഫഷണൽ പ്ലേബാക്ക് സിംഗേഴ്സിൻ്റെ ക്വാളിറ്റിയിൽ പാടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരൊന്നും ആ പ്രൊഫഷണൽ ഏരിയയിലേക്ക് പോയിട്ടില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഫീസ്റ്റോ എന്തെങ്കിലും ഒരു പാർട്ടിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂടിച്ചേരൽ വരുമ്പോഴത്തേക്കും പാട്ടാണ് മെയിൻ. അന്ന് ഈ അന്താക്ഷരി ഒന്നുമില്ല, പക്ഷെ അന്ന് മാറി മാറി പാടുക, അത് നമ്മളൊരു ഉത്തരവാദിത്തമായിരുന്നു. പറ്റുന്ന രീതിയിൽ എല്ലാവരും പാടുന്ന ഒരു ഇതുണ്ട്. അപ്പം അച്ഛൻ ആണ് ശരിക്കും നമ്മൾ ഈ സിനിമാ പാട്ടുകൾ, ലളിതഗാനം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ആകാശവാണിയിൽ ലളിതഗാന പാഠം മാത്രമാണ് നമ്മൾ ഈ എല്ലാ ദിവസവും കുറേശ്ശെ കേൾക്കുക. അത് പഠിക്കുന്നൊരു പരിപാടിയൊന്നും അന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും സിനിമാ ഗാനങ്ങളാണ് ഈ റേഡിയോയിലൂടെ വീട്ടിലെല്ലാവരും ഇങ്ങനെ കാത്തു കെട്ടിയിരിക്കുക. ഈ രഞ്ജിനിക്ക് വേണ്ടിയും അത് പുസ്തകവും രണ്ട് പുസ്തകവും പേന ഉണ്ടാവും. രണ്ടുപേരും ഒരു വരി ഒരാൾ എഴുതും, മറ്റേയാൾ അങ്ങനെ എഴുതുന്ന
0: എഴുതിയെടുത്ത്
1: പാടുന്ന പഠിക്കുന്ന. അപ്പം അങ്ങനൊരു സംസ്കാരം ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അങ്ങനെ ഈ റേഡിയോയിൽ കേട്ട അതിൻ്റെ ശബ്ദവും അതിൻ്റെ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടല്ലോ, അത് കേട്ട് അതിൻ്റെ ഒരു ഓർമ്മയൊക്കെയാണ് നമ്മളെ ചെറുപ്പത്തിലെ മേ ബി ഒരു 4-5 ഇയേഴ്സ് വരെ നമ്മളെ കൺട്രോൾ ചെയ്തിരുന്നത്. പല പാട്ടുകളും ഇങ്ങനെ ഇപ്പോഴും ചെവിയിലുണ്ട് ആ പാട്ടിൻ്റെ കേൾവി പോലും. പിന്നെ റിലേറ്റീവ് ഒരൊക്കെ അമ്മുമ്മയൊക്കെ പാടി ഉറക്കുന്ന പാട്ടുകൾ എനിക്കാണെങ്കിൽ ഈ ഓർമ്മ കൂടുതലാണ്. ഈ 2-2.5 വയസ്സ് മുതലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പോഴും സിനിമ പോലെ ഓർത്തു വയ്ക്കുന്നുണ്ട് ഞാൻ. അപ്പം അത്തരം ഇതുകൾ. പിന്നെ ഒരു 6 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് അച്ഛൻ ഒരു വയലിൻ, ചെറിയൊരു വയലിൻ, അത് വലിയ വയലിനല്ല, കുട്ടികൾ വായിക്കുന്ന അളവിലുള്ള വയലിൻ മേടിച്ചുകൊണ്ട് വന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഒച്ചയൊക്കെ എടുത്തു നോക്കി അതിൽ ഒച്ചയൊക്കെ വരുന്നുണ്ട്. ആദ്യമായിട്ടാണ് അത് കാണുന്നത് നേരിട്ട്. അപ്പം അച്ഛനടുത്തുള്ള ഒരു ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു അദ്ദേഹം വയലിൻ വിദ്വാനെ അദ്ദേഹത്തിൻ്റെ അടുത്തുകൊണ്ട് ചേർത്തു. അങ്ങനെയാണ് ക്ലാസിക്കൽ മ്യൂസിക്കിലേക്ക് ഒരു എൻട്രി എന്ന് പറയുന്നത്. അതുവരെ ക്ലാസിക്കൽ മ്യൂസിക് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഈ 6 വയസ്സുവരെയും അങ്ങനൊരു എക്സ്പോഷർ ഒരു കച്ചേരിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പോയി കേട്ടിട്ടില്ല. ഇതാണ് ആദ്യത്തെ ഒരു അതിനൊക്കെയുള്ള ഒരു ബ്രിഡ്ജ് എന്ന് വേണമെങ്കിൽ പറയാം.
0: വയലിനാണ്
1: പഠിച്ചത്. പിന്നെ അത് തുടർന്ന് വായ്പാട്ടായിട്ട് പിന്നീടൊക്കെയാണ് പഠിച്ചത്. ഹിന്ദുസ്ഥാനി കുറച്ചാള് മോഹൻ സാർ എന്ന് പറയുന്ന ഒരു അധ്യാപകന്റെ അടുത്ത്, വയലിനാണ് അന്നുകൊട്ടേ പഠിച്ചത്. ഒരു 10-25 കൊല്ലം ഉണ്ണികൃഷ്ണൻ സാറിന്റെ അടുത്തതിന് ശേഷം പിന്നെ എസ് ഹരിഹരൻ എന്ന് പറയുന്ന ഒരു വയലിൻ വിദ്വാൻ, അദ്ദേഹം ഇപ്പൊ കോയമ്പത്തൂരാണ്, 10-15 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ അടുത്താണ്. പിന്നെ കോളേജും അതിനുശേഷം ഒക്കെ ഉള്ള ഒരു കാലഘട്ടം അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ഒരു 10-20 കൊല്ലം അങ്ങനെ പഠിച്ചിട്ടുണ്ട്. പിന്നെ വായ്പാട്ട് അതിൻ്റെ കൂടെ നമ്മൾ ശീലിക്കുമല്ലോ. വയലിൻ പഠിച്ചാൽ അത് വായ്പാട്ട് ഏറെക്കുറെ കണ്ഠവും ഇതും തമ്മിൽ വലിയ വ്യത്യാസമില്ല, അതിൻ്റെ മ്യൂസിക്കോളജി തമ്മിൽ. അപ്പോൾ അതങ്ങനെയാണ് അത് ശീലിച്ചത്. പിന്നെ ഇൻസ്ട്രുമെൻസ് ആയിട്ട് അങ്ങനെ ഒന്നും നമ്മളെ ശീലിക്കുന്ന ഇതേ ഉള്ളൂ. കീബോർഡൊക്കെ നമ്മൾ ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ ശീലിക്കുമല്ലോ.
0: കോളേജിലൊക്കെ പോയപ്പോൾ ഏത് വിഷയമാണ്?
1: ഞാൻ കോമേഴ്സ് ആയിരുന്നു. ഫോർത്ത് ഗ്രൂപ്പ് എടുത്താണ് പ്രീ ഡിഗ്രി. പിന്നെ ബി കോം എം കോം 7 കൊല്ലം ഒരു ഒറ്റ കോളേജിൽ തന്നെയായിരുന്നു, സെന്റ് ആൽബർട്ട്സ് കോളേജിലായിരുന്നു.
0: അപ്പോൾ ഈ കോളേജിലെ നമ്മുടെ ലൈഫിനെയൊക്കെ ഈ വയലിൻ നല്ലവണ്ണം സ്വാധീനിച്ചിട്ടുണ്ടാവും.
1: സ്വാധീനിച്ചു. വയലിൻ മാത്രമല്ല, പിന്നെ കോളേജ് ലൈഫിലേക്ക് വന്നപ്പോഴാണ് ഞാൻ അതുവരെ കുറച്ചൊരു അന്തർമുഖത്വം ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അന്തർമുഖത്വം എന്ന് പറഞ്ഞാൽ കുറച്ചെന്ന് നമ്മൾ ഭംഗിയാക്കായിട്ട് പറയെങ്കിലും അതിഭീകരമായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരാളെ ഫേസ് ചെയ്യുക, വീട്ടിലാരെയും വന്ന് പേടിച്ചുകൂടുക, അല്ലെങ്കിൽ ഒരാളെ ഫേസ് ചെയ്യുക, അത് ഏത് പ്രായക്കാരൻ, നമ്മളെക്കാൾ താഴെയുള്ളവരാണെങ്കിൽ പോലും ഒന്ന് സംസാരിക്കാൻ പോലും എനിക്ക് പ്രശ്നമായിരുന്നു. കോളേജിൽ വന്നപ്പോഴാണ് അതിൻ്റെ പ്രതിസന്ധിയാന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതിനെ ബ്രേക്ക് ചെയ്യാൻ ഞാൻ തന്നെ ശ്രമിക്കുകയും പിന്നെ കണ്ണിൽ കണ്ട എല്ലാ പരിപാടിക്കും ചേരുക, പാട്ടാണെങ്കിലും നാടകം ആണെങ്കിലും എന്ത്, ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യ പ്രീ ഡിക്കൊക്കെ മത്സരത്തിന് പാടുമ്പോൾ ഞാനിപ്പോഴും ഓർമ്മയുണ്ട്, കാലിങ്ങനെ വിറച്ചിട്ട് ഇങ്ങനിട്ട് അടിക്കുമായിരുന്നു കാലം. ഞാൻ തന്നെ ഓർക്കും ഇത് എന്തിനാണ് ഞാൻ ഇങ്ങനെ വിറയ്ക്കുന്നത് പാടിക്കൊണ്ട് ഓർത്തിട്ടുണ്ട്. പിന്നീട് പക്ഷെ അത് ബ്രേക്ക് ചെയ്തു. ഞാൻ എനിക്ക് മനഃപൂർവ്വം സ്റ്റുഡൻസ് പൊളിറ്റിക്സിൽ ഇലക്ഷൻ നിൽക്കുക, ആർട്സ് ക്ലബ് സെക്രട്ടറി ആകുക, അങ്ങനെയൊക്കെ അങ്ങനെ പോയി. അപ്പോൾ പി ജി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആ ഒരു സ്റ്റേജ് ഫ്രൈറ്റ് എന്നോ അല്ലെങ്കിൽ ഒരാളെ അഭിമുഖീകരിക്കാനുള്ള ഒരു ഭയം ഞാൻ ഏറെക്കുറെ ഇല്ലാതാക്കി എന്ന് വേണമെങ്കിൽ പറയാം.
0: കോളേജ് പഠനകാലത്ത് വയലിൻ എന്തായാലും വായിച്ചിട്ടുണ്ടാവും യുവജനോത്സവ വേദികളിലൊക്കെ. പാട്ട് പാടിയിരുന്നോ?
1: പാട്ടും പാടിയിരുന്നു. വയലിൻ ആയിരുന്നു ആദ്യം. പ്രീ ഡിഗ്രി തൊട്ട് വെച്ചിട്ട് മൂന്നാല് കൊല്ലം യൂത്ത് ഫെസ്റ്റിവലിന് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. പാട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ കോളേജിൽ എല്ലാ കൊല്ലവും പാടുമായിരുന്നു, പക്ഷെ അന്ന് എല്ലാ കൊല്ലവും സെക്കൻഡ് ആയിരുന്നു എനിക്ക്. അപ്പൊ അന്ന് വേറൊരു സിംഗർ ഉണ്ടായിരുന്നു, ഫസ്റ്റ് കിട്ടുന്ന സ്ഥിരം ഫസ്റ്റ് കിട്ടുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം പോയതിന് ശേഷമാണ് എനിക്ക്, അപ്പോഴത്തേക്കും ഞാൻ പി ജി സെക്കൻഡ് ഇയർ ആയിരുന്നു, അപ്പോഴാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ അക്കൊല്ലം ഞാൻ പിന്നെ അന്നത്തെ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ പാടി. പക്ഷെ ഞാൻ എനിക്കന്ന് ഈ സമ്മാനങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞ കാരണം അവസാന വർഷമാണ്. അപ്പോഴത്തേക്കും നമ്മൾ കുറച്ചൊക്കെ ഒന്ന് മെച്ചുവേർഡായി. പ്രൈസ് കിട്ടുക എന്ന് പറഞ്ഞ അഭിമാനമൊന്നും അത്രയ്ക്ക് അങ്ങ് ബാധിച്ചിരുന്നില്ല. പിന്നെ ഞാനത്ര ഒരു ലളിതഗാനത്തിന് പ്രൈസ് കിട്ടാൻ മാത്രമുള്ളൊരു പാട്ടുകാരനാണോന്ന് എനിക്ക് ഉറപ്പും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അന്ന് കമ്പോസ് ചെയ്യുമായിരുന്നു പാട്ടുകൾ. എൻ്റെ ജ്യേഷ്ഠനൊരു കസിൻ ബ്രദർ ഉണ്ട്, സുനിൽ രാജ് സത്യ എന്നാണ് അദ്ദേഹം പാട്ട് എഴുതുമ്പോൾ ഇടാറ്. അദ്ദേഹം എഴുതി തന്ന ലളിതഗാനങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ എഴുതി തന്നൊരു ലളിതഗാനം ഞാൻ തന്നെ കമ്പോസ് ചെയ്താണ് വേദിയിൽ പാടിയത് യൂണിവേഴ്സിറ്റിയിൽ. അന്ന് എനിക്ക് രണ്ടാം സമ്മാനം കിട്ടുകയും ചെയ്തു എം ജി യൂണിവേഴ്സിറ്റിയിൽ. അപ്പം അന്നാണ് നമ്മുടെ കൂട്ടുകാരൊക്കെ കമ്പോസർ എന്നുള്ളൊരു സാധനം ഒരു അഡ്രസ് നമുക്ക്
0: കിട്ടി. ആ

0: വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോളം കൊമ്പനോക്കർ. നിങ്ങൾക്കറിയാമോ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രദാനം ചെയ്യുന്ന ഡിഗ്രി യു ജി സി റെഗുലേഷൻ പ്രകാരം റെഗുലർ ഡിഗ്രിക്ക് തുല്യമാണ്. കൂടാതെ തുല്യ വെയിറ്റേജും ഉണ്ട്. ഇനി എന്തിനു പഠിക്കണം? അഡ്മിഷൻ നേടും, ഒരു ബിരുദധാരിയാകും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.
1: സംഗീത സംവിധായകനും ഗായകനുമായ ബി ജി ബാൽ പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി ആവണി പൊന്നുഞ്ഞാൽ തുടരുന്നു.
2: അത് പിന്നീട് ഇപ്പോ എന്റെ രണ്ടു മക്കളും പാടി പ്രൈസ് മേടിച്ചിട്ടുണ്ട് ഈ പാട്ട്. കോളേജ് പഠനം കഴിഞ്ഞിട്ടും ലളിതഗാനങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു. പിന്നീട് വന്ന പല കോളേജസിലുള്ള കുട്ടികൾക്ക് വേണ്ടി ലളിതഗാനം, അവർക്ക് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട് പല. പിന്നെ ഗ്രൂപ്പ് സോങ്ങുകൾ ചെയ്യുമായിരുന്നു. അത് പിന്നെ കറങ്ങി കറങ്ങി എവിടെയൊക്കെയോ പാടി നമ്മളാണ് ചെയ്തതെന്ന് പോലും അറിയാതെ കറങ്ങിയിട്ടുണ്ട് പല പാട്ടുകൾ.
3: അതുപോലെ ഒരു വിപ്ലവഗാനം ഇതാരുടെയാണെന്ന് അറിയാതെ വളരെ വൈറലാവുകയും ആളുകൾ പാടി നടക്കുകയൊക്കെ ചെയ്തു.
2: അത് കയ്യൂരുള്ളൊരു, അത് പക്ഷെ പിന്നീട് ചെയ്തതാണ്. ഞാൻ അറബിക്കഥ കഴിഞ്ഞിട്ട് ചെയ്ത ഒരു പാട്ടാണ്. അത് ഒരു സി ഡിക്ക് വേണ്ടി ചെയ്തതാണ്. അത് ഈ പറഞ്ഞ പോലെ ചെയ്ത അയച്ചു. പിന്നെ ഞാൻ അതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. അത് രണ്ടോ മൂന്നോ വർഷത്തിന് ശേഷമാണ് എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് പറയുന്നത്, വടകരയില് ബിബിൻ അശോക് എന്ന് പറയുന്ന മറ്റേ ഓണം മൂഡ് എന്ന് പറഞ്ഞ പാട്ടൊക്കെ ചെയ്ത മ്യൂസിക് ഡയറക്ടർ, എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ബിബിൻ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, ചേട്ടനാണ് പാടിയത്? ഞാൻ പറഞ്ഞു അതെ, അത് കമ്പോസ് ചെയ്തവരാ ഞാൻ തന്നെയാണ്. അല്ല, ഈ പാട്ട് ഇവിടെ കണ്ണൂർ കോഴിക്കോടൊക്കെ ഭയങ്കര ഹിറ്റാണ്. അവിടെ ഗാനങ്ങളൊക്കെയൊക്കെ വന്ന് വന്നാൽ ഈ പാട്ട് പാടിച്ചില്ലെങ്കിൽ വിടില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. ഞാൻ ഓ അങ്ങനെയുണ്ടോ, യൂട്യൂബിലെ നോക്കിയപ്പോ അങ്ങനെ ഒരു പാട്ട് കിടക്കണ്ട്. വീഡിയോ ഒന്നുമില്ല, വെറുതെ ഓഡിയോ മാത്രം. ആരെ എഴുതിയത്, ആരെ മ്യൂസിക്, ഒന്നുമില്ല ഒന്നുമില്ല. ബിബിനന്റെ സൗണ്ട് അറിയാവുന്നതുകൊണ്ട് ചോദിച്ചതാണ്. അപ്പൊ ഞാൻ ഓർത്തു അത് ശരി. അപ്പൊ നമ്മളുടെ ഒരു പാട്ട് ഇങ്ങനെ ഹിറ്റായിട്ടും നമ്മളുടെ ഒരു വിലാസം, ഞാൻ മാത്രമല്ല, ഇപ്പൊ വയലാർ ശരത്ചന്ദ്രവർമ്മയാണ് അത് എഴുതിയത്, അദ്ദേഹത്തിനൊരു വിലാസവും ഇല്ലാതായി പോകും. അപ്പൊ ഞാൻ ഓർത്തു അത് റീക്രിയേറ്റ് ഒന്നും കൂടി ഒന്ന് പോളിഷ് ചെയ്തിട്ട് അത് ചെയ്ത ഒരു വീഡിയോ ഒക്കെ ചെയ്ത് അങ്ങനെ ഇടാം, യൂട്യൂബിൽ ഇടാന്ന് പറഞ്ഞു. അത് പിന്നെ സ്വീകരിക്കപ്പെട്ടു, പാട്ട് കുറച്ചും കൂടി ഇതായി.
3: അപ്പൊ നമുക്കിനി ആ പഴയ ഓർമ്മകളിൽ നിന്ന് കുട്ടിക്കാലത്ത് രഞ്ജിനിയൊക്കെ കേൾക്കാൻ വേണ്ടി റേഡിയോയുടെ മുന്നിൽ ചെന്നിരുന്ന ആ കാലത്ത് ഒരു പാട്ട്, ഇഷ്ടംപോലെ പാട്ടുകൾ ഉണ്ടാവുമല്ലോ ആ കാലത്ത് ഇഷ്ടപ്പെട്ടത്. എന്നാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മൂളത്തൊക്കെ വണ്ണം ചില പാട്ടുകൾ നമ്മുടെ ഒപ്പം നടക്കും. അത്തരം ഒരു പാട്ടിനെ കുറിച്ച്
2: പല കോണ്ടെക്സ്റ്റില് പല ഇതാണ്. ഇപ്പൊ അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശയം, അത് എനിക്ക് റിപ്പിറ്റേറ്റീവ് ആയിട്ട് കേട്ട ഒരു ഓർമ്മ എനിക്കുണ്ട്. അത് ഞാൻ തന്നെ എന്റെ മനസ്സിൽ ഇങ്ങനെ വിഷ്വൽസ് ഉണ്ടാക്കിണ്ട ചെറുപ്പത്തില്, ഈ തോണിയും കടവും തോടും അതൊക്കെ എനിക്ക്. പിന്നീട് വിഷ്വൽ കണ്ടപ്പോഴാണ്, അതുമായിട്ട് ബന്ധമൊന്നുമില്ല, പക്ഷെ
3: പഴയ പാട്ടുകൾക്ക് അങ്ങനെ
2: പ്രത്യേകതയുണ്ട്. അക്കരെ

0: പിന്നെ ഈ ധൂം ധൂം തന ധൂം തന നനന ധൂംന ധൂംന ചിലങ്കേ, ഇതൊക്കെ എപ്പോഴോ കേട്ടോ, ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ഒക്കെ കേട്ടല്ലോ. പക്ഷെ അത് പിന്നെ ആരാ പാടിയെന്ന് ചോദിക്കുന്നത്, ഈ വാണി ജയറാമാണെന്ന് വീട്ടില് പറയുന്നു. പിന്നെ ഞാൻ പറയൂ, ഇത്ര വാണി ജയ്യാമിന്റെ പാട്ടാണ്, വാണി ജയ്യാമിന്റെ പാട്ടാണ്. അപ്പൊ ഈ വാണി ജയറാം ആണാണോ പെണ്ണാണോ എന്ന് പോലും
1: അറിയില്ല.
0: എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ഇടയ്ക്ക് പറയുന്നു, ഇപ്പോഴും പറയും. അപ്പൊ അതുപോലെയുള്ള പാട്ട്. പിന്നെ ഊഞ്ഞാല ഊഞ്ഞാല, അത് റേഡിയോയിലും കേൾക്കും, പിന്നെ വീട്ടിൽ എല്ലാവരും പാടുന്ന ഒരു
1: പാടും.
0: പാട്ടാണ്. പിന്നെ അമ്മുമ്മ പാടുന്ന പാട്ടാണ് പാട്ട് പാടി ഉറക്കാം, അങ്ങനെയുള്ള പാട്ട്. അങ്ങനെ പിന്നെ ശ്യാമ മേഘമേ നീയൻ പ്രേമദൂതുമായി, അതൊരു വല്ലാത്തൊരു ഓർമ്മയുണ്ട് എനിക്ക്.
1: മേഘസന്ദേശം ഓർമ്മ വരും നമുക്കത്
0: അതെ അതെ, ആ ഒ എൻ
1: കേൾക്കുമ്പോൾ.
0: വീട് അങ്ങനെയാണല്ലോ, ഈ കാളിദാസ ചിഹ്നങ്ങൾ എപ്പോഴും പല പാട്ടുകളിലുണ്ട്. ആ പാട്ട് ഒരു സ്പെഷ്യൽ സോങ് ആണ്. പിന്നെ ഈ താമസമെന്തേ വരുവാൻ റേഡിയോയിൽ കേൾക്കുന്നതിനൊക്കെ കൂടുതൽ ഞാൻ ആദ്യം കാണാപ്പാടം പഠിച്ചൊരു പാട്ടാണ്. പക്ഷെ എപ്പോ പാടിയൊരു ആ പാട്ട് തൃപ്തിയാവില്ല, ശരിയാവുന്ന നമുക്ക് തൃപ്തി വരില്ല ആ പാട്ട്.
1: എവിടെയാണ്
0: ആ പാടാം. താമസമെന്തേ വരുവാൻ പ്രാണസഖീ.

0: തൃപ്തി
1: അല്ല അങ്ങനെയല്ല, നമ്മളൊരു മെന്റൽ ബ്ലോക്കാണ് നമ്മൾ ഈ പാട.
0: അതെ.
1: ഓരോ ഇപ്പൊ ബാബുക്കയുടെ പാട്ടിന് അങ്ങനെ ഒരു പ്രശ്നവും പ്രത്യേകതയുണ്ട്. കാരണം നമുക്ക് എന്ത് പാടിയാലാണ് അതിനോട് നീതി പുലർത്താൻ പറ്റുന്നത് നമുക്ക് തോന്നുന്നു. കാരണം കൂടുതൽ മ്യൂസിക്കലി കുറച്ചും കൂടി ഒരുപാട് ന്യൂആൻസസ് ഉള്ള പാട്ടാണ് അത്. പ്രത്യേക ഒരു സമ്പ്രദായത്തിലുള്ള പാട്ടായതുകൊണ്ട് അങ്ങനെ തോന്നാറുണ്ട് പലപ്പോഴും. തൊണ്ടയിൽ മാജിക്കലായിട്ട് വരുന്ന ചില ടച്ചസ് ഉണ്ട് ചില സിംഗർ മ്യൂസിക് കമ്പോസർക്ക്. അത് നമുക്ക് അറ്റൈൻ ചെയ്യണമെങ്കിൽ അവരിലേക്ക് നമ്മൾ എത്തണം, എന്നാലേ പറ്റുള്ളൂ.

0: നമ്മളിപ്പോൾ ശ്യാമമേഘമേ പറഞ്ഞു, ഒ എൻ വിയുടെ പാട്ട്, കാളിദാസിൻ്റെ മേഘസന്ദേശത്തെ ഓർമ്മപ്പെടുത്തുന്ന പാട്ട്. കാളിദാസ മാധുരി അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പാട്ടുകൾ നമുക്കുണ്ട്. കാളിദാസിൻ്റെ തന്നെ ഋതുസംഹാരം പാട്ടാക്കുന്നു എന്നൊരു അഭിമുഖത്തിൽ പറഞ്ഞു കേട്ടു. ശരിക്കും അതൊരു ഋതുക്കളെക്കുറിച്ച് കാമുകൻ കാമുകിക്ക് വർണ്ണിച്ചു കൊടുക്കുന്ന,
1: ഓരോ ഋതുവിലും ഓരോ ഫീച്ചേഴ്സ് ഉണ്ടാവുമല്ലോ.
0: അതെ,
1: അത് ഈ ഋതുസംഹാരം കുറെ നാൾ മുമ്പ് വായിച്ചതാണ്, എൻ്റെ വിവർത്തനം വായിച്ചത്, സംസ്കൃതമല്ല. അപ്പം എനിക്ക് തോന്നിയത് എല്ലാ അവസ്ഥയും നമുക്ക് മനോഹരമാക്കാൻ പറ്റും. നമ്മളുടെ തോട്ടാണല്ലോ ഒരു അവസ്ഥയെ, മഴ വെച്ച് പോയിരുന്നത് ഒരു നശിച്ച മഴയാണിത്, വെയിലൊന്ന് എന്തൊരു വെയില്, മനുഷ്യന് പുറത്തിറങ്ങാം, ഇങ്ങനെ ഒരു പലരും അവർ സംസാരിക്കും. അപ്പം നമ്മൾക്കും ഫീൽ ചെയ്യും, പക്ഷേ അതിൻ്റെ വേറൊരു ആസ്പെക്റ്റിൽ ചിന്തിച്ച് നമുക്ക് അതൊക്കെ ഭംഗിയാക്കാൻ പറ്റുമെന്ന് ഇത് വായിച്ചപ്പോൾ തോന്നിയുണ്ട്.
0: ശൃംഗാരപ്രധാനമാണ്.
1: അതെ, ശൃംഗാരപ്രധാനമാണ്. ശൃംഗാരം ഉണ്ടാകുക എന്നുള്ളതാണല്ലോ മനുഷ്യൻ്റെ ഏറ്റവും ഒരു എക്സ്റ്റാറ്റിക് ആയിട്ടുള്ള പോയിന്റ് അവിടെയാണല്ലോ, നമ്മൾ ലവബിൾ ആയിരിക്കുക എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ അത് അങ്ങനെ എനിക്ക് തോന്നി. അത് പിന്നീട് എപ്പോഴും ഇത് ഹോണ്ട് ചെയ്തിരുന്നു, പിന്നെ എപ്പോഴും അത് തീരുമാനം എടുത്ത് നമുക്കത് വിവർത്തനം വ്യാഖ്യാനങ്ങളൊക്കെ അങ്ങനെ തന്നെ എടുത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പൊ ഞാൻ നമ്മുടെ സുഹൃത്തുക്കളോട് ഇങ്ങനെ പറഞ്ഞു, എഴുതുന്ന സംസ്കൃതവും മലയാളവും അറിയുന്ന ആൾക്കാരായിരിക്കണമല്ലോ. അങ്ങനെ മൂന്നാല് സുഹൃത്തുക്കള്, അത് ഇപ്പോൾ നാലെണ്ണം ഓൾമോസ്റ്റ് ഒക്കെ എഴുതി കിട്ടി, ഞാൻ ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചത്. പക്ഷേ സമയമെടുത്ത് ചെയ്യേണ്ട പ്രൊജക്റ്റ് തന്നെയാണത്. ലാർജ് സ്കെയില് പോലെ ചെയ്യണമോ, ഓഡിയോ ആയിട്ട് ആദ്യം സ്പോട്ടിഫൈ അങ്ങനെയുള്ള ഓഡിയോ പ്ലാറ്റ്ഫോംസിൽ ഇടുക, അത് കേൾക്കട്ടെ. പിന്നെ നമുക്ക് വിഷ്വൽ ചെയ്യുമ്പോൾ അത് ഒരു മാജിക്കലായിട്ട് ചെയ്യണം, സാധാരണ ചെയ്യാത്ത പോലെ ചെയ്യണം.
0: സ്വന്തം പാട്ടുകളിൽ വളരെ പ്രിയപ്പെട്ടത് എന്ന് പറയാവുന്ന,
1: പല സന്ദർഭങ്ങൾ അനുസരിച്ചിട്ട് പല ഇഷ്ടങ്ങളും മാറും. ചില ചെയ്ത കോമ്പോസിഷൻ ചെയ്ത സമയം, അല്ലെങ്കിൽ ആ പാട്ട് ആളുകളെ ഏറ്റെടുത്തത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. ഇപ്പം ആദ്യത്തെ തിരികെ എന്ന് പറയുന്ന പാട്ട് തന്നെ, അതിൻ്റെ മാജിക് ഓഫ് ഹാപ്പനിങ്, നമ്മളെ വിളിക്കുന്നു, ശ്രീലാൽ ജോസ് എന്ന് പറയുന്ന ആൾ നമ്മളെ ഏൽപ്പിക്കുന്നു, സ്വാതന്ത്ര്യം തരുന്നു. അനിൽ പനച്ചൂര എന്ന് പറയുന്ന കവി വന്നിട്ട് എഴുതി തരുന്നു, അത് ചെയ്യുന്നു, ഒരു വിഷമവും കൂടാതെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നു, യേശുദാസ് സാർ പാടുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ആദ്യ സിനിമകളിൽ തന്നെ. അപ്പൊ അതൊക്കെ പല കാരണങ്ങളും കൊണ്ടും ഇഷ്ടം.
0: ലാൽ ജോസ് എങ്ങനെയാണ് താങ്കളിലേക്ക് എത്തുന്നത്?
1: ലാൽ ജോസിന്റെ ഒരു പരസ്യ ചിത്രത്തിന് സംഗീതം ചെയ്തുകൊണ്ടാണ്, അന്ന് പരസ്യ ചിത്രങ്ങള് മ്യൂസിക് ചെയ്യായിരുന്നു ഞാൻ ചെറുതായിട്ടൊക്കെ പല ബ്രാൻഡുകൾക്കൊക്കെ. അപ്പൊ അങ്ങനെ ആണ് അദ്ദേഹം ചപ്പലിന് വേണ്ടിയാണ് ഇമേജിങ്ങുകൾ ചെയ്തത്. പിന്നെ അദ്ദേഹത്തിന് ഒന്ന് രണ്ട് ചെറിയ പരിപാടികൾക്കൊക്കെ മ്യൂസിക് ചെയ്തത്. അപ്പൊ അങ്ങനെ അന്ന് പറഞ്ഞു നമുക്ക് ഒരു പടം ഒരുമിച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഞാനത് കാര്യമാക്കി എടുത്തില്ല, കാരണം അന്ന് അദ്ദേഹം മലയാളത്തിലെ തന്നെ നമ്പർ വൺ ഡയറക്ടറാണ് ആ സമയത്ത്. മീശമാധവൻ കഴിഞ്ഞിട്ട് പിന്നെ പല സിനിമകളും, ചാന്ത് പൊട്ട്, അങ്ങനെ വലിയ ഹിറ്റുകൾ എടുക്കുന്ന സമയത്താണ് ക്ലാസ്മേറ്റ്സ് ഇറങ്ങുന്നതിന് മുമ്പാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ക്ലാസ്മേറ്റ്സ് തന്നെ എന്നെ കൊണ്ട് രണ്ട് സിറ്റുവേഷൻസ് എന്നിട്ട് പാട്ടുകൾ ചെയ്യിച്ചിരുന്നു. അപ്പൊ പിന്നീട് അദ്ദേഹം പറഞ്ഞു, എടാ നമുക്ക് അത് അടുത്തോടൊപ്പം നോക്കാം, ഇത് നീ അല്ല ചെയ്യുന്നത്. ഓക്കെ, ഒന്നും എനിക്ക് പ്രശ്നമല്ല. പക്ഷെ ക്ലാസ്മേറ്റ്സ് ഭയങ്കര വലിയ ഹിറ്റായി. ക്ലാസ്മേറ്റ്സ് കഴിഞ്ഞിട്ട് അടുത്ത സിനിമയാണ് അറബിക്കഥ.
0: പാട്ട് വഴിയിലെ വലിയൊരു മൈൽസ്റ്റോൺ എന്ന് പറയത്തക്കവണ്ണം ഒരു സിനിമയായിരുന്നു അത്. പിന്നീട് പെട്ടെന്ന് തന്നെ സിനിമ കിട്ടിയോ?
1: ആ പിന്നീട് ഈ പറഞ്ഞ പോലെ പല ഡയറക്ടർ രഞ്ജിത്ത്, അതുപോലെ ജോഷി സാറ്, കമൽ സാറ്, അങ്ങനെയുള്ള അന്നത്തെ ഈ ലാൽ ജോസിന്റെ സമകാലീനരും അതിനേക്കാൾ സീനിയറുമായിട്ടുള്ള ആൾക്കാരൊക്കെ എന്നെ വിളിച്ച് ചെയ്യിച്ചു. ജയരാജ് സാറ്, അങ്ങനെ ആ ശ്രേണിയിലുള്ള എല്ലാ അത്യാവശ്യം വലിയ ആൾക്കാരുടെ സിനിമകളാണ് അന്ന് ചെയ്തത്. അപ്പോൾ നമുക്ക് അന്ന് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു സ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം, കാരണം ഇവരൊക്കെ ചെയ്യിക്കുന്നു എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ അതേസമയം തന്നെ പുതിയ തലമുറയിലുള്ള സംവിധായകരും നമ്മളെ കൊണ്ട്, ഇപ്പോൾ ആഷിഖ്, രഞ്ജിത് ശങ്കർ, അങ്ങനെയുള്ള കുറേ പേരുടെ സിനിമകൾ, അങ്ങനെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നവാഗത സംവിധായകരുടെ സിനിമകൾ ചെയ്തിട്ടുള്ള ഞാനായിരിക്കും. മാർട്ടിൻ റക്കാട്ട്, അതുപോലെ ഈ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ ചെയ്ത ചിദംബരം, അതുപോലെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ചെയ്ത രതി.

0: ഇഷ് ബാലകൃഷ്ണ പൊതുവാൾ, വെള്ളിമൂങ്ങ ചെയ്ത ജിബു ജയ്, അങ്ങനെ കുറേ നവാഗത സംവിധായകരുടെ സിനിമകൾ, ദിലീഷ് പോത്തൻ, സലാം ബാപ്പു, അനൂപ് കണ്ണ, അങ്ങനെ കുറേ പേര്, ഒരുപാട് എണ്ണിയാൽ തീരെ. ഞാൻ നാളെ വെറുതെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറേ പേരുണ്ട്.
1: പിന്നീട് സിനിമ ഇല്ലാതെ ഇരിക്കേണ്ടി വന്നിട്ടില്ല
0: ഇല്ല
1: അല്ലേ?
0: പിന്നെ ഇല്ല പിന്നെ തിരക്കായി. പിന്നെ 2009 അഞ്ച് സിനിമകൾ ചെയ്തു, 2010 രണ്ട് സിനിമകൾ ചെയ്തു, പക്ഷെ 2011 11 സിനിമകൾ ചെയ്തു, പിന്നെ 12 17 സിനിമകളൊക്കെ ചെയ്ത വർഷങ്ങളുണ്ട്. ഒരു വർഷം അങ്ങനെ രണ്ടു മൂന്ന് വർഷങ്ങളിൽ 15, 16, 17 സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപക്ഷെ ഈ കോവിഡിന് ശേഷം നമ്മുടെ ഈ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻസ് സത്യം പറഞ്ഞാൽ കുറഞ്ഞു എൻ്റെ ഭാഗത്ത്, പക്ഷേ എണ്ണത്തിലെപ്പോഴും അത് കുറഞ്ഞിട്ടൊന്നുമില്ല. അതിങ്ങനെ ചെറിയതൊക്കെ ആയിട്ടുള്ള സിനിമകളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് വേണ്ട സിനിമയിൽ വേണ്ടതെന്ന് വെച്ചാൽ ബിഗ് സ്കെയിൽ മൂവീസ് വരിക, എന്തെങ്കിലും ഒരു കലാമൂല്യം വേണം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വാല്യൂ വേണം, എന്നാലാണ് നമ്മളുടെ ഇതിൽ വരുള്ളൂ പേരുകൾ. പിന്നെ ഇൻഡിപെൻഡന്റ് വർക്കുകൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ,
1: തിരക്കാണ്
0: എപ്പോഴും തിരക്കിൽ ഇരിക്കുന്ന ഒരാളാണ് ഞാൻ എപ്പോഴും. മേ ബി ഒരു 12 മണിക്കൂറൊക്കെ എന്തായാലും ഒരു ദിവസം ജോലി.
1: പശ്ചാത്തല സംഗീതത്തിനാണ് നാഷണൽ അവാർഡ് കിട്ടുന്നത്.
0: സംസ്ഥാന അവാർഡ് 5 വർഷം കിട്ടിയിട്ടുണ്ട്, അതെല്ലാം
1: പശ്ചാത്തല സംഗീതത്തിനാണ്. അത് കുറച്ചൊരു അതിശയകരമായ ഒരു കാര്യമായിട്ട് തോന്നില്ല, ഇത്രയധികം പാട്ടുകൾ സംഗീതം ചെയ്യുകയും ഹിറ്റാവുകയും ഒക്കെ ചെയ്ത ഒരാളെ സംബന്ധിച്ച്.
0: അത് ഞാൻ അത്തരം ഏരിയയിലേക്ക് പലപ്പോഴും ഞാൻ അങ്ങനെ വിലയിരുത്തിയിട്ടൊക്കെ ഉണ്ട്, പാട്ട് അവാർഡ് കിട്ടാവുന്ന പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അതൊന്നും നമുക്കത് വേവലാതിയൊന്നുമില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ ആദ്യത്തെ സിനിമ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം. ലാൽ ജോസ് ലാലുവേട്ടൻ എന്നോട് ചോദിച്ചാൽ, നിനക്ക് ഇനി ഒരു സിനിമ പോലും ഞാൻ തരില്ലെങ്കിലും നിനക്ക് വിഷമമുണ്ടാവില്ലോ അല്ലേ? നമ്മൾ ഒരു കാലത്തും വിഷമമുണ്ടാവില്ല. അതിനുശേഷം പുള്ളിയുടെ 4-5 സിനിമകൾ ഞാൻ ചെയ്തു. പക്ഷേ അങ്ങനെയാണ് ആ കണ്ടീഷൻ. അതിനുശേഷം ഒരു സിനിമ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് ആവില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ 100-300 സിനിമകൾ നമ്മൾ ചെയ്തല്ലോ, പാട്ടുകൾ പലതും പലരും ഉറക്കിയിട്ടുണ്ട്, ഉറക്കം കെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ചുപേരെങ്കിലും നമ്മളുടെ പാട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്, അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് മതി.
1: ഏതാണ് എളുപ്പം? കുറച്ചുകൂടി
0: എളുപ്പം പാട്ട് ചെയ്യാനാണ്. പാട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ പോലും ഞാൻ വിചാരിക്കുന്ന പാട്ടുകൾ പല രീതിയിൽ ചെയ്യാം. കാരണം ഇപ്പോൾ ആര് ഈണം ഇട്ടാൽ, ഈണം വെറുതെ മൂളിയാൽ അത് പാട്ടായി, അതിൽ വരി എഴുതിയാൽ ഇറ്റ്സ് എ സോങ്. അങ്ങനെയും ചെയ്യാം. ഇപ്പൊ ഞാനും വെറുതെ ഒന്ന് മൂളിയാൽ ഒരു ട്യൂണായി ഒരു പാട്ട്, നീ മറയുമോ തിരിയുമോ വിടരുമോ, പാട്ടായി വരിയായി. പാട്ടൊരു പല്ലവിയുടെ പകുതിയായില്ലേ? പാട്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയും ചെയ്യാം, നമുക്കൊരു തോട്ട്ഫുള്ളായിട്ട് ചെയ്യാം. അതിൻ്റെ ആർട്ടിക്കുലേഷൻസ് എന്താണ്, മൂഡ്, മൂഡിനെ ട്രിഗർ ചെയ്യാവുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാമെന്ന് അന്വേഷിച്ചുകൊണ്ട് പാട്ട് ചെയ്യാം. അതൊരു ബ്രെയിൻ ഇൻവോൾവ് ചെയ്തിട്ടുള്ളൊരു പ്രോസസ്സാണ്. അത്തരം പാട്ടുകൾ ചെയ്യുമ്പോൾ അത് വേറെ ഒരു ക്ലാസിക്കാവുന്ന അത്തരം പാട്ടുകളാണ്. അല്ലാത്ത പാട്ടുകൾ ചിലപ്പോൾ നോസ്റ്റാൾജി ആയിരിക്കാം, അല്ലെങ്കിൽ അപ്പോൾ യൂസ് ആൻഡ് ത്രോ ആയിരിക്കാം, ഹിറ്റായിരിക്കാം. പക്ഷേ ക്ലാസിക്കുകൾ എപ്പോഴും ഈടുള്ള ആലോചിച്ച് ഉണ്ടാക്കിയ, ബ്രെയിനും കൂടി യൂസ് ചെയ്തിട്ടുണ്ടാക്കിയ പാട്ടുകളായിരിക്കും. അത് ഉണ്ടാക്കാൻ കുറച്ച് ഒരു ധ്യാനം വേണം. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇസ് പ്യുവർലി മ്യൂസിക് പ്ലസ് ടെക്നിക്, ടെക്നോ സയൻസ്. അത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേവലം മ്യൂസിക് അല്ല, അതിൻ്റെ ഭയങ്കര ഒരു ഡയറക്ടോറിയൽ കപ്പാസിറ്റി വേണം. ഒരു ഡയറക്ടർ എങ്ങനെ സിനിമയെ സമീപിക്കുന്നു എന്നുള്ള തോട്ട് തന്നെ, ഇവിടെ എന്താ ഇവിടെ ചെയ്യേണ്ടത്, എന്താണ് ഇവിടെ, സൈലൻസ് ആണോ, ഓർ പതുക്കെ വന്നിട്ട് പൊങ്ങണോ മ്യൂസിക്, അല്ലെങ്കിൽ അങ്ങനെ പല ഇതുകളുണ്ട്. എവിടെ നിർത്തണം, എവിടെ തുടങ്ങണം, എവിടെ പോസ് വേണം, ഇതെല്ലാം ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്.
1: എങ്ങനെയാണ് ചെയ്യുക? കണ്ടുകൊണ്ടാണോ?
0: കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത്. സിനിമ കണ്ടുകൊണ്ടേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ പാടില്ല. സ്ക്രിപ്റ്റ് ഉണ്ടാവില്ല. വൺസ് സിനിമ ഉണ്ടായാൽ സ്ക്രിപ്റ്റ് അപ്രസക്തമാണ്. സിനിമ ഈസ് ദ ഫൈനൽ പ്രൊഡക്റ്റ്. അതിന് പിന്നെ സ്ക്രിപ്റ്റ് വായിക്കേണ്ടതില്ല. നമുക്ക് ഇപ്പൊ ഒരു കാഴ്ചക്കാരനോ കാഴ്ചക്കാരോ സിനിമ കാണുന്ന പോലെ തന്നെ നമ്മളും കണ്ടാൽ മതി.
1: എത്ര തവണ കാണേണ്ടി വരും?
0: ചിലപ്പോ 50, 60, 100 ഓരോ സീൻ റിപ്പീറ്റ് ചെയ്ത്
1: കാണാം. അപ്പൊ അത് നല്ല സമയം ആവശ്യമുള്ള ഒരു സംഗതി.
0: സമയം ആവശ്യമുണ്ട്. നല്ല ക്വാളിറ്റിയിൽ അത് ചെയ്യണമെങ്കിൽ മേ ബി ഒരു ആവറേജ് ഓഫ് 20 ഡേയ്സ്
1: അത്രയൊക്കെ വേണ്ടി വരും.
0: 2-1 മന്ത് ഒക്കെ നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ
1: അതിനൊരു ടീം ഉണ്ടാവും.
0: ടീമുണ്ടാവും.
1: എല്ലാവരും കൂടി ഇരുന്ന് കണ്ടിട്ടാണ്.
0: ഇപ്പൊ നമ്മള് കണ്ടിട്ട് എല്ലാവർക്കും വീഡിയോ കൊടുക്കും. നമ്മള് അതിനൊരു സെഷൻ ഉണ്ടാക്കും, തീമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി അവർക്ക് കൊടുക്കും. അവര് ബാക്കി അഡീഷണൽ പ്രൊഡക്ഷൻ ചെയ്യും. ഇവിടെ വന്നിട്ട് അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ചെയ്യും, അത് അങ്ങനെ ഒരു പ്രോസസ്സാണ് അത്.
1: ഫൈനൽ ടച്ച് ഒക്കെ കഴിഞ്ഞിട്ട്
0: അത് സെഷൻ 20 ദിവസം മിനിമം എടുക്കും ചുരുങ്ങിയത്.

0: നല്ല സിനിമകളൊക്കെയാണെങ്കിൽ നമുക്കത് അത് വലിയൊരു ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. കാരണം നമ്മൾ ആദ്യമായിട്ട് നമ്മളതിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. മ്യൂസിക് എന്ന് പറഞ്ഞ സാധനം അവർ ചെയ്തിട്ടില്ല, തൊട്ട് അസ്പൃശ്യമാണ്. സംഗീതം അതിൽ സ്പർശിച്ചിട്ടില്ല. നമ്മൾ ആദ്യമായിട്ടൊരു ഒരു പുതിയ മഴ പെയ്ത് മണ്ണിൽ വീഴണ പോലെ തന്നെയാണത്. ഒരു സിനിമയിലൊരു ആദ്യത്തെ നാദ് ഇങ്ങനെ ഇടുക, അതെങ്ങനെ ഇത് പ്രകാശിക്കുന്നു എന്ന് അറിയുക എന്ന് പറയുന്നത് ഒരു ഫീലാണ്. നല്ല സിനിമയാണെങ്കിൽ ഇറ്റ് മൾട്ടിപ്ലൈസ്. അതാണ്
1: ക്ലാസിക് സ്വഭാവമുള്ള സിനിമകള് അത് ഇഷ്ടമാണെന്ന് തോന്നുന്നു. കാരണം കളിയച്ചൻ, ഞാൻ, പാലേരി മാണിക്യം അതിൻ്റെ സ്വഭാവത്തിന് ചേർന്ന പോലെ, അല്ലെങ്കിൽ അത് ആസ്വദിച്ച് ചെയ്യുന്നത് പോലെ അതിൽ പാട്ടുകളൊക്കെ വന്നിട്ടുള്ള, ഞാനിലെ ശ്രീപദങ്ങൾ എന്ന പാട്ട് എത്ര കേട്ടാലും മതി വരാത്ത എന്തോ ഒരു ഒരു വശീകരണ ശക്തിയുള്ളൊരു പാട്ട് പോലെ അത് തോന്നിയിട്ടുണ്ട്. അതുപോലെ പാലേരി മാണിക്യത്തിലെ പാട്ട്, പിന്നെ കളിയച്ചൻ്റെ പാട്ടുകൾ അധികവും കഥകളിയുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ ചെയ്യുമ്പോൾ സാധാരണ നമ്മളൊരു മെലഡി ചെയ്യുന്നതിനേക്കാളും വ്യത്യസ്തമാണ്.
0: ഇത്തരം പാട്ടുകളുടെ ശക്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വരികൾ തന്നെയാണ്. ഇപ്പം ഈ പറഞ്ഞ എല്ലാം എഴുതിയതിന് ശേഷമാണ് നമ്മൾ ട്യൂൺ ചെയ്യുന്നത്. ഇപ്പം ശ്രീപദങ്ങൾ എന്ന് പറയുന്ന ഒരു അസാമാന്യമായുള്ളൊരു കവിതയാണ് റഫീഖേട്ടൻ്റെ. പിന്നെ പാലേരി മാണിക്കമാണെങ്കിലും ആ നോവലിൽ ഉള്ളൊരു കൃതിയാണത്, പാലേറുന്നാടായ. കളിയച്ചനിലെ എല്ലാം പി കുഞ്ഞിരാമൻ നായരുടെ കവിതയിലെ ഈരടികളാണ്, റഫീഖേട്ടൻ്റെയും വരികളുണ്ട്, അതും എഴുതി ചെയ്തതാണ്. അപ്പം നമ്മളുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മളുടെ മുൻപിൽ ഒരു ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, എന്താണ് ഇതിൽ പറയുന്നത് എന്നുള്ളത് നമുക്ക് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഈണത്തെ നമുക്ക് കൊണ്ടുപോകാം. പിന്നെ എന്ത് നേച്ചറാണ് ഈ ഇതിന് വേണ്ടത്? ഇപ്പോൾ ഞാൻ എന്ന് പറയുന്നത് ഫ്യൂഡൽ അറ്റ്മോസ്ഫിയറിലുള്ളൊരു കഥയാണ്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലത്തെ ഉള്ളൊരു പദങ്ങളും ഇങ്ങനെയുള്ള സ്വഭാവങ്ങളും, കളിയച്ചൻ ഉറപ്പായിട്ടും കഥകളി ബേസ്ഡ് ആണ്, പലേറും ഒരു കുറച്ച് ഫോക്കിഷ് ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പം അതെന്താണ്, എന്ത് ശൈലിയാണ് ഈ സംഗീതം വേണ്ടതെന്ന് നമുക്ക് സിനിമ തരും, എന്താണ് വേണ്ടതെന്ന് നമുക്ക് സിനിമ പറയും, അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അത് എല്ലാത്തുമായിട്ട് പരിചയം ഉണ്ടായിരിക്കുക. പരിചയമില്ലാത്ത സംഗീത ശ്രേണിയാണെങ്കിൽ നമ്മൾ ഒന്നിൽ പഠിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുക, ചെയ്യില്ലെന്ന് പറയുക.
1: അങ്ങനെയൊന്നും വേണ്ടി വന്നില്ല ഈ പാട്ടുകളെല്ലാം തന്നെ.
0: ഞാനാണെങ്കിലും കളിയച്ചനാണെങ്കിലും ഇതൊക്കെയാണെങ്കിലും ഫോക്ക് ക്ലാസിക്കൽ ഇതെല്ലാം നമുക്ക് അത്യാവശ്യം കേട്ടും പഠിച്ചുമുള്ള.
1: പി കുഞ്ഞിരാമൻ നായർ വായിക്കേണ്ടി വന്നോ കളിയച്ചൻ ചെയ്യുന്ന സമയത്ത്?
0: വായിച്ചു, ഞാൻ സമ്പൂർണ്ണ കൃതികളും മേടിച്ചു വായിച്ചു. അത് അദ്ദേഹത്തിന്റെ കവിതകൾ ഞാൻ അധികം വായിച്ചിരുന്നില്ല, പക്ഷെ ഞാൻ ഇത് ഓരോ രണ്ട് വരികൾ കേൾക്കുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഇമേജറി റൊമാൻറ്റിസിസം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മളെ ഹോണ്ട് ചെയ്തു. അപ്പൊ അത് സമ്പൂർണ്ണ കൃതികൾ മേടിച്ചു, അത് പിന്നെ വായിച്ചു, കുറെ വായിച്ചു. ഇടയ്ക്ക് സമയം കിട്ടുമ്പോ വായിക്കും.
1: അതുപോലെ പാലേരി മാണിക്യം ചെയ്യുന്ന സമയത്ത് ആ നോവൽ വായിച്ചിരുന്നു.
0: അത് വായിച്ച സമയത്ത് വായിച്ചു
1: രാജീവന്റെ
0: നോവൽ ആയതുകൊണ്ട് നമുക്ക് സ്ക്രിപ്റ്റ് പോലെയല്ലോ. നോവൽ ഇസ് യെറ്റ് അനദർ സിനിമ, നമുക്ക് സിനിമയുടെ കാഴ്ച നമുക്ക് തരും, സ്വതന്ത്രമായ കാഴ്ച. അപ്പൊ അത് അങ്ങനെ വായിക്കുന്നത് ഒരു രസമുള്ള കാര്യമാണ്.
1: നമുക്ക് ഈ മൂന്ന് സിനിമകളിലെ ഏത് പാട്ടാണ് ഇഷ്ടം?
0: ഇഷ്ടത്തേക്കാൾ കൂടുതൽ പാലേറും നാടായ എന്നുള്ളത് ചെറിയ പാട്ടാണ്, പെട്ടെന്ന് പാടി. ശ്രീപദങ്ങൾ ഒരു കവിതയാണ് അത്, പക്ഷെ രസമുള്ളൊരു ഇതാണ്. അത് സിനിമ ചെയ്തതിന് ശേഷമാണ് ആ പാട്ട് ചെയ്തത്, സിനിമ സീൻ കണ്ടിട്ടാണ് എഴുതിയത്. അപ്പൊ ഒരു ചില അത്ഭുതങ്ങൾ അതിലുണ്ട്. ഈ അകക്കണ്ണിന്റെ കാര്യം പറഞ്ഞ ഒരു അന്ധയായിട്ടുള്ളൊരു യുവതിയെ കല്യാണം കഴിച്ച്, അപ്പൊ എന്റെ ഉള്ളിലെ മാലിന്യങ്ങൾ നിന്റെ അകക്കണ്ണ് തുറന്നിട്ട് എന്നെ ഇത് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. കറക്റ്റ് ഈ അകത്തളത്തിലെ കയറുന്ന സ്ഥലത്തൊക്കെ ഈ വരികൾ വരുന്ന ഒരു അങ്ങനത്തെ കോയിൻസിഡൻസ് ഒക്കെ അതിലുണ്ട്. അപ്പൊ ഇത് ഭയങ്കര അത്ഭുതമായിരുന്നു ആ സമയത്ത് ചെയ്തു വരുമ്പോഴേക്കും.

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSAI ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
3: സംഗീത സംവിധായകനും ഗായകനുമായ ബി ജി ബാൽ പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി ആവണി പൊന്നുഞ്ഞാൽ തുടരുന്നു.
4: ഇപ്പൊ ഈ ട്യൂൺ ചെയ്തതിന് ശേഷം കവിത എഴുതുകയാണല്ലോ. മിക്കവാറും ഈ എഴുതുന്നവരെല്ലാം തന്നെ കവികളാണ്. ഒന്നാമത് റഫീഖ് അഹമ്മദ്, പിന്നെ സന്തോഷ് വർമ്മ, ഹരിനാരായണൻ, അന്ന് അനിൽ പനച്ചൂരാൻ. ട്യൂണിനനുസരിച്ച് സന്ദർഭം മനസ്സിലാക്കി അവരത് എഴുതുന്നു, എന്നിട്ട് പിന്നെ അത് പാട്ടായി മാറുന്നു. അങ്ങനെ മുമ്പ് ചെയ്തിരുന്നവര് അങ്ങനെയല്ല. പി ഭാസ്കരനും വയലാറും ഒക്കെ കവിത എഴുതുന്നു, ദേവരാജൻ മാഷനോ ദക്ഷിണമൂർത്തി സ്വാമിക്കൊക്കെ കൊടുക്കുന്നു, അങ്ങനെയായിരുന്നു. ഇത് തമ്മില് എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ടോ?
5: തമ്മിൽ വ്യത്യാസം ഉണ്ട്, കാരണം നല്ല വ്യത്യാസമുണ്ട്. അതായത് കവികൾ പാട്ട് എഴുതുമ്പോഴേക്കും അതിന് ഒരു കൃത്യമായ വൃത്ത സ്വഭാവം ഉണ്ടാവും, അല്ലെങ്കിൽ താള സ്വഭാവം ഉണ്ടാവും ആദ്യം മുതൽ അവസാനം വരെ. അതിൽ സംഗീത സംവിധാനം സ്വാതന്ത്ര്യം കുറവായിരിക്കും, അപ്പൊ അതിന് മ്യൂസിക്കലി സാധ്യതകൾ കുറയും. ഇപ്പൊ ശ്രീപദങ്ങളൊക്കെ കേട്ടാൽ അറിയാം, എല്ലാം ഒരേ അളവിലാണ് പാട്ടുകൾ പോകുന്നത്. പക്ഷെ സംഗീതം ആദ്യം ചെയ്തതിന് ശേഷം എഴുതുകയാണെങ്കിൽ അതിന് സംഗീതത്തിന് കുറവ് സ്വാതന്ത്ര്യം ഉണ്ടാകും. കാരണം ഒന്നാമത്തെ കാര്യം, ഈ പാട്ട് സിനിമാ പാട്ട് സംബന്ധമായി പറയുകയാണെങ്കിൽ സംഗീതമാണ് അതിൻ്റെ ഫൺ എലമെൻ്റ്. ശരിക്കും സംഗീതത്തിലൂടെയാണ് ഈ പാട്ടിലേക്ക് ആളുകൾ, അതിൻ്റെ ട്യൂൺസും BGMs അല്ലെങ്കിൽ ഇൻ്റർലൂഡ്സൊക്കെ കൊണ്ടാണ് പാട്ടിലേക്ക് ആളുകൾ എത്തുന്നത്. സോ അതിന് കൂടുതൽ കുറച്ച് കൗതുകമുള്ള ട്യൂണുകൾ ഇടുക, അതിൽ നല്ല താളബോധവും നല്ല പദസമ്പത്തും ഉള്ള കവികളാണെങ്കിൽ സുഖമായിട്ട് അതിൽ എഴുതാൻ പറ്റും. അപ്പോൾ അത് അങ്ങനെ എഴുതുന്നതിൽ സംഗീതത്തിൽ കൂടുതൽ സാധ്യത വരും. പക്ഷേ ചില ഘട്ടങ്ങളിൽ, ഇപ്പോൾ ശ്രീപദങ്ങൾ അല്ലെങ്കിൽ കേരള കഫേയിലൊരു ടൈറ്റിൽ സോങ് ഉണ്ട്, കഥയമ്മ കഥയമ്മ, ഇതൊക്കെ എഴുതി കിട്ടുമ്പോൾ നമ്മൾ കൂടുതൽ എനർജൈസ്ഡ് ആവും മ്യൂസീഷ്യൻ എന്നുള്ള രീതിയിൽ. കാരണം ഇത് നമ്മുടെ മുന്നിലിരിക്കുകയാണ്. കഥകളി കടലുകൾ, കുലശൈല ശൃംഗങ്ങൾ, കഥ തന്നെ വഴിനീളെ അടരുമീലകളും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത് ചെയ്യണം, എങ്ങനെ ചെയ്യാം എന്ന് അന്വേഷിക്കും. നമുക്ക് കയ്യിൽ ഉണ്ടല്ലോ സാധനം, അങ്ങനൊരു ത്രില്ല് നമുക്ക് കിട്ടും. അത് ശരിക്ക് പാട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇൻസ്പയർഡ് ആകുന്നത് പാട്ട് എഴുതി കിട്ടിയതിന് ശേഷം ചെയ്യാനാണ്. നമ്മൾ ഇൻസ്പയർഡ് ആകുന്നത്, അല്ലെങ്കിൽ ശൂന്യതേനെ തനനാണ് തനനാണ് ചെയ്യുന്നത്, ഒന്നുമില്ല മറ്റേതാണ്. പക്ഷേ സിനിമയെ സംബന്ധിച്ച് പലപ്പോഴും ഇതിനകത്ത് ഫൺ നേച്ചർ കൂട്ടാനായിട്ട് ട്യൂൺ ഇട്ടതിന് ശേഷം എഴുതുമ്പോൾ അതിന് കൂടുതൽ മ്യൂസിക്കൽ സാധ്യത കൂടുതലുണ്ട്.
4: സിനിമയ്ക്ക് അതാണ് നല്ലത്.
5: സിനിമയ്ക്ക് കൂടുതൽ, ഇപ്പൊ സരിതയൊക്കെ വന്നതിന് ശേഷമാണ് ട്യൂൺ ഇട്ടിട്ട് എഴുതി തുടങ്ങിയത്. സരിതയ്ക്ക് മലയാളം അറിയില്ല, അപ്പൊ അത് മാത്രമല്ല പുള്ളി കുറച്ച് മലയാളം വിട്ട് ശൈലി നോക്കിയാൽ ചെറിയ ചെറിയ വാക്കുകളൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് ചെറിയ ട്യൂൺ ഇങ്ങനെ ട്യൂൺ ഇട്ട് പോവാം. അപ്പൊ വാക്കുകളുണ്ടല്ലോ ഹിന്ദിയിലെ, മലയാളത്തിൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും പലർക്കും. ഓരോ ചെറിയ അക്ഷരങ്ങളും വാക്കുകളൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് മലയാളത്തെ മറ്റു ഭാഷകളിൽ നിന്ന് നമ്മൾ ആ രീതിയിൽ വേറിട്ട് കാണണം.
4: ഈ ഗാനരചയിതാക്കൾ എന്താണ് പറയുന്നത്? അവർക്ക് ഈ ട്യൂൺ നോക്കി എഴുതലാണോ അതോ
5: മടിയുള്ള ആൾക്കാരാണ്? റഫീഖേണ്ടൊക്കെ ഭയങ്കര മടിയാ. റഫീഖേടം പറയാം, വിജി അപ്പൊ ഞാൻ പറയാം, നമുക്ക് എഴുതിയിട്ട് ട്യൂൺ ചെയ്യാം. ഇല്ല വിജി, ട്യൂൺ ഉണ്ടോ എന്നിട്ട് നമുക്ക് എഴുതാം, അപ്പൊ അത്രയും സമയം കിട്ടുമല്ലോ എന്നുള്ളൊരു ഇതാ.
4: ട്യൂൺ ഇട്ട് കിട്ടിയാലേ പുള്ളി എഴുതാ
5: എഴുതുള്ളൂ. അപ്പൊ അത്രയും സമയം

0: കൂടെ കിട്ടുമല്ലോ എന്നുള്ളത് അതുണ്ട്.
1: ഈ പ്രതിഭകള് പലപ്പോഴും മടിയന്മാരല്ല.
0: അതെ അതെ, എനിക്ക് പലപ്പോഴും ഈ പാട്ടുകള് നമ്മൾ അറിയപ്പെടുന്ന പാട്ടുകളെക്കാൾ കൂടുതൽ ചില നമ്മൾക്ക് ഇഷ്ടമുള്ള അറിയപ്പെടാത്ത പാട്ടുകൾ ഉണ്ട്. അതിൽ വെച്ച ഒരു പ്രിയപ്പെട്ട പാട്ടാണ് ശരിക്ക് മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ എന്നുള്ളൊരു സിനിമയുണ്ട്. അതിൽ ഒരു പുഴയരികിൽ എന്നൊരു പാട്ടുണ്ട്, അത് റഫീഖേട്ടനെഴുതിയാണ്, ശ്വേത ആണ് പാടി, ശ്വേത മോഹനാണ് പാടിയത്.

0: ഇനി സിനിമയ്ക്ക് പുറത്തുള്ള പാട്ടുകളെ കുറിച്ചാണ്. ആൽബം സോങ്സ് അല്ലെങ്കിൽ ലളിത ഗാനങ്ങൾ എന്നൊക്കെ പറയാവുന്ന പലതും പലപ്പോഴും സിനിമാ ഗാനങ്ങളെക്കാൾ എത്ര മനോഹരമാണ് എന്ന് തോന്നാറുണ്ട്. അതിലെ ഒരു പാട്ട് പ്രണയമില്ലാതെയായ നാട്, അത്തരം പാട്ടുകളൊക്കെ എങ്ങനെയാണ് വരുന്നത്?
1: അത് ശരിക്കും പറഞ്ഞാൽ പ്രണയമില്ലാതെയായ നാൾ റഫീഖിന്റെ ഒരു പ്രശസ്തമായ കവിതയാണ്. അത് ജെയ്സൺ ജെ നായർ എന്ന് പറയുന്ന മ്യൂസിക് കമ്പോസറാണ് അത് കമ്പോസ് ചെയ്തത്. കമ്പോസ് ചെയ്ത് അത് പാടാൻ പറ്റുമെന്ന് ചോദിച്ചു ജെയ്സൺ മാഷ്. ഞാൻ പറഞ്ഞു പാടാന്ന് പറഞ്ഞു. പാടി അത് എൻ്റെ സ്റ്റുഡിയോ തന്നെ ഞാൻ തന്നെ പാടി അത് അയച്ചു കൊടുത്തു. അത് അയച്ചതിന് ശേഷം 7 വർഷത്തിന് ശേഷം

0: ശേഷമാണ് ജെയ്സൺ മാഷ് വിളിച്ചിട്ട് പറഞ്ഞ, വിജി അന്ന് പാടിയ കവിതയില്ലേ, അത് നമുക്കൊന്ന് ഷൂട്ട് ചെയ്താലോ. ഞാൻ പറഞ്ഞു, ഏത് കവിത? പ്രണയമില്ലാതെ ആയെന്നാൾ. ഓ അയ്യോ, അത് അതെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചൊല്ലിയൊരു കവിതയാണ്. പിന്നെ പെട്ടെന്ന് അത് സെഷനൊക്കെ എടുത്ത് നോക്കി, അത് പിന്നെ രണ്ടാമത് അത് സെറ്റ് ചെയ്ത് പിന്നെ മാഷ് വിളിച്ചുകൊണ്ട് പോയി എവിടെയോ ഒരു മലയോരത്തൊക്കെ പോയി ഷൂട്ട് ചെയ്ത് അങ്ങനെ ചെയ്തതാണ്. അങ്ങനെ ഈ പാരലലി നടക്കുന്ന ഒരു മിഷൻ എനിക്കിഷ്ടമാണ്. ഈ സിനിമേതരമായിട്ടുള്ള പ്രൊഡക്ഷൻസ്, ബോധി സൈലൻസ് കേപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ചാനല് നമുക്കുണ്ട് യൂട്യൂബ്, പണ്ട് തുടങ്ങിയതാണ്. മോളുടെ ഒന്ന് രണ്ടര വയസ്സുള്ള ഓണം വന്നല്ലോ എന്ന് പറയാം, അത് വെച്ച് തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് പിന്നീട് പലതും നമ്മളുടേതും നമ്മളുടേതല്ലാത്തതുമായിട്ടുള്ള ഈ പാരലൽ അതിൽ ഇടുന്നുണ്ട്. 100-300 പാട്ടുകളൊക്കെ അതിലുണ്ടാവും.
1: പക്ഷേ
0: ചിലതിൻ്റെയൊക്കെ ചാരുലത എന്നൊക്കെ പറയുന്ന അത് സുദീപ് പാലനാട് എന്ന് പറയുന്ന അദ്ദേഹമാണ് സംഗീതം ചെയ്തത്. ഞാനും ഹരിനാരായണ അതിൽ അഭിനയിച്ചിട്ടുണ്ട് വീഡിയോയിൽ. ശ്രുതി ശരണ്യം ഡയറക്റ്റ് ചെയ്തത്. അപ്പം അങ്ങനെ ചില പ്രൊഡക്ഷൻസ് ഒക്കെ അതിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ നേരത്തെ പറഞ്ഞ കയ്യൂരുള്ളൊരു എന്ന് പറയുന്നത് അതൊക്കെ അതിൽ ചെയ്തതാണ്.
1: ആ ഒരു പാട്ട് പോലെ തന്നെ ചോര വീണ മണ്ണിൽ നിന്ന് ആ പാട്ട് ഒരുപാട് കാലം നമ്മുടെ മലയാള സിനിമയിൽ അത്തരം ഊർജമുള്ള വിപ്ലവ ഗാനങ്ങൾ ഇല്ലാതെ പോയി.
0: ശ്രീ ലാൽ ജോസ് അവിടെ ദുബായിൽ ഷൂട്ട് ചെയ്തോണ്ടിരിക്കും പടം. അപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ട് വിജയ് എടാ ഒരു വിപ്ലവ ഗാനം വേണം. അപ്പോൾ പനച്ചൂരാനെ വിളിച്ചു പറഞ്ഞേക്കാം ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ പനച്ചൂരാൻ വിളിച്ചു, ഞാനും വിളിച്ചപ്പോൾ ഒരു അരമണിക്കൂർ എടുത്തുള്ളൂ. എടാ റെഡിയായി എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇത് പാടി കേൾപ്പിക്കുക. പാടി തന്നെ ഈ ട്യൂണല്ല, പുള്ളിയുടെ ഒരു ട്യൂണുണ്ട്. പുള്ളി എപ്പോഴും ഒരു ട്യൂണിലെ കവിത എഴുതുള്ളൂ. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ നൂറു നൂറു പൂക്കളായി പൊലിക്കവേ നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോരണ്ടെഴുതി വച്ച വാക്കുകൾ. ഇങ്ങനെ ട്യൂൺ, ഇതാണ് പുള്ളിയുടെ ട്യൂൺ. അപ്പോൾ അത് പുള്ളി അയച്ചു തരുകയും ചെയ്തു, പാടി അയച്ചു. ട്യൂൺ വൺസ് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ബ്രേക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് അൺലേൺ ചെയ്താലാണല്ലോ പുതിയൊരു ട്യൂൺ ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ കുറെ കഷ്ടപ്പെടും ചില പാടി അയക്കുമ്പോൾ. പനച്ചൂരൻ അങ്ങനെ സ്വീറ്റ് ആയിട്ടുള്ളൊരു രസമുള്ളൊരു ആലാപന പുള്ളിയുടെ. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് തന്നെ കുറച്ച് സമയം എടുക്കും. അങ്ങനെ ചെയ്തു, വേറെ ട്യൂൺ ഇട്ടു, അത് ഓർക്കസ്ട്രേഷൻ ഒക്കെ ചെയ്തു. ഞാൻ എനിക്ക് വന്നപ്പോൾ ഈ ചോര തള വിപ്ലവാനായതുണ്ട്. അപ്പൊ കോറസൊക്കെ പാടിച്ച് അതിന് കുറെ ഹാർമോണിയം ഒക്കെ ചെയ്തു, ബീറ്റൊക്കെ ഇട്ടാണ് അയച്ചു കൊടുത്തത്. ഇത് അവിടെ ചെന്നപ്പോൾ ലാലുവേട്ടൻ പറഞ്ഞു, അയ്യോ ഞാൻ ഓർത്ത് ഇത് വളരെ ഏതെങ്കിലും ഒരു കവലക്കെ എന്നിട്ട് ഒരാൾ പാടണം, ഇതിപ്പോൾ വലുതാക്കണമല്ലോ. അപ്പൊ നെടുമുടി സാറുണ്ടായിരുന്നു, വേണിച്ചേട്ടൻ ഉണ്ടായിരുന്നു അവിടെ. വേണിച്ചേട്ടൻ പറഞ്ഞു, ഇത് ഗംഭീരം ലാലു, എന്തൊരു ട്രാക്കാണ് ഇതെന്നൊക്കെ പറഞ്ഞു. അപ്പോ പിന്നെ അത് വലുതാ ആക്കി, സീൻ മാറ്റി, പിന്നെ വലിയ മൂവ്മെന്റുകൾ പോലെയൊക്കെ ആക്കി. അതെ അതെ, നല്ല, അതെ അതെ. അതായത് പനച്ചുരാന്റെ ചില ഇപ്പോഴും പാടുമ്പോൾ, ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് ചില വരികൾ അതിൽ, നാളെ എന്നതില്ല നമ്മൾ ഇന്ന് തന്നെ നേടണം, നാൾ വഴിയിൽ എന്നും അമരഗാഥകൾ പിറക്കണം, ഓർമ്മകൾ മരിച്ചിടാതെ കാക്കണം കരുത്തിനായി, അങ്ങനെയുള്ള വരികളുണ്ടല്ലോ. അതുപോലെ സമത്വമെന്നൊരാശയം മരിക്കുകയില്ല ഭൂമിയിൽ, നമുക്ക് സ്വപ്നം ഒന്നു തന്നെ. അതെപ്പോഴും പ്രസക്തമാണ്. ഈ സമത്വം എന്ന് പറയുന്നത് ഈ കയ്യെത്തും ദൂരത്തും ഉണ്ടെന്ന് നമ്മൾ ഓർക്കും, പക്ഷെ അല്ല എന്ന് പറയുന്നിടത്തൊക്കെ ഇത് പാടും ഞാൻ. എല്ലായിടത്തും എല്ലാ വേദിയിലും നമ്മൾ ഇത് പാടും ഞാൻ. ഈ നാലുപേര് പാടും.

0: ഈ സമത്വത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് സംഗീതത്തിൽ, പ്രത്യേകിച്ച് ക്ലാസിക്കൽ മ്യൂസിക്, ആ ഒരു മേഖലയിൽ ഈ പാരമ്പര്യത്തിനും കുലീനതയ്ക്കും ഒക്കെ വല്ലാത്തൊരു പ്രാധാന്യമുള്ളതുപോലെ തോന്നാറുണ്ട്. ആ ഒരു സർക്കിളിൽ നിൽക്കണമെങ്കിൽ ശരിക്കും സിനിമ പോലും അങ്ങനെയുള്ള ക്ലിക്കുകളിലാണ്
1: ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ
0: നിലനിൽപ്പ്.
1: ബ്രേക്ക് ചെയ്തു. സംഘടിതത്വം ഉണ്ട് തീർച്ചയായിട്ടും കർണാടക സംഗീതത്തിൽ, അത് കൂടുതലാണ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട്. കാരണം ഇത് തുടങ്ങിയത് ദേവദാസി കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. ശരിക്കും ആർജവമുള്ള സംഗീതവും നൃത്തവും അവരുടെ നിന്നാണ്. പിന്നീട് ഇവര് സോക്കോൾഡ് വരേണ്യരായിട്ടുള്ള അത് ഏറ്റവും ദേവദാസി കമ്മ്യൂണിറ്റി തന്നെ അശക്തരായി പോവുകയും പിന്നെയാണ് ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി അങ്ങനെ വരികയും അവർ ശക്തരായിട്ടുള്ള വക്താക്കളായി മാറുകയും അതിന്റെ ഗുണങ്ങൾ അവര് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ കർണാട്ടിക് മ്യൂസിക് എന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച സംഗീത സമ്പ്രദായങ്ങളിൽ ഒന്നാണ്, അതിന്റെ ശാസ്ത്രീയ വശം നോക്കിയാൽ. അപ്പൊ അത് കൂടുതൽ ജനകീയമാക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അതിനകത്ത് വരണം. പിന്നെ ഭക്തി നല്ലതാണ്, ഭക്തി കേൾക്കാൻ രസമൊക്കെയാണ്, ഇല്ലെന്നല്ല. പക്ഷെ ഭക്തി കേവലം ഡേറ്റി ഐഡൽ വർഷിപ്പിനെ അപ്പുറത്തേക്ക് സംഗീതം സഞ്ചരിക്കുക.

0: ഉൾപ്പെടേണ്ടതുണ്ടെന്നൊക്കെ ആലോചിക്കാറുണ്ട് ഞാൻ പലപ്പോഴും. പല വിഷയങ്ങളെ സംബന്ധിച്ച് കൃതികൾ വരണം. നോർത്ത് ഇന്ത്യൻ കലകൾ പലതും ഒക്കെ വിടുതൽ നേടിയിട്ടുണ്ട്. കാരണം കഥക്കായാലും ഹിന്ദുസ്ഥാനി സംഗീതമായാലും അതിനകത്ത് കുറെ ഫ്യൂഷൻ ഉണ്ട്, മിശ്രണം സംഭവിച്ചത് കൊണ്ട് അതിന് കുറച്ചും കൂടി യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു അപ്പീൽ അതിനുണ്ട്. കർണാട്ടിക് മ്യൂസിക് അതൊരു ക്വാളിറ്റി മ്യൂസിക് ആണെങ്കിൽ പോലും അതിന് തടയുന്നത് ഇത്തരം ഇതുള്ളത് കൊണ്ടാണ്, സ്റ്റിഗ്മ. മറ്റൊരു കൂട്ടരെ കെയർഫുൾ കെയർലെസ് ആയിട്ട് മാറ്റി നിർത്തപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ സംഗീതത്തിൽ നിന്ന് ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ല. പല ലോകത്ത് പല സംഗീതങ്ങളും ഇതേപോലെ വരേണ്ടത് ഉണ്ടായിരുന്നു. വെസ്റ്റേൺ ക്ലാസിക്കൽ സംഗീതം അങ്ങനൊരു വരേണ്ടത് ഉണ്ടായിരുന്നു. അപ്പൊ ജാസ് പോലെയുള്ള, ബ്ലൂസ് പോലെയുള്ള സാധനം ബ്ലാക്സ് ഉണ്ടാക്കി, അതിന്റെ പിന്നാലെ ആളുകൾ പോയി. ഹിപ് ഹോപ്പ് സ്ട്രീറ്റുകളിലുണ്ടായി, ആളുകൾ വണ്ടികളൊക്കെ തടഞ്ഞു നിർത്തി ഒരു മൂല ഉണ്ടെങ്കിൽ അവിടെ നിമിഷ കവിതകൾ വിരിഞ്ഞു, അവിടെ ഡാൻസുകൾ ഉണ്ട് ഹിപ് ഹോപ്പ്. പിന്നെ അതിന്റെ പിന്നാലെ സോക്കോൾഡ് വരേണ്യരായിട്ടുള്ള ആൾക്കാരും പിന്നാലെ പോയി. അങ്ങനെയാണ് ഇതിന്റെ വലിയ പരിപാടികൾ നടക്കുന്നത് സംഗീതത്തിൽ.
1: മലയാളത്തിലും റാപ്പ് മ്യൂസിക് ഒക്കെ സിനിമകളിൽ വന്നു തുടങ്ങിയല്ല, ഏതാണ്ടൊക്കെ വ്യാപകമായി അല്ലേ. മിക്കവാറും അങ്ങനത്തെ ഒരു പാട്ട് പോലും ഇല്ലാതെ സിനിമ ഇറങ്ങുന്നത്
0: അല്ലെ. ഇതിന് കൃത്യമായ വേലിക്കെട്ടുകള് ഒന്നിനും വയ്ക്കാതിരിക്കുന്നതാണ് എന്റെ ഉചിതം, ഔചിത്യം എന്ന് പറയുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത് ഈ പലതിൻ്റെയും കൂടി ഒരു പരിപാടി വേദിയായിരിക്കണം. സിനിമ പോലെയുള്ളൊരു ഏറ്റവും അപ്പീലിംഗ് ആയിട്ടുള്ളൊരു ആർട്ട് ഫോം എന്ന് പറയുന്നത് പലതിൻ്റെയും പല, ഇപ്പം നമ്മൾ കേട്ട് മടുക്കാതെ കേൾക്കുന്ന എത്രയോ മെലഡികളുണ്ട്, അതിൻ്റെ കൂടെ ഹിപ് ഹോപ്പ് ഉണ്ട്, പല ജോൺറേസുള്ള പാട്ടുകൾ നമ്മൾ കേൾക്കുന്നു. സിനിമയിലെ ഇത് വേദിയുള്ളേ. ഇപ്പൊ ക്ലാസിക്കൽ സംഗീതം പോലും സിനിമയിലൂടെ കേട്ട് ക്ലാസിക്കൽ സംഗീതം കേൾക്കുന്ന എത്രയോ പേരുണ്ട്. യേശുദാസ് സാറിനെ പോലെ അതിന്റെ അദ്ദേഹത്തെ ഒരു അദ്ദേഹമൊക്കെ ഒരു ബ്രിഡ്ജായിട്ടൊക്കെ നിന്നിട്ടുണ്ട്. ഈ ക്ലാസിക്കൽ എക്സ്ട്രീം ക്ലാസിക്കൽ മ്യൂസിക്കിന്റെയും ലൈറ്റ് മ്യൂസിക്കിന്റെയും ഇടയിലുള്ള ഒരു ബ്രിഡ്ജ് ഒരു നമുക്ക്
1: SPB
0: ഒക്കെ. അപ്പൊ അതെ, ശങ്കര പോലെയുള്ള പാട്ടുകൾ ഇതെല്ലാം ഉണ്ട്. അപ്പൊ എല്ലാത്തരം സംഗീതത്തിനെയും പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു മേഖലയായിരിക്കുന്ന സിനിമ. ഹിപ് ഹോപ്പ് എന്ന് പറയും, പിന്നെ എല്ലാം ഹിപ് ഹോപ്പിന്റെ പിന്നാലെ, അത് പാടില്ല.
1: പുതിയ വർക്കുകള്
0: ഇനി ഇറങ്ങാതിരിക്കുന്ന കുറച്ച് ചെറിയ പടങ്ങളുണ്ട്. ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ഞാൻ ആ പടത്തിൽ ചെയ്തിട്ടുള്ളത്. ജയരാജ് അദ്ദേഹം ഡയറക്ട് ചെയ്ത പെരുങ്കളിയാട്ടം എന്ന് പറഞ്ഞൊരു സിനിമ, സുരേഷ് ഗോപി അഭിനയിക്കുന്നത്. പിന്നെ ആഹ്ലാദം എന്ന് പറഞ്ഞൊരു സിനിമ അജയ് സംവിധാനം ചെയ്ത്, രാജേഷ് മാധവൻ എന്ന് പറയുന്ന ആക്ടർ അദ്ദേഹം അഭിനയിച്ച സിനിമയാണ്. പിന്നെ ആഷിഖബു ക്യാമറ ചെയ്തിട്ട് മനു എന്ന് പറയുന്ന ആളുടെ സംവിധാനം, അജസുന്ദരി എന്ന് പറയുന്ന ജോജു ജോർജ് അഭിനയിച്ച, അങ്ങനെ കുറച്ച് സിനിമകൾ ഇറങ്ങിയപ്പോ. ഉന്മാദം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പാട്ടും പാടിയിട്ടുണ്ട് ഞാൻ. എന്റെ മ്യൂസിക് മുജീബ് മജീദാണ് പാട്ട് പാടിച്ച്. ആ അത് അകലേ അകലേ അകലേ ഒരു സ്വർണ കലമാനോ, അറിയാ വനങ്ങൾ തേടി അറിയാ വഴികൾ താണ്ടി.

0: വെന്തൊടുവെന്ത് ഇരുപുറമറിയാചുരുളാണോ അകലേ അകലേ അകലേ.
1: കഥേമ്മയുടെ ഒരു
2: ആ
1: ചെറിയൊരു
2: അതെ
1: മണം
2: അതെ
1: വരുന്നു.
2: അതെ.
1: അപ്പോൾ വളരെ സരസമായി ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നന്ദി.
2: താങ്ക് യു.
3: ആവണി പൊന്നൂഞ്ഞാലിൽ ഇന്ന് അതിഥിയായെത്തിയത് സംഗീത സംവിധായകനും ഗായകനുമായ ബിജുപാൽ. അഭിമുഖം നിർവഹണം പ്രീതി ജോസഫ്. നിർവഹണ സഹായം സുനീത പ്രസാദ്. ആവണി പൊന്നൂഞ്ഞാൽ.
4: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

പ്രിയ ശ്രോതാക്കളെ, സ്പൈസ് എഫ്എമ്മിൽ ഉച്ചയ്ക്ക് 2 മുതൽ 3 വരെ കേൾക്കാം ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.

ഗാനങ്ങളിൽ ആവശ്യപ്പെടുന്നതിനായി 8281200715 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശം അയയ്ക്കുക.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 2 മണി. പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി അവിട്ടം ദിന ആശംസകൾ. ഓണം പ്രത്യേക പരിപാടിയുടെ ഭാഗമായി ശ്രോതാക്കൾ ആവശ്യപ്പെട്ട മലയാള ചലച്ചിത്ര ഗാനങ്ങളുമായി നമ്മൾ ഒരിക്കൽ കൂടി ഒരുമിക്കുകയാണ്. ഗാനങ്ങളിലേക്ക് കടക്കാം. ആദ്യ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് അഷ്റഫ് ടി ആണ്. അഷ്റഫിൻ്റെ ഇഷ്ടഗാനം കള്ളൻ കപ്പലിൽ തന്നെ എന്ന ചിത്രത്തിലെ അണിഞ്ഞു അംഗരാഗം എന്ന് തുടങ്ങുന്നതാണ്. രചന ആർ കെ ദാമോദരൻ, സംഗീതം മോഹൻ സിത്താര, പാടിയത് യേശുദാസ്. അഷ്റഫിൻ്റെ ഇഷ്ടഗാനത്തോടെ നമുക്ക് ഇഷ്ടഗാന പരിപാടി ആരംഭിക്കാം.

0: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
1: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
2: പ്രിയപ്പെട്ട സ്പൈസ് എഫ്എമ്മിന് ഇന്ന് മനു മഞ്ജിത്, ജസ്റ്റിൻ പ്രഭാകർ ഇവരുടെ കൂട്ടുകെട്ടിൽ വിനീത് ശ്രീനിവാസൻ ആലപിച്ച വെള്ളാരത്താരം വിണ്ണിൽ തേവാരം എന്ന പാട്ട് കേൾപ്പിച്ചു തരുമോ? ചിത്രം സർവം മായ. ഇത് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഡെഡിക്കേറ്റ് ചെയ്യണേ. എല്ലാവർക്കും ഓണാശംസകൾ സ്നേഹത്തോടെ നേർന്നുകൊണ്ട് ഏഞ്ചലിൻ ട്രീസ കുഞ്ചുതണ്ണിയിൽ നിന്നുമാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. എങ്കിൽ അടുത്ത ഗാനം ഏഞ്ചലിൻ്റെ ആകട്ടെ അല്ലേ?

ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനപരിപാടിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് വി എം രാജ്മോഹൻ, ചവറ തിക്കും ഭാഗത്തു നിന്നും. സാഗരസംഗമം എന്ന ചിത്രത്തിലെ മൗനം പോലും മധുരം എന്ന് തുടങ്ങുന്ന ഗാനമാണ് രാജ്മോഹന്റെ ഇഷ്ടഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഇളയരാജ ഈണം പകർന്ന് എസ് ജാനകിയും ജയചന്ദ്രനും ചേർന്ന് പാടിയത്. ഗാനം കേൾക്കാം.

0: ഓണം ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കാം.
1: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ട് മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
0: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കേരള സർക്കാർ.
2: ഹായ് സ്പൈസ് എഫും ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന ചിത്രത്തിൽ ബ്രഹ്മാനന്ദൻ പാടിയ താരകരൂപിണി നീയുമെന്നുടെ ഭാവന രോമാഞ്ചമായിരിക്കും ഈ നിത്യഹരിതഗാനം. എല്ലാ ശ്രോതാക്കൾക്കും ദേവികുളം അവതാരകർക്കും വേണ്ടി ചോദിച്ചിരിക്കുന്നത് വിജി തിരുവനന്തപുരത്തു നിന്നും. വിജിയുടെ സന്തോഷത്തിൽ ഞങ്ങളെ എല്ലാം ചേർത്തതിന് ഞങ്ങൾക്കും ഒത്തിരി സന്തോഷം. നമുക്ക് ശ്രീകുമാരൻ തമ്പി എഴുതി ദക്ഷിണാമൂർത്തി ഈണം നൽകിയ വിജയുടെ ഇഷ്ടഗാനം കേൾക്കാം.

0: അടുത്തതായി ഫെലിക്സ് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ജോസഫ് എന്ന ചിത്രത്തിലെ ഉയിരിൻ ഉയിരെ എന്ന് തുടങ്ങുന്ന ഗാനം. ഹരിനാരായണന്റെ വരികൾക്ക് രഞ്ജിൻ രാജ് ഈണം പകർന്ന് വിജയ് യേശുദാസും സംഘവും ആലപിച്ചത്.
1: Work from home, high salary, ഒരു ഒറ്റ ക്ലിക്കിലോ അടിപൊളി.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ജോബി, ടിമ്മി എന്നിവർക്കായി ഫെലിക്സ് ആവശ്യപ്പെട്ട ഗാനമാണ് പ്രിയ ശ്രോതാക്കൾ ശ്രോതാക്കൾ ഇഷ്ടപ്പെട്ട ഗാന പരിപാടിയിൽ കേട്ടത്. അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് സൽമ ജമാലുദ്ദീൻ ഇടയക്കുന്നത്തു നിന്നുമാണ്. നമസ്കാരം. വഴിയോര കാഴ്ചകൾ എന്ന സിനിമയിലെ ഓണനാളിൻ താഴെ കാവിലൊരു കിളി തപസ്സുണർന്നു എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ചു തരണേ എന്നാണ് സൽമ പറഞ്ഞിരിക്കുന്നത്. സൽമയുടെ ഇഷ്ടഗാനത്തിൻ്റെ വരികൾ എഴുതിയത് ഷിബു ചക്രവർത്തി, സംഗീതം നൽകിയത് SP വെങ്കിടേഷ്, പാടിയത് ജയചന്ദ്രനും ചിത്രയും ചേർന്ന്. ഗാനം ഇപ്പോൾ കേൾക്കാം.

ഹായ്, എൻ്റെ പേര് പ്രസീത ബാലചന്ദ്രൻ. വയനാട് ജില്ലയിലെ ചെറിയ ഗ്രാമമായ വരയാലിൽ നിന്ന് ഈ ഓണക്കാലത്ത് കേൾക്കാനായി എനിക്ക് ഒരു പാട്ട് വെച്ചു തരുമോ? കാര്യസ്ഥൻ മൂവിയിലെ ഓണവില്ലിന് എന്ന് തുടങ്ങുന്ന ഗാനം. എൻ്റെ വീട്ടുകാർക്കും കൂട്ടുകാർക്കുമായി സമർപ്പിക്കുന്നു. ഓണാശംസകൾ നേർന്നുകൊണ്ട് കാത്തിരിക്കുന്നു. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് ഈണം പകർന്ന് പി വി പ്രീതിയും മധു ബാലകൃഷ്ണനും ചേർന്ന് പാടിയത്. ഗാനം ഇപ്പോൾ കേൾക്കാം.

ശ്രോതാക്കളുടെ ഇഷ്ട ഗാന പരിപാടിയാണ് സ്പൈസ് എഫ്എമ്മിൽ പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചിരിക്കുന്നത് സ്മിത എം കെ ആണ്, നിലമ്പൂരിൽ നിന്നും. നിലയത്തിലെ എല്ലാവർക്കും അതുപോലെ എല്ലാ ശ്രോതാക്കൾക്കും ഓണാശംസകൾ നേർന്നുകൊണ്ടാണ് സ്മിത സന്ദേശം അയച്ചിരിക്കുന്നത്. ഗാനം തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ എന്ന ഗാനം, ചിത്രം തിരുവോണം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ ഈണം പകർന്ന് വാണി ജയറാം പാടിയത്. അടുത്തതായി സ്മിതയുടെ ഇഷ്ടഗാനം കേൾക്കാം.

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSC ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
0: ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്.
1: ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
2: പ്രിയ സ്പൈസ് എഫമിന് ആദ്യമായി ഹൃദയരാഗങ്ങളുടെ ശ്രോതാക്കൾക്കും ആകാശവാണി നിലയത്തിലെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഞാൻ പൊട്ടൻകാട് നിന്നും സിസി ജോജോ. ഓണാഘോഷത്തിൻ്റെ ആവേശം അവസാനിക്കുന്നില്ല. ഓണത്തുമ്പികൾ ഇപ്പോൾ അധികം കാണാനില്ല, എങ്കിലും തുമ്പികൾ പഴയ തലമുറയിൽപ്പെട്ടവർക്ക് മനസ്സിൽ ഒരു വർണ്ണ കാഴ്ച തന്നെ ആയിരിക്കും. ഓണത്തുമ്പികളെ വീണ്ടും നമ്മുടെ ഓണാഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് തുമ്പിവ തുമ്പക്കുടത്തിൽ എന്ന ഗാനം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി കേൾപ്പിക്കുമോ? തീർച്ചയായും കേൾപ്പിക്കാം സിസി. ഈ ഗാനം ONV കുറിപ്പ് എഴുതി ഇളയരാജ ഈണം പകർന്ന് SJ പാടിയത്. സിസിയുടെ ഇഷ്ടഗാനം ഇതാ ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടിയിൽ.

അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് മുസ്തഫ സി തൃക്കലങ്ങോട് നിന്നുമാണ്. മുസ്തഫയുടെ ഇഷ്ടഗാനം അവിട്ടം തിരുനാൾ ആരോഗ്യ ശ്രീമാൻ എന്ന ചിത്രത്തിലെ താലപ്പൊലി തകിലടി എന്ന് തുടങ്ങുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷ് ഇണം പകർന്ന് കെ ജെ യേശുദാസ് പാടിയത്. ഗാനമിതാ ഇഷ്ടഗാന പരിപാടിയിൽ.

മുഖചിത്രം എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് സന്ദേശം അയച്ചിരിക്കുന്നത് സമീറ കരുവാരക്കുണ്ട്. സമീറയുടെ ഇഷ്ടഗാനത്തിൻ്റെ വരികൾ എഴുതിയത് ONV കുറുപ്പ്, സംഗീതം നൽകിയത് മോഹൻ സിത്താര, പാടിയത് KJ യേശുദാസ്. അടുത്ത ഗാനം സമീറയുടെ ഇഷ്ടഗാനം.

അടുത്തതായി ഇസ ചേരാനെല്ലൂരിൽ നിന്നും ആവശ്യപ്പെട്ടിരിക്കുന്നത് വാഴുന്നോർ എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഈ പാട്ട് എൻ്റെ ഫാമിലിക്കായി വെച്ച് തരണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി ഔസേപ്പച്ചന് ഈണം പകർന്ന് എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും പാടിയതാണ് ഈ ഗാനം. അവസാനമായി ഇസയുടെ ഇഷ്ടഗാനം.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇഷ്ടഗാന പരിപാടി സമാപിക്കുന്നു. ഒരു പിടി ഗാനങ്ങൾക്കൊപ്പം അവിട്ടം ദിനത്തിൽ സ്പൈസ് എഫ്എമ്മിനൊപ്പം ഒത്തുചേർന്ന പ്രിയർക്ക് നന്ദി. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. അല്പസമയത്തിനുള്ളിൽ കേൾക്കാം ശ്രാവണ ഹർഷം, സംഗീതശില്പം തിരുവനന്തപുരം റിലേ.
1: ശ്രാവണ ഹർഷം, സംഗീതശില്പം.

ഓണം ഭാരതീയരുടെ, വിശിഷ്യ കേരളീയരുടെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന അതിമനോഹരമായ വികാരമാണ്, ഉത്സവമാണ്. ഈ ലോകത്തിൻ്റെ ഏതു കോണിൽ ജീവിക്കുമ്പോഴും മലയാളി ഹൃദയങ്ങൾ കൊണ്ടൊന്നാവുന്ന സമത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആഘോഷമാണിത്.

ജാതിമത ഭേദങ്ങളുടെ അതിർവരമ്പുകളില്ലാതെ എല്ലാവരും ഒരുപോലെ സന്തോഷിക്കുന്ന, ഒരേ മനസ്സുപോലെ വർത്തിക്കുന്ന സുന്ദര ദിനങ്ങളാണ് ഓരോ ഓണക്കാലവും. ഓണം ഒരോർമ്മപ്പെടുത്തലാണ്, മാനുഷ്യരെല്ലാവരും ഒന്നുപോലെ ജീവിച്ചിരുന്ന ഒരു സമത്വ സുന്ദരമായ കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ, മനുഷ്യ മനസ്സുകളിൽ വറ്റാതെ നിൽക്കുന്ന സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നന്മയുടെയും സംസ്കാരത്തിൻ്റെയും ഈ നല്ല ഗുണങ്ങൾ കാത്തുസൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ.

ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ആഹ്ലാദത്തിന്റെയും വേളയായ ഓണക്കാലത്ത് മലയാളി മനസ്സുകളിൽ അവരുടെ സ്മൃതിപഥത്തിൽ തെളിയുന്നത് ഒരു ചക്രവർത്തിയുടെ മുഖമാണ്. മഹാബലി ചക്രവർത്തിയുടെ നീതിമാനായ ഭരണാധികാരിയും സ്നേഹസമ്പന്നനായ രാജാവുമായിരുന്നു ഇദ്ദേഹം. കള്ളമോ ചതിവോ ഇല്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത, മനുഷ്യരെല്ലാവരും ഏകോദര സഹോദരരായി ജീവിച്ചിരുന്ന സമത്വ സുന്ദരമായ കാലമായിരുന്നു മഹാബലി ചക്രവർത്തിയുടെ ഭരണകാലം. ഈ സുന്ദരകാലത്തിന്റെ ഓർമ്മകളാണ് നാം ഓരോ ഓണത്തിലും പുതുക്കുന്നത്.

സത്യതയുടെയും സമത്വത്തിന്റെയും നീതിയുടെയും സത്യസന്ധതയുടെയും ദാനധർമ്മങ്ങളുടെയും പരസ്പര ബഹുമാനത്തിന്റെയും എത്രയോ പാഠങ്ങൾ മനുഷ്യരാശിയെ പഠിപ്പിച്ച മഹാനായ ചക്രവർത്തി തന്റെ പ്രജകളെ കാണുവാനായി തന്റെ നാട് സന്ദർശിക്കാനായി എത്തുന്നു എന്നതാണ് ഓണത്തിന്റെ സങ്കല്പം. മനുഷ്യനെ സ്നേഹിച്ച, മണ്ണിനെ സ്നേഹിച്ച മഹാബലി ചക്രവർത്തിയെ തങ്ങളുടെ വീട്ടുമുറ്റത്തും ഹൃദയങ്ങളിലും പൊന്നിൻ പൂക്കളം തീർത്ത് സ്വീകരിക്കുകയാണ് ഓരോ മലയാളിയും ഓണക്കാലത്ത്.

കാത്തിരിപ്പിൻ്റേതാണ് ഓരോ ഓണക്കാലവും. പ്രതീക്ഷയുടെ, പുതുമയുടെ, പുതു വെളിച്ചത്തിൻ്റെ പ്രകാശം തേടിയുള്ള കാത്തിരിപ്പ്. കാത്തിരിപ്പിന് എപ്പോഴും ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതൊരു വ്യക്തിക്കാവാം, ഒരു നല്ല കാലത്തിനാവാം, നല്ല ഭാവിക്കാവാം, അതല്ലെങ്കിൽ പ്രിയപ്പെട്ട ആരുടെയെങ്കിലും തിരികെ വരവിനാകാം. മലയാളികൾക്ക് കാത്തിരിപ്പ് എന്നാൽ മറ്റൊന്നുകൂടിയാണ് ചിങ്ങമാസവും ഓണവും മാവേലി തമ്പുരാൻ്റെ വരവും. കുട്ടിക്കാലത്ത് പൂവിളികളോടെ തുമ്പപ്പൂവും കാക്കപ്പൂവും മുക്കുറ്റിപ്പൂവുമൊക്കെ പറിക്കാനായി നടന്ന ആ നാളുകളുടെ കാത്തിരിപ്പ്. യൗവനകാലത്ത് ഓണാഘോഷത്തിനായി, പുത്തനുടുപ്പുകൾക്കായി കാത്തിരുന്ന കാലം. ഓണാവധി ദിനങ്ങളിൽ വീടുകളിലെത്തുന്ന ബന്ധുക്കൾക്കായും പ്രിയപ്പെട്ടവർക്കായും കാത്തിരുന്ന നിമിഷങ്ങൾ. അന്യനാടുകളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് ഓണമെന്നാൽ ജന്മനാട്ടിലേക്ക് തിരികെ വരാനുള്ള കാത്തിരിപ്പാണ്. കലണ്ടറിലെ തിരുവോണ നാളിലേക്ക് നോക്കി ലീവ് കിട്ടുമോ എന്ന് ഓർത്ത് നെഞ്ചിരിപ്പോടെ ഒരു കാത്തിരിപ്പുണ്ട്. അതിൽ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് എത്തുവാനുള്ള ആഗ്രഹവും ആകാംക്ഷയും വെമ്പലുമുണ്ട്. നാട്ടിൽ അവരെയും കാത്തിരിക്കുന്ന വയോധികരായ അച്ഛനും അമ്മയും ഉണ്ടാവും. ഈ ഓണത്തിനെങ്കിലും അവനെത്തും, അല്ലെങ്കിൽ അവളെത്തും എന്ന പ്രതീക്ഷയോടെ മുറ്റത്ത് പൂക്കളം തീർത്ത് സദ്യ ഒരുക്കി കാത്തിരിക്കുന്നവർ. അതുപോലെ തന്നെ ദൂരെയെങ്ങോ ജോലിക്കായി പോയി ഓണക്കാലത്ത് മാത്രം സ്വഭവനങ്ങളിലെത്തുന്ന അച്ഛനമ്മമാരെ കാത്തിരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുമുണ്ട് ഈ മാമലനാട്ടിൽ. പുത്തനുടുപ്പുകൾക്കായി, സ്നേഹ ചുംബനങ്ങൾക്കായി ദിവസങ്ങളോളം തുടരുന്ന കാത്തിരിപ്പ്. ഈ ഓരോ കാത്തിരിപ്പും ചിലർക്ക് സന്തോഷത്തിൻ്റെതായി മാറും, പ്രത്യാശയുടേതാവും, മറ്റു ചിലർക്ക് സങ്കടക്കടലിൻ്റേതും.

പരാധീനതയുടെയും ദൈന്യത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും രോഗാരിഷ്ടതകളുടെയും പടവുകൾ താണ്ടി കർക്കിടകക്കാറുമാറി ആകാശം തെളിഞ്ഞ് തുമ്പപ്പൂക്കളും മുക്കുറ്റിയും ജമന്തിയുമൊക്കെ വിരിഞ്ഞ് പ്രകൃതി പച്ചപുതച്ച് സമൃദ്ധിയുടെ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്ന കാലം എല്ലാവരും ഏറെ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഒന്നാണ്.

0: ഗണനായകനും ഗുരുവരനും മേ തുണയായി വരണം കുമ്മാട്ടിക്ക്. ഓലച്ചക്കരമാറ്റം കേട്ടാൽ ഓടിക്കൂടും കുമ്മാട്ടി.
1: ഓലച്ചക്കരമാറ്റം കേട്ടാൽ ഓടിക്കൂടും കുമ്മാട്ടി.
0: എത്താം കുമ്പത്ത് ഇളം പുളിങ്ങ എത്തിച്ചു പൊട്ടിക്കും കുമ്മാട്ടി.
1: എത്താം കുമ്പത്ത് ഇളം പുളിങ്ങ എത്തിച്ചു പൊട്ടിക്കും കുമ്മാട്ടി.
0: ആ കുണ്ടം കിണറ്റിൽ കുറുവടി വീണാൽ കുമ്പിട്ടെടുക്കും കുമ്മാട്ടി.
1: കുണ്ടം കിണറ്റിൽ കുറുവടി വീണാൽ കുമ്പിട്ടെടുക്കും കുമ്മാട്ടി.
0: ആ കുണ്ടം കിണറ്റിൽ കുറുവടി വീണാൽ കുമ്പിട്ടെടുക്കും കുമ്മാട്ടി.
1: കുണ്ടം കിണറ്റിൽ കുറുവടി.

0: ഞങ്ങൾ കൊടുത്താൽ ഉണ്മാനുണ്ടാമുടക്കാനുണ്ടാ.
1: ഓണപ്പൂക്കളം, ഓണത്തപ്പൻ, ഓണസദ്യ, ഓണത്തെയ്യം, ഓണത്തുള്ളൽ, ഓണത്തല്ല്, ഓണപ്പൊട്ടൻ, ഓണക്കോടി, ഓണപ്പാട്ട്, ഓണക്കളി എന്നിങ്ങനെ മലയാളിയുടെ സംസ്കൃതിയുമായി അലിഞ്ഞു ചേർന്നിട്ടുള്ള എത്രയെത്ര കാര്യങ്ങൾ ഓണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.

0: പഴയകാലത്തിന്റെ നന്മകളും ഓർമ്മകളും പുതുതലമുറയിലേക്ക് കൈമാറുകയും ചെയ്യുന്ന ഉത്സവമാണ് ഓണം.
1: ഓണമുണ്ടല്ലോ കൊന്നു വരുന്നു, പൂപ്പൊലി പൊലി പൂപ്പൊലി പൊലി പൂവേ, പൂപ്പൊലി പൊലി പൂപ്പൊലി പൊലി പൂവേ, പൂപ്പൊലി പൊലി പൂപ്പൊലി പൊലി പൂവേ, പൂപ്പൊലി പൊലി പൂപ്പൊലി പൊലി പൂവേ. വർഷകാലം പകുതിയാകുമ്പോൾ ചിങ്ങമാസവും കൊന്നു വരുന്നു, വർഷകാലം

ഓണമുണ്ടല്ലോ പോന്നു വരുന്നു, ഓണമുണ്ടല്ലോ പോന്നു വരുന്നു, ഓണം വന്നാൽ ഈ നാരിമാർക്കെല്ലാം

പഞ്ചസാര നെയ്യ് അല്പമല്ല വിളമ്പുന്നു നിത്യം, പപ്പടം പഴം പഞ്ചസാര നെയ്യ് അല്പമല്ല വിളമ്പുന്നു നിത്യം, അല്പമല്ല വിളമ്പുന്നു നിത്യം. കോടി വസ്ത്രമുടുത്തും കൊണ്ടങ്ങനെ കോമളാംഗിമാർ വട്ടം തികഞ്ഞ്, കോടി വസ്ത്രമുടുത്തും കൊണ്ട്

കാലത്തിൻ്റെ അനസ്യൂത പ്രവാഹത്തിൽ ഓണാഘോഷ രീതികളിലും ഇന്ന് മാറ്റം വന്നിട്ടുണ്ട്. ഒരു കാലത്ത് പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ച മലയാളിക്ക് ഓണമെന്നത് തങ്ങളുടെ തൊടികളിലെ കാക്കപ്പൂവും തുമ്പപ്പൂവും ജമന്തിയുമൊക്കെ നുള്ളിയെടുത്ത് മുറ്റത്ത് തീർക്കുന്ന പൂക്കളങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് വിപണി കീഴടക്കിയ പരദേശിപ്പൂക്കളുടെ വശ്യമായ നിറങ്ങളാണ്. അടുക്കളയിൽ ഒത്തുകൂടി സ്നേഹവും സന്തോഷവും ചാലിച്ച് ഉണ്ടാക്കിയിരുന്ന ഓണസദ്യകൾ ഇന്ന് കാറ്ററിംഗ് സർവീസുകളിൽ നിന്നും ലഭിക്കുന്ന റെഡിമെയ്ഡ് സദ്യകൾക്ക് വഴിമാറിയിരിക്കുന്നു. ഈ ബാഹ്യമായ മാറ്റങ്ങൾക്കിടയിലും ഓണം എന്ന വികാരവും അതിൻ്റെ ആവേശവും ആഹ്ലാദവും മലയാളി മനസ്സുകളിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നത് ഈ മഹോത്സവത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്നു.

ലോകത്തിന്റെ ഏത് ഭാഗത്ത് വസിക്കുമ്പോഴും മലയാളികൾ തനത് ശൈലിയിൽ ഒത്തുചേർന്ന് ഓണത്തെ ആഘോഷപൂർവം എതിരേൽക്കുന്നു. വിവിധ ചുറ്റുപാടുകളിലും

സംസ്കാരങ്ങളിലും പ്രദേശങ്ങളിലും ജീവിക്കുന്ന ലോക ജനതയ്ക്ക് മുൻപിൽ മലയാളിയുടെ അതിരുകളില്ലാത്ത സ്നേഹത്തിന്റെ, കൂട്ടായ്മയുടെ, പങ്കുവെക്കലിന്റെ ഉദാഹരണമായി ഓണാഘോഷങ്ങൾ മാറുന്നു.

ഓണമെന്നത് കേവലം വിഭവസമൃദ്ധമായ സദ്യകളിലോ ആഡംബരപൂർണമായ കോടി വസ്ത്രങ്ങളിലോ കണ്ണഞ്ചിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികളിലോ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല. മറിച്ച് വിശക്കുന്നവന് ഭക്ഷണം നൽകാനും ചുറ്റുമുള്ളവരുടെ മുഖത്ത് പുഞ്ചിരി വിരിയിക്കാനും ഇല്ലാത്തവന് കൈത്താങ്ങാവാനും പരസ്പരം സ്നേഹം പങ്കുവയ്ക്കാനും സാധിക്കുമ്പോഴാണ് ഓണമെന്ന സങ്കല്പത്തിൻ്റെ ആഘോഷത്തിൻ്റെ യഥാർത്ഥ നന്മയും ചൈതന്യവും അർത്ഥപൂർണമാവുന്നത്.

പുതിയ തലമുറയ്ക്ക് തങ്ങളുടെ വേരുകളിലേക്കുള്ള ഗൃഹാതരതയുടെ മടക്ക സഞ്ചാരമാണ് ഓണം. പാരമ്പര്യത്തിന്റെ ഉൾക്കരുത്തും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും കൈമാറ്റവും തേടിയുള്ള ഒരു യാത്ര. ഓണം വെറുമൊരു ആഘോഷമല്ല, അതൊരു സംസ്കാരമാണ്, ജീവിത ദർശനമാണ്. ഐതിഹ്യങ്ങളുടെ പിൻബലവും കാർഷിക സംസ്കാരത്തിന്റെ പച്ചപ്പും കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയും കെട്ടുറപ്പും സമത്വദർശനവും എല്ലാം സമ്മേളിക്കുന്ന നാട്ടിൻപുറത്തിന്റെ നന്മയും വിശുദ്ധിയും നിഷ്കളങ്കതയും വെളിവാക്കുന്ന കേരളത്തിന്റെ പൈതൃക സാംസ്കാരിക മുഖമാണ് ഓണമെന്ന ഉത്സവം.

കാലം എത്ര മാറിയാലും കാലത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് എന്തൊക്കെ ഇല്ലാതായാലും മലയാളി ഹൃദയങ്ങളിൽ നിന്നും ഓണം ഒരിക്കലും മായുകയില്ല. തലമുറകളും ആഘോഷ രീതികളുമൊക്കെ മാറിയാലും മനുഷ്യനെ മനുഷ്യനോട് ചേർത്ത് നിർത്തുന്ന മൂല്യങ്ങൾ നിലനിൽക്കുന്നിടത്തോളം ഓണവും നിലനിൽക്കും. ഗരിമയോടെ, പവിത്രതയോടെ, പുത്തൻ പ്രതീക്ഷകളോടെ, സ്നേഹത്തിൻ്റെ പുതിയ വെളിച്ചത്തിനായി.

0: ശ്രാവണ ഹർഷം സംഗീതശില്പം സമാപിക്കുന്നു. ആഖ്യാനം ഷിബു എം ജോസ് മച്ചാട്, അശ്വതി.
1: പാടിയവർ മധു ബാലകൃഷ്ണൻ, ഗണേഷ് സുന്ദരം, അമൽ ആന്റണി, മഞ്ജു മേനോൻ, കെ എം പ്രിയദർശിനി.
0: ഗാനരചന എം ഡി രാജേന്ദ്രൻ, അയ്യമ്പുഴ ഹരികുമാർ, യു കെ സുരേഷ് കുമാർ, പി വി നാരായണൻ. സംഗീതം ടി എസ് രാധാകൃഷ്ണൻ, ചേപ്പാട് എ ഇ വാമനൻ നമ്പൂതിരി, അരൂർ പി കെ മനോഹരൻ, പി ഡി തോമസ്. സർഗാത്മക സഹകരണം ജയ സി ആർ. ആഖ്യാന രചന നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ. നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്. സാങ്കേതിക സഹായം എ ബി ശ്രീകുമാർ. അവതരണം ആകാശവാണി തൃശൂർ നിലയം.

എങ്കിൽ കേൾക്കൂ ലവ് ഇൻ സെവൻറ്റീസ്. ആദ്യ അനുരാഗത്തിന്റെ സുഗന്ധം പോലെ 50 വർഷം മുൻപത്തെ ഒരു പ്രണയകഥ.

0: ലവ് ഇൻ സെവൻറ്റീസ് ഇന്ന് വൈകുന്നേരം 4 മണിക്ക്. ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
2: ഗജവദനന്ദം
0: ഇന്ന് രാത്രി 9:30 ഓണത്തോടനുബന്ധിച്ച് പ്രത്യേക കഥകളിപ്പഥ കച്ചേരി.
2: മാധവ ജയ ശൗരേ ശൗരേ.
0: കലാമണ്ഡലം വിനോദം സംഘവും അവതരിപ്പിക്കുന്നു. വിവിധ ആട്ടക്കഥകളിലെ വ്യത്യസ്ത പദങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കഥകളിപ്പഥ കച്ചേരി. മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 9:30. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതത്തിൽ പി ജയചന്ദ്രൻ പാടിയത്. ചിത്രം മോഹിനിയാട്ടം.

ലവ് ഇൻ സെവൻറ്റീസ്, 50 വർഷം മുൻപത്തെ ഒരു പ്രണയകഥ. ആലാപനം, ആഖ്യാനം, കവിത രഘുനന്ദൻ, രചനാ സംവിധാനം എം വി ശശികുമാർ, സംവിധാന സഹായം അർപ്പണ കൃഷ്ണരാജ്.

ഇത് എൻ്റെ കഥയാണ്, ചിലപ്പോൾ നിങ്ങളുടെയും. നിങ്ങൾക്ക് 70 വയസ്സിനടുത്താണ് പ്രായമെങ്കിൽ ആദ്യം ഞാൻ എൻ്റെ നാടിനെക്കുറിച്ച് പറയട്ടെ.

നോക്കെത്താ ദൂരം പച്ച പാടങ്ങളായിരുന്നു ഞങ്ങളുടെ ഗ്രാമം മുഴുവൻ. കിഴക്ക് പാട്ടിമലയും പടിഞ്ഞാറ് മരുങ്ങോടൻ മലയും വടക്ക് കല്ലടിക്കോടൻ മലയും ഞങ്ങളുടെ നാടിന് അതിർത്തികൾ തീർത്തു. തെക്കുഭാഗം അതിരറിയാത്ത പച്ചക്കടലായിരുന്നു. വിളയാറായ നെൽച്ചെടികളിൽ കാറ്റുപിടിക്കുമ്പോൾ അവ ശരിക്കും കടലിലെ തിരമാലകൾ പോലെ തന്നെയായിരുന്നു.

എന്റെ ഗ്രാമത്തിന്റെ ചിത്രം നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞല്ലോ. സ്വർഗത്തേക്കാൾ സുന്ദരമായിരുന്നു എന്റെ നാട്. ഞാനന്ന് 10-ാം ക്ലാസ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് ടൈപ്പ് റൈറ്റിംഗും ഷോർട്ട് ഹാൻഡും പഠിക്കാൻ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്ന കാലം. പ്രായം പെൺകുട്ടികളോട് പ്രായം ചോദിക്കരുതെന്നറിയില്ല, അതുകൊണ്ട് അത് ചോദിക്കരുത് കേട്ടോ. എന്നാലും ചിലത് പറയാം. നാട്ടിലെ ചെറുപ്പക്കാരിൽ ചിലർ ഞാൻ ടൈപ്പിന് പോകുമ്പോൾ ഓരോ മൂളിപ്പാട്ടുമായിട്ട് സൈക്കിളിൽ പിന്തുടരാറുണ്ടായിരുന്നു. അതിൽ മാധവൻ മാഷിൻ്റെ മകൻ ഹരിദാസും ഉണ്ടായിരുന്നു. എന്നെ കാണുമ്പോൾ അയാളുടെ ചുണ്ടിൽ ഈ പാട്ടായിരുന്നു.

ഇപ്പോ നിങ്ങൾക്ക് എന്റെ അന്നത്തെ പ്രായം മനസ്സിലായി കാണും ഇല്ലേ? ടൈപ്പിന് പോകുമ്പോ ഇടവഴിയിൽ സൈക്കിൾ ബെല്ലിന്റെ മണിനാദം കേൾക്കുമ്പോ ആദ്യമൊക്കെ ഒരങ്കലാപ്പായിരുന്നു, പിന്നീട് അത് കേൾക്കാതെ വരുമ്പോഴായി ഒരു സുഖല്ലായ. ആ മണിനാദമാണ് എന്റെ കൗമാര സ്വപ്നങ്ങൾക്ക് ചിറകുകൾ തന്നത്. ഒരു ദിവസം കേക്കണോ, അയാൾ സൈക്കിളിൽ എന്റെ വീടിന്റെ പടിപ്പുര വരെ വന്നു. അന്ന് ആദ്യം

ഞാൻ അല്പം പേടിച്ചുപോയി. രാത്രി ഉറക്കം വരാതെ ഞാൻ അങ്ങനെ കിടക്കുമ്പോ അതാ റേഡിയോ അയാൾക്ക് വേണ്ടി പാടുന്നു.

0: പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോ ഞാൻ ചിന്തിച്ചത് അമ്പലക്കുളത്തിൽ ഞാൻ കുളിക്കാൻ പോകുന്നിടത്ത് അയാൾ വന്നു കാണുമോ എന്നായിരുന്നു.
1: ഏയ്, അതിന് വഴിയില്ല.
0: ഇന്ന് നിന്റെ സൈക്കിൾ വാലയെ കാണുന്നില്ലല്ലോ, ആ ശല്യം എന്ന് കൂട്ടുകാരി രമ പറഞ്ഞപ്പോ ഞാൻ അറിയാതെ ഉറക്കെ പറഞ്ഞു, അയാൾ അത്ര മോശക്കാരനൊന്നുമല്ല.
1: എന്താ പെണ്ണേ, ഒരു മാറ്റം എന്നവളും.
0: അല്ലെങ്കിലും രമ കളിയാക്കാൻ മിടുക്കിയാ. പിന്നെ അനുരാഗം മനസ്സിൽ മുളച്ച എങ്ങനെ മറച്ചു പിടിക്കാനാകുക?

കാലമിങ്ങനെ ശാന്തമായി ഒഴുകുന്ന ഞങ്ങളുടെ നാട്ടിലെ തുമ്പക്കണ്ണിപ്പുഴ പോലെ മുന്നോട്ടു പോകുകയായിരുന്നു. അപ്പോഴാണ് അതിർത്തിയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. വീട്ടിലെല്ലാവർക്കും വലിയ വേവലാതിയായി. കാരണം ഭാസ്കര മാമ പട്ടാളത്തിലായിരുന്നു. അച്ചമ്പങ്ങളുടെ ഭർത്താവായിരുന്നു ഭാസ്കര മാമ. എനിക്കൊരു പ്രത്യേക സ്നേഹം ഭാസ്കര മാമയോടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ വലിയ റേഡിയോ കൊണ്ടുതന്നത് ഭാസ്കര മാമയായിരുന്നു. എപ്പോഴും സിഗരറ്റിന്റെ മണമായിരുന്നു ഭാസ്കര മാമയ്ക്ക്. ഉണ്ടക്കണ്ണുകൾ ചുകച്ചുകാന്ന് ചുവന്നിരിക്കും. കണ്ട ആരും പേടിച്ചു പോകും. എപ്പോഴും ഹിന്ദിപ്പാട്ട് മൂളി നടന്നിരുന്ന ഭാസ്കര മാമ ശരിക്കും പാവായിരുന്നു കേട്ടോ. ലീവിൽ വരുന്നത് കൈ നിറയെ മിഠായി, പേനകൾ, മണമുള്ള സോപ്പുകളൊക്കെ ആയിട്ടാണ്. പണ്ടൊക്കെ ലീവിൽ വരുന്ന ഭാസ്കര മാമയുടെ പെട്ടി തുറക്കാൻ ഞങ്ങൾ കാത്തിരിക്കും. മുഹമ്മദ് റഫിയുടെ ആരാധകനായിരുന്നു മൂപ്പര്. ഒരുപാട് ഡിസ്കുകൾ സ്വന്തമായിട്ടുണ്ടായിരുന്നു. ലീവിൽ വരുമ്പോ കോളാമ്പി പെട്ടിയിൽ ആ ഡിസ്ക് ഇട്ടിട്ടാണ് മൂപ്പര് ഉച്ചയ്ക്ക് ചാരുകസേരയിൽ ഊണ് കഴിഞ്ഞങ്ങനെ മയങ്ങുക.

ഒരു ദിവസം ഞാൻ ടൈപ്പ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ അവിടെ വലിയൊരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ടെലഗ്രാം കൊണ്ടുവരുന്ന വാസുവിനെ വഴിയിൽ ഞാൻ കണ്ടിരുന്നു. പതിവ് പോലെ മുഖം കുനിച്ചു പോയതുകൊണ്ട് അയാൾ പറയാഞ്ഞതാകും. അയാളാണ് വിവരം അറിയിച്ചതെന്ന് മേമ പറഞ്ഞു. ഭാസ്കരമാമ യുദ്ധത്തിൽ, ബാക്കി മേമ പറഞ്ഞില്ല.

ഭാസ്കരമാമ മരിച്ചതോടെ അച്ഛൻ പെങ്ങളെ അച്ഛൻ തറവാട്ടിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അച്ഛമ്പെങ്ങളും ഗോപിയേട്ടനും ഞങ്ങളുടെ നാട്ടിലെത്തി. ഗോപിയേട്ടൻ ബി എ പരീക്ഷ എഴുതിയിരിക്കുന്ന കാലമാണ്. പണ്ട് സ്കൂൾ പൂട്ടുമ്പോഴെല്ലാം വെക്കേഷനിൽ ഗോപിയേട്ടൻ വീട്ടിൽ വരാറുണ്ടായിരുന്നു. കോളേജിൽ ചേർന്ന് പിന്നെയാണ് വരവ് കുറഞ്ഞത്. ഓണത്തിനോ വിഷുവിനോ വന്നാലായി. അതും മുത്തശ്ശിയുടെ ചീത്ത കേൾക്കുമെന്ന് പേടിച്ചാകണം. അല്ലെങ്കിൽ വന്നാലുടൻ പോകാൻ തിരക്ക് പിടിക്കണോ? നന്നായി പാടുമായിരുന്നു ഗോപിയേട്ടൻ. വിഷുവിന് കണി കണ്ടു കഴിഞ്ഞാൽ ആദ്യം വിഷുക്കേട്ടം, പിന്നെ പടക്കം പൊട്ടിക്കും. ചില കൊല്ലം കണി നേരത്തെയാകും. അപ്പോ ഭാസ്കരമാമ കുട്ടികളെ കൊണ്ടൊക്കെ പാട്ടുപാടിക്കും. ഒരു വർഷം ഗോപിയേട്ടൻ അതുവരെ കേൾക്കാതിരുന്ന ഒരു പുതിയ പാട്ടുപാടി.

ഇപ്പോ ഗോപിയേട്ടൻ ജോലി അന്വേഷണത്തിലാ. കുട്ടിക്കളിക്കൊന്നും നേരമില്ല. എപ്പോ നോക്കിയാലും വായന. ആളൊരു ഗൗരവക്കാരനായിരിക്കുന്നു. അതിനിടയിൽ മാധവൻ മാഷിന്റെ മകൻ ഗൾഫിൽ ജോലിയായി പോയിന്നൊരു ശ്രുതി കേട്ടു. ശരിയാണ്, കുറെ ദിവസമായി സൈക്കിൾ മണി കേൾക്കാറേയില്ല. ഇല്ലെങ്കിൽ നല്ല വയലറ്റ് ബോഗൻവില്ല സൈക്കിളിന്റെ മുന്നിൽ വെച്ച് എവിടെയെങ്കിലും കാണാറുണ്ടായിരുന്നു. വീട്ടിലെ ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഞാൻ അത് ശ്രദ്ധിച്ചില്ല എന്നതാണ് സത്യം. ഗോപിയേട്ടനാണ് അച്ഛനോട് ചോദിച്ചത് ഇവളെ എന്താ കോളേജിൽ ചേർക്കാത്തതെന്ന്. അതുവരെ പെൺകുട്ടികൾക്ക് എന്തിനാ ഏറെ പഠിപ്പ് എന്നായിരുന്നു കാരണവന്മാരുടെ ചിന്ത. അങ്ങനെ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് എന്നെ ചേർത്തു. ഞാനും കോളേജ് കുമാരിയായി. നഗരത്തിലെ കോളേജ്, ഒരുപാട് കൂട്ടുകാർ, ഹോസ്റ്റലിലെ ജീവിതം, ജീവിതത്തിലെ ഏറ്റവും നല്ല നാളുകളായിരുന്നു.

അതിനിടയിൽ ജോലി കിട്ടി ഗോപിയേട്ടൻ ഡൽഹിക്ക് പോയി. ഏറെ നാൾക്കു ശേഷം ലീവിൽ വന്നപ്പോൾ ഡിഗ്രി പരീക്ഷയുടെ സമയം. സ്റ്റഡി ലീവായി ഞാനും വീട്ടിലുണ്ടായിരുന്നു. ഇവളങ്ങ് വലുതായി പോയല്ലോ എന്നാണ് ഗോപിയേട്ടൻ ആദ്യം പറഞ്ഞത്. നാണത്തോടെ മുറിയിലൊളിച്ച എന്നെ അവിടെ ഇരുന്ന് പാടിയിരുന്ന റേഡിയോയും കളിയാക്കുകയായിരുന്നു. അപ്പോ റേഡിയോയിലെ പാട്ട് അല്ലാതെങ്ങനെ ഈ പാട്ട് തന്നെയായി.

മനസ്സിൽ വീണ്ടും ഒരു പ്രണയം മുട്ടിട്ടു തുടങ്ങിയോ? എനിക്കറിയില്ല, ഞാൻ എന്നെ തന്നെ മറക്കുകയായിരുന്നു. ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ഞാൻ.

അതൊരു കർക്കിടമാസമായിരുന്നു. ചിങ്ങം പിറന്നാൽ നല്ലൊരു ദിവസം നോക്കി ഇവളുടെ പുടമുറി നടത്താമെന്ന് അച്ഛൻ പറഞ്ഞത് അന്നാണ്. ഗോപിയാണ് പുടവ് കൊടുക്കണമെങ്കിൽ ദിവസം പോലും നോക്കണമെന്നില്ലാന്ന് മുത്തശ്ശി. മുറപ്പെണ്ണല്ലേ, മച്ചിലെ ഭഗവതിയുടെ മുമ്പിൽ വെച്ച് എന്ന് വേണമെങ്കിലും പുടവ് കൊടുക്കാമെന്നത്രേ ശാ

ഞങ്ങൾ ചിങ്ങം വരാൻ കാത്തിരുന്നു. അക്കൊല്ലം കൊയ്ത്തൊക്കെ നേരത്തെയായിരുന്നു. 100 മേനിയായിരുന്നു വിളവ് ഞങ്ങളുടെ സ്വപ്നങ്ങൾക്കും. അങ്ങനെ ഒടുവിൽ താമരമാലയുമായി ചിങ്ങമെത്തി. റേഡിയോയിൽ ഓണപ്പാട്ട് നിറഞ്ഞു. ഒരു ദിവസം പാട്ടുകൾ അവതരിപ്പിക്കാൻ എത്തിയത് ഞങ്ങളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ, നാട്ടുകാരൻ MT വാസുദേവൻ നായരായിരുന്നു. അദ്ദേഹം അന്ന് ആദ്യം പറഞ്ഞ പാട്ട് ഇതായിരുന്നു.

മണിയറയിലേക്ക് വളരെ പരിഭ്രമത്തോടെയാണ് ഞാൻ ചെന്നത്. ആദ്യ രാത്രിയാണ്. നല്ല പരിചയമുള്ള, ഞാൻ വളർന്ന എന്റെ വീട്ടിലെ മുകളിലെ കിഴക്കേ മുറി പോലും വേറേതോ സ്ഥലമായിട്ട് തോന്നി. അവിടെ എന്നെ കാത്ത് ഒരു കോളിനോ ചിരിയുമായി അതാ ഗോപിയേട്ടൻ. ഒന്നും മിണ്ടാതെ കീഴോട്ട് നോക്കി നിന്ന എന്നെ നോക്കി ഗോപിയേട്ടൻ മെല്ലെ പാടി,

ഉണ്ടായിരുന്നു. അതുവരെ ഇല്ലാതിരുന്ന ഒരു നിറം ഓണത്തിന് കൈവരികയായിരുന്നു. ഏറെ വർഷങ്ങൾക്ക് ശേഷം വീട്ടിൽ ഓണത്തിന് ഊഞ്ഞാലിട്ടു. ഭാസ്കരമാമ പോയതിനു ശേഷം ആദ്യമായി എന്ന് പറയാം.

തിരുവോണത്തിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഗുരുവായൂർ തൊഴാൻ പോയി. പിന്നീടായിരുന്നു ഞങ്ങളുടെ വിരുന്നുപോക്കെല്ലാം. പുലികളിയും വള്ളംകളിയും എല്ലാം ഞങ്ങൾ കണ്ടു.

ഇതൊക്കെ കേൾക്കുമ്പോ ചിലർക്കെങ്കിലും സംശയം തോന്നാം. ഈ വയസ്സുകാലത്ത് നുണ പറയല്ലേ ഞാനെന്ന്. അല്ലാട്ടോ, ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു 50 ആണ്ട് മുമ്പൊക്കെ മിക്കവരുടെയും കല്യാണവും പ്രണയവുമെല്ലാം. എൻ്റെ മകൻ്റെ മോള് ഈ ഓണത്തിന് വന്നപ്പോൾ ചോദിച്ചു, അച്ഛമ്മേ, മുത്തച്ഛൻ പ്രപ്പോസ് ചെയ്തത് എങ്ങനെയെന്ന്. ആ ഒരു ചോദ്യമാണ് എന്നെ ഈ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയത്. ഇങ്ങനെയുള്ള കല്യാണമായിരുന്നോ നല്ലത്? ശാസ്ത്രം ഇപ്പോൾ പറയുന്നു അടുത്ത ബന്ധുക്കൾ തമ്മിൽ കല്യാണം കഴിക്കരുതെന്ന്. അതുകൊണ്ട് ഈ ഓർമ്മകൾ ഒരു പഴങ്കഥയായി കണ്ടാൽ മതി. മറഞ്ഞുപോയ ഒരു കാലത്തിൻ്റെ മായാത്ത ഓർമ്മകൾ.

നിങ്ങൾ ഇതുവരെ കേട്ടത് ലവ് ഇൻ 70s 50 വർഷം മുൻപത്തെ ഒരു പ്രണയകഥ. ആലാപനം ആഖ്യാനം കവിത രഘുനന്ദൻ. രചനാ സംവിധാനം MV ശശികുമാർ. സംവിധാന സഹായം അർപ്പണ കൃഷ്ണരാജ്.

ഇന്ന് 7:35 ദേവികുളം സ്പൈസ് എഫ് എമ്മിൽ കേൾക്കാം. സാഹിത്യവേളയിൽ വി കെ കെ രമേശ് എഴുതി അവതരിപ്പിക്കുന്ന കഥ, വീണ പെരുമ്പുഴ അവതരിപ്പിക്കുന്ന കവിത. ഇന്ന് 7:35 സാഹിത്യവേളയിൽ.

ഗായകൻ ലാൽ ജോസ് പങ്കെടുക്കുന്ന ചലച്ചിത്ര ഗാന പരിപാടി. ഇഷ്ടഗാനങ്ങൾക്കായി സന്ദേശം അയച്ച് കാത്തിരിക്കുന്ന കൂട്ടുകാർക്കായി ഹൃദയരാഗങ്ങൾ ഇന്ന് രാത്രി 10:30 കേൾക്കാം. ഇഷ്ടഗാനങ്ങൾക്കായി തുടർന്നും സന്ദേശങ്ങൾ അയയ്ക്കുക. അയക്കേണ്ട നമ്പർ 8281200705. മറക്കാതെ കേൾക്കുക ഇന്ന് ഹൃദയരാഗങ്ങൾ 10:30.

0: സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. ആവിട്ടം ദിന പ്രത്യേക പരിപാടികൾ തുടരുകയാണ്. ഇനി ചോദ്യോത്തരവാളിയുടെ ആവട്ടെ പരിപാടിയുടെ തുടർച്ച. മാവേലി നാടുവാണിയിടും കാലം മാനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന ഓണപ്പാട്ട് പാടാത്ത കേരളീയനുണ്ടാവില്ലല്ലോ. അജ്ഞാത കർത്തൃകമായ ഈ പാട്ട് ആദ്യമായി ശേഖരിച്ച് പുസ്തക രൂപത്തിൽ അച്ചടിച്ചത് ആരാണ്? ഈ ചോദ്യമാണ് ഇന്ന് ശ്രോതാക്കളോട് ചോദിക്കാനുള്ളത്. മാവേലി നാടുവാണിയിടും കാലം മാനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന ഓണപ്പാട്ട് പാടാത്ത കേരളീയനുണ്ടാവില്ല. ഈ ഗാനം അജ്ഞാത കർത്തൃകമാണെന്ന് ശ്രോതാക്കൾക്കറിയാം. ഈ പാട്ട് ആദ്യമായി ശേഖരിച്ച് പുസ്തക രൂപത്തിൽ അച്ചടിച്ചത് ആരാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 5:40 അറിയിപ്പുകൾക്ക് മുൻപായി കേൾക്കാം. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്.
1: ഓണം കവിതാ നേരം.
2: ഓണം കവിതാ നേരത്തിൽ ഇന്ന് കേൾക്കാം കവിത പിറവിത്തേൻ. എഴുതി അവതരിപ്പിക്കുന്നത് ശ്രീ പി രാമൻ.
3: ഒന്ന്. ഒരു വാഴക്കൂമ്പ്. വാഴക്കൂമ്പിൽ അണ്ണാൻ. തേൻ കുടിക്കാൻ പുറമേ നിന്ന് വന്നതല്ല. കൂമ്പിനുള്ളിലെ തുടുത്ത ഇരുട്ടിൽ താനേ ഉരുവായത്. ശൂന്യതയിൽ പ്രപഞ്ചം എന്ന പോലെ. ഒരു വാഴക്കൂമ്പ്. വാഴക്കൂമ്പിൽ അണ്ണാൻ. തേൻ കുടിക്കാൻ പുറമേ നിന്ന് വന്നതല്ല. കൂമ്പിനുള്ളിലെ തുടുത്ത ഇരുട്ടിൽ താനേ ഉരുവായത്. ശൂന്യതയിൽ പ്രപഞ്ചമെന്ന പോലെ. പോള തുറക്കാത്ത കൂമ്പിനുള്ളിൽ അത് സുഖമായിരിക്കുന്നു. അല്ലികൾക്കുള്ളിലെ തേൻ നുണഞ്ഞുകൊണ്ടിരിക്കുന്നു. പോള തുറക്കാത്ത കൂമ്പിനുള്ളിൽ അത് സുഖമായിരിക്കുന്നു. അല്ലികൾക്കുള്ളിലെ തേൻ നുണഞ്ഞുകൊണ്ടിരിക്കുന്നു. കൂമ്പിൻ്റെ ആദ്യത്തെ പോള ഒന്ന് പിളർന്നാൽ മതി, അണ്ണാൻ പിറക്കുകയായി, ഭൂമിയിലേക്ക് പിറന്നു വീഴുകയായി. കൂമ്പിൻ്റെ ആദ്യത്തെ പോള ഒന്ന് പിളർന്നാൽ മതി, അണ്ണാൻ പിറക്കുകയായി, ഭൂമിയിലേക്ക് പിറന്നു വീഴുകയായി. കൂമ്പിൽ നിന്ന് അണ്ണാൻ പിറക്കുന്നു. അണ്ണാനിൽ നിന്ന് അതിൻ്റെ വാൽ പിറക്കുന്നു. പിറന്നു വീഴുന്ന അണ്ണാനെ താങ്ങാൻ ഒരു വലിയ വാഴയില നിവർന്നു നിൽക്കുന്നു. വാഴയിലമേൽ പതിയുന്ന അണ്ണാനെ

0: പിറക്കുന്നു. അണ്ണാനിൽ നിന്ന് അതിൻ്റെ വാൽ പിറക്കുന്നു. പിറന്നു വീഴുന്ന അണ്ണാനെ താങ്ങാൻ ഒരു വലിയ വാഴയില നിവർന്നു നിൽക്കുന്നു. വാഴയിലമേൽ പതിയുന്ന അണ്ണാനെ അല്ലികളാൽ അഭിഷേകം ചെയ്യാൻ കൂമ്പും ഒരുങ്ങി നിൽക്കുന്നു. രണ്ട്. ഒരേ സമയം ആയിരക്കണക്കിന് പോള വിരിഞ്ഞു നിൽക്കുന്നതിൽ ലക്ഷക്കണക്കിന് അല്ലികൾ തേൻ ചുരത്തി നിൽക്കുന്ന ഈ ലോകത്തിരുന്ന് ഞാൻ ഈ വാഴക്കൂമ്പിനെ നോക്കുന്നു. ഒരേ സമയം ആയിരക്കണക്കിന് പോള വിരിഞ്ഞു നിൽക്കുന്നതിൽ ലക്ഷക്കണക്കിന് അല്ലികൾ തേൻ ചുരത്തി നിൽക്കുന്ന ഈ ലോകത്തിരുന്ന് ഞാൻ ഈ വാഴക്കൂമ്പിനെ നോക്കുന്നു. ഇത് വ്യത്യസ്തം. ഒരേ സമയം ഒരു പോള മാത്രം വിടർത്തുന്നു. ഇത് വ്യത്യസ്തം. ഒരേ സമയം ഒരു പോള മാത്രം വിടർത്തുന്നു. അതിലെ അല്ലിത്തേൻ അണ്ണാൻ നുകർന്നു കഴിഞ്ഞെന്നുറപ്പായാൽ മാത്രം ആ പോള താഴേക്കിട്ട് മറ്റൊന്ന് വിടർത്തുന്നു. ഇത് വ്യത്യസ്തം. ഒരേ സമയം ഒരു പോള മാത്രം വിടർത്തുന്നു. അതിലെ അല്ലിത്തേൻ അണ്ണാൻ നുകർന്നു കഴിഞ്ഞെന്നുറപ്പായാൽ മാത്രം ആ പോള താഴേക്കിട്ട് മറ്റൊന്ന് വിടർത്തുന്നു. പോളകൾ ഓരോന്നായി വിടർത്തി സാവകാശം അണ്ണാന് മുലയൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരേ സമയം ആയിരക്കണക്കിന് പോള വിരിഞ്ഞു നിൽക്കുന്നതിൽ ലക്ഷക്കണക്കിന് അല്ലികൾ തേൻ ചുരത്തി നിൽക്കുന്ന ഈ ലോകത്തിരുന്ന് ഞാൻ ഈ വാഴക്കൂമ്പിനെ നോക്കുന്നു. ഇത് വ്യത്യസ്തം. ഒരേ സമയം ഒരു പോള മാത്രം വിടർത്തുന്നു. അതിലെ അല്ലിത്തേൻ അണ്ണാൻ നുകർന്നു കഴിഞ്ഞെന്നുറപ്പായാൽ മാത്രം ആ പോള താഴേക്കിട്ട് മറ്റൊന്ന് വിടർത്തുന്നു. പോളകൾ ഓരോന്നായി വിടർത്തി സാവകാശം അണ്ണാന് മുലയൂട്ടിക്കൊണ്ടിരിക്കുന്നു.
1: പിറവിത്തേൻ ശ്രീ പി രാമൻ എഴുതി അവതരിപ്പിച്ച കവിതയാണ് ഇതുവരെ കേട്ടത്. അവതരണം ആകാശവാണി തൃശൂർ നിലയം.
2: ഓണം കവിതാ നേരം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഈ ഗാനം കാർത്തിക് പാടിയത്, ചിത്രം ആഗതൻ. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ഔസേപ്പച്ചൻ്റെ ഈണം.

0: ഇനി ശ്രേയ ഘോഷാൽ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ലിവിംഗ് ടുഗദർ. കൈതപ്രത്തിൻ്റെ വരികൾക്ക് എം ജയചന്ദ്രൻ ഇടപെട്ട ഗാനം.
1: Hey, hey, hey.

മലയാള ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലോകത്ത് ഏറ്റവും അധികം ആളുകളിൽ മരണത്തിനും അതുപോലെ തന്നെ അംഗവൈകല്യത്തിനും കാരണമാകുന്ന പ്രധാന രോഗങ്ങളിലൊന്നാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞാൽ, ഈ രോഗത്തെ നമുക്ക് ഒരു പരിധിവരെ തടയുവാൻ സാധിക്കും. പക്ഷാഘാതം തടയുവാനായി എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്? അതിൻ്റെ ലക്ഷണങ്ങളെ എങ്ങനെ തിരിച്ചറിയാം? അടിയന്തര ചികിത്സ എങ്ങനെയാണ്? തുടങ്ങിയ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. മുൻകാലങ്ങളിൽ ഈ പ്രായമായവരിൽ മാത്രം കണ്ടുവന്നിരുന്ന പക്ഷാഘാതം ഇന്ന് തീരെ ചെറുപ്പക്കാരിൽ ഉൾപ്പെടെ കാണുന്നൊരു സ്ഥിതിവിശേഷമാണുള്ളത്. എന്താണ് ഇത്തരത്തിൽ ഈ രോഗവ്യാപനം ഇത്രയധികം കൂടുന്നതിന് കാരണമായി പറയാനുള്ളത്?
2: അതെ, ശരിയായും സ്ട്രോക്ക് വരാനുള്ള ഒരു ശരാശരി പ്രായം മുമ്പ് നമുക്ക് 67 വയസ്സാണ് പറയുന്നത്. പക്ഷേ നമ്മൾ കാണുന്നത് ഈ സ്ട്രോക്ക് വരുന്ന രോഗികളിൽ ഒരു 7-ൽ ഒരാളെങ്കിലും 18-നും 44 വയസ്സിനും ഇടയിലുള്ളവരാണ്. മുൻപ് വർഷങ്ങൾക്ക് മുമ്പ് ശരിക്കും ഈ ചെറുപ്രായത്തിൽ സ്ട്രോക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം റൊമാറ്റിക് ഹാർട്ട് ഡിസീസ്, അത് കൊച്ചു പ്രായത്തിൽ തന്നെ റൊമാറ്റിക് ഫീവർ വന്നതിന് ശേഷം ഹൃദയത്തിൻ്റെ വാൽവുകൾക്കുണ്ടാകുന്ന ചുരുക്കം, അതൊരു പ്രധാന കാരണമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് മറ്റ് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ പ്രമേഹം നിയന്ത്രണമില്ലാതെ പ്രമേഹമുണ്ടായിരിക്കുക, രക്തസമ്മർദ്ദം ഉണ്ടായിരിക്കുക, അതുപോലുള്ള ലഹരി മരുന്നുകളുടെ ഉപയോഗം, പ്രത്യേകിച്ചും പുകയില തന്നെ പുകവലി, അമിതമായ പുകവലി, മറ്റ് അല്ലാത്ത IV ഡ്രഗ് അബ്യൂസ് എല്ലാം ഡ്രഗ്സ് എല്ലാം അബ്യൂസ് ചെയ്യുന്നവരിലും ചെറിയ പ്രായത്തിൽ തന്നെ സ്ട്രോക്ക് ഉണ്ടാകാം. നമ്മുടെ ഒരു ജീവിത നിലവാരം മെച്ചപ്പെട്ടത് കൊണ്ട് തന്നെ റൊമാറ്റിക് ഹാർട്ട് ഡിസീസിൻ്റെ എണ്ണം ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. അതുകൂടാതെ പാരമ്പര്യമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും സ്ട്രോക്ക് ഉണ്ടാകാം. ഹാർട്ടിൻ്റെ പമ്പിങ്ങിൻ്റെ തകരാറുകൾ, ഹാർട്ടിൻ്റെ താളമെടുപ്പിലെ വ്യത്യാസം, വ്യതിയാനം ഉണ്ടാവുക, ഇതെല്ലാം ചെറുപ്രായത്തിലെ സ്ട്രോക്കിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്.
1: മാഡം, മറ്റൊരു സംശയമുള്ളത്, ഈ പക്ഷാഘാതം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മുടെ ശരീരം മുൻകൂട്ടി കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
2: അതെ, നമുക്ക് ഇപ്പോൾ പക്ഷാഘാതം അല്ലെങ്കിൽ മസ്തിഷ്കാഘാതം, സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും മസ്തിഷ്കം മാത്രമല്ല, നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് മസ്തിഷ്കം എന്ന് പറയുന്നെങ്കിലും സുഷുമ്നാ നാഡിയും കണ്ണിലെ റെറ്റിനയും ഇതെല്ലാം സ്ട്രോക്കിനുള്ളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു രക്തയോട്ടം കുറയുന്ന ഒരവസ്ഥ വരുമ്പോഴുള്ള രോഗലക്ഷണങ്ങൾ ചെറിയ മൈനർ സ്ട്രോക്ക് അല്ലെങ്കിൽ ഒരു ട്രാൻസിയൻ്റ് ഇസ്കീമിക് അറ്റാക്ക് എന്ന് പറയും. കുറച്ച് മിനിറ്റുകൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന മൈനസ് ചെറിയ സ്ട്രോക്ക് വാർണിംഗ് പോലെ വന്ന് പോകാം. പക്ഷേ നമ്മൾ ഈ ഹാർട്ട് അറ്റാക്ക് വെച്ച് നോക്കുമ്പോൾ ഇതിന് വേദനയില്ല, സ്ട്രോക്ക് മെജോറിറ്റിക്കും പെയിൻ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ നെഗ്ലക്റ്റ് ചെയ്യാനുള്ള ഒരു അവഗണിക്കാനുള്ളൊരു സാധ്യതയാണ്. അപ്പോൾ സാധാരണഗതിയിലുള്ളൊരു ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള ഒരു ഫുൾ സ്ട്രോക്ക് വരുന്ന പോലെയുള്ള വശം തളർച്ച, മുഖം കോണിപ്പോവുക, കാഴ്ചമങ്ങൽ, സംസാരത്തിൻ്റെ കുഴച്ചിൽ രണ്ടായിട്ട് കാണുക, പെട്ടെന്നൊരു കണ്ണിൻ്റെ കാഴ്ചമങ്ങൾ തുടങ്ങിയ ലക്ഷണങ്ങളായി തന്നെ ഈ TAA

0: അല്ലെങ്കിൽ വാർണിംഗ് സ്ട്രോക്ക് ഉണ്ടാകാം. പക്ഷേ ഇത് മിനിറ്റുകൾക്കോ മണിക്കൂറുകൾക്കോ ഉള്ളിൽ പൂർണ്ണമായിട്ടും മാറിപ്പോകാം. അപ്പോൾ നമ്മൾ അതിനെ പലപ്പോഴും അവഗണിക്കും. പക്ഷെ അങ്ങനെ ഒരു TA ഉണ്ടായാൽ ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും ഒരു വലിയ സ്ട്രോക്ക് വരാം എന്നുള്ളതിൻ്റെ ഒരു വലിയ സൂചനയാണത്. അപ്പോൾ കൃത്യമായി ഈ ലക്ഷണം കാണുമ്പോൾ, മിനിറ്റുകളോളം നിൽക്കുന്ന രീതിയിൽ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഉടൻ തന്നെ ഇതിനുള്ള പരിശോധനകൾ ചെയ്യാൻ സൗകര്യമുള്ള ആശുപത്രിയിൽ പോയി എന്താണ് കാരണം എന്നറിയാനും സ്ട്രോക്ക് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ്, നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന സാഹചര്യങ്ങൾ, ഉദാഹരണത്തിന് ഇതേപോലെ പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുക, ഇത്തരം കാരണങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ട ചികിത്സയും, രക്തം കട്ട പിടിച്ചതാണെന്നുണ്ടെങ്കിൽ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകളും തുടങ്ങുന്നത് അടുത്ത സ്ട്രോക്ക് വരാൻ തടയാൻ സഹായിക്കും. അതുപോലെ ചിലരിൽ രക്തക്കൊള്ളുകൾ പൊട്ടിയായിരിക്കാം രക്തസ്രാവം ഉണ്ടാകുക. അപ്പോൾ ഈ രക്തക്കൊള്ളുകൾക്കുള്ളിൽ അന്യൂറിസം, ചെറിയ കുമിളകൾ പോലെ രക്തക്കൊള്ളിൻ്റെ ഭിത്തി വീക്കാവുമ്പോൾ അന്യൂറിസം ഉണ്ടാകും. ഈ അന്യൂറിസംസ് പൊട്ടുമ്പോൾ ചിലപ്പോൾ വലിയ ഒരു ബ്ലീഡ്, രക്തസ്രാവം തലച്ചോറിലുണ്ടാകാം. പക്ഷെ അതിന് മുന്നോടിയായി ചിലപ്പോൾ ചെറിയ രീതിയിൽ കഠിനമായ തലവേദന, അതായത് ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് വന്നിട്ടില്ലാത്ത രീതിയിലുള്ള ശക്തമായ മിന്നൽ പോലുള്ള വേദന, അങ്ങനെയുള്ള തണ്ടർ ക്ലാപ്പ് ഹെഡേക്ക് എന്ന് പറയും, അത്തരം തലവേദന വന്നാലും നമ്മൾ സ്ട്രോക്കിൻ്റെ പരിശോധനകൾ ചെയ്യേണ്ടതാണ്. അതായത് മുമ്പൊരിക്കലും ഇല്ലാത്ത രീതിയിലുള്ള അത്ര സിവിയർ ആയിട്ടുള്ള ഒറ്റ അടി പോലുള്ള തണ്ടർ ക്ലാപ്പ് ഹെഡേക്ക്, ഇതിനും പരിശോധനകൾ ചെയ്യണം. ഇതെല്ലാം ചിലപ്പോൾ ഒരു വലിയ സ്ട്രോക്ക് വരാനുള്ളതിൻ്റെ ഒരു സൂചന ശരീരം തരുന്നതാണ്.
1: മാഡം, ഒരാൾക്ക് പക്ഷാഘാതം സംശയിച്ചു കഴിഞ്ഞാൽ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: പക്ഷാഘാതം ഒരു രോഗിക്ക്, ഒരാൾക്ക്, നമ്മുടെ പരിചയത്തിൽ ഒരാൾക്ക് വരികയാണെന്നിരിക്കട്ടെ, അത് ആദ്യം അതെങ്ങനെ തിരിച്ചറിയാം? നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ, നമുക്ക് ഏറ്റവും ഒരു കോമൺ മാന് ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് ഫോം BFAST എന്ന് പറയും. BE അല്ലെ, ബി എന്ന് പറഞ്ഞാൽ ബാലൻസ്, നടക്കുമ്പോൾ ബാലൻസ് തെറ്റിപ്പോവുക, അതായത് മദ്യപിച്ചിട്ടൊക്കെ നടക്കുന്ന പോലെ ഒരു സൈഡിലേക്ക് വേച്ചു പോവുക, ആടിയാടി പോവുക, കയ്യിൽ സാധനങ്ങൾ എടുക്കാൻ പോകുമ്പോൾ അതിങ്ങനെ ഒന്ന് നേരെ മുറുക്കി പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ. E for Eyes, അതായത് കാഴ്ച മങ്ങുക, ഒരു വശത്ത് മൊത്തമായിരിക്കുക അല്ലെങ്കിൽ ഒരു കണ്ണിൻ്റെ മാത്രമായിരിക്കാം അല്ലെങ്കിൽ രണ്ടായിട്ട് കാണുക. F for Face, മുഖം കോണിപ്പോവുക, മുഖം നേരെ, കണ്ണ് നേരെ അടയ്ക്കാൻ പറ്റായിക വരിക. A for Arm, കൈ നേരെ ഉയർത്തിപ്പിടിക്കുമ്പോൾ അത് പതുക്കെ താന്നു പോവുക അല്ലെങ്കിൽ കൈക്ക് തീരെ ബലമില്ലാത്തൊരവസ്ഥ. S for Speech, സംസാരം കുഴഞ്ഞു പോവുക അല്ലെങ്കിൽ ശരിയായ വാക്കുകൾ കിട്ടാതെ വരിക, അല്ലെങ്കിൽ നമ്മൾ കേട്ട് പരിചയമില്ലാതെ, നിഖണ്ഡുവിലില്ലാത്ത വാക്കുകൾ വരെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ T for Time, അതായത് സമയം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് സ്ട്രോക്ക് ചികിത്സിക്കാൻ സജ്ജമായ ആശുപത്രിയിലേക്ക് പോകണം. അതായത് മിനിമം ഒരു CT സ്കാൻ ചെയ്യാനും 24 മണിക്കൂറും രക്തക്കെട്ട്, ഇപ്പോൾ സ്ട്രോക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു മെജോറിറ്റി നമ്പറും രക്തക്കെട്ട് അലിയിപ്പിക്കാനുള്ള ത്രോംബലൈസിസ് ചികിത്സ ചെയ്യാൻ പറ്റുന്നതാകാം. അപ്പോൾ അതിനെങ്കിലുമുള്ള സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് പോകണം, ഇതാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ വീട്ടിനടുത്ത് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിന് അടുത്ത് സ്ട്രോക്ക് 24 മണിക്കൂറും ചികിത്സിക്കാൻ സജ്ജമായിട്ടുള്ള ആശുപത്രികൾ ഏതാണ് എന്നുള്ളത് നമ്മൾ ആദ്യമേ അറിഞ്ഞു വെക്കണം. ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അപ്പോൾ നമ്മൾ അന്വേഷിക്കുകയല്ല വേണ്ടത്, അത് നമ്മുടെ 108 നമ്പർ അല്ലെങ്കിൽ ദിശയിൽ വിളിച്ചാലും എല്ലാം അതറിയാൻ കഴിയും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കൊരു ഒരു ഫസ്റ്റ് എയ്ഡ് എന്നൊന്നും ഇല്ല, എത്രയും പെട്ടെന്ന്, കാരണം ഓരോ നിമിഷവും 19 ലക്ഷം കോശങ്ങളാണ് നമ്മുടെ ബ്രെയിനിൽ രക്തയോട്ടം നഷ്ടമാകുമ്പോൾ നശിച്ചു പോവുക. ഈ നശിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അതൊരു പെർമനൻറ്റ് ഡാമേജാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് സജ്ജമായ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം.
1: മാഡം, ഇന്ന് ജീവിതശൈലി രോഗങ്ങളുള്ളവരുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ വളരെ കൂടുതലാണ്. ശരാശരി ഒരു കുടുംബത്തിൽ കുറഞ്ഞത് ഒരാൾക്കെങ്കിലും ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടായിരിക്കാം. ചോദ്യം ഇതാണ്, ജീവിതശൈലി രോഗങ്ങളുള്ളവർ പക്ഷാഘാത സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമല്ലേ?
0: തീർച്ചയായും. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്ക്രീനിങ്, നമ്മുടെ രാജ്യത്ത് തന്നെ അതിനുള്ള സർവൈലൻസ് പ്രോഗ്രാം ഉണ്ട്. അതായത് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ 30 ഇയേഴ്സിനബോവ് ആയിട്ടുള്ളവരെ ഇതുപോലെ പ്രമേഹമുണ്ടോ, രക്തസമ്മർദ്ദമുണ്ടോ, ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലാണോ, ഇത്തരം കാര്യങ്ങൾ സ്ക്രീൻ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ചിലപ്പോൾ ചികിത്സ വേണ്ട അളവിലായിരിക്കാം, ചിലപ്പോൾ ചികിത്സ വേണ്ട, ഡയറ്റും എക്സസൈസും ഒക്കെ വെച്ച് ജീവിതശൈലി മാറ്റുന്നതിലൂടെ മാറ്റം വരുത്താവുന്നതായിരിക്കാം. അപ്പോൾ ആ ഒരു ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഷുഗർ വരാൻ ചാൻസ്, ഡയബറ്റിക് ആകാൻ ചാൻസ് ഉള്ള പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആണോ, അല്ലെങ്കിൽ BP ഒരു നോർമലിന് കൂടി നിൽക്കുകയാണോ, ഇത് കൃത്യമായ സ്ക്രീനിങ് എല്ലാവരും എല്ലാ വർഷവും ചെയ്ത് നോക്കണം. അങ്ങനെ നോക്കുകയാണ്, മാറ്റം കാണുകയാണെന്നുണ്ടെങ്കിൽ, മരുന്നെടുക്കേണ്ട അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മരുന്നെടുക്കണം. വേണ്ട രീതിയിലുള്ള ഡയറ്റും എക്സസൈസും വേണ്ട ചേഞ്ചസും വരുത്തേണ്ടതാണ്. അത്

0: കൃത്യമായിട്ട് എല്ലാവരും ചെയ്തു പോകണം. അതുപോലെ തന്നെ നമ്മൾ ചെറിയ പ്രായത്തിലുള്ളവരെക്കാളും കൂടുതൽ മുതിർന്നവരിലായാലും ചിലപ്പോൾ ഈ ഏട്രിയൽ ഫിബ്രിലേഷൻ എന്നൊക്കെ പറയുന്ന ഹാർട്ട് ബീറ്റിന് വേരിയേഷൻ വരുന്ന സാഹചര്യമുണ്ട്. അതായത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നെഞ്ച് നമ്മുടെ ഹൃദയം ക്രമം തെറ്റി പടപടേന്നങ്ങനെ അടിക്കുന്നതായിട്ട് തോന്നുക, ക്രമം തെറ്റി ഇടിക്കുക, കുറച്ചിനും കഴിഞ്ഞ് മാറുക, അതൊരു പക്ഷേ ഈ ഹാർട്ട് ബീറ്റ് വേരിയേഷൻ വരുന്നതിൻ്റെ ലക്ഷണമായിരിക്കാം. അങ്ങനെ വരുന്നവർക്ക് ചിലപ്പോൾ ഹാർട്ടിനുള്ളിൽ രക്തം കട്ടപിടിക്കാനും അത് ബ്രെയിനിലോട്ട് പോകാനും ഉള്ള ലക്ഷണം ഉണ്ടാകും. ഇതൊരാൾക്ക് സ്വയം പലപ്പോഴും അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും നമ്മളൊരു ഇങ്ങനെയുള്ള തകരാറുകളുണ്ടോ, ഹാർട്ടിൻ്റെ റിതം ഹാർട്ട് ബീറ്റിൻ്റെ വേരിയേഷനോ തകരാറുകളോ ഉണ്ടോ എന്നുള്ള പരിശോധനയും ചെയ്യേണ്ടതാണ്. ഇതൊക്കെയാണ് സ്ട്രോക്ക് വരാൻ സാധ്യതയുള്ള റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ ഒന്ന്, നമുക്ക് വീട്ടിലാർക്കെങ്കിലും ഇങ്ങനെ അന്യൂറിസംസ് വന്ന് രക്തക്കുഴലിലെ അന്യൂറിസംസ് പൊട്ടിയാണ് ബ്രെയിനിൽ ബ്ലീഡിങ് വന്ന് മരിച്ചവരുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് അതായത് സഹോദരങ്ങൾ, മാതാപിതാക്കൾ തുടങ്ങിയവർക്കും അന്യൂറിസം ഉണ്ടോ എന്നുള്ള സ്ക്രീനിങ് ചെയ്ത് നോക്കേണ്ടി വരും.
1: മാഡം, അതുപോലെ തന്നെ ഈ പക്ഷാഘാതം വന്നൊരാൾക്ക് നൽകുന്ന പുനരധിവാസ ചികിത്സയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്?
0: സ്ട്രോക്ക് വരുമ്പോഴുള്ള അടിയന്തര ചികിത്സ പോലെ തന്നെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഈ പുനരധിവാസ ചികിത്സ. പക്ഷേ നമ്മുടെ നാട്ടിൽ ശരിക്കും അടിയന്തര ചികിത്സയും തുടർന്നുള്ള മരുന്ന് ഉപയോഗിച്ചുള്ള ചികിത്സയും പോലെ അത്രത്തോളം വൈഡ്ലി അവൈലബിൾ അല്ല ഈ പുനരധിവാസ ചികിത്സകളുള്ള സർക്കാർ ആശുപത്രികളിലായാലും. അതിൻ്റെ ചെലവും വളരെയേറെയാണ്. നമുക്ക് സ്ട്രോക്ക് വന്നു കഴിയുമ്പോൾ ഓരോ കോശങ്ങൾ നശിച്ചു തുടങ്ങുന്നു. അപ്പോൾ അതിന് ചുറ്റുമുള്ള തകരാറ് വരാത്ത കോശങ്ങൾ ഈ കോശങ്ങളുടെ ജോലി ഏറ്റെടുത്ത് ചെയ്തു തുടങ്ങും. ഇതാണ് സ്ട്രോക്ക് വന്നതിന് ശേഷമുള്ള ആഴ്ചകളിൽ നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പുനരധിവാസ ചികിത്സകൾ, അത് പ്രധാനമായിട്ടും ഫിസിയോതെറാപ്പി ഉണ്ട്, കൈകാലുകളുടെ ബലത്തിന് വേണ്ടിയിട്ട്, ബാലൻസിന് വേണ്ടിയും, സ്പീച്ച് തെറാപ്പി സംസാരത്തിന് വേണ്ടി, ഓക്യുപ്പേഷണൽ തെറാപ്പി അതായത് മെയിനായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ കൈകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് ഓരോ സംഗതികൾ ഉപയോഗിക്കുമ്പോൾ അത് ഏത് രീതിയിൽ നമ്മുടെ മൂവ്മെൻറ്റ്സ് മാറ്റാം, എത്രത്തോളം നന്നായിട്ട് ആ ഒരു പ്രവൃത്തി ചെയ്യാം, ഇതൊക്കെ സഹായിക്കുന്ന ഓക്യുപ്പേഷണൽ തെറാപ്പി. അപ്പോൾ ഈ ഫിസിയോതെറാപ്പി എല്ലാം എത്രയും നേരത്തെ ചെയ്തു തുടങ്ങുമ്പോൾ ഈ നാശം വന്ന കോശങ്ങൾക്ക് ചുറ്റുമുള്ള നോർമലായിട്ടുള്ള ന്യൂറോൺസ് ഇതിൻ്റെ ജോലി എത്രയും പെട്ടെന്ന് ഏറ്റെടുത്ത് ചെയ്യാൻ കൂടുതൽ പ്രാപ്തരാകും. അതുകൊണ്ട് തന്നെ രോഗി സ്റ്റേബിളായി കഴിഞ്ഞാൽ എത്രയും നേരത്തെ ഫിസിയോതെറാപ്പി എല്ലാം ചെയ്തു തുടങ്ങണം. കാരണം ഈ സ്ട്രോക്ക് വന്നതിന് ശേഷമുള്ള റിക്കവറി, നമുക്ക് മാക്സിമം ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുക ഫസ്റ്റ് ഒരു 3 to 6 months. അതുകൊണ്ട് തന്നെ ആ ഒരു പീരീഡിൽ വളരെ നല്ല രീതിയിൽ, ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ തന്നെ സ്ട്രോക്കിന്റെ പുനരധിവാസം ചെയ്യേണ്ടത്.
1: മാഡം, അതുപോലെ തന്നെ ഈ പക്ഷാഘാതം വന്നൊരാൾക്ക് കുടുംബത്തിന്റെ സപ്പോർട്ട് അത് എത്രത്തോളം പ്രാധാന്യമുണ്ട്, അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: അതായത് ഒരു സ്ട്രോക്ക് ബാധിക്കുന്നത് ആ ഒരു വ്യക്തിയെ മാത്രമല്ല, ആ ഒരു കുടുംബത്തെ മൊത്തമാണ്. ആ സ്ട്രോക്ക് സർവൈവർ എന്ന് പറയുമ്പോൾ ആ രോഗി മാത്രമല്ല, ആ സ്ട്രോക്ക് വന്ന രോഗിയെ പരിചരിക്കുന്ന പലപ്പോഴും പുരുഷന്മാർക്കാണ് കൂടുതൽ. അപ്പോൾ ആ പരിചരിക്കുന്ന ആ കെയർ ഗീവർ, അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ മകളായിരിക്കാം, ആ കെയർ ഗീവറുടെ സ്ട്രെസ്സും ബേർഡനും വളരെയേറെയാണ്. അപ്പോൾ അവർക്കും മാനസികമായിട്ടുള്ള പിന്തുണയും, എന്താണ് ചെയ്യേണ്ടത്, കാരണം പല കാര്യങ്ങൾക്കും ഈ എല്ലാത്തിലും ഡിപ്പെൻഡൻ്റ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാം, അല്ലെങ്കിൽ മറവിയായിരിക്കാം, പെരുമാറ്റ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഇതിനോടെല്ലാം ആ പങ്കാളി അല്ലെങ്കിൽ ജീവിത വീട്ടിലെ മറ്റ് മെമ്പേഴ്സും എല്ലാവരും അതിനോടൊത്ത് സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ കെയർ ഗീവേഴ്സിൻ്റെയും ഫാമിലിയുടെയും സ്ട്രെസ്സ്, ഈ സാഹചര്യത്തെ എങ്ങനെ അവർ മീറ്റ് ചെയ്യാം, ഇതിനെക്കുറിച്ചുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം അവർക്ക് ആവശ്യമാണ്. അത് ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും അവർക്ക് വേണ്ട രീതിയിൽ നമ്മളതിനുള്ള ഉപദേശങ്ങളും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാറുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ബാക്കി ആശ വർക്കേഴ്സിൻ്റെ എല്ലാം ഒരു നല്ലൊരു നെറ്റ്വർക്ക് സിസ്റ്റം നമ്മുടെ ഗ്രൗണ്ട് ലെവലിലുണ്ട്. അപ്പോൾ അവർ വഴിയും ഇത്തരം കാര്യങ്ങൾ അവർക്ക് സപ്പോർട്ട് ആവശ്യമാണ്. എങ്ങനെ ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാം, അത് ആ രോഗി മാത്രമല്ല ആ ഫാമിലി മൊത്തത്തിൽ. അപ്പോൾ ആ ഒരു രീതിയിൽ ഫാമിലി സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പെട്ടെന്നൊരു ദിവസം ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അദ്ദേഹത്തെ മാനസികമായിട്ട് ഏറെ തളർത്തും. അതുകൊണ്ട് തന്നെ ഫാമിലി സപ്പോർട്ട് മരുന്നുകളോളം അല്ലെങ്കിൽ പുനരധിവാസത്തിനോടൊപ്പം അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സംഗതിയാണ്.
1: പക്ഷാഘാതം എന്ന രോഗാവസ്ഥയിൽ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളെക്കുറിച്ച് ഇത്രയും വിവരങ്ങൾ പങ്കുവച്ച ഡോക്ടർ രമ്യ പ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. 2 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങൾ

0: കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി ദേവികുളം സ്പൈസ് FM.
3: നിയമവീഥി.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും നിയമവീഥിയിലേക്ക് സ്വാഗതം. ഇന്ന് വിവരാവകാശ നിയമത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് ബിനു കെ എൻ ആണ്. സർ, സ്വാഗതം.
5: നമസ്കാരം. ഇന്നിപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു നിയമമാണ് വിവരാവകാശ നിയമം, അല്ലെങ്കിൽ RTI ആക്ട് എന്ന് പറയുന്നത്. RTI ആക്ട് എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് സർക്കാർ സ്ഥാപനങ്ങൾ സംബന്ധിക്കുന്ന വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് RTI ആക്ട് എന്ന് പറയുന്നത്. ഈ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005. ഈ നിയമം എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് പലർക്കും അറിയത്തില്ലായിരിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ നിയമം, നമ്മളൊരു സർക്കാർ സ്ഥാപനത്തിൽ RTI നിയമപ്രകാരം അപേക്ഷ നൽകേണ്ടത്, ആർക്കാണ് അപേക്ഷ നൽകേണ്ടത്, ആരാണ് ഇതിന് മറുപടി നൽകേണ്ടത് എന്നതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് തന്നെ ഈ നിയമത്തിൽ പറയുന്നുണ്ട്. ഒരു സർക്കാർ സ്ഥാപനത്തിൽ അപേക്ഷ കൊടുക്കുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്. അദ്ദേഹത്തിന് വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ വിശദമായ എന്താണോ നമ്മൾ അവിടുന്ന് നമുക്ക് ലഭിക്കാൻ വേണ്ടിയ രേഖകളുടെ കൃത്യമായ വിവരം വെള്ള പേപ്പറിൽ എഴുതി തയ്യാറാക്കി ആ ഏത് സർക്കാർ ഓഫീസിലെയാണോ ആ സർക്കാർ ഓഫീസിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അപേക്ഷ നൽകുകയാണ് ചെയ്യുന്നത്.
4: പലപ്പോഴും സർക്കാർ ഓഫീസുകളെ നമ്മൾ സമീപിക്കുമ്പോൾ നമുക്ക് കൃത്യമായ മറുപടി ലഭിക്കാതെ വരുന്നൊരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത്.
5: അതെ.
4: അപ്പം എത്രത്തോളം ഇത് പ്രാക്ടിക്കലി ജനങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട്?
5: വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു നിയമമാണ്. ഈ നിയമം പറയുന്നത് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും ഏത് വിവരവും ചോദിച്ച് മനസ്സിലാക്കുന്നതിന് പൗരന്മാർക്കുള്ള അവകാശമാണ്. സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കലാണ് ഈ നിയമപ്രകാരം ഉദ്ദേശിക്കുന്നത്. എവിടേക്കാണ് നമുക്ക് ഈ അപേക്ഷ നൽകാൻ കഴിയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ, സ്റ്റേറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, അതുപോലെ തന്നെ സർക്കാർ സ്കൂള്, കോളേജ് എന്നിവയെല്ലാം RTIയുടെ നിയമത്തിൽ വരുന്നതാണ്. എങ്ങനെയാണ് RTI നിയമപ്രകാരം നമ്മളൊരു വിവരത്തിന് വേണ്ടി അപേക്ഷ നൽകേണ്ടത് എന്ന് വെച്ചു പറഞ്ഞാൽ, നമ്മൾ വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകേണ്ടത്. ഈ അപേക്ഷയിൽ നമ്മുടെ പൂർണ്ണമായ അപേക്ഷകൻ്റെ പൂർണ്ണമായ മേൻവിലാസം, ബന്ധപ്പെടാൻ കഴിയുന്ന ഫോൺ നമ്പറുകൾ എന്നിവ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ആവശ്യപ്പെടുന്ന രേഖയുടെ കൃത്യമായ വിവരം നമ്മൾ വിശദമായി തന്നെ അപേക്ഷയിൽ രേഖപ്പെടുത്തിയിരിക്കണം. ഈ നിയമപ്രകാരം നമുക്ക് ഒരു സർക്കാർ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് ഏത് സ്ഥാപനങ്ങളിലായാലും അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 30 ദിവസത്തിനുള്ളിൽ അതിനുള്ള മറുപടി ലഭിക്കണമെന്നാണ് ഈ നിയമപ്രകാരം പറയുന്നത്. 30 ദിവസത്തിനുള്ളിൽ അപേക്ഷ ലഭിച്ചില്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് അപ്പീൽ നൽകാവുന്നതാണ്. ഫസ്റ്റ് അപ്പീൽ നൽകേണ്ടത് സ്റ്റേറ്റ് ബ്യൂരോകാശ കമ്മീഷനാണ് ഫസ്റ്റ് അപ്പീൽ നൽകേണ്ടത്. രണ്ടാമത്തെ അപ്പീൽ നൽകേണ്ടത് സെൻട്രൽ ബ്യൂരോകാശ കമ്മീഷനാണ് അപ്പീൽ നൽകേണ്ടത്. ഈ നിയമപ്രകാരം നമ്മൾ ഒരു തെറ്റിദ്ധാരണ സാധാരണക്കാർക്കുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നിയമപ്രകാരം, വിവരാവകാശ നിയമപ്രകാരം നമ്മൾ അപേക്ഷ നൽകിയാൽ എല്ലാ രേഖകളും ലഭിക്കുമെന്നുള്ള ഒരു ധാരണയുണ്ട്. എന്നാൽ ഈ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് ചില രേഖകൾ നമുക്ക് വിവരാവകാശ അപേക്ഷ പ്രകാരം നൽകിയാൽ പോലും ലഭിക്കുന്നതല്ല. ഒന്ന്, നമ്മുടെ രാജ്യത്തിന് ഭീഷണിയാവുന്ന തരത്തിലുള്ള വിവരങ്ങൾ. മറ്റൊന്ന്, സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ, സ്വകാര്യതയെ ബാധിക്കുന്നത് എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ വീട്ടിലെ ഫോൺ നമ്പറുകൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ശമ്പളത്തിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനെ വരുന്ന ഒരാളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ നിയമപ്രകാരം ലഭിക്കുന്നതല്ല. നിയമത്തിൽ മൊത്തം 31 വകുപ്പുകളാണുള്ളത്. അത് 6 ചാപ്റ്ററുകളായിട്ടാണ് വിശദീകരിക്കുന്നത്. 6 ചാപ്റ്ററുകളായി 31 വകുപ്പുകളാണ് ഉള്ളത്. പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്ന് പറയുന്നത് സെക്ഷൻ 7 ക്ലോസ് 1 എന്ന് പറയുന്നത്, അതായത് ഒരാളുടെ ജീവനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ നൽകുന്ന വകുപ്പാണ്. അതായത് ഒരാളുടെ ലൈഫിനെ

0: സമർപ്പിക്കുന്ന വിവരം 48 മണിക്കൂറിനുള്ളിൽ നൽകണമെന്നാണ് പറയുന്നത്. അങ്ങനെ 48 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ നമുക്ക് തൃപ്തികരമായ മറുപടി ലഭിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ തരുന്ന മറുപടി തരാൻ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ കാലതാമസം വരുത്തുകയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുന്നതാണ്. അദ്ദേഹത്തിനെ നടപടി സ്വീകരിക്കുക എന്ന് പറയുന്ന അദ്ദേഹത്തിനെതിരെ പിഴ ചുമത്തിക്കൊണ്ട് നടപടി സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ഒരു ദിവസം വൈകുവാണെങ്കിൽ 250 രൂപയും മാക്സിമം 25,000 രൂപയാണ് അദ്ദേഹത്തിന് ഫൈൻ അങ്ങനെ ഈടാക്കുന്നത്.
1: അപ്പൊ വിവരങ്ങൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, അതോ പകർപ്പുകളും കിട്ടും?
0: പകർപ്പുകൾ നമുക്ക് ലഭിക്കുന്നത്, നമ്മൾ പകർപ്പുകൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ പകർപ്പുകൾ ലഭിക്കണം സർക്കാരിലേക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഫീസ് നമ്മൾ ട്രഷറി വഴിയാണ് കൊടുക്കുന്നത്. ഫീസ് ഒടുക്കി കഴിഞ്ഞാൽ നമുക്ക് ആ പകർപ്പിന്റെ ആ പ്രമാണത്തിന്റെ പകർപ്പ് ലഭിക്കുന്നതാണ്. ഇതുപോലെ തന്നെ ആക്ടിൽ തന്നെ ഇപ്പൊ ഞാൻ ആദ്യം സൂചിപ്പിച്ചു 30 ദിവസത്തിന് ഉള്ളിൽ നമുക്ക് മറുപടി തരണം എന്ന് പറഞ്ഞു. ഈ 30 ദിവസത്തിനുള്ളിൽ മറുപടി തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ മറുപടിയിൽ തൃപ്തനല്ലെങ്കിൽ നമുക്കിത് അപ്പീൽ കൊടുക്കാം.
1: എവിടെയാണ് നമ്മൾ അപ്പീൽ കൊടുക്കുന്നത്?
0: നമ്മൾ ഇത് കൊടുക്കുന്ന അപ്പീൽ കൊടുക്കും കേരള സ്റ്റേറ്റ് വിവരാവകാശ കമ്മീഷനാണ് നമ്മൾ അപ്പീൽ നൽകേണ്ടത്. 30 ദിവസത്തിൽ വരുന്ന രേഖകൾ ലഭിക്കില്ലെന്നോ അല്ലെങ്കിൽ രേഖകൾ ലഭിക്കുന്ന രീതിയിൽ സമീപിക്കുന്നു.
1: ചിലപ്പോഴൊക്കെ നമ്മൾക്ക് മറുപടി കിട്ടുന്നത് നിങ്ങൾ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ ഈ ഓഫീസിൽ അവൈലബിൾ അല്ല എന്നുള്ള മറുപടിയൊക്കെ നമുക്ക് ചിലപ്പോൾ കിട്ടാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ അപ്പീൽ കൊടുക്കുന്നത്.
0: അതെ, നമുക്ക് ആ മറുപടിയിൽ തൃപ്തനല്ലെങ്കിൽ അല്ലാതെ വരുമ്പോൾ നമുക്ക് സ്റ്റേറ്റ് വിവരാവകാശ കമ്മീഷന് അപ്പീൽ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ 30 ദിവസത്തിൽ മറുപടി ലഭിക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ 48 മണിക്കൂറിനുള്ളിൽ നമുക്ക് മറുപടി
1: ലഭിക്കേണ്ട
0: നമ്മുടെ അത് രണ്ട് കാര്യങ്ങൾക്കാണ് 48 മണിക്കൂറിനുള്ളിൽ നമുക്ക് മറുപടി ലഭിക്കുന്നത്. ഒന്ന്, ലൈഫിനെ സംബന്ധിക്കുന്ന
1: ജീവഹാനി,
0: അതായത് ഒരു വിവരം അദ്ദേഹത്തിന്റെ ലൈഫിനെ ജീവനെ
1: ഒരാളുടെ ജീവനെ തന്നെ
0: ബാധിക്കുന്ന ഒരു പ്രശ്നമാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ മറുപടി ലഭിക്കണം.
1: മറ്റൊരു കാര്യം
0: രണ്ടാമത്, 48 മണിക്കൂറിനുള്ളിൽ നമുക്ക് വിവരം ലഭിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് വരുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഒരാൾ വീട്ടിൽ തടങ്കലിലാണ്, അങ്ങനെ എന്തെങ്കിലും തടങ്കലിലോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അത് 48 മണിക്കൂറിനുള്ളിൽ നമുക്ക് അതിൻ്റെ വിവരം നൽകേണ്ടതാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ 48 മണിക്കൂറിനുള്ളിൽ നമുക്ക് നമ്മുടെ ജീവൻ ഭീഷണിയായിട്ടുള്ള ലൈഫിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വിവരം ലഭിക്കുന്ന എന്ന് പറയുന്ന കാര്യങ്ങൾ, ഒരാൾ ആശുപത്രി ചികിത്സകരായ അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ, അദ്ദേഹത്തിന് മരുന്നിൻ്റെ വിവരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ 48 മണിക്കൂറിനുള്ളിൽ ഈ ആക്ട് നിയമപ്രകാരം നമുക്ക് വിവരം ലഭിക്കുന്നത്.
1: സർക്കാർ ഓഫീസുകൾ എന്ന് പറയുമ്പോൾ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റും കോടതിയും മറ്റും ഇതിന്റെ പരിധിയിൽ വരുന്നുണ്ട്.
0: കോടതിയിലും കോടതി വഴിയും നമുക്ക് ആക്ട് നിയമപ്രകാരം.
1: സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നതാണ് കുറച്ചുകൂടെ പ്രയാസകരമായ കാര്യം തോന്നുന്നു.
0: അങ്ങനെയുള്ള പ്രയാസകരമായ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആർടിഐ നിയമം അല്ലെങ്കിൽ നമ്മുടെ വിവരാവകാശ നിയമം 2005 വന്നിട്ടുള്ളത്.
1: ഏതൊരു പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഇത് ആപ്ലിക്കബിൾ ആണോ? ഇപ്പം ഗവൺമെന്റ്
0: ആപ്ലിക്കബിൾ ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, പക്ഷേ ഇതിനകത്ത് ചില കാര്യങ്ങളിൽ മാത്രം ആർടിഐ നിയമപ്രകാരം കൊടുക്കത്തില്ല.
1: എനിക്ക് തോന്നുന്നു ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്,
0: തീർച്ചയായിട്ടും.
1: അപ്പം അതും ഇതുമായിട്ട് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് വരുന്ന നിയമങ്ങളില്
0: അതിൽ പ്രകാരം എല്ലാ രേഖകളും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ നിയമപ്രകാരം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത്
1: പലപ്പോഴും ക്രിറ്റിസിസം വരുന്നത് ഈ രണ്ട് നിയമങ്ങളും തമ്മിൽ ഭയങ്കര കോൺഫ്ലിക്റ്റിംഗ് ആവുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ രീതിയിൽ സമീപിച്ച് നമുക്ക് ലഭിക്കുന്ന ഒരു മറുപടി, അതായത് ആർടിഐ പ്രകാരം നമുക്ക് ലഭിക്കുന്ന ഒരു മറുപടി, അതിന് എത്രത്തോളം ലീഗൽ വാലിഡിറ്റി ഉണ്ട്?
0: അത് ലീഗൽ വാലിഡിറ്റി എന്ന് പറയുന്ന ഓഫീസിൽ നിന്ന് തരുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ സീൽ ചെയ്ത് അദ്ദേഹം സൈൻ ചെയ്ത് തരുന്നതാണ്. അതൊരു പബ്ലിക് ഡോക്യുമെന്റ് തന്നെയാണ്.
1: അത് നമുക്ക് ഫർദർ ആയിട്ട്
0: നമുക്ക് എവിഡൻസിലായിട്ട് ഉപയോഗിക്കാവുന്നതാണ്, രേഖകളായിട്ട് ഉപയോഗിക്കാവുന്നതാണ്, മറ്റു ഓഫീസുകളിൽ ഹാജരാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ എവിഡൻസി വാല്യൂ ഉള്ള ഒന്നാണ് വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഫയലുകളെല്ലാം റെക്കോർഡിൽ സൂക്ഷിക്കുന്നതുകൊണ്ടാണ് താമസം വരുന്നത്. അവർക്കിത് കണ്ടെത്തിയിട്ട് ഈ ചോദിക്കുന്ന രേഖകളുടെ സ്വഭാവം പോലെ ഇരിക്കും ഇതിന്റെ അവൈലബിലിറ്റി, നമുക്ക് എങ്ങനെ വേഗത്തിൽ ലഭിക്കുന്നത്. ഇപ്പം ഒരു വളരെ പഴയ രേഖകളാണെങ്കിൽ സർക്കാർ ഓഫീസുകളൊക്കെ റെക്കോർഡിലായിരിക്കാം, ചിലപ്പോൾ ആ ഓഫീസിന്റെ ഹെഡ് ഓഫീസിലായിരിക്കാം. അങ്ങനെ വരുന്ന രേഖകളാണ് ഈ ലഭിക്കാൻ കുറച്ച് കാലതാമസം വരത്തുള്ളൂ.
1: ചില ആർടിഐ നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നത് പല ഓഫീസുകളിൽ നിന്നായിരിക്കും. ഇപ്പം ഞാനൊരിക്കല് ജയിൽ സൂപ്രണ്ടിന് ഒരു, അതായത് കേരളത്തിലെ തന്നെ ഹയർ അതോറിറ്റിക്ക് ഒരു ആർടിഐ ഫയൽ ചെയ്തിരുന്നു. അതായത് എത്രത്തോളം അണ്ടർ ട്രയൽ പ്രിസണേഴ്സ് നമ്മുടെ നിലവിൽ കേരളത്തിലെ ജയിലുകളിലുണ്ട് എന്നത് ചോദിച്ചുകൊണ്ട്. അപ്പം എനിക്ക് റിപ്ലൈ കിട്ടിയത് കേരളത്തിന്റെ ആ അറ്റം മുതൽ ഈ അറ്റം വരെയുള്ള എല്ലാ ജയിലുകളിൽ നിന്നുമാണ്, സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് അതിൻ്റെ ഇത് കിട്ടിയത്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പം നമുക്കൊരു ഡിലേ വരാനുള്ള സാധ്യത ഉണ്ടാവും.
0: അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ പറയുന്ന ഒരു കേരളത്തിലെ മൊത്തം ജയിലില്ലേ എന്ന് പറയുമ്പോൾ അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച്, അതായത് ഇതിൽ തരുന്ന വിവരം കൃത്യമായിരിക്കണം. നമ്മൾ ഒരു അത് കൃത്യമായ വിവരം തരണമെന്നുകൊണ്ടാണ് ആ ഒരു ഡിലേ വരുന്നത്.
1: അപ്പം ഈ വിവരം എന്താണെങ്കിലും കൃത്യതയുള്ളതായിരിക്കും.
0: തീർച്ചയായിട്ടും.

0: അതിന് നമുക്ക് ചലഞ്ച് ചെയ്യാനുള്ള റൈറ്റ്സും ഉണ്ട്, ബിക്കോസ് അത് ഒരു പബ്ലിക് റെക്കോർഡായിട്ട് തന്നെയാണല്ലോ നമുക്ക് കിട്ടുന്നത്.
1: അതെ,
0: അത് നമുക്ക് ചലഞ്ച് ചെയ്യാനും പറ്റും.
1: പറ്റും.
0: വിവരാവകാശ നിയമത്തെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിച്ചതും അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണം നൽകിയതും അഡ്വക്കേറ്റ് ബിനു കെ എൻ ആണ്. ഇത്രയും സമയം ചെലവഴിച്ച ഞങ്ങളുടെ ഒപ്പം ആയിരുന്നതിന് വളരെ നന്ദി സർ.
1: നന്ദി, നമസ്കാരം.
2: പ്രിയ ശ്രോതാക്കളെ, പരാതികൾ നിങ്ങൾക്ക് ഇമെയിൽ മുഖേനയും വാട്സപ്പ് മുഖേനയും എഴുതി അറിയിക്കാവുന്നതാണ്. പരിഹാരം ഉണ്ടാകുവാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. പരാതികൾ അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 8281200715. ഇമെയിൽ ഐ ഡി airdevikulam@gmail.com. ശ്രോതാക്കൾക്ക് ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ ഈ പരിപാടിയിലൂടെ കേൾക്കുവാൻ സാധിക്കും. അയക്കേണ്ട വാട്സപ്പ് നമ്പറും ഇമെയിൽ ഐ ഡിയും ഒരിക്കൽ കൂടി 8281200715. ഇമെയിൽ ഐ ഡി airdevikulam@gmail.com. പ്രിയ ശ്രോതാക്കളെ, നിയമവീഥിയിലൂടെ നിങ്ങൾ നൽകുന്ന പരാതികൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നതാണ്.
3: നിയമവീഥി സമാപിക്കുന്നു.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പ്രക്ഷേപണത്തിൻ്റെ തുടക്കത്തിൽ 5 മണിക്ക് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പോൾ പറയാം. മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന ഓണപ്പാട്ട് പാടാത്ത കേരളീയനുണ്ടാവില്ല. അജ്ഞാത കർത്തൃകമായ ഈ പാട്ട് ആദ്യമായി ശേഖരിച്ച് പുസ്തക രൂപത്തിൽ അച്ചടിച്ചത് ആരാണ്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം, പ്രശസ്ത ഭാഷാ പണ്ഡിതനായ ഹെർമൻ ഗുണ്ടട്ടാണ് 1872 കോട്ടയം CMS പ്രസിൽ നിന്നും പ്രസിദ്ധീകരിച്ച പാഠമാല എന്ന പുസ്തകത്തിൽ ഈ വരികൾ ആദ്യമായി അച്ചടിച്ചു. ഇനി അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 5:45 സ്പോൺസേർഡ് പരിപാടി ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് PM മുദ്രായോജന. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ. 7:30 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 സാഹിത്യവേളയിൽ VK രമേശ് എഴുതി അവതരിപ്പിക്കുന്ന കഥ, വീണ പെരുമ്പുഴ അവതരിപ്പിക്കുന്ന കവിത എന്നിവ കേൾക്കാം. 8:00 അങ്കണം പുനഃപ്രക്ഷേപണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 ഓണം കഥാവേള. കെ രേഖ അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം. 8:30 ഓണം പ്രത്യേക പരിപാടി. നടനും സംവിധായകനുമായ ലാൽ ജോസ് പങ്കെടുക്കുന്നു. 9:30 ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങളുടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങളുമായി ഹൃദയരാഗങ്ങൾ, മലയാള ചലച്ചിത്ര ഗാന പരിപാടി. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 10:05 പുളിയൻമല നവദർശന ഗ്രാമിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന ഓണപ്പരിപാടികൾ കേൾക്കാം. 11:00 ഏലൂർ ബിജു അവതരിപ്പിക്കുന്ന സോപാന സംഗീതം. 12:00 2:00 ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാന പരിപാടി കേൾക്കാം. 1:00 ആവണി പൊന്നുഞ്ഞാൽ. ഈ പരിപാടിയിൽ ഗാനരചിതാവ് BK ഹരിനാരായണൻ അതിഥിയായി പങ്കെടുക്കുന്നു. 3:00 നാടകം ഒറ്റക്കുന്നിലേക്കൊരു സ്നേഹയാത്ര. 4:00 ഓണം പ്രത്യേക പരിപാടി. 5:00 ഓണം കവിത നേരം. 4:00 പത്മനാഭൻ അവതരിപ്പിക്കുന്ന കവിത. 5:15 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 5:30 നാടകഗാനങ്ങൾ. 5:40 അറിയിപ്പുകൾ. 5:45 ടൂറിസം ഡയറി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 കാർഷിക ജീവനം. 7:30 ഹൈറേഞ്ച് വൃത്താന്തം. 7:30 ആരോഗ്യവേദി. 8:00 പുത്തൻ പാട്ടുകൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 ഓണം കഥാവേള ദാമോദരൻ കുളപ്പുറം അവതരിപ്പിക്കുന്നു. 9:30 ഗാനരചിതാവ് രാജീവ് ആലുങ്കൽ പങ്കെടുക്കുന്ന ഓണം പ്രത്യേക പരിപാടി. 10:30 ശ്രോതാക്കളുടെ പ്രിയഗാന പരിപാടി ഇസൈ തെൻഡ്രൽ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല,
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ തുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

ഇന്ന് ചതയം നാലാം ഓണം. ഓണാഘോഷത്തിൻ്റെ ആരവങ്ങൾക്ക് എവിടെയും കുറവില്ല. ഉത്രാടപ്പാച്ചിലിൽ തുടങ്ങി തിരുവോണ സദ്യ കഴിഞ്ഞ് ആർപ്പുവിളികളും പാട്ടും കളികളുമായി എങ്ങും ഒത്തുകൂടലാണ്.

0: നാട്ടിലാണെങ്കിൽ അസോസിയേഷനുകളിൽ വിവിധ തരം പരിപാടികളാണ്. ക്ലബ്ബുകൾ കൈയടക്കിയ യുവാക്കൾ ആഘോഷ തിമിർപ്പിലാണ്. ഈ ആഘോഷ ദിനത്തിൽ നമുക്കും ഒന്ന് ചുറ്റിക്കാണാം. ഇപ്പോൾ നാം ഉള്ളത് നെയ്യാറ്റിൻകര വെൺബകൽ PTP നഗർ റെസിഡൻസ് അസോസിയേഷനിലാണ്. വനിതകളും പുരുഷന്മാരും കുട്ടികളും വിവിധ പരിപാടികൾക്കായി തയ്യാറെടുക്കുകയാണ്. വെൺബകൽ PTP നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് PTP നഗർ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ കെ സനൽകുമാരൻ നായർ.
1: ഞങ്ങളുടെ ഈ PTP നഗർ റെസിഡൻസ് അസോസിയേഷൻ 2004 രജിസ്റ്റർ ചെയ്ത് ഒരു കുടുംബ ഐക്യ കൂട്ടായ്മയായിട്ട് ആരംഭിച്ച പ്രസ്ഥാനമാണ്. ഞങ്ങൾ ഓരോ വർഷവും ഈ നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബാംഗങ്ങൾക്കായിട്ട് പലതരം പരിപാടികളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ് ഓണാഘോഷത്തോടനുബന്ധിച്ച് ഞങ്ങളൊരു കുടുംബ സംഗമവും ഓണാഘോഷവും ഒന്നിച്ചാണ് നടത്തുന്നത്. ഈ റെസിഡൻസ് അസോസിയേഷനിലെ കുട്ടികൾക്കായിട്ടുള്ള കലാ കായിക മത്സരങ്ങൾ, വനിതകൾക്കായിട്ട് പ്രത്യേകം മത്സരങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. ഇപ്പോൾ കലാമത്സരങ്ങളെന്ന് പറയുമ്പോൾ LKG UKG വിഭാഗക്കാർക്കുള്ള നഴ്സറി പാട്ട്, ആക്ഷൻ സോങ്, അവരുടെ കഥ പറച്ചൽ, അത് കഴിഞ്ഞിട്ട് LP UP ഹൈസ്കൂൾ മുതിർന്നവർക്ക് പ്രത്യേകം ഉപന്യാസം, പ്രസംഗം, ലളിതഗാനം, പദ്യപാരായണം, നാടൻപാട്ട് എന്നീ വിഭാഗങ്ങളിലും മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഓണനാളിൽ തന്നെ ക്വിസ് പ്രോഗ്രാം നടത്തുന്നുണ്ട്, മെമ്മറി ടെസ്റ്റുണ്ട്, സുന്ദരിക്ക് പൊട്ടുതൊടലെന്ന വളരെ ജനകീയവും ആകർഷകവുമായ ഒരു പരിപാടിയുണ്ട്. പിന്നെ എല്ലാവർക്കും LP UP ഹൈസ്കൂൾ മുതിർന്നവർക്കൊക്കെ നാരങ്ങ സ്പൂൺ, ബലൂൺ കപ്പ്, കസേര ചുറ്റൽ, വാട്ടർ ബോൾ ബാലൻസിങ്, പിന്നെ LKG UKG കുട്ടികൾക്കായിട്ടുള്ള മിഠായി പെറുക്കൽ, കഴിഞ്ഞ 24 വർഷങ്ങളായിട്ട് നമ്മൾ ആഘോഷിച്ചു വരുന്ന ഒരു കുടുംബ സംഗമം കൂടിയാണ്. അപ്പോൾ ഇതിൽ മത്സരിച്ച് വിജയിക്കുന്ന കുട്ടികൾക്ക് ട്രോഫികളും സമ്മാനങ്ങളും ഒക്കെ ധാരാളം കൊടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും വിശിഷ്ടമായിട്ട് എടുത്തു പറയേണ്ട ഒരു ചടങ്ങ് ഗുരുവന്ദനം എന്ന ചടങ്ങാണ്. അതായത് നമ്മുടെ റെസിഡൻസ് പരിധിയിൽ 80 വയസ്സ് കഴിഞ്ഞ ഗുരുജനങ്ങളെ ആൺപെൺ ഭേദമില്ലാതെ ഞങ്ങൾ ബഹുമാനിച്ച് വിളിച്ചുകൊണ്ട് വന്ന് ഈ കുടുംബസംഗമത്തിൻ്റെ ഓണാഘോഷത്തിൻ്റെ ഡയസിലിരുത്തി അവരെ കാല് തൊട്ട് തൊഴുത് പൊന്നാട ചാർത്തി ദക്ഷിണ നൽകി ആദരിക്കുന്ന ഒരു ചടങ്ങ്, വളരെയധികം ആകർഷകമായ ഒരു ചടങ്ങാണ്. അതിന് ഞങ്ങൾ

റെസിഡൻസ് കൂട്ടായ്മയുടെ സംഘടനയായ ഫ്രാനിൻ്റെ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ വന്നാണ് എല്ലാ വർഷവും ഇത് നടത്തുന്നത്. പിന്നെ നമ്മുടെ കുടുംബസംഗമത്തിൽ വെച്ച് നമ്മുടെ ഈ നാട്ടിനകത്തുള്ള മികച്ച ക്ഷീര കർഷകരെ ആദരിക്കുന്നുണ്ട്. അതായത് കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കർഷക ശ്രേഷ്ഠ എന്നുള്ള ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ജീവിതത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ട ആളുകൾക്കും അവരുടെ അഭിരുചിക്കനുസരിച്ച് ഈ ഓണാഘോഷത്തിലും കുടുംബസംഗമത്തിലും സന്തോഷമായിട്ട് പങ്കെടുക്കാൻ കഴിയും. പിന്നെ പറയേണ്ട ഒരു കാര്യം, കേരള തനിമയോടുകൂടിയ ഒരു അത്തപ്പൂക്കള മത്സരം ഞങ്ങൾ നടത്തുന്നുണ്ട്. കേരള തനിമയോടുകൂടിയ പുഷ്പങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് ഓണത്തപ്പനെയും മഹാബലിയൊക്കെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഓണ പൂക്കളം ഒരുക്കി. ഒന്നാം സമ്മാനം ഇത്തവണ 1251 രൂപയാണ്. രണ്ടാം സമ്മാനം 1001, മൂന്നാം സമ്മാനം 751 രൂപയുമാണ് നമ്മുടെ മത്സര വിജയികൾക്ക് കൊടുക്കുന്ന സമ്മാനം. ഇങ്ങനെ വരുമ്പോൾ ക്രമേണ നിന്നുപോകുന്ന നാട്ടിൻപുറങ്ങളിലുള്ള ഓണപ്പൂക്കളവും ഓണപ്പൂവിളിയും ഒക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാനുള്ള നമ്മുടെ ഒരു ശ്രമത്തിൻ്റെയും സാംസ്കാരികമായിട്ടുള്ള ഒരു കാര്യത്തിൻ്റെയും ഒരു പ്രവർത്തനമായിട്ടാണ് ഞങ്ങളതിൽ വിലയിരുത്തുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, SSLC ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടിക്ക് പാരിതോഷികം നൽകുന്നതോടൊപ്പം തന്നെ മറ്റു കുട്ടികൾക്കും, എത്ര പേർ SSLC എഴുതിയിട്ടുണ്ടോ ആ കുട്ടികളെയൊക്കെ വിളിച്ച് ആദരിച്ച് നല്ല രണ്ട് വാക്ക് പറഞ്ഞ് അവരൊക്കെ പ്രോത്സാഹനം, ചെറിയതാണെങ്കിലും ഒരു ക്യാഷ് പ്രൈസൊക്കെ കൊടുത്ത് അവരുടെ രക്ഷകർത്താക്കളുടെയും നമ്മളെ നാട്ടുകാരുടെയും മുമ്പിലൊക്കെ വെച്ച് ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പരിപാടി ഈ ചടങ്ങിനോടൊപ്പം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പ്ലസ് ടുവിന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടിക്ക് ഒരു ടാബാണ് ഞങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നൽകി വരുന്നത്. അപ്പോൾ ഈ ടാബ് നമുക്ക് സ്പോൺസറായിട്ടെത്തി കിട്ടും. 10-40,000 രൂപയ്ക്കുള്ള ഒരു ടാബാണ് പ്ലസ് ടുവിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടിക്ക് കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് തന്നെ തമ്മിൽ ആരോഗ്യപരമായ ഒരു മത്സരം വരും. എനിക്ക് കൂടുതൽ മാർക്ക് വാങ്ങണം, നാട്ടുകാരുടെ യോഗത്തിൽ വെച്ച് എനിക്ക് ഈ സമ്മാനം വാങ്ങണം എന്നൊക്കെയുള്ള ഒരു ആരോഗ്യപരമായ മത്സരം കുട്ടികളുടെ ഇടയ്ക്ക് വരും. പിന്നെ നമ്മൾ ധാരാളം ചിരിക്കാനുള്ള പരിപാടികളും മത്സരങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. വനിതകൾക്ക് മാത്രമായിട്ടുള്ള വടംവലിയുണ്ട്, പിന്നെ വിവാഹിതരും അവിവാഹിതരും തമ്മിലുള്ള വടംവലിയുണ്ട്, വെറുതെ ചിരിക്കാൻ വേണ്ടി മാത്രം. പിന്നെ കസേര ചുറ്റൽ, അപ്പോൾ എല്ലാവരും കൂടി ആർത്ത് കൂക്കി വിളിച്ച് ബഹളം വച്ച് നല്ല സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് നമ്മളെ ഈ നാട്ടിലുള്ള അബാലവൃദ്ധജനങ്ങൾ വന്നു ചേരും. പിന്നെ അവസാനമായിട്ട് പറയേണ്ട ഒരു കാര്യം, എല്ലാ വർഷവും ഞങ്ങൾ ഒരു നറുക്കെടുപ്പ് നടത്തുന്നുണ്ട്. ഞങ്ങളുടെ ഓരോ വർഷത്തെയും ലാഭവിഹിതത്തിൽ നിന്നും സിംഹഭാഗമെടുത്ത് ഈ അംഗങ്ങളായിട്ടുള്ള ഓരോ വീടിനും ഓരോ സമ്മാനം എന്നുള്ള നിലയ്ക്ക് സ്റ്റീൽ പാത്രങ്ങളോ അല്ലെങ്കിൽ ഓണക്കിറ്റോ, അത് ആ വർഷം കമ്മിറ്റി തീരുമാനിക്കുന്നതനുസരിച്ച്, ഇപ്പോൾ ഈ വർഷമാണെങ്കിൽ സ്റ്റീൽ പാത്രങ്ങളാണ് നൽകുന്നത്. ശരാശരി 400 രൂപ വില വരുന്ന പാത്രങ്ങൾ, ഉരുളികൾ, സ്റ്റീൽ പാത്രങ്ങൾ, അടുക്കള ഉപകരണങ്ങളൊക്കെയാണ് ഇത്തവണ കൊടുക്കുന്നത്. ഇത് ഒരു കുടത്തിനകത്ത് എല്ലാ വീട്ടുകാരുടെയും നമ്പർ എഴുതിയിട്ടിട്ട് സമ്മാനത്തിൻ്റെ സീരിയൽ നമ്പറും എഴുതിയിടും. അപ്പോൾ ഓരോ വീട്ടിലെയും ഒരാൾ വന്ന് ആ കുടത്തിനകത്ത് കൈയിട്ട് നമ്പർ എടുക്കുമ്പോൾ അവർക്ക് ഇപ്പോൾ 64-ാമത്തെ നമ്പറായിട്ടുള്ള പ്രൈസാണ് കിട്ടുന്നതെങ്കിൽ 64-ാമത്തെ സ്റ്റിക്കർ ഒട്ടിച്ച പ്രൈസ് ചെമ്പുക്കുടം ആയിരിക്കും ചിലപ്പോൾ, അത് അവർക്കെടുക്കാം. ഇങ്ങനെ അവരവരുടെ സമ്മാനം അവരവർ തന്നെ സെലക്ട് ചെയ്യുന്ന ഒരു മത്സരം.

0: കുട്ടികളെല്ലാവരും തന്നെ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നതിൻ്റെ ഉത്സാഹത്തിലും സന്തോഷത്തിലുമൊക്കെ ഓടി നടന്ന് ഓരോ പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. ഒരു ഉത്സവ അന്തരീക്ഷം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുത്തിട്ട് വരുന്ന കുട്ടികളെ നമുക്കിനി പരിചയപ്പെട്ടാലോ. അമ്മോന്റെ പേരെന്താണ്?
1: എന്റെ പേര് അഭിനവ്.
0: അഭിനവ് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: ഞാനിപ്പോ 9th സ്റ്റാൻഡേർഡ്.
0: ഇപ്പോ ഓണ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പൊ ഏത് ഐറ്റത്തിലാണ് അഭിനവ് പങ്കെടുത്തത്?
1: ഞാനിപ്പോ ലളിതാനത്തിലായിരുന്നു പങ്കെടുത്തത്. ഇപ്പൊ കഴിഞ്ഞു, അടുത്തതിൽ പങ്കെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്.
0: അടുത്ത ഏത് ഐറ്റമാണ്?
1: അടുത്തിനി പദ്യവാരായണം. അത് കഴിഞ്ഞ് ഇവിടെയുള്ള പരിപാടി എല്ലാത്തിലും പങ്കെടുക്കാനാണ് പ്ലാൻ. കലാമത്സരങ്ങൾ, അതിൽ പ്രസംഗം, ഉപന്യാസം, ലളിതഗാനം, പദ്യപാരായണം, നാടൻ പാട്ട്, കായിക മത്സരങ്ങൾ, എല്ലാം സ്പോർട്ടിലുള്ള മത്സരങ്ങളാണ്. പഴയ പോലത്തെ കളികളല്ല, എല്ലാം കുറച്ച് ഡിഫറൻ്റ് ആയിരിക്കും, അതുപോലെ ടഫും കാണും. പക്ഷേ നമ്മളെല്ലാവരും കൂട്ടത്തോടെ മത്സരിക്കുമ്പോൾ അത് രസകരമാണ്, തമാശ നിറഞ്ഞതും. പക്ഷേ അതിൽ നിന്ന് തന്നെ കുറേ കുറേ കാര്യഗൗരവങ്ങൾ പഠിക്കാനും ഉണ്ടായിരിക്കും. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും കൂട്ടുകുടുംബമായിരിക്കും, അല്ലെങ്കിൽ ഫാമിലി തന്നെ ഇഷ്ടംപോലെ മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കത് ആഘോഷിക്കുമ്പോൾ അതൊരു കൂട്ടായ്മ ഉത്സവം തന്നെയാണ്. പക്ഷേ ഇന്ന് നോക്കുമ്പോൾ ഒരു ഫാമിലിയിൽ കൂടിപ്പോയാൽ 4-5 മെമ്പേഴ്സ് മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള 10-100 വീടുകളുള്ള അസോസിയേഷൻ അത് ഒരു

0: ആഘോഷിക്കുമ്പോൾ അത് നല്ല നല്ല ഓർമ്മകളായിരിക്കും നമുക്ക് തരുന്നത്. എന്റെ അറിവ് വെച്ച കാലം തൊട്ടേ ഇവിടെ റെസിഡൻസിയിൽ ഓണാഘോഷവും ഇതുപോലെ മത്സരങ്ങളും കുടുംബസംഗമവും ഉണ്ട്. ഞാൻ 1-ാം ക്ലാസ് തൊട്ട് ഇതിലെല്ലാം പങ്കെടുക്കുകയാണ്. അപ്പം എനിക്ക് മെയിനായിട്ട് സ്റ്റേജ് ഫിയർ മാറുന്നു. അപ്പം എന്നെ പോലുള്ള നിരവധി കുട്ടികളിവിടെ ഉണ്ട്. ഇവർക്ക് ഇതുപോലെ മത്സരിക്കുമ്പോൾ അവർ അടുത്ത വർഷത്തേക്ക് വേണ്ടി കാത്തിരിക്കുക. അപ്പം അവർക്കത് ക്രേസ് ആയിട്ട് മാറും. തെറ്റായ വഴിയിലോട്ട് അവർ സഞ്ചരിക്കില്ല. ഈ ഒരു മാതൃകാപരമായ അസോസിയേഷനിലെ ഈ പരിപാടികൾ കണ്ട് വളരുന്ന ഓരോ കുട്ടിയും ഭാവിയിൽ തലമുറയുടെ നല്ല നല്ല വാഗ്ദാനങ്ങളായി മാറുമെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്കും ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ഇതിൽ നിന്നുള്ള മോട്ടീവ്, നമുക്ക് അതാണ് കിട്ടുന്നത്.
1: അടുത്തൊരാളെ കൂടെ നമുക്ക് പരിചയപ്പെടാം. എന്താണ് പേര്?
2: എൻ്റെ പേര് ശിവാനി മഹേഷ് എന്നാണ്. ഞാൻ 9th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. നെല്ലിമൂട് കോൺവെന്റിലാണ് പഠിക്കുന്നത്.
1: അപ്പൊ ശിവാനി, എന്തൊക്കെ മത്സരങ്ങളിലാണ് ഇതുവരെ പങ്കെടുത്തത്? ഇനി എന്തൊക്കെ മത്സരങ്ങളുണ്ട്?
2: ഞാൻ ഇതുവരെ പങ്കെടുത്തത് ക്യൂസ് പ്രോഗ്രാം, മെമ്മറി ടെസ്റ്റ്, ബോൾ ബാലൻസിങ്, ബലൂൺ കപ്പ് ഇതിലൊക്കെയാണ് ഇതുവരെ പങ്കെടുത്തത്. ഇനി ധാരാളം ഗെയിംസ് ഉണ്ട്. കസേരയുടെ ചുറ്റൽ, നാരങ്ങ സ്പൂൺസ്, ഉന്തരിക്ക് പൊട്ടുതൊടൽ, അങ്ങനെ കുറെ ഗെയിംസ് ഉണ്ട്.
1: എന്താണ് ഈ സ്പോർട്സ് ഐറ്റങ്ങളോടാണോ ശിവാനിക്ക് താല്പര്യം? ആർട്സ് കോമ്പറ്റീഷൻ ഒന്നും പങ്കെടുത്തില്ലേ?
2: സ്പോർട്സ് ആണ് കൂടുതൽ താല്പര്യം. നമ്മൾ അസോസിയേഷനിൽ എല്ലാവരും എൻകറേജ് ചെയ്യുന്ന പ്രോഗ്രാം, ഇപ്പൊ ആർട്സിലാണെങ്കിൽ എങ്ങനെ സ്പോർട്സിലാണെങ്കിൽ എങ്ങനെ എല്ലാവരും എൻകറേജ് ചെയ്യുന്ന നല്ല നല്ല പ്രോഗ്രാംസ് ആണുള്ളത്. പെയിന്റിങ് പെൻസിൽ ഡ്രോയിങ് എല്ലാ വിഭാഗത്തിലും വന്നവർക്ക് എൻകറേജ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് സന്തോഷത്തോടെ കളിക്കാൻ പറ്റുന്ന ധാരാളം ഗെയിംസ് ഉണ്ട് ഇവിടെ.
1: അപ്പം ശിവാനിയും ശിവാനിയുടെ ഒരുപാട് കൂട്ടുകാരും ഒക്കെ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പൊതുവില് ഈ മത്സരത്തെ കുറിച്ച് എന്താണ് ശിവാനിക്ക് പറയാനുള്ളത്?
2: ഈ റെസിഡൻസ് അസോസിയേഷനിലുള്ള എല്ലാ കുടുംബാംഗങ്ങളും ഒന്ന് ചേർന്ന് കളിച്ച് ചിരിച്ച് സന്തോഷത്തോടെ എല്ലാത്തിലും പങ്കെടുത്ത് പഴയൊരു കൂട്ടായ്മ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. വളരെ നല്ലൊരു കാര്യമാണ് ഇതിലൂടെ റെസിഡൻസ് അസോസിയേഷൻ ചെയ്യുന്നത്.
1: ഇനി നമുക്ക് അദ്വൈത കമലിന്റെ ഒരു ലളിതഗാനം കൂടെ കേട്ടാലോ?

0: കുടുംബങ്ങളെ കോർത്തിണക്കുന്ന റെസിഡൻസ് അസോസിയേഷനുകളിലും ഓണാഘോഷം അതിന്റെ പാരമ്യത്തിലാണ്. കലാകായിക മത്സരങ്ങളും പരമ്പരാഗത കളികളുമൊക്കെയായി ഓരോ പ്രദേശത്തെയും കുടുംബങ്ങൾ ഒന്നിക്കുന്നു. അങ്ങനെ ഓണം വ്യത്യസ്ത അനുഭൂതികൾ സമ്മാനിക്കുന്ന വൈകാരിക ഉത്സവം കൂടിയാകുന്നു. എത്ര ദൂരത്തിലാണെങ്കിലും എത്ര തിരക്കിലായാലും ഓണമായാൽ സ്വന്തം നാട്ടിലെത്തി ആഘോഷങ്ങളിലും കുടുംബ കൂട്ടായ്മകളിലും പങ്കെടുക്കുക എന്നത് ഏറെ നിർബന്ധമാണ് ഓരോരുത്തർക്കും. കളിച്ച് രസിച്ച് യാത്രകളുമായി എല്ലാ വിഷമതകളിൽ നിന്നും മാറി നിൽക്കാനുള്ള ദിനങ്ങളെ കൂടുതൽ ശോഭയുള്ളതാക്കാൻ ഓരോരുത്തരും ശ്രമിക്കുകയാണ്. നാം ഈ കേട്ട പോലെ ആയിരക്കണക്കിന് അസോസിയേഷനുകളും ക്ലബ്ബുകളും സൗഹൃദ കൂട്ടായ്മകളും ഒത്തൊരുമിക്കുന്ന ഈ ഓണം മറക്കാനാവാത്ത ഓർമ്മകളാണ് സമ്മാനിക്കുന്നത്. പൂക്കളങ്ങൾ തീർത്തും വിഭവങ്ങൾ വിളമ്പിയും ഓണക്കോടികൾ കൈമാറിയും സ്നേഹ സൗഹൃദങ്ങൾ പുതുക്കിയും നമുക്കും ഒന്നിക്കാം. വെൺപകൽ PTP നഗർ റെസിഡൻസ് അസോസിയേഷനിലെ ഓണാഘോഷ പരിപാടികളാണ് ഇതുവരെ കേട്ടത്.
1: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതിയറിയും.

0: എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർ പിള്ള സംസാരിക്കുന്നു.
2: 2015 ഏപ്രിൽ 8 പ്രധാനമന്ത്രി ആരംഭിച്ച പ്രധാനമന്ത്രി മുദ്രാ യോജന PMMY 10 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകി കോർപ്പറേറ്റ്, ഇതര കാർഷികേതര, ചെറുകിട, സൂക്ഷ്മ സംരംഭങ്ങളെ ശാക്തീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 2024 ജൂലൈ 23 2024-25 കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി വായ്പാ പരിധി 20 ലക്ഷം രൂപയായി ഉയർത്തി. ഈ പുതിയ പരിധി 2024 ഒക്ടോബർ 24 പ്രാബല്യത്തിൽ വന്നു. ഈ പ്രഖ്യാപനത്തിൽ ഒരു പുതിയ വായ്പാ വിഭാഗമായ തരുൺ പ്ലസ് കൂടി അവതരിപ്പിച്ചു. തരുൺ വിഭാഗത്തിൽ വായ്പകൾ എടുത്ത് വിജയകരമായി തിരിച്ചടച്ചവർക്ക് 10 ലക്ഷം രൂപയ്ക്കും 20 ലക്ഷം രൂപയ്ക്കും ഇടയിൽ ഫണ്ടിംഗ് ലഭ്യമാക്കാൻ ഇത് സഹായിക്കും. കൂടാതെ മൈക്രോ യൂണിറ്റുകൾക്കുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ഈ വർദ്ധിപ്പിച്ച വായ്പകൾക്ക് ഗ്യാരണ്ടി കവറേജ് നൽകും. ഇത് ഇന്ത്യയിലെ ശക്തമായ സംരംഭകത്വ ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നതിനുള്ള ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. മുദ്ര, അതായത് മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസിംഗ് ഏജൻസി ലിമിറ്റഡ്, സൂക്ഷ്മ യൂണിറ്റ് സംരംഭങ്ങളുടെ വികസനത്തിനും പൂർണ്ണ വായ്പയ്ക്കും വേണ്ടി പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് കീഴിൽ ഇന്ത്യൻ സർക്കാർ സ്ഥാപിച്ച ഒരു ധനകാര്യ സ്ഥാപനമാണ്. പ്രധാനമന്ത്രി മുദ്രാ യോജന സാമ്പത്തിക ഉൾപ്പെടുത്തലും പാർശ്വവൽക്കരിക്കപ്പെട്ടതും ഇതുവരെ സാമൂഹിക സാമ്പത്തികമായി അവഗണിക്കപ്പെട്ടതുമായ വിഭാഗങ്ങൾക്ക് പിന്തുണ നൽകാനും ലക്ഷ്യമിടുന്നു. മുദ്രാ വായ്പകൾ PMMY കീഴിലുള്ള വിവിധ വിഭാഗങ്ങൾ ഇനി പറയുന്നു: ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ, മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ തുടങ്ങിയ അംഗവായ്പാ സ്ഥാപനങ്ങൾ 20 ലക്ഷം രൂപ വരെയുള്ള ഈടില്ലാത്ത വായ്പകൾ നൽകുന്നു. ഉൽപ്പാദനം, വ്യാപാരം, സേവന മേഖലകളിലെ വരുമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്കും കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും വായ്പകൾ നൽകുന്നു. മുദ്രാ വായ്പകൾ ഇപ്പോൾ ശിശു, കിഷോർ, തരുൺ എന്നീ 4 വിഭാഗങ്ങളിലും പുതുതായി ചേർത്ത തരുൺ പ്ലസ് വിഭാഗത്തിലും നൽകും. ശിശു 50,000 രൂപ വരെ വായ്പകൾ നൽകുന്നു. കിഷോർ 50,000 രൂപയിൽ കൂടുതൽ 5 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. തരുൺ 5 ലക്ഷം രൂപയിൽ കൂടുതൽ 10 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. തരുൺ പ്ലസ് 10 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് കീഴിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ വിവിധ വിഭാഗങ്ങളിൽ അനുവദിച്ചതും വിതരണം ചെയ്തതുമായ തുകകൾ ഇനി പറയുന്നു. വനിതകൾ: ശിശു വിഭാഗത്തിൽ 1,08,472.51 കോടി രൂപയും കിഷോർ വിഭാഗത്തിൽ 1,370.49 കോടി രൂപയും തരുൺ വിഭാഗത്തിൽ 13,454.27 കോടി രൂപയും വായ്പയെടുത്തു. ന്യൂനപക്ഷങ്ങൾ: ശിശു വിഭാഗത്തിൽ 15,789.66 കോടി രൂപയും കിഷോർ വിഭാഗത്തിൽ 20,766.3 കോടി രൂപയും തരുൺ വിഭാഗത്തിൽ 8,562.27 കോടി രൂപയും വായ്പയെടുത്തു. മുദ്രാ കാർഡ് ഒരു നൂതന ക്രെഡിറ്റ് ഉൽപ്പന്നമാണ്. അതിൽ വായ്പ എടുക്കുന്നയാൾക്ക് തടസ്സരഹിതവും വഴക്കമുള്ളതുമായ രീതിയിൽ ഉള്ള സേവനം ലഭിക്കും. ഇത് വായ്പ എടുക്കുന്നയാൾക്ക് ഒരു ഓവർഡ്രാഫ്റ്റ് സൗകര്യത്തിൻ്റെ രൂപത്തിൽ പ്രവർത്തന മൂലധന ക്രമീകരണം നൽകുന്നു. മുദ്രാ കാർഡിന് ഒരു റുപ്പേ ഡെബിറ്റ് കാർഡ് ആയതിനാൽ ATM അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റിൽ നിന്ന് പണം പിൻവലിക്കാനോ പോയിന്റ് ഓഫ് സെയിൽ മെഷീൻ ഉപയോഗിച്ച് വാങ്ങലുകൾ നടത്താനോ കഴിയും. മുദ്രാ മിത്ര എന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ലഭ്യമായ ഒരു മൊബൈൽ ഫോൺ ആപ്ലിക്കേഷനാണ്. PMMY കീഴിൽ മുദ്രാ വായ്പ നേടുന്നതിന് ഒരു ബാങ്കറെ സമീപിക്കാൻ ഇത് വായ്പ തേടുന്നയാളെ സഹായിക്കും. ഈ ആപ്പിൽ സാമ്പിൾ വായ്പ, അപേക്ഷാ ഫോമുകൾ ഉൾപ്പെടെയുള്ള ഉപയോഗപ്രദമായ വായ്പയുമായി ബന്ധപ്പെട്ട മെറ്റീരിയലുകളും ഉപയോക്താക്കൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയും.

0: രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
1: സ്മൃതി ശ്രുതിയുടെ വഴിയെ എന്ന പോലെ സുദക്ഷിണ നന്ദിനിയെ അനുഗമിച്ചു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചത്. എന്നാൽ ആശ്രമത്തിൻ്റെ അതിർത്തിയിലെത്തി വനാന്തർ ഭാഗത്തേക്ക് കടക്കും മുൻപ് രാജാവ് പത്നിയെ മെല്ലെ തിരിച്ചയച്ചു. നന്ദിനിയെ താൻ തന്നെ രക്ഷിച്ചുകൊണ്ട് രാജാവ് വനത്തിൽ പ്രവേശിച്ചു.

0: സർവീം
1: രാജ ദൈതാം നിവർത്യ സൗരഭേയീം ജുഗോപ. ദിലീപൻ പത്നിയെ ആശ്രമത്തിലേക്ക് തിരിച്ചയച്ചിട്ട് നന്ദിനിയെ സംരക്ഷിച്ചു. ജുഗോപ രരക്ഷ. സുരഭി കാമധേനു, കാമധേനുവിൻ്റെ പുത്രി സൗരഭേയി. പത്നിയെ തിരിച്ചയക്കാൻ കാരണമിതാണ്: ദയാലു കാരുണിക. ഹിംസ്രജന്തുക്കളുള്ള ഘോരവനത്തിലൂടെ നടത്തി പ്രിയയെ ക്ലേശിപ്പിക്കണ്ട എന്ന് രാജാവ് വിചാരിച്ചു. വനഗമനം സുദക്ഷിണയ്ക്ക് അസഹ്യമാകും. മാത്രവുമല്ല, ആശ്രമത്തിലുള്ള പരിചര്യ മതി പത്നിക്കെന്നാണ് മുനിയുടെ നിർദ്ദേശവും. കാരുണികൻ മാത്രമല്ല, സുരഭിയുമാണ് രാജാവ്. യശോഹി സുരഭി. സുരഭി മനോജ്ഞൻ, ശ്രേഷ്ഠൻ എന്നും സുരഭിക്കർത്ഥമുണ്ട്. ശ്രേഷ്ഠനും മനോജ്ഞനുമായ രാജാവ്. യശസ്സിന് ധാവല്യവും സൗരഭ്യവും ഉള്ളതുകൊണ്ടാണ് സുരഭി എന്ന് രാജാവിനെ വിശേഷിപ്പിച്ചത് എന്ന മാരാരുടെ പാഠത്തിന് ഔചിത്യം പോരാ. നന്ദിനിയെ രക്ഷിച്ചു എന്നാണല്ലോ പറഞ്ഞു വന്നത്. ഇവിടെ ഒരു ഉൽപ്രേക്ഷ: ഉർവീം ഇവ, ഭൂമിയെ എന്ന പോലെ. ഭൂമിപാലനാണല്ലോ രാജാവ്. ചതുസമുദ്രാം ഉർവീം ഇവ, ആ സമുദ്രക്ഷിതീശന്മാരാണ് രഘുവംശ രാജാക്കന്മാർ. നാല് വശത്തും സമുദ്രങ്ങൾ. സമുദ്രരശനാചോർവീ എന്ന് ദുഷ്യന്തൻ. ചതുസമുദ്രയായ ഉർവി ഗോരൂപം ധരിച്ചതാണെന്ന് തോന്നും നന്ദിനിയെ കണ്ടാൽ. ഭൂമി പശുവിൻ്റെ രൂപം ധരിക്കുന്നു എന്ന കൽപ്പന പൗരാണിക കാലം മുതലേ പ്രസിദ്ധമാണ്. ഗോരൂപം ധരിച്ച ഭൂമിയെ പണ്ട് പ്രഥു മഹാരാജാവ് കറന്നെടുത്ത കഥ കുമാരസംഭവത്തിൽ കാളിദാസൻ വർണ്ണിച്ചിട്ടുണ്ട്. ഇവിടെയും അങ്ങനെ തന്നെ. ഭൂമി നന്ദിനി പശുവിൻ്റെ രൂപത്തിൽ രാജാവിനെ ആശ്രയിച്ചിരിക്കുന്നു. നാല് സമുദ്രങ്ങൾ ഗോവിൽ നാല് മുലകളായി മാറിയിരിക്കുന്നു. പയോധരീഭൂതങ്ങളായ ചതുസമുദ്രങ്ങൾ. പയോധരീഭൂത ചതുസമുദ്രാം. ഉർവീമിവ സ ജുഗോപ. നന്ദിനിയെ ഉർവിയോട് ഉത്പ്രേക്ഷിച്ചതിൽ രണ്ട് സൂചനകളുണ്ട്. രാജ്യം ഭരിക്കുന്ന ശ്രദ്ധയോടെ രാജാവ് നന്ദിനിയെ സംരക്ഷിച്ചു. രക്ഷയിലുള്ള അതിശ്രദ്ധ. തൻ്റെ രാജ്യം മറ്റൊരാളെ കൈയടക്കാൻ രാജാവ് സമ്മതിക്കില്ലല്ലോ. രണ്ടാമത്തെ കാര്യം, മഹാരാജാവ് പശുവിനെ മേയിച്ച് നടക്കുന്നത് അനുചിതമല്ലേ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ, അല്ല, ഭൂഭാരം വഹിക്കുന്നത് പോലെ ഗൗരവമുള്ളതാണ് ഇക്കാര്യവും എന്ന് സൂചിപ്പിക്കാനാണ് ഉർവീം എന്ന് വിശേഷിപ്പിച്ചത്.
2: ആലാപനം ഡോക്ടർ ജി ജോൽസ്ന. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
3: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: ഹൈറേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?
1: ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കാം.
2: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
1: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കേരള സർക്കാർ.
3: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ തുടരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് www.stou.ac.in സന്ദർശിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
4: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2,500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ 2 ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. Nifty 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ അല്ലെങ്കിൽ Nifty 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ www.LIC.in സന്ദർശിക്കുക. LIC ഹർപ്പൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.
5: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. കുടുങ്ങി
6: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
7: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
1: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
8: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട്.
9: രുചികരമായ ഓണസദ്യ പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
10: ഈറ്റ് റൈറ്റ് കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നു. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
3: ഇപ്പോൾ നേടാം ഇരട്ട ബിരുദം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും നേടാം ഇരട്ട ബിരുദം. റെഗുലർ ഡിഗ്രിക്ക് തുല്യമായ UGC അംഗീകാരമുള്ള ഡിഗ്രി. 2026 ജൂലൈ അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

0: നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലൂടെ നീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനൊപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർപൽ ആപ്കെ സാത്ത്.
1: ഇനി ആരുടെ ദിന സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
4: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
6: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 270. തമിഴ്നാട്ടിൽ നിന്നുള്ള 21 പേരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. നേപ്പാളിൽ കുടുങ്ങിയ മലയാളികൾ സുരക്ഷിതരാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നോർക്ക CEO രാജേഷ് മാധവൻ. മികച്ച ജനപങ്കാളിത്തത്തോടെ സംസ്ഥാനത്ത് ഓണം വാരാഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172nd ജയന്തി നാളെ. ശിവഗിരിയിൽ ജയന്തി സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്ക് ശക്തമായ കാറ്റിനും സാധ്യത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ശ്രീലങ്കയ്ക്കെതിരായ പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. വാർത്തകൾ വിശദമായി. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 270. കുടുങ്ങിപ്പോയവരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ശക്തമാക്കി. ദുരന്ത സമയത്ത് നേപ്പാളിലുണ്ടായിരുന്ന 288 ഇന്ത്യക്കാരുമായി ഇതുവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കൈലാസ മാനസ സരോവർ യാത്രയ്ക്കായി എത്തിയ 21 തമിഴ്നാട് സ്വദേശികളെ നേപ്പാളിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായും അദ്ദേഹം അറിയിച്ചു. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 53 മലയാളികൾ നേപ്പാളിൽ കുടുങ്ങിയതായി നോർക്ക CEO രാജേഷ് മാധവൻ. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എല്ലാ മലയാളികളും നിലവിൽ സുരക്ഷിതരാണെന്നും എംബസിയിൽ നിന്നുൾപ്പെടെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവരങ്ങൾക്കായി സംസ്ഥാന സർക്കാരിന്റെ 9447111844 എന്ന നമ്പറിലോ 9747132147 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. നോർക്ക റൂട്ട്സിന്റെ ടോൾ ഫ്രീ നമ്പർ 1800-425-3939 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. 21 നൂറ്റാണ്ടിന് ഉതകുന്ന രീതിയിൽ രാജ്യത്ത് ആധുനിക കായിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഖേലോ ഇന്ത്യ ഡയലോഗിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കായിക പ്രതിഭകൾക്ക് എല്ലാ ഘട്ടത്തിലും പിന്തുണ ലഭിക്കുന്ന സംവിധാനം രാജ്യത്തുടനീളം വികസിപ്പിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 5 മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി വിപുലമായ പദ്ധതി നടപ്പാക്കുമെന്നും പ്രധാനമന്ത്രി ആവർത്തിച്ചു. തിരുവോണം കഴിഞ്ഞെങ്കിലും വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം വാരാഘോഷ പരിപാടികൾ കൂടുതൽ ആവേശത്തോടെയും പകിട്ടോടെയും മുന്നേറുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
7: വിനോദസഞ്ചാര വാരാഘോഷങ്ങളോട് അനുബന്ധിച്ച് തിരുവനന്തപുരത്ത് 35 വേദികളിലാണ് കലാസാംസ്കാരിക പരിപാടികൾ പുരോഗമിക്കുന്നത്. നിശാഗന്ധിയിൽ 4 വേദികളിലായി കലാപരിപാടികൾ അരങ്ങേറും. കനകക്കുന്ന് ഗേറ്റിൽ 7 മണിവരെ ചെണ്ടമേളവും സെൻട്രൽ സ്റ്റേഡിയം, പൂജപ്പുരം മൈതാനം എന്നിവിടങ്ങളിൽ ഗാനമേളയും നടക്കും. ശാസ്ത്രീയ നൃത്തത്തിനും ശാസ്ത്രീയ സംഗീതത്തിനും വേദിയാകുന്നത് ഭാരത് ഭവനാണ്. വേളി ടൂറിസ്റ്റ് വില്ലേജ്, ആക്കുളം, കോവളം, വർക്കല തുടങ്ങി നിരവധി വേദികളിൽ ഇന്ന് വൈകിട്ട് 7 മണി മുതൽ കലാപരിപാടികൾ ഉണ്ടാകും.
6: ഓണം വാരാഘോഷത്തിന്റെ ഈ മാസം 30 തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP

0: രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. പുലിക്കളി സംഘങ്ങൾക്കുള്ള തൃശൂർ കോർപ്പറേഷന്റെ ധനസഹായം 350,000 രൂപയായി വർദ്ധിപ്പിച്ചതായി മേയർ നിജി ജസ്റ്റിൻ. ഇത്തവണ 9 പുലിക്കളി സംഘങ്ങളാണ് മത്സരരംഗത്തുള്ളത്. പുലിക്കളിയുടെ ഭാഗമായിട്ടുള്ള പുലിച്ചമയ പ്രദർശനം ഇന്ന് രാത്രി 8 മണിവരെ പുലിമടകളിൽ നടക്കും. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി നാളെ ചതയദിനത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും. ശിവഗിരിയിൽ നടക്കുന്ന ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ശ്രീകാര്യം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ പുഷ്പാർച്ചനയും സാംസ്കാരിക സമ്മേളനവും നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മവാർഷിക ദിനം നാളെ. ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, ജന്മദിന സന്ദേശ സമ്മേളനങ്ങൾ തുടങ്ങിയവയുണ്ടാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം കടൽ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ വൈകുന്നേരം 5:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. മലപ്പുറത്ത് ഓട്ടോറിക്ഷയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിൽ ഡ്രൈവറായ ഷൌക്കത്ത് ജീവനൊടുക്കിയ സംഭവം അങ്ങേയറ്റം ദൌർഭാഗ്യകരമാണെന്ന് മന്ത്രി സി പി ജോൺ. സമഗ്ര അന്വേഷണം നടത്താൻ ഗതാഗത വകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 2 ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ ആറന്മുളയിൽ പുരോഗമിക്കുന്നു. ഞായറാഴ്ച നടക്കുന്ന വള്ളംകളി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
2: ജലഘോഷയാത്രയ്ക്ക് ശേഷം പമ്പാ നദിയിൽ വൈകിട്ട് 3 മുതൽ മത്സരവള്ളംകളി ആരംഭിക്കും. 51 പള്ളിയോടങ്ങൾ ജലോത്സവത്തിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം പ്രമാണിച്ച് ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്ന നീറ്റ് പരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി ആറന്മുള പോലീസ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ നടക്കുന്ന നീറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് രാവിലെ 7 മുതൽ കോളേജിൽ പ്രവേശിക്കണം. വിദ്യാർത്ഥികൾ കോളേജിൽ പ്രവേശിക്കുന്ന സമയത്ത് ഗതാഗത നിയന്ത്രണം ഉണ്ടാവില്ല.
0: ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട നാളെ രാത്രി 10 മണിക്ക് അടയ്ക്കും. കന്നിമാസ പൂജകൾക്കായി അടുത്ത മാസം 16 വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോട് അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറി അടുത്ത മാർച്ചിനകം ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റാൻ തീരുമാനമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് കോഴിമാലിന്യ സംസ്കരണ ഫാക്ടറിക്കെതിരെ നാട്ടുകാർ സമരസമിതി രൂപീകരിച്ച് പ്രക്ഷോഭത്തിലായിരുന്നു. ജലമലിനീകരണവും വായുമലിനീകരണവും ഉണ്ടാക്കുന്നതായി ആരോപിച്ചായിരുന്നു സമരം. കമ്പനി അടച്ചുപൂടണമെന്ന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉത്തരവിനെതിരെ കമ്പനി ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിയിരുന്നു. തുടർന്ന് MLA മാരുടെ ആവശ്യപ്രകാരം വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിൽ കമ്പനി ഉടമകളുമായി നടത്തിയ ചർച്ചയുടെ തുടർച്ചയായിട്ടാണ് സമരസമിതിയും കമ്പനി പ്രതിനിധികളും ധാരണയിലെത്തിയത്.
0: ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. പരമ്പരയിലെ 2 മത്സരം സമനിലയിൽ അവസാനിച്ചു. ആദ്യ ജയം ഇന്ത്യയ്ക്കായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ ശ്രീലങ്കയെ 290 റൺസിന് പുറത്താക്കിയ ഇന്ത്യ ഫോളോ ഓൺ പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ 2 ഇന്നിംഗ്സിൽ സൊനാൽ ദിനുഷയുടെ മികച്ച പ്രകടനത്തിൽ ശ്രദ്ധേയമായ പ്രതിരോധം കാഴ്ചവെച്ച ശ്രീലങ്ക 216 റൺസിന്റെ ലീഡ് നേടി 429 റൺസ് എന്ന സ്കോറിലെത്തിയതോടെ മത്സരം അവസാനിപ്പിക്കാൻ ഇരു ക്യാപ്റ്റന്മാരും സമ്മതിക്കുകയായിരുന്നു. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 270 തമിഴ്നാട്ടിൽ നിന്നുള്ള 21 പേരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. നേപ്പാളിൽ കുടുങ്ങിയ മലയാളികൾ സുരക്ഷിതരാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നോർക്ക CEO രാജേഷ് മാധവൻ. മികച്ച ജനപങ്കാളിത്തത്തോടെ സംസ്ഥാനത്ത് ഓണം വാരാഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി നാളെ. ശിവഗിരിയിൽ ജയന്തി സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ശ്രീലങ്കയ്ക്കെതിരായ പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഈ ഗാനം പി ജയചന്ദ്രൻ പാടിയത്. ചിത്രം ഈശ്വര ജഗദീശ്വര. ജയരാജൻ്റെ വരികൾ രഘുകുമാറിൻ്റെ ഈണം.

ഇനിയൊരു സംഘഗാനം കവിയൂർ പൊന്നമ്മയും മാധുരിയും ബി വസന്തയും ചേർന്ന് പാടിയത്. പി ഭാസ്കരൻ്റെ വരികൾക്ക് എ ടി ഉമ്മർ ഇണമിട്ട ഗാനം. ചിത്രം തീർത്ഥയാത്ര.

0: മലയാള ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: On Kerala's rampant drug crisis, it's the biggest talking point in the state.
2: Elathooril prayapoorthiyagatha penkuttiye lahari nalgi peedipichu garbhiniyaakku.
3: Ningal mayakku marinnedirayi adishaktamaya nilavaadu edukkanam.
4: Operation Tufan, the narco hunt enna peril oru pathadi Kerala police aarambhikkaya. Kerala-thile mayakku marinnende vere arakkuka ennulla lakshyathode. Operation Tufan.
5: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
6: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
5: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
7: ഇപ്പോൾ നേടാം ഇരട്ട ബിരുദം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് നേടാം ഇരട്ട ബിരുദം. റെഗുലർ ഡിഗ്രിക്ക് തുല്യമായ UGC അംഗീകാരമുള്ള ഡിഗ്രി. 2026 ജൂലൈ അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
5: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
8: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം.
0: ആകാശവാണി, ദേവികുളം, സ്പൈസ് എഫ് എം. ഇനി 6:50 കിസാൻ വാണി കേൾക്കാം. തിരുവനന്തപുരം റിലേ.
9: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്

0: കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഭയപ്പെടാതെ നിങ്ങളുടെ സ്വകാര്യ ലോകത്തിലെ ഭംഗിയും ശക്തിയും തിരിച്ചറിയുക. നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളെയും ആഗ്രഹങ്ങളെയും പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ഒരു പ്രപഞ്ചം തന്നെ ഉണ്ടെന്നുള്ള ഈ തിരിച്ചറിവ് നിങ്ങളെ കൂടുതൽ ശക്തനും ആത്മവിശ്വാസമുള്ളവനുമാക്കും. ഈയൊരു ശുഭചിന്തയോടെ ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇനി പരിപാടിയിൽ തെങ്ങിന്റെ പ്രധാന ശത്രു ചെമ്പൻ ചില്ലി, ഇതേക്കുറിച്ച് ഡോക്ടർ സന്തോഷ് കുമാർ ടിയുമായുള്ള അഭിമുഖം, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്: വീട്ടുവളപ്പിലെ കോഴി വളർത്തലിൽ സാധാരണ രോഗങ്ങൾ എങ്ങനെ തടയാം? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
2: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
3: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
2: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
3: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
2: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
1: കേരളത്തിന്റെ കാർഷിക സംസ്കാരത്തോടും ജീവിത രീതിയോടും ഏറ്റവും അടുത്ത് നിൽക്കുന്ന വിളയാണ് തെങ്ങ്. കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്ന തെങ്ങിന്റെ ഓരോ ഭാഗവും മനുഷ്യന് പ്രയോജനപ്പെടുന്നു. എന്നാൽ ഇത്രയേറെ പ്രാധാന്യമുള്ള തെങ്ങിനെ പലപ്പോഴും കീടബാധ ഗുരുതരമായി ബാധിക്കാറുണ്ട്. അത്തരത്തിൽ തെങ്ങിന്റെ ഒരു പ്രധാന ശത്രുവാണ് ചെമ്പൻ ചൊല്ലി. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ അഭിമുഖ സംഭാഷണം ശ്രദ്ധിക്കാം. തിരുവനന്തപുരം ബാലരാമപുരം നാളികേര ഗവേഷണ കേന്ദ്രം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സന്തോഷ് കുമാർ ടിയുമായി ഷിബു ജോർജ് സംസാരിക്കുന്നു.
4: ഡോക്ടർ സന്തോഷ്, പരിപാടിയിലേക്ക് സ്വാഗതം. സർ, ചെമ്പൻ ചെല്ലി ഒരു പ്രധാന കീടമാണല്ലോ തെങ്ങിനെ ബാധിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? എങ്ങനെയാണ് ഈ കീടത്തിനെ കാണാനൊക്കെ?
5: ചെമ്പൻ ചെല്ലി എന്ന് പറഞ്ഞാൽ തെങ്ങിനെ ബാധിക്കുന്ന കീടങ്ങളിലെ ഏറ്റവും മാരകമായ ഒരു കീടമാണ് ചെമ്പൻ ചെല്ലി. ഇത് കണ്ടു കഴിഞ്ഞാൽ വളരെ സൗന്ദര്യമുള്ള വണ്ട് വിഭാഗത്തിൽപ്പെട്ട, നമ്മളതിനെ വീവിൾസ് എന്നാണ് പറയുന്നത്, റെഡ് പാം വീവിൾ. പക്ഷേ ഈ കാണുന്ന ഭംഗിയേക്കാൾ ഉപരി അത് നമ്മൾക്കുണ്ടാക്കുന്ന ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭീകരമാണ്. അത് തെങ്ങിനെ ബാധിച്ചു കഴിഞ്ഞാൽ തെങ്ങിനെയും കൊണ്ടേ പോകും, തെങ്ങിനെ പൂർണ്ണമായും നശിപ്പിച്ചു കളയും.
4: അപ്പോൾ ഇതിൻ്റെ ഒരു ആദ്യ ലക്ഷണമൊക്കെ എങ്ങനെയായിരിക്കും?
5: ആദ്യ ലക്ഷണം എന്ന് പറഞ്ഞത്, സാധാരണഗതിയിൽ തെങ്ങിനെ മൂന്ന് രീതിയിലാണ് ബാധിക്കുന്നത്. അത് ചില സമയങ്ങളിൽ തെങ്ങിൻ്റെ മണ്ട ഭാഗത്ത് ആക്രമിക്കും. അത് കൂടുതലും തൈത്തെങ്ങുകൾ, സാധാരണ തൈത്തെങ്ങ് എന്ന് പറയുമ്പോൾ 7 വർഷം വരെ പ്രായമുള്ള തൈത്തെങ്ങുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആക്രമണം കൂടുതലും കാണുന്നത് മണ്ടഭാഗങ്ങളിലായിരിക്കും. ചിലപ്പോൾ ചുവടുഭാഗത്തും നമ്മൾ കാണാറുണ്ട്. നേരെ മറിച്ച് അതിന് മുകളിലുള്ള തെങ്ങുകളിലാണെന്നുണ്ടെങ്കിൽ മണ്ടഭാഗത്ത് ആക്രമണം വരാം, തടിഭാഗത്ത് വരാം, അതോടൊപ്പം തന്നെ ചുവടുഭാഗത്തും വരാം. എവിടെ ഇവൻ്റെ ആക്രമണം ഉണ്ടായാലും അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് തെങ്ങിനെ നശിപ്പിച്ച് കളയുക എന്നുള്ളത് തന്നെയാണ്. തെങ്ങ് മറിഞ്ഞു വീഴും, അല്ലെങ്കിൽ എവിടെയാണ് ആക്രമണം ഉള്ളത്, തടിഭാഗത്താണെങ്കിൽ അവിടെ വെച്ച് ഒടിഞ്ഞു പോകും, കാറ്റടിക്കുമ്പോഴൊക്കെ അവിടെ വെച്ച് ഒടിഞ്ഞു പോകാം, ചുവടുഭാഗത്താണെങ്കിൽ ചുവടോടുകൂടി മറിഞ്ഞു വീഴും, മണ്ടഭാഗത്താണെങ്കിൽ മണ്ടമറിയും. ഈ രീതിയിലാണ് ഇതിൻ്റെ ആക്രമണ ലക്ഷണങ്ങൾ കണ്ടുവരുന്നത്.
4: അപ്പോൾ ആദ്യമായിട്ട് ഒരു കർഷകന് ഇത് മനസ്സിലാക്കാൻ പറ്റുമോ, എൻ്റെ തെങ്ങിൽ ചെമ്പൻ ചെല്ലിയുണ്ട്?
5: മറ്റ് ജെല്ലികളുടെ ആക്രമണം വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ആക്രമണം ആദ്യ ഘട്ടങ്ങളിൽ മനസ്സിലാക്കുവാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാര്യം ഇതിൻ്റെ ആക്രമണം മണ്ടഭാഗത്താണെങ്കിൽ ഒട്ടും തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല, തടിഭാഗത്താണെങ്കിൽ പിന്നെയും തിരിച്ചറിയാൻ എളുപ്പമാണ്. കാര്യം ചെറിയ വൃത്താകൃതിയിലുള്ള ചെറിയ ദ്വാരങ്ങളുണ്ടാക്കി ഇവനകത്ത് കയറിയിരുന്നാണ് തിന്നുന്നത്. ആ ദ്വാരങ്ങൾ വഴി തവിട്ട് നിറത്തിലുള്ള ദ്രാവകം പുറത്തേക്ക് ഒഴുകി വരുന്നതൊക്കെ ചിലപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ഒന്നുമില്ലെങ്കിൽ ദ്വാരങ്ങളെങ്കിലും കാണുവാൻ സാധിക്കും. അങ്ങനെ ദ്വാരങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ അനുവേണ്ടുന്ന നിയന്ത്രണ മാർഗ്ഗങ്ങളിലേക്ക് പോകേണ്ടതാണ്. മണ്ടഭാഗത്താണ് ഇവൻ്റെ ആക്രമണം ഉള്ളതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചറിയാൻ കുറച്ച് സമയമെടുക്കും. സാധാരണ ആക്രമണം ഇത്തിരി രൂക്ഷമായി കഴിയുമ്പോഴാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങുന്നത്. അതായത്

0: ആമ്പോ ഭാഗത്തും ആമ്പോ ഭാഗത്തിന് ചുറ്റുമുള്ള മിഡ്വേൾഡ് എന്ന് പറയുന്ന യെല്ലോയി ഓലകൾ മഞ്ഞളിച്ച് തുടങ്ങും. ആ ഒരു മഞ്ഞളിപ്പ് വന്ന് ക്രൗൺ ഭാഗം എന്ന് പറയാൻ മണ്ഡഭാഗം ചെറുതായിട്ട് ചരിഞ്ഞു തുടങ്ങും. ഈ സമയത്താണ് നമ്മുടെ മണ്ഡഭാഗത്തുള്ള ആക്രമണം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുക. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കുറച്ചും കൂടി ഇത് അഡ്വാൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓല മടലുകളിൽ നെടുകയുള്ള പൊട്ടലുകൾ കാണാൻ പറ്റും. ആ പൊട്ടലുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അതിനകത്ത് ചെമ്പൻ ജില്ലയുടെ ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഓല കവിളുകളിൽ, ഓല മടലുകളിൽ, അതിൻ്റെ കവിളുകളിൽ ഉള്ളിൽ ഇവൻ ഈ കൊക്കൂണുകൾ ഉണ്ടാക്കി, അതായത് നാരുകൾ കൊണ്ട് കൂട് കെട്ടി അതിനകത്ത് ഇരിക്കും. മടൽ ഭാഗത്ത് ഉൾഭാഗത്തുള്ള ദ്വാരങ്ങൾ, ഇതൊക്കെ ഇതിൻ്റെ ആക്രമണ ലക്ഷണങ്ങളാണ്. ചുവട് ഭാഗത്താണെങ്കിൽ നമുക്ക് തിരിച്ചറിയാനേ പറ്റുകയില്ല. ചില സമയത്ത് ഇതിൻ്റെ ഈ ചവച്ച് തുപ്പിയ ഭാഗങ്ങളൊക്കെ കുറച്ച് കൊക്കൂണൊക്കെ ചിലപ്പം വെളിയിലേക്ക് വരാം. അത് വളരെ അപൂർവമായിട്ടേ കാണുള്ളൂ. കാര്യം ഇവൻ അകത്ത് കയറിയിരുന്നിട്ട് തിന്നുന്നത് കാരണം ഇത് പുറത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല മിക്കപ്പോഴും തെങ്ങിൻ്റെ ചുവട് എന്ന് പറയുന്നത് മറ്റ് നമ്മൾ ജൈവ അവശിഷ്ടങ്ങളിട്ട് മൂടി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും കാണുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് മണ്ണുമായിട്ട് ബന്ധം വരുന്ന ഭാഗം എക്സ്പോസ് ചെയ്തിരിക്കുകയാണെങ്കിൽ പുറത്തേക്ക് കാണണമെങ്കിൽ മാത്രമേ ഇതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് പെട്ടെന്ന് ഓപ്പണിംഗ് ദ്വാരങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ പാടാണ്.
1: ചുരുക്കം പറഞ്ഞാൽ ഇത് നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടുള്ള
0: കുറച്ച്
1: ബുദ്ധിമുട്ടാണ്.
0: അപ്പൊ നമുക്കിതിൽ വേണ്ടെന്ന് വെച്ചാൽ നിരന്തരമായ നിരീക്ഷണമാണ്. നമ്മൾ തെങ്ങിൻ തോട്ടം, നല്ല തെങ്ങിൻ തോട്ടങ്ങൾ, നല്ലതല്ല ഏത് തോട്ടമായാലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് ഇറങ്ങി നല്ല രീതിയിൽ ഒന്ന് പരിശോധിക്കണം. എല്ലാ തെങ്ങുകൾ നമ്മൾ വെറുതെ നടന്നു പോയാൽ പോരാ, ഓരോ തെങ്ങുകളെയും അതിൻ്റെ അടുത്ത് ചെന്ന് നോക്കി ചുവട് തൊട്ട് മുകൾ ഭാഗം വരെയും നമ്മൾ ഒന്ന് നല്ല രീതിയിൽ നിരീക്ഷിക്കണം. അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഉള്ളിലിപ്പോൾ തടിഭാഗത്തൊക്കെയാണ് ഇവൻ്റെ ആക്രമണം ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് തടിയിൽ ചെവി ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം സൗണ്ട്, ഒരു വൈബ്രേഷൻ, ഒരു മൂളുന്നത് പോലെയുള്ള സൗണ്ടിങ് ഇങ്ങനെ നമുക്ക് ഇര കേൾക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടെന്നെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ ആ താളുണ്ട്.
1: അപ്പൊ ഇത് പ്രധാനമായിട്ട് നമ്മുടെ തൈ തെങ്ങുകളെയാണോ ആക്രമിക്കുന്നത്, അതോ
0: ഇത് ഏറ്റവും കൂടുതൽ ഇതിനെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ പ്രിഫർ ചെയ്യുന്നത് ഒരു 7 വർഷം വരെ പ്രായമുള്ള തെങ്ങുകളെയാണ്. അതിന് മുകളിലോട്ട് തെങ്ങുകളിലും ആക്രമണം വരും, പക്ഷേ തൈ തെങ്ങുകളാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രിയം. അതിൽ തന്നെ ശങ്കരയിനം തെങ്ങുകളും അതേപോലെ തന്നെ ഈ ചെന്തെങ്ങ്, ചെന്തെങ്ങാണ് ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫുഡ് എന്ന് പറയുന്നത്. അത് നമ്മളൊരു 50 തൈയൊക്കെ വെച്ചാൽ ഒരു 10-20 എണ്ണം തിരിച്ച് കിട്ടിയാൽ ഭാഗ്യം എന്നുള്ളതേ ഉള്ളൂ. നമ്മളതിന് വേണ്ടുന്ന സമയാസമയമുള്ള പരിചരണ മുറകൾ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ചെന്തെങ്ങ് നമുക്ക് വെച്ച് പിടിപ്പിച്ചെടുക്കുക വളരെ ബുദ്ധിമുട്ടാണ്.
1: അപ്പം നമ്മളിവിടെ നമ്മുടെ സംസ്ഥാനത്ത് ഇതിൻ്റെ ഒരു ആക്രമണത്തിൻ്റെ തൽസ്ഥിതി എന്തുമാണ്? എല്ലാ സ്ഥലത്തും ഇത് കാണാറുണ്ടോ?
0: മിക്ക മേഖലയിലും ഇതിൻ്റെ ആക്രമണമുണ്ട്. നമുക്ക് ഇതിൻ്റെ ആക്രമണം വന്ന് സാധാരണഗതിയിലൊരു 10% വരെ ലോസ് എപ്പോഴും നമുക്ക് സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട്. അത് നമ്മൾ നിയന്ത്രിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് 100% വരെയും ആകാം.
1: പിന്നെ ഇതിൻ്റെ മാനേജ്മെന്റ് പ്രാക്ടീസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നിയന്ത്രണ മാർഗത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം ഇടേണ്ടത്?
0: നമുക്ക് ഇതിൻ്റെ ചെമ്പൻ ജെല്ലിക്ക് മാത്രമായിട്ടൊരു നിയന്ത്രണ മാർഗമെന്ന് പറയുന്നതിനേക്കാൾ ഉപരി തെങ്ങിലെ കീടങ്ങളുടെ നിയന്ത്രണ മാർഗങ്ങൾ പറയുന്നതായിരിക്കും നമുക്ക്
1: സംയോജിതമായിട്ട്
0: ചെയ്യുന്ന പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കീടത്തിന് മാത്രമായിട്ടൊരു നിയന്ത്രണ മാർഗം തെങ്ങിൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര എളുപ്പമല്ല ഓരോന്നിനും വേണ്ടി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരെ മറിച്ച് നമ്മൾ സംയോജിത നിയന്ത്രണ മാർഗം സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, ആക്രമണം വരുന്നതിന് മുമ്പുള്ള നിയന്ത്രണ മാർഗങ്ങൾ, വരാതിരിക്കാനുള്ള നിയന്ത്രണ മാർഗങ്ങൾ, വന്നതിന് ശേഷമുള്ള നിയന്ത്രണ മാർഗങ്ങൾ. കൂടുതൽ ഈ ചെമ്പൻ ജില്ലയുടെ ആക്രമണം വരുന്നതിനൊരു പ്രധാന കാരണം ഒന്ന് മനുഷ്യനിർമ്മിത മുറിവുകൾ, തെങ്ങിൽ ഉണ്ടാക്കുന്ന മുറിവുകളാകാം, തെങ്ങിൽ കയറാൻ വേണ്ടി കൊത വെട്ടുന്നത് അല്ലെങ്കിൽ ഓല വെട്ടുമ്പോൾ തടിയോട് ചേർത്ത് വെച്ച് വെട്ടുന്നത്, ഇതൊക്കെ ഇതിനൊരു കാരണങ്ങളാണ്. പിന്നീട് കൊമ്പൻ ജില്ലയുടെ ആക്രമണം, അതും ഈ ചെമ്പൻ ജില്ലയുടെ ആക്രമണം വർദ്ധിപ്പിക്കുന്നതിനുള്ളൊരു പ്രധാന ഘടകമാണ്. കൊമ്പൻ ജെല്ലി ഉണ്ടാക്കുന്ന മുറിവുകൾ വഴി ചെമ്പൻ ജെല്ലി മുട്ടയിടുകയും അതുവഴി ഇതിൻ്റെ ആക്രമണം ഈ തെങ്ങിലേക്ക് വരികയും ചെയ്യും. കൊമ്പൻ ജെല്ലി യഥാർത്ഥത്തിൽ വലിയ ദോഷം, ഓലകളൊക്കെ മുറിച്ച് കളയും, മണ്ടയത്തിലേക്ക് തിന്നുമെങ്കിലും തെങ്ങിനെ പൂർണ്ണമായും നശിപ്പിച്ച് കളയത്തില്ല. അതുവഴി പക്ഷേ ഇവൻ കയറി തെങ്ങിനെ നശിപ്പിച്ച് കളയും. അതാണ് അതിൻ്റെ ഈ ചെമ്പൻ ജെല്ലിയുടെ പ്രത്യേകത. പിന്നെ മൂന്നാമതൊരു കാരണം എന്ന് പറഞ്ഞാൽ രോഗങ്ങളാണ്. ബഡ് റോട്ട്, മണ്ടജീൽ പോലെയുള്ള രോഗങ്ങൾ വന്നുണ്ടാക്കുന്ന മുറിവുകൾ അല്ലെങ്കിൽ അഴുകൽ, ആ സമയത്ത് ഇവൻ ആ ഭാഗത്തൂടെ ലീഫ് ആക്സിൽ ഓലക്കവിളുകളിൽ കൂടെ കയറി ഓല ആ ഭാഗങ്ങളിൽ മുട്ടയിടുകയും അതുവഴി
1: ഇതെല്ലാം തമ്മിൽ അങ്ങോട്ട്
0: തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം 2 കാര്യമാണ്. ഒന്ന്, മണ്ട നന്നായാൽ. 2, മണ്ണ് നന്നായാൽ. മണ്ണ് നന്നായാൽ പകുതി നന്നായി, മണ്ട നന്നായാൽ മുഴുവൻ നന്നായി. തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം തെങ്ങിൻ്റെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ക്രൗൺ ക്ലീനിങ് ആണ്, മണ്ട വൃത്തിയാക്കൽ. അത് മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കൃത്യമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രാക്ടീസാണ്. 45 ദിവസം കൂടുമ്പോൾ നമ്മൾ തേങ്ങയിടാൻ കയറുന്ന ആളുകൾ മണ്ട വൃത്തിയാക്കുമായിരുന്നു. അതിപ്പോൾ ഇല്ല. അതൊരു പ്രധാന ഫാക്ടറാണ്. അപ്പം മണ്ട വൃത്തിയാക്കൽ കൃത്യമായി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി

0: വരെ ഇത്തരത്തിലുള്ള കീടങ്ങളെയും രോഗങ്ങളെയൊക്കെ നമുക്ക് അകറ്റി നിർത്തുവാൻ കഴിയും. പിന്നീട് നമുക്ക് കൊമ്പൻ ജെല്ലിയുടെ ആക്രമണങ്ങളെ നിയന്ത്രിക്കുവാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട്. അതിൽ പ്രധാനമായും നമ്മൾ ചെയ്യുന്നു പറഞ്ഞാൽ മണ്ട വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മൾ ഓലക്കവിളുകളിൽ തരി രൂപത്തിലുള്ള ഏതെങ്കിലും രാസകീടനാശിനി മണലുമായിട്ട് മിക്സ് ചെയ്ത് നാമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഓലക്കവിളുകളിൽ നിക്ഷേപിക്കുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട്. ഇതുകൂടാതെ നമ്മൾ പാറ്റ ഗുളിക നാഫ്തലിൻ ബോൾസ് നാമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഓലക്കവിളുകളിൽ നമ്മൾ വെക്കാറുണ്ട്,
1: ചെല്ലികളെ ഒന്ന്
0: അകറ്റി നിർത്താൻ വേണ്ടിയിട്ട്. അതേപോലെ വേപ്പിൻ കുരു പൊടിച്ചത് അല്ലെങ്കിൽ വേപ്പും പിണ്ണാക്ക് ഇത് മണലുമായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് നാമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഓലക്കവിളുകളിൽ വെക്കാം. അപ്പോൾ ഈ മരോട്ടി പിണ്ണാക്കിൻ്റെ പൊടി ഇതൊക്കെ നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമ്മൾ കൂടുതലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജൈവ മാർഗ്ഗങ്ങൾ അവലംബിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് രാസമാർഗ്ഗങ്ങളും കൂടെ ഇത്തരത്തിലുള്ള കീടങ്ങളെ നിയന്ത്രിക്കുന്നതിന് വളരെ നല്ലതായിരിക്കും. ഇപ്പം ഓലമടൽ വീതിയില്ലാത്ത തൈത്തെങ്ങുകൾ, വലിയ തെങ്ങുകളാകുമ്പോഴത്തേക്ക് ഓലമടൽ വീതി വരുമ്പോൾ നമുക്ക് നാമ്പോലൊക്കെ ഫില്ല് ചെയ്ത് വെക്കുക എളുപ്പമാണ്. ഇപ്പോൾ തരി രൂപത്തിലുള്ള നമുക്ക് ഇതിന് കീടനാശിനികൾ നമുക്ക് ഫില്ല് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ ഓലമടൽ വീതിയില്ലാതെ വരുന്ന തൈത്തെങ്ങുകളിലും നമുക്ക് ഇത് എളുപ്പമല്ല ഈ ഒരു പ്രാക്ടീസ്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത് ദ്രാവക രൂപത്തിലുള്ള കീടനാശിനികൾ തന്നെ വേണ്ടി വരും. അത് നമ്മൾ കലക്കി നാമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഓലക്കവിളുകളിൽ ഒഴിക്കുകയും അതോടൊപ്പം തന്നെ ചുവട്ടിൽ ആവശ്യം വന്നാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് ചെമ്പൻ ജെല്ലിയുടെ ആക്രമണത്തെ നമുക്ക് ഒരു 2 മാസത്തോളം പ്രതിരോധിക്കുവാൻ സാധിക്കും.
1: പിന്നെ ഈ കൊമ്പൻ ജെല്ലി നമ്മൾ പറയാറുണ്ടല്ലോ, ഇത് വള കുഴിയിലൊക്കെയാണ് ഇത് തെറ്റി പെരുകുന്നത്. അതേമാതിരി ചെമ്പൻ ജെല്ലിക്കും ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ഉചിത മാർഗ്ഗങ്ങളൊക്കെ?
0: ചെമ്പൻ ജെല്ലി മുട്ടയിടുന്നത് തെങ്ങിൽ തന്നെയാണ്. അതിൻ്റെ എവിടെയാണോ അതിൻ്റെ ഭക്ഷണം അവിടെ തന്നെയാണ് അത് മുട്ട. ഞാൻ നേരത്തെ പറഞ്ഞു കൊമ്പൻ ജെല്ലി ആക്രമിക്കുന്ന ഭാഗങ്ങളിൽ വന്ന് ഇവൻ മുട്ടയിടും. വലിയ തെങ്ങുകളിലാണെങ്കിൽ ലീഫ് ആക്സിൽ ഓലക്കവിളുകളിൽ വന്ന് മുട്ടയിടും. ചെറിയ തെങ്ങുകളിലാണെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ആ ഭാഗങ്ങൾ, ഏറ്റവും മൃദുവായ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ ആരോഗ്യമുള്ള തെങ്ങ് തൈയുടെ ഭാഗങ്ങളിൽ മുട്ടയിടും. മുട്ടയിട്ടിട്ട് അവിടുന്ന് വിരിഞ്ഞു വരുന്ന ലാർവകൾ അല്ലെങ്കിൽ പുഴുക്കൾ ഏകദേശം മുട്ട ഒരു 2-3 ദിവസം കൊണ്ട് വിരിയും. ഈ വിരിഞ്ഞു വരുന്ന ലാർവകൾ ഏകദേശം ഒരു 60-75 ദിവസം ലാർവകളായിട്ട് തന്നെ ജീവിക്കും. അത് നേരെ അവനാണ് ഇതിൻ്റെ അകത്ത് ആക്രമണകാരി എന്ന് പറഞ്ഞാൽ ഈ മുട്ട വിരിഞ്ഞു വരുന്ന ലാർവകളാണ്, പുഴുക്കളാണ്. ഇവൻ ടണലി അതായത് തുരന്ന് അകത്തേക്ക് പോയി അകത്ത് മൊത്തം തിന്നും. ഇപ്പം ക്രൗൺ ഭാഗത്തും അതായത് മണ്ട ഭാഗത്താണ് ഇത് മുട്ടയിടുന്നതെങ്കിൽ ലീഫ് അതുവഴി അവനകത്ത് പോയി കാബേജ് എന്ന് പറയും, അതായത് നമ്മുടെ ഈ ഗ്രോയിങ് പോയിന്റ് ഉണ്ട് ബഡ് മുകുളം, ആ ഭാഗമാണ് അതിന് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത്. അവൻ അവിടെ പോയിരുന്ന് തിന്ന് മണ്ട മൊത്തം നശിപ്പിക്കും. അത് മണ്ട നശിക്കുന്നത് കാരണം പുതിയ നാമ്പ് വരുത്തതുമില്ല, അവിടെ വെച്ചത് മറിയുകയും ചെയ്യും.
1: പിന്നെ ഇതിൻ്റെ ഒരു ബയോളജിക്കൽ കൺട്രോൾ അല്ലെങ്കിൽ ജൈവവിധിയിലെ നിയന്ത്രണ മാർഗ്ഗങ്ങളുണ്ടോ?
0: ജൈവ നിയന്ത്രണ മാർഗ്ഗങ്ങൾ, പ്രകൃതിയുള്ള ജൈവ നിയന്ത്രണ മാർഗ്ഗങ്ങൾ വളരെ ഇഫക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. നോർമലായിട്ട് ഇതിന് പരാദങ്ങളുണ്ട്, അതേപോലെ ഇരപിടിയന്മാരുണ്ട്, അങ്ങനെ ഉണ്ട്. എന്നിരുന്നാലും ഇതിനെ ബാധിക്കുന്നതിൽ നമുക്ക് മെറ്റാറൈസിയ അല്ലെങ്കിൽ ബിവേറിയ പോലെയുള്ള കുമ്മിളുകൾ വെച്ചിട്ട് നമുക്കൊരു പരിധിവരെ നിയന്ത്രിക്കാം. കൊമ്പൻ ജെല്ലിയെ നിയന്ത്രിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല ചെമ്പൻ ജെല്ലിയെ. അതാണ് ഇതിൻ്റെ അകത്തൊരു പ്രശ്നം. ഇവനെപ്പോഴും എൻ്റെ ആക്രമണം തെങ്ങിന് ഉള്ളിലാണ്, ഇത് വന്നതിന് ശേഷമേ നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. കൊമ്പൻ ജെല്ലി എന്ന് പറഞ്ഞാൽ അത് മുട്ടയിടുന്നതും വളരുന്നതും എല്ലാം ചാണാക്കുഴിയിലാണ്, അവിടെ നമുക്ക് മരുന്ന് പ്രയോഗം എളുപ്പമാണ്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എന്ന് പറഞ്ഞാൽ തെങ്ങിനുള്ളിലായൊരു ഉള്ളിൽ വരുന്നത് കാരണം ഇതിലേക്ക് കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ജൈവ നിയന്ത്രണകാരികളെ കൊണ്ട് വിടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. കാര്യം ഉള്ളിലാണ് ഇരിക്കുന്നത്, അപ്പോൾ ഉള്ളിലേക്ക് നമ്മൾ ഇഞ്ചക്ട് ചെയ്ത് വിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ. അതേപോലെ ഇപ്പം ഞാൻ നമ്മുടെ നിമാവിരകളുണ്ട്, ഈ നിമാവിരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോ പാത്തോജനിക് നിമാവിരകൾ, അതായത് ഷഡ്പഥ കീടങ്ങളെ കൊല്ലുവാൻ പ്രാപ്തിയുള്ള നിമാവിരകളുണ്ട്. വാഴയിലെ തടതുരപ്പനും മാണപ്പുഴുവിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഈ റെഡ് പാം വീവിളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം തെങ്ങിന് നാശം വരുത്തിയിട്ടായിരിക്കും നമ്മുടെ ശ്രദ്ധയിൽ
1: പറയുന്നത്.
0: ആ സമയത്ത് കൊണ്ട് ഇത് ഉപയോഗിച്ചാലും ഫുൾ കൺട്രോൾ വരണമെന്നില്ല, പക്ഷേ ആ സമയം കൊണ്ട് തെങ്ങ്
1: നശിച്ചു പോകാനുള്ള
0: ചാൻസ് ഉണ്ട്.
1: പിന്നെ സർ പറഞ്ഞ മാതിരി കെമിക്കൽ കൺട്രോൾ അല്ലെങ്കിൽ നമ്മൾ രാസകീടനാശിനികളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് ഏതൊക്കെ കീടനാശിനികളാണ്?
0: നമുക്ക് രാസകീടനാശിനികൾ ആണ് ഇപ്പോൾ ഇതിന് ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു മാർഗ്ഗം. നമ്മൾ പ്രതിരോധ മാർഗ്ഗങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ മാർഗ്ഗങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ലീഫ് ആക്സിൽ ഫില്ലിങ് ഓലക്കവിളുകളിൽ തരി രൂപത്തിലുള്ള കീടനാശിനികളോ അല്ലെങ്കിൽ നാഫ്തലിൻ ബോൾസ് ഇതൊക്കെ ഫില്ല് ചെയ്യണ ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. അതിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില ഇപ്പം നമുക്ക് ഫെർട്ടറ എന്ന് പറഞ്ഞ തരി രൂപത്തിലുള്ളൊരു കീടനാശിനി ഉണ്ട്, അല്ലെങ്കിൽ ഫിപ്രോണിൽ എന്ന് പറഞ്ഞൊരു കീടനാശിനി ഉണ്ട്, കാർട്ടാപ്പ് ഹൈഡ്രോക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു ഇതൊക്കെ തരി രൂപത്തിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അത് വാങ്ങി 20 ഗ്രാം ഒരു 200-250 ഗ്രാം മണലുമായിട്ട് മിക്സ് ചെയ്ത് നാമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഓലക്കവിളുകളിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ് ഒരു മാർഗ്ഗം. പിന്നെ നമുക്ക് നാഫ്തലിൻ ബോൾസ് നാമ്പോലകളിൽ നിക്ഷേപിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ചെറിയ മിനറൽ വാട്ടറിൻ്റെ ഒക്കെ ബോട്ടിൽ അതിൽ ദ്വാരങ്ങളിട്ടിട്ട് അടച്ച് കെട്ടിത്തൂക്കി ഓലക്കവിളുകളിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഇതിൻ്റെ ഇത് നശിച്ചു പോകുന്നത് ഇപ്പം മഴയോ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ മഴയൊക്കെ വന്നിട്ട് പോകുന്ന പ്രകൃതിയുടെ പ്രശ്നം കൊണ്ട് അതിൻ്റെ എഫക്റ്റ് കുറയുന്ന ഇത് നമുക്കൊരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റും. ഇപ്പോൾ സ്ലോയിൽ ഇത് റിലീസ് ചെയ്ത് അതിൻ്റെ സ്മെല്ല് റിലീസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും കുറച്ച് കാലം കൂടെ അതിൻ്റെ എഫക്റ്റ്.

ആ രീതിയിൽ നമുക്ക് അത് ഉപയോഗിക്കാം. ഞാൻ തൈത്തങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് 7 വർഷം വരെയൊക്കെയുള്ള തെങ്ങുകൾ നമുക്ക് ഒരുവിധം ഉപയോഗിക്കാൻ പറ്റുന്ന ദ്രാവക രൂപത്തിലുള്ള കീടനാശിനികൾ. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇമിഡാക്ലോപ്രിഡ് എന്ന് പറയുന്ന കീടനാശിനി, കോൺഫിഡോർ, ടാറ്റ ഇമിഡ എന്നൊക്കെ പറഞ്ഞ് വാങ്ങാൻ കിട്ടുന്ന, അത് ഒരു 3 ml 5 ലിറ്റർ വെള്ളത്തിൻ്റെ അളവിൽ കലക്കി

0: വേണം. നടക്കുമ്പോൾ അവന്മാർ വെളിയിൽ ചാടും, ചാടി അപ്പം ആ രീതിയിൽ ഫില്ല് ചെയ്ത് വേണം അവനെ. ഏകദേശം നമുക്ക് ഒരു ഒന്നര ലിറ്റർ ഈ സൊല്യൂഷൻ വേണ്ടി വരും നമുക്ക് ഒരു തെങ്ങിലേക്ക് ഇതിങ്ങനെ നിറയ്ക്കുവാനായിട്ട് അല്ലെങ്കിൽ ഒഴിക്കുവാനായിട്ട്. അടിയിലാണ് ഇതിൻ്റെ ആക്രമണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ദ്വാരങ്ങൾ കാണുന്നതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വേറൊരു ദ്വാരം ചരിച്ച് നമ്മളതിലേക്കുണ്ടാക്കി ഡ്രില്ല് ചെയ്ത് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ തടിഭാഗത്തുള്ള എല്ലാത്തിനെയും നമുക്ക്, മണ്ടഭാഗത്താണെങ്കിൽ മണ്ടഭാഗം പൂർണ്ണമായും വൃത്തിയാക്കണം, ക്ലീൻ ചെയ്യണം. അത് വെട്ടിക്കളയാന്നുള്ളതല്ല, ഒരിക്കലും വെട്ടരുത്. അതിന് പകരം അല്ലാണ്ട് ക്ലീൻ ചെയ്ത് ഓലക്കവിളുകളിലൊക്കെ ഇരിക്കുന്ന കൊക്കൂണുകൾ തോണ്ടിയെടുത്ത് കളഞ്ഞ് ആ ഭാഗത്ത് നമ്മൾ ദ്വാരം ഉണ്ടെങ്കിൽ അകത്തേക്ക് മരുന്നൊഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കലും മുറിവുണ്ടാക്കരുത്, നമ്മളായിട്ട് വെട്ടുകത്തി കൊണ്ട് വെട്ടി മുറിവുണ്ടാക്കി ഒരിക്കലും മരുന്നൊഴിക്കരുത്, അല്ലാണ്ട് മരുന്നൊഴിക്കുക.
1: സർ, ഇത് കീടം ബാധിച്ച ഒരു തെങ്ങുണ്ടെന്ന് വിചാരിച്ചു, അപ്പം നമ്മളത് ഡിസ്പോസ് ചെയ്യണം, അത് വെട്ടിക്കളയാനേ ഒരു മാർഗം ലാസ്റ്റിൽ നമ്മുടെ കയ്യിൽ കാണത്തുള്ളല്ലോ. അപ്പം അതിന് ഡിസ്പോസ് എങ്ങനെയാണ് ചെയ്യുന്നത്? എൻ്റെ അകത്ത് ഈ ചെല്ലുകൾ കാണുമല്ലോ.
0: സാധാരണ ഞാൻ പറഞ്ഞ പോലെ തുടക്ക സമയത്ത് തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ മരുന്നുകൾ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ നശിപ്പിച്ച് കളയാം. നമ്മൾ ആദ്യം മരുന്ന് ചെയ്ത് രക്ഷപ്പെടുമെന്നുള്ളത് നോക്കുക. രക്ഷപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ മരുന്നൊഴിച്ചത് കൊണ്ട് എന്തായാലും അകത്തുള്ള ആൾക്കാരൊക്കെ ഏകദേശം ചത്തിട്ടുണ്ടോ, എന്നാലും ചില ആൾക്കാർ രക്ഷപ്പെടാം. അപ്പോൾ ആ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് നമ്മൾ ഇത്തരത്തിൽ നശിച്ച് തെങ്ങും അല്ലെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങളും കെട്ടി മുറിച്ച് കത്തിച്ച് കളയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന മാർഗം.
1: അതൊന്നും
0: പിന്നീട് അർത്ഥത്തിലേക്ക് പോയി, എന്തായാലും ഇതിനുള്ളിൽ ഇതിൻ്റെ മുട്ട ഏതെങ്കിലും ദശകളുണ്ടാവും, മുട്ടയോ ലാർവയോ പ്യൂപ്പയോ അല്ലെങ്കിൽ പൂർണ്ണ വളർച്ച എത്തിയ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പിന്നീട് അർത്ഥത്തിലേക്ക് പോകാനുള്ള അവസരം നമ്മളതായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിയുന്നത് അങ്ങനെ ഒരു അവസ്ഥയിൽ നശിച്ച് നിൽക്കുന്ന തെങ്ങുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വെട്ടിമുറിച്ച് കത്തിച്ച് കളയുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് മാർഗം. മറിയുമ്പം തന്നെ അടുത്ത തൊട്ടടുത്തുള്ള ആരോഗ്യമുള്ള തെങ്ങിലേക്ക് വൻ കയറിയിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മൾ എല്ലാത്തിനും മരുന്ന് ചെയ്യണം ഒരേ സമയത്ത്. ഇതിന് മാത്രമല്ല മരുന്ന് ചെയ്യേണ്ടത്, ബാക്കിയുള്ള തൈത്തെങ്ങുകൾക്കെല്ലാം ലക്ഷണമില്ലാത്ത തെങ്ങിലും നമ്മൾ മരുന്ന് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം ആ തോട്ടത്തിൽ സാധ്യമാകൂ. കാര്യം എന്തായാലും ഒരു തെങ്ങ് ഏകദേശം നശിച്ച് പോകാറായ സമയം ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ഫുഡ് സോഴ്സ് വൻ കണ്ടുപിടിച്ചിട്ടുണ്ടാവും, എത്തിയിട്ടുണ്ടാവും. ഇതിലെ കുറേ പൂർണ്ണ വളർച്ച എത്തിയ വണ്ടുകൾ നേരെ അങ്ങോട്ട് പോയി മുട്ടയിട്ടിട്ടുണ്ടാവും, പെൺവണ്ടുകൾ. അപ്പം അവിടെ എല്ലാം നമ്മൾ മരുന്ന് ചെയ്യേണ്ടി വരും.
1: ഒരു ടോട്ടലായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ലാഭം എന്തായാലും
0: കിട്ടില്ല. നശിച്ചു പോയ തെങ്ങ് മാത്രമല്ല ബാക്കിയുള്ളതും പോകും.
1: ഡോക്ടർ സന്തോഷ്, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇന്ന് നമ്മൾ ചെമ്പൻ ചെല്ലിയെക്കുറിച്ച്, എങ്ങനെയാണ് ഇതിനെ നിയന്ത്രിക്കേണ്ടത്, കർഷകർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, നല്ലൊരു ചർച്ച ചെയ്ത് വളരെ നന്ദി സർ.
0: താങ്ക് യു.
2: തെങ്ങിന്റെ പ്രധാന ശത്രു ചെമ്പൻ ചെല്ലി. തിരുവനന്തപുരം ബാലരാമപുരം നാളികേര ഗവേഷണ കേന്ദ്രം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സന്തോഷ് കുമാർ ടിയുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. ഡോക്ടർ സന്തോഷ് കുമാർ ടിയുടെ ഫോൺ നമ്പർ പറയാം: 8547058115.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. കുരുമുളകിന് രണ്ടാം ഗഡു വളം ചേർക്കാം. പൊതു ശുപാർശയനുസരിച്ച് ഒരു കൊടിക്ക് യൂറിയ, മസൂറിഫോസ്, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ യഥാക്രമം 55, 125 ഗ്രാം വീതം ചേർക്കാം. മൂന്നാം വർഷം മുതലാണ് ഈ അളവ്. ഒരു വർഷം പ്രായമായ കൊടിക്ക് ഇതിൻ്റെ മൂന്നിലൊന്നും, രണ്ടു വർഷം പ്രായമായതിന് പകുതിയും വളം ചേർക്കാം. കൊടിക്ക് ചുറ്റും 2 വ്യാസത്തിലെടുത്ത തടത്തിലാണ് വളം ചേർക്കേണ്ടത്. മഴക്കാലത്ത് ജാതിയിൽ വരുന്ന കായഴുകൾ, ഇലപൊഴിച്ചിൽ എന്നീ രോഗങ്ങളെ തടയുന്നതിനും ചെറുക്കുന്നതിനും മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്നും 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. ഒരു മാസത്തിന് ശേഷം സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1%

വൈവിധ്യമുള്ള ബോർഡോ മിശ്രിതം കലക്കിത്തളിക്കുക. വെണ്ടയിൽ പച്ചത്തുള്ളന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട്. അവയെ നിയന്ത്രിക്കാൻ തയോമെത്തോക്സാം 2 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.

0: വിളവൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
1: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
2: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
3: ഈ പരിപാടിയുടെ തുടക്കത്തിൽ നമ്മൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, വീട്ടുവളപ്പിലെ കോഴി വളർത്തലിൽ സാധാരണ രോഗങ്ങൾ എങ്ങനെ തടയാം? ഉത്തരം, വീട്ടുവളപ്പിലെ കോഴികളെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ഓർത്തിരിക്കേണ്ടത് ഇത്രമാത്രമാണ്: വൃത്തിയുള്ള കൂട്, ശുദ്ധമായ വെള്ളം, സമീകൃത തീറ്റ, കൃത്യമായ വാക്സിനേഷൻ, രോഗബാധിത പക്ഷികളെ വേർതിരിക്കൽ, രോഗലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയൽ. വീട്ടുവളപ്പിൽ കോഴികളെ വളർത്തുന്നത് മുട്ട, ഇറച്ചി എന്നിവ ലഭിക്കുന്നതിനൊപ്പം അധിക വരുമാനവും നൽകുന്ന നല്ലൊരു സംരംഭമാണ്. എന്നാൽ തുറസായ സാഹചര്യങ്ങളിൽ കോഴികളെ വളർത്തുന്നതിനാൽ വിവിധ രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്. രോഗം വന്നതിനു ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ നോക്കുന്നതാണ് എപ്പോഴും നല്ലത്. കോഴികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശുചിത്വമാണ്. കോഴിക്കൂട് എപ്പോഴും വൃത്തിയും വരണ്ടതുമായി സൂക്ഷിക്കണം. നനഞ്ഞതും മലിനമായതുമായ ലിറ്റർ രോഗാണുക്കൾ പെരുകാൻ ഇടയാക്കും. അതിനാൽ നനഞ്ഞ ലിറ്റർ യഥാസമയം നീക്കം ചെയ്ത് പകരം വൃത്തിയുള്ളതും ഉണങ്ങിയതുമായ വസ്തുക്കൾ ഉപയോഗിക്കണം. തീറ്റപാത്രങ്ങളും വെള്ളപാത്രങ്ങളും ഇടയ്ക്കിടെ വൃത്തിയാക്കണം. കോഴികൾക്ക് എപ്പോഴും ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുകയും വേണം. രോഗസ്രോതസ്സുകളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുന്നതും വളരെ പ്രധാനമാണ്. പുറത്തുനിന്നുള്ള കോഴികളെയും രോഗലക്ഷണങ്ങളുള്ള പക്ഷികളെയും സ്വന്തം കൂട്ടിലെ കോഴികളുമായി ഇടകലരാൻ അനുവദിക്കരുത്. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം ലിജി അനിൽ.

0: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
1: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
2: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ തുടരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് www.stou.ac.in സന്ദർശിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
3: LIC അമൃത് ബാൽ പോളിസിയിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലുടനീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനൊപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർ പൽ ആപ്കെ സാത്ത്.
4: ആകാശവാണി ദേവികുളം സ്പൈസ് FM.

0: ഹൈറേഞ്ച് വൃത്താന്തം. ഗർഭിണികളായ സ്ത്രീകൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പ്രകാരം അർഹരായവർക്ക് ആദ്യത്തെ പ്രസവത്തിന് മൊത്തം 5000 രൂപ സഹായം ലഭിക്കും. രണ്ടാമത്തേത് പെൺകുട്ടിയാണെങ്കിൽ മൊത്തം 6000 രൂപ ധനസഹായം ലഭിക്കും. എന്നാൽ മാതൃശിശു ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെടുത്തിയാണ് പദ്ധതിയുടെ സഹായം വിതരണം ചെയ്യുന്നത്. ഗുണഭോക്താക്കൾ അതിന് വേണ്ട നടപടിക്രമം പാലിക്കണം. ആരോഗ്യകരമായ പ്രസവം നടക്കാത്ത അവസരങ്ങളിൽ വീണ്ടും ഗുണഭോക്താവായി പരിഗണിക്കാൻ അത്തരം സ്ത്രീകൾക്ക് അർഹതയുണ്ടായിരിക്കും. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പ്രകാരം നൽകുന്ന പണം നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് എത്തുക. പ്രസവത്തിനായി തൊഴിലിൽ നിന്ന് ഇടവേള എടുക്കുന്നത് മൂലം ഉണ്ടാകുന്ന വേതന നഷ്ടത്തിന് ഭാഗിക നഷ്ടപരിഹാരം എന്ന നിലയിൽ കൂടിയാണ് അമ്മമാർക്ക് സാമ്പത്തിക സഹായം നൽകുന്നത്. ഇത് പ്രസവത്തിന് മുൻപും ശേഷവും മതിയായ വിശ്രമം എടുക്കാൻ സ്ത്രീകളെ സഹായിക്കുമെന്ന് കരുതുന്നു. 2026 ഏപ്രിൽ മാസം വരെയുള്ള കണക്കുകൾ പ്രകാരം 4 കോടിയിലേറെ പേർക്ക് പദ്ധതിയുടെ ഗുണം ലഭിച്ചിട്ടുണ്ട്. തീറ്റപ്പുൽകൃഷി വ്യാപന പദ്ധതി നടപ്പിലാക്കുന്നതിന് ഇടുക്കി ജില്ലയിലെ 9 ക്ഷീരവികസന ഓഫീസുകളിൽ 2026-27 സാമ്പത്തിക വർഷത്തിലെ 2027 മാർച്ച് വരെ പരമാവധി 10 മാസത്തേക്ക് കരാറടിസ്ഥാനത്തിൽ, അതത് ബ്ലോക്ക് പരിധിയിലെ ഡയറി പ്രൊമോട്ടർമാരിൽ നിന്നും ഡയറി പ്രൊമോട്ടർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ച് പ്രതിമാസം 8000 രൂപ ഇൻസെൻറ്റീവ് നൽകും. അപേക്ഷ നിർദ്ദിഷ്ട മാതൃകയിൽ തയ്യാറാക്കി അതത് യൂണിറ്റ് ഓഫീസുകളിൽ സമർപ്പിക്കണം. അപേക്ഷകർ 18-45 ഇടയിൽ പ്രായമുള്ളവരും കുറഞ്ഞത് 10-ാം ക്ലാസ് വിജയിച്ചവരുമായിരിക്കണം. കമ്പ്യൂട്ടർ പരിജ്ഞാനം അഭിലഷണീയം. പ്രവൃത്തി പരിചയമുള്ളവർക്ക് 5 വർഷത്തെ വയസ്സുകൾ അനുവദിക്കും. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. ക്ഷീരവികസന യൂണിറ്റ് പരിധിയിൽ താമസിക്കുന്നവർക്ക് മാത്രമാണ് അവസരം. SSLC ബുക്കിൻ്റെ പകർപ്പ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. അപേക്ഷാ ഫോമിൽ അപേക്ഷകൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിക്കണം. അപേക്ഷകർക്കുള്ള അഭിമുഖം തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ 3-ാം നിലയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ 14-ാം തീയതി രാവിലെ 10 മണിക്ക് നടക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 5 സെപ്റ്റംബർ ശനിയാഴ്ച വൈകിട്ട് 3 മണി വരെ. കൂടുതൽ വിവരങ്ങൾക്ക് 04-862-22-2099 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൈറേഞ്ച് വൃത്താന്തം.
1: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65°C താപനില നിലനിർത്തുകയോ ചെയ്യുക. ഈറ്റ് റൈറ്റ് കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ, പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. നയതന്ത്ര കാര്യാലയങ്ങൾ പൌരന്മാരുടെ ആവശ്യാർത്ഥം സദാ പ്രാപ്യമായിരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യത്ത് ആധുനിക കായിക പരിതസ്ഥിതി കെട്ടിപ്പടുക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 270. 21 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തി. നേപ്പാളിന് അടിയന്തര സഹായവുമായി ഇന്ത്യ.

0: രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നത് ജീവിത ലക്ഷ്യമാക്കണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്ത് ഓണാഘോഷ പരിപാടികൾ ജനപങ്കാളിത്തത്തോടെ പുരോഗമിക്കുന്നു. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരം സമനിലയിൽ, പരമ്പര ഇന്ത്യക്ക്. വാർത്തകൾ വിശദമായി. നയതന്ത്ര കാര്യാലയങ്ങൾ പൗരന്മാർക്ക് ആവശ്യമുണ്ടാകുമ്പോൾ എപ്പോഴും പ്രാപ്യമായിരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യതാൽപര്യങ്ങളുമായി ചേർന്നു പോകുന്ന വിധമാകണം ലോകരാജ്യങ്ങളുമായുള്ള ഇടപെടലുകളെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യൻ വിദേശകാര്യ സർവീസിലെ ഓഫീസർ ട്രെയിനികളുമായി രാഷ്ട്രപതി ഭവനിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് രാഷ്ട്രപതി ഇങ്ങനെ പറഞ്ഞത്. നയതന്ത്രജ്ഞർ സർക്കാരിന്റെ മാത്രമല്ല 140 കോടി ജനങ്ങളുടെ പ്രതീക്ഷയും അഭിലാഷങ്ങളുടെയും പ്രതിനിധികളാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. 21-ാം നൂറ്റാണ്ടിൽ രാജ്യത്ത് ആധുനിക കായിക പരിതസ്ഥിതി കെട്ടിപ്പടുക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കായിക സർവകലാശാലകൾ മുതൽ ആധുനിക പരിശീലന കേന്ദ്രങ്ങൾ വരെ ഉൾപ്പെടുന്നതും കായിക പ്രതിഭകൾക്ക് എല്ലാ ഘട്ടത്തിലും പിന്തുണ ലഭിക്കുന്നതുമായ വ്യവസ്ഥയാണ് രാജ്യത്തുടനീളം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഖേലോ ഇന്ത്യ സംവാദ് പരിപാടിയെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. കായികരംഗം കേവലം മെഡലുകൾ നേടുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ലെന്നും വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യത്തിന്റെ കായിക മികവിനെയും യുവശക്തിയെയും ഒന്നിപ്പിക്കാനുള്ള ഒരു ദൗത്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. 5 മുതൽ 15 വരെ പ്രായമുള്ള കുട്ടികളിലെ കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി വലിയൊരു ടാലന്റ് ഹണ്ട് നടത്തുമെന്ന് ചെങ്കോട്ടയിൽ നിന്ന് താൻ പ്രഖ്യാപിച്ചിരുന്നത് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. നേപ്പാൾ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 270 ആയി. 288 ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 1000-ൽ അധികം ആളുകളെ ഇനിയും കണ്ടെത്താനുള്ളതായും രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. അമേരിക്ക, യുക്രൈൻ, ഓസ്ട്രേലിയ, ബ്രിട്ടൻ ഉൾപ്പെടെ 30-ൽ അധികം രാജ്യങ്ങളിൽ നിന്നുള്ളവരെയാണ് കാണാതായത്. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ കണ്ടെത്താനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമുള്ള ശ്രമം ഇന്ത്യ ഊർജിതമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ദുരന്ത സമയത്ത് നേപ്പാളിൽ ഉണ്ടായിരുന്ന 288 ഇന്ത്യക്കാരുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. ഇതിനുള്ള ശ്രമം തുടരുന്നു. കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അധികൃതരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു വരുന്നു. കേരളത്തിൽ നിന്നുള്ള 33 പേരെ ഇപ്പോഴും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു.
1: Prime Minister yesterday spoke to the Prime Minister of Nepal, conveyed our deepest condolences, conveyed that India stands in solidarity with people of Nepal, has also offered all possible humanitarian assistance from our side. As per information currently available, there are 288 Indian nationals who remain uncontactable.
0: നിലവിലുള്ള രക്ഷാപ്രവർത്തനങ്ങളെയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെയും പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യ 47 ടണ്ണിലധികം അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ അയച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിനായി ബേലി പാലങ്ങൾ സജ്ജമാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ പ്രധാനമന്ത്രിയുമായി സംസാരിച്ച് ദുരന്തത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. കൈലാസ മാനസ സരോവർ യാത്ര നടത്തുകയായിരുന്ന 21 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നേപ്പാളിലെ പ്രളയബാധിത പ്രദേശങ്ങളിലുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ശ്രമം തുടരുകയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സാഹചര്യം വിലയിരുത്താൻ വിദേശകാര്യ സെക്രട്ടറിയുമായും കാഠ്മണ്ഡു, ബെയ്ജിംഗ് എന്നിവിടങ്ങളിലെ ഇന്ത്യൻ സ്ഥാനപതികളുമായും അദ്ദേഹം സംസാരിച്ചു. വിവിധ മന്ത്രാലയങ്ങളുമായും സംസ്ഥാന സർക്കാരുകളുമായും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നതായും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ഇടപെടൽ നടത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നത് ജീവിത ലക്ഷ്യമാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ വിദ്യാപീഠിൽ 72-ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. വിജയപരാജയങ്ങളിൽ നിരാശരാകാതെ ജീവിത ലക്ഷ്യത്തിലേക്ക് മുന്നേറണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു.
2: ലക്ഷ്യം അപ്നേ ലിയേ മത് തയ് കർനാ, ദേശ് കേ ലിയേ, സമാജ് കേ ലിയേ, ഗരീബോ കേ ലിയേ, ലോഗോ കേ ലിയേ തയ് കർനാ. अगर आपने समाज के लिए देश के लिए लक्ष्य तय किया है तो जय पराजय का बोझ आप पर नहीं रहेगा.
0: രാജ്യത്തുടനീളം ശക്തമായ കായിക പരിതസ്ഥിതി സൃഷ്ടിക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ 36,000 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഗുജറാത്തിൽ പലാജിയിലെ IIT ഗാന്ധിനഗറിൽ നടന്ന ഖേലോ ഇന്ത്യ സംവാദത്തിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം ശക്തമായ ഒരു കായിക പരിതസ്ഥിതി കെട്ടിപ്പടുക്കുന്നതിനായി സജീവമായി പ്രവർത്തിക്കുകയാണെന്ന് മന്ത്രി കിരൺ റിജിജുവും പറഞ്ഞു. ന്യൂഡൽഹിയിലെ ഹിന്ദു കോളേജിൽ നടന്ന ഖേലോ

0: സംവാദത്തിൽ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് സുസ്ഥിര വികസനം ഉറപ്പാക്കുന്നതിന് ആസൂത്രണവും കാഴ്ചപ്പാടും നിർണായകമാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. 21-ാമത് ആഗോള സുസ്ഥിരതാ ഉച്ചകോടിയെ വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തെ സാമ്പത്തിക ഉൾച്ചേർക്കലിൽ നിർണായക പങ്കുവഹിച്ച പ്രധാനമന്ത്രി ജൻധൻ യോജന നാളെ 12 വർഷം പൂർത്തിയാക്കും. 2014 ഓഗസ്റ്റ് 28-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ആകെ അക്കൌണ്ടുകളിൽ 78% ഗ്രാമങ്ങളിലോ അർദ്ധനഗരങ്ങളിലോ ഉള്ളതാണെന്നും 56% അക്കൌണ്ടുകളും സ്ത്രീകളുടേതാണെന്നും ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ 450 കോടി രൂപ ചെലവിൽ T-സീരീസ് ടാങ്ക് അറ്റകുറ്റപ്പണികൾ നടത്തുന്ന പദ്ധതിക്ക് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശിലാസ്ഥാപനം നടത്തി. ജബൽപൂരിലെ സൈനിക വാഹനങ്ങൾ നിർമ്മിക്കുന്ന വെഹിക്കിൾ ഫാക്ടറിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി മോഹൻ യാദവും പങ്കെടുത്തു. പ്രതിരോധ മേഖലയിൽ ജബൽപൂരിനുള്ള പങ്ക് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും മഹാകൌശൽ മേഖലയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഈ പദ്ധതി വഴിയൊരുക്കുമെന്ന് സർക്കാർ അറിയിച്ചു. കരയുദ്ധത്തിൽ ടാങ്കുകൾ അനിവാര്യമാണെന്നും കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ സൈന്യത്തിന് ഏകദേശം 4,400 ടാങ്കുകൾ ഹെവി വെഹിക്കിൾസ് ഫാക്ടറി നിർമ്മിച്ചു നൽകിയതായും അദ്ദേഹം പറഞ്ഞു.
2: कि हमारी इंडियन आर्मी दुनिया की सबसे पावरफुल फोर्सेज में से एक है. ऐसे में इस ग्राउंड वॉरफेयर में T-72 और T-90 वेरिएंट के टैंक्स हमारे लिए बहुत ही आवश्यक है और ये टैंक्स हमारी सीमाओं पर आयरन वॉल बनकर खड़े हैं मेरे साथियों. और पिछले 40 वर्षों में हैवी व्हीकल फैक्ट्री यानी HVF ने इंडियन आर्मी को लगभग 4,400 टैंक्स की सप्लाई की.
0: തിരുവോണം കഴിഞ്ഞെങ്കിലും ഓണം ടൂറിസം വാരാഘോഷങ്ങൾ കൂടുതൽ ആവേശത്തോടെയും പകിട്ടോടെയും മുന്നേറുകയാണ്. വിനോദസഞ്ചാര വാരാഘോഷങ്ങളോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് 35 വേദികളിലാണ് കലാ സാംസ്കാരിക പരിപാടികൾ പുരോഗമിക്കുന്നത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ജനപങ്കാളിത്തത്തോടെ ആഘോഷ പരിപാടികൾ മുന്നേറുന്നു. ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. പരമ്പരയിലെ 2-ാം മത്സരം സമനിലയിൽ അവസാനിച്ചു. ആദ്യ മത്സരത്തിൽ ജയം ഇന്ത്യയ്ക്കായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ 290 റൺസിന് പുറത്തായ ശ്രീലങ്കയെ ഇന്ത്യ ഫോളോണിന് അയച്ചു. ശ്രീലങ്ക 2-ാം ഇന്നിംഗ്സിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 429 റൺസെടുത്തതോടെ മത്സരം സമനിലയിൽ കലാശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30-ന്. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-78-00 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172-ാമത് ജയന്തി നാളെ. ശിവഗിരിയിൽ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഗുരു ജനിച്ച ചെമ്പഴന്തിയിലും നാടിന്റെ നാനാഭാഗങ്ങളിലും വിപുലമായ പരിപാടികൾ നടക്കും. അയ്യങ്കാളി ജയന്തിയോടനുബന്ധിച്ചും നാളെ വിവിധ പരിപാടികൾ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. നയതന്ത്ര കാര്യാലയങ്ങൾ പൌരന്മാരുടെ ആവശ്യാർത്ഥം സദാ പ്രാപ്യമായിരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യത്ത് ആധുനിക കായിക പരിതസ്ഥിതി കെട്ടിപ്പടുക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 270 ആയി. 21 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തി. നേപ്പാളിന് അടിയന്തര സഹായവുമായി ഇന്ത്യ. രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നത് ജീവിത ലക്ഷ്യമാക്കണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്ത് ഓണാഘോഷ പരിപാടികൾ ജനപങ്കാളിത്തത്തോടെ പുരോഗമിക്കുന്നു. ഇന്ത്യ ശ്രീലങ്ക 2-ാം ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരം സമനിലയിൽ. പരമ്പര ഇന്ത്യയ്ക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
3: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.
4: സാഹിത്യവേള.
1: പ്രിയ ശ്രോതാക്കളെ, സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്മയുടെയും സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു ഓണക്കാലം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സാഹിത്യവേള ആരംഭിക്കാം. ഇന്നാദ്യം VKK രമേശ് എഴുതി അവതരിപ്പിക്കുന്ന കഥ ആകാശമാതാവ്.
5: തെങ്ങിൻ പറമ്പിന്റെ കരകൾക്ക് നടുവിലായി ഒളിഞ്ഞിരിക്കുന്ന പാടങ്ങൾക്ക് നടുവിലാണ് പോതിയുടെ കാവ്.

വർഷം മുഴുവൻ വിളവിറക്കാവുന്ന ആഴിപ്പാടങ്ങളൊന്നുമല്ല വെറും പള്ളിയാലുകൾ. ഒരു പഞ്ച കഴിഞ്ഞാൽ പിന്നെ വിതയില്ല. മഴ ഏതാണ്ട് അവസാനിച്ചാൽ നെഞ്ചിലുഴുന്നും വരമ്പുകളുടെ ഞരമ്പുകളിൽ പയറും. വേനൽ മൂത്താൽ പച്ചക്കറികൾ പലതു വളരുന്ന വേനൽപ്പള്ളം. കാവിനോട് ചേർന്ന പള്ളിയാലുകളിൽ വിളകൾ പരക്കം പായുന്നത് പോലെ വളരുമെന്നാണ് പറയുക. പക്ഷേ ഒറ്റ വേരോ വള്ളിയോ പോലും നടയിലേക്ക് കയറിപ്പോകില്ല. പോതിയുടെ എഴുന്നള്ളത്തിന് വരമ്പിൽ വഴിയൊരുക്കാനുള്ള ഉത്തരവാദിത്വം കൂടിയുണ്ട് വിതകൾക്ക്. പോതിയുടെ നടവരമ്പുകളിൽ അവർ വഴിയൊഴിച്ചിടും. ആഴ്ചപ്പാങ്കുള്ള ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് പോതിക്ക് ഊറ്റം കയറുക. തലമുടി വിരിച്ചിട്ട് അവൾ രാത്രി പുറത്തിറങ്ങും. പള്ളിയാൽവരമ്പിലൂടെ നീളെ നടന്ന് കോക്കൂട്ടുകുളത്തിലെത്തും. പടവുകളിൽ തലമുടി വിരിച്ചിട്ട് മിച്ചം ശരീരം കുളത്തിലേക്ക് ഇറക്കി വെച്ച് പുലരും വരെ മിണ്ടാതെ കിടക്കും. ചൈതന്യത്തിലെ ചൂടിറക്കാനാണത്രേ. നാട്ടുകാരനവരെ പോലെ ദൂരെ നിന്നുകൊണ്ട് വില്വാമല എല്ലാം കാണുന്നുണ്ടാവും. ചൂട് കൂടുതലുള്ളപ്പോഴെല്ലാം ഇളങ്കാറ്റിന്റെ മുന്താണിയെടുത്ത് മല പോതിക്ക് വിശറി വീശും. വർഷത്തിലൊരിക്കൽ താലം പൊലിക്കുന്ന ചടങ്ങുണ്ട് കാവിൽ. അന്ന് ദേശം മുഴുവൻ അവിടെ എത്തും. പൂഴിയിട്ടാൽ ഉതിരാത്ത തിരക്ക്. മിച്ച ദിവസങ്ങളിൽ പള്ളിയാലവരമ്പുകളിൽ തല ചേർത്ത് കാവ് കിടന്ന് മയങ്ങും. പക്ഷേ മുന്നിൽ നടക്കുന്ന വിതയും വിളവെടുപ്പും ഒന്നും പോതിയുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കില്ല. എന്നല്ല, പരിസരത്ത് കളിക്കുന്ന കുട്ടികളുടെ മേലും അവളുടെ കണ്ണുണ്ടാവും. കാവ് ഉറങ്ങുകയാണെങ്കിലും അകത്ത് പോതി സദാ ജാഗ്രതയിൽ തന്നെ. അങ്ങനെയിരിക്കെ മീനച്ചൂടിൽ കുമാരമാമ നാട്ടിലെത്തി. അതൊരു വാർഷിക ചടങ്ങാണ്. മീനത്തിലെ പോതിയുടെ താലപ്പൊലിക്ക് മുറതെറ്റാതെ മാമ വന്നെത്തും. ചടങ്ങിന് ഒരാഴ്ച മുന്നേ തന്നെ. ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചുപോകും. പോതിയോട് മാമയ്ക്ക് തീർത്താ തീരാത്ത ഭക്തിയാണ്. അമ്പലത്തിലെ വില്വാദ്രനാഥനോട് പോലും അത്രത്തോളമില്ല. കർമ്മി പോതിക്ക് പട്ടു ചുറ്റുമ്പോൾ ഭക്തിയോടെ തൊഴുതു നിൽക്കും. ചെണ്ടമേളം തിരുന്നതുവരെ തല ഇളക്കി രസിക്കും. വെളിച്ചപ്പാട് കൽപ്പന കൊടുക്കുമ്പോൾ ഭയത്തോടെ അനുസരിക്കും. വാളിന്മേൽ പണം വയ്ക്കും, എന്നെ കൊണ്ടും വെപ്പിക്കും. വെളിച്ചപ്പാട് ഐശ്വര്യത്തിന്റെ വിത്തെറിയുമ്പോൾ തല താഴ്ത്തി ശിരസാ വഹിക്കും. ലോകയുദ്ധകാലത്ത് ബ്രിട്ടീഷ് ആർമിയോടൊപ്പം ഫ്രാൻസിലൊക്കെ പോയിട്ടുള്ള ഒരാളാണെന്ന് തോന്നുകയേയില്ല. റിട്ടയർഡ് മേജറാണെന്നും. ഇനി രണ്ടും ചേർന്ന് നാട് നീള തിണ്ടി നടക്കും. വയസ്സായ അമ്മൂമ്മ കളി പറയും. കരമേശയുടെ പകിട്ടിൽ കുമാരമാമ വിടർന്ന് ചിരിക്കും. കാര്യം ശരിയായിരുന്നു. മാമ വന്നു കഴിഞ്ഞാൽ പിന്നീട് കൂട്ടുകാർക്ക് പോലും എന്നെ കളിക്കാൻ കിട്ടില്ല. കാൽനടയാൽ നാടാകെ ഉഴുതുമറിക്കുന്ന മാമയെ അനുഗമിക്കുകയാണ് എന്റെ പണി. രണ്ടാം ലോകയുദ്ധകാലത്തെ കഥകൾ പറഞ്ഞുകൊണ്ട് മാമ മുന്നിൽ നടക്കും. ശ്രദ്ധയോടെ ഞാൻ തൊട്ടു പിന്നിലും. വിക്രമാദിത്യൻ കഥകളേക്കാൾ എന്നെ ആകർഷിച്ചത് മാമയുടെ കഥകളായിരുന്നു. ബ്രിഗേഡ്, റെജിമെന്റ്, കമ്പനി തുടങ്ങി പലതരം വിചിത്ര വാക്കുകൾ ആദ്യമായി കേൾക്കുന്നത് മാമയുടെ കഥകളിൽ നിന്നാണ്. ദേശത്തിന്റെ എല്ലാ മുക്കുമൂലകളിലും മാമയ്ക്ക് വേണ്ടപ്പെട്ടവരുണ്ട്. പടിഞ്ഞാറ് കുത്താമ്പുള്ളി വരെ, കിഴക്ക് കാട്ടഞ്ചിറ വരെ, വടക്ക് കൊല്ലാക്ക വരെ, തെക്ക് ചീരക്കുഴി വരെ. യാത്രയങ്ങനെ ദേശത്തെ അടിമുട്ടി അളർന്നു തീർക്കും. പൊതിര മീനവയിൽ കൊള്ളാതിരിക്കാൻ മാമ എല്ലാ വർഷവും എനിക്കൊരു കളർ കുട വാങ്ങിത്തരും. അതോടെ എന്റെ മുഖത്തേക്ക് തണൽ ഇറങ്ങും. മാമ കുടയൊന്നും ഉപയോഗിക്കില്ല. വെയിലെന്നല്ല, തീ പോലും അവിടെ ഒരു തടസ്സമല്ല. തലയിൽ തൂവാല പോലും ഇല്ലാതെയാണ് എല്ലായ്പ്പോഴും മാമ നാട് താണ്ടിയത്. എന്നാൽ അത്തവണ മാമയുടെ മുഖത്ത് സങ്കടത്തിന്റെ ഒരിനം കലക്കമുള്ളതായി വെറുതെ തോന്നി. ഇന്നുച്ചയ്ക്ക് നമുക്ക് പോതിയെ തൊഴാൻ പോകാം. പതിവിന് വിപരീതമായി വന്നയുടൻ മാമ പറഞ്ഞു. മാമ കൊണ്ടുവന്ന പുതിയ കളർക്കുടയുമായി ഞാൻ അടിച്ചേർന്നു. അത്തവണ കാവിനോട് അടുക്കുമ്പോൾ മാമയുടെ കാലുകളിൽ ഒരിനം തളർച്ചയുണ്ടായിരുന്നു. തീർച്ച, നിന്റെ അമ്മായിക്ക് വയ്യ. തില്ലട കഴിഞ്ഞപ്പോൾ ചോദിക്കാതെ തന്നെ മാമ വെളിപ്പെടുത്തി. തറവാട്ടിൽ എന്നോട് മാത്രമായി ഒരു രഹസ്യം വെളിപ്പെടുത്തുകയാണെന്ന ധ്വനി ശബ്ദത്തിലുണ്ട്. ആശുപത്രിയിൽ കിടപ്പിലായ അമ്മായിയെ മകന്റെ സംരക്ഷണയിൽ ഏൽപ്പിച്ചിട്ടാണ് മാമ വന്നിരിക്കുന്നത്. താലപ്പൊലി കഴിഞ്ഞാലുടൻ തിരിച്ചുപോകും. ഒരർത്ഥത്തിൽ അമ്മായിക്ക് പോതിയുടെ അനുഗ്രഹം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വരവ്. അമ്മായിക്ക് ജലദോഷം പിടിച്ചോ മാമേ? ഞാൻ ചോദിച്ചു. മാമ വിഷമത്തോടെ പുഞ്ചിരിച്ചു. അല്ല ഉണ്ടെങ്കിൽ, അവൾക്ക് കവിളരസിയാണ്. അതെന്താണെന്ന് മനസ്സിലായില്ല. മഹാവ്യാധികളിലൊന്നായി.

മാമ പോതിയെ തൊഴുമ്പോൾ ഞാൻ അടുത്തേക്ക് പോയില്ല. തിടപ്പള്ളിയുടെ അരികതെണ്ണയിലേക്ക് മാറി നിന്നു. മാമ മുട്ടുകുത്തി നിൽക്കുകയാണ് ഉണ്ടായത്. അതൊരൽപ്പം വിചിത്രമായി തോന്നി. ഭൂമിയിലെ സമയം മറന്ന് ശൂന്യത്തിലെന്നോണം തുടരുകയാണ് മാമ. കൊച്ചു പരിഭ്രമത്തിന് പുറത്ത് ഒച്ചയുണ്ടാക്കാതെ ഞാൻ മെല്ലെ അരികത്തേക്ക് നടന്നു. തൊട്ടു പിന്നിലെത്തിയപ്പോൾ മാമ തന്റെ പ്രാർത്ഥന അവസാനിപ്പിക്കുകയായിരുന്നു. കന്യാമറിയമ്മേ, രക്ഷയുണ്ടാവണേ. ശരിക്കും ഞാനൊന്ന് ഞെട്ടി. മാമയ്ക്ക് സ്ഥലജല വിഭ്രമം സംഭവിച്ചോ? ഞാനത് കേട്ടത് മനസ്സിലായെന്ന് തോന്നുന്നു. തിരികെ നടക്കുമ്പോൾ കുമാരമാമ എന്നോടൊരു കഥ പറഞ്ഞു. ലോകയുദ്ധത്തിന്റെ പരിസരത്താണെങ്കിൽ പോലും പടിഞ്ഞാറൻ ഫ്രാൻസിലെ അവസാന ദിനങ്ങൾ സുന്ദരമായിരുന്നു. നശിച്ചുപോയ വയൽക്കരയിലാണ് ഞങ്ങളുടെ താൽക്കാലിക താവളം. ഭാഗികമായി നശിപ്പിക്കപ്പെട്ട ഒരു പാവം പള്ളിക്കൂടത്തിൽ. വിദ്യയെ അതിശൈത്യത്തിൽ നിന്ന് രക്ഷിക്കണമെന്നും കരുതിയാവാം നല്ല കരിങ്കല്ലിൽ പണികഴിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വെടിച്ചീലുകൾ വന്നു വീണ് ചുമരുകൾ പലയിടത്തും വിണ്ടു കീറിയിരിക്കുകയാണ്. ജനലുകൾ മിക്കതും തീർത്തും പിളർന്നു മാറി. അവിടങ്ങളിലൊക്കെ മണൽച്ചാക്കുകൾ വെച്ച് മറച്ചിരിക്കുന്നതും കണ്ടു. തോക്കിൻകുഴൽ പുറത്തേക്കിടാനുള്ള വിടവുകൾ മാത്രം ഇട്ടിവെച്ചിട്ടുണ്ട്. തറ മിക്കവാറും അടർന്നു കഴിഞ്ഞു. തലങ്ങും വിലങ്ങും ചിതറിക്കിടന്ന ബെഞ്ചുകളിലധികവും മുറിഞ്ഞുപോയവയാണ്. സമാധാനത്തിന്റെ നാളുകളിൽ എത്രയോ കുരുന്നുകൾ അവിടെ വിദ്യ അഭ്യസിച്ചിരുന്നതാണ്. പറഞ്ഞിട്ടെന്ത്, ഒറ്റ നോട്ടത്തിൽ അത് പട്ടാളത്തിന്റെ മാഗസീൻ പോലെയാണ് തോന്നുക. പക്ഷേ ബ്ലാക്ക് ബോർഡിൽ നിന്നും ചോക്കിന്റെ പൊടി അപ്പോഴും നീങ്ങിയിട്ടില്ല. മുഖം വിയർക്കാത്ത കുട്ടികൾ വൈകിട്ട് ബാക്കിയാവുന്ന നെറ്റിപ്പൊട്ട് പോലെ എഴുത്തിന്റെ വെള്ളപ്പൊട്ടുകൾ അവിടെ തന്നെ ഉണ്ട്. ആ കഷ്ടം! സദാ വിളങ്ങി നിൽക്കേണ്ട വിദ്യാമന്ദിരത്തിൽ തോക്കുമായി ഒളിഞ്ഞിരിക്കാനാണ് ഞങ്ങളുടെ വിധി, അഥവാ യുദ്ധത്തിന്റെ ഗതി. പാടപ്പരപ്പിനോട് ചേർന്ന് ഏതാനും മരങ്ങളുടെ മറപറ്റിയായിരുന്നു പള്ളിക്കൂടത്തിന്റെ സ്ഥാനം. ഗോതമ്പ് വയലുകളിൽ നിന്ന് വീശിക്കയറിയിരുന്ന കരക്കാറ്റ് മരങ്ങളിൽ തട്ടി പിന്മാറും. ഹുങ്കാരത്തോടെ കയറി വന്ന് തേങ്ങലോടെ മടങ്ങുകയാണ് കാറ്റിന്റെ കൂട്ടാളികൾ. നീക്കുപോക്കില്ലാത്ത വിധി തന്നെ. താഴെ കാറ്റിന്റെ സംഘങ്ങൾ വയലിനെ സദാ ഉഴുതുമറിച്ചെങ്കിലും തണുപ്പിന്റെ ആകാശം നിറവെയിലും മാറ്റമില്ലാതെ തുടർന്നു. ഒരർത്ഥത്തിൽ അത് വല്ലാത്തൊരു കാലമായിരുന്നു. ശാരീരിക അധ്വാനം തന്നെ ഭയങ്കരം. പുലർക്കാലത്തെ ഡ്രില്ലും മറ്റും കഴിയുമ്പോഴേക്കും ഞാനാകെ തണുത്തു മരവിച്ചിട്ടുണ്ടാവും. യുദ്ധം ചലന ദൂരങ്ങളെ പരിമിതപ്പെടുത്തിയതുകൊണ്ട് തുടക്കത്തിൽ പള്ളിക്കൂടത്തിന് ചുറ്റിലുമായി അഭ്യാസങ്ങൾ ഒതുങ്ങി നിന്നു. എന്നിട്ടും എനിക്കത് സഹിക്കാൻ വയ്യെന്നായി. യൂറോപ്പർക്ക് കുഴപ്പമില്ല, അവരെ സംബന്ധിച്ചിടത്തോളം അത് ചൂടിന്റെ കാലമാണത്രേ. ഗ്രീഷ്മം എന്നും മറ്റും വിളിക്കാൻ അവന്മാർക്ക് യാതൊരു ഉളുപ്പും കണ്ടില്ല. നിറമുള്ള തണുപ്പ് എന്നാണ് ഞാൻ പറയുക. അവർ ചിരിക്കും. ആൽപ്സ് ദൂരെയാണെങ്കിലും തണുപ്പ് എല്ലായ്പ്പോഴും തൊട്ടടുത്ത് തന്നെ. തോക്കിന്റെ കാഞ്ചിയിൽ വിരൽ മറ്റൊരു ലോഹക്കട്ട മാതിരി ഉപയോഗശൂന്യമാകുന്നത് നോക്കി ചിലപ്പോഴെല്ലാം അകമേ ഞാൻ ഊറിച്ചിരിക്കുമായിരുന്നു. ശത്രു എങ്ങാൻ ചാടി വീണാൽ തോക്കോടെ മരിച്ചു വീഴുകയുള്ളൂ തീർച്ച. യുദ്ധമുഖത്ത് കല്ലുപോലെ ആവേണ്ടത് പട്ടാളക്കാരന്റെ മനസ്സാണ്, കാഞ്ചിയിൽ തക്കം പാർത്തിരിക്കുന്ന വിരലല്ല. മുഖ്യ യുദ്ധപരിസരം മറ്റൊരിടത്തേക്ക് വലിഞ്ഞു നീങ്ങിയെന്ന് തോന്നുന്നു. ക്രമേണ ഭീതി അകന്നു. പ്രഭാതത്തിൽ ഡ്രില്ല് തെല്ലുദൂരെയുള്ള മൺകുന്നുകളുടെ വാരിയും പിന്നിട്ട് ഉച്ചിയിലേക്ക് വളർന്നു. കുന്നിലെ പുല്ലിലെ പൂക്കളിൽ പതിവായി പല ബോട്ടുകൾ ഒരുമിച്ച് മുടന്തി നീങ്ങി. അങ്ങിങ്ങായി തങ്ങി നിന്നിരുന്ന മഞ്ഞുപരലുകളെ പൊട്ടിച്ചുകൊണ്ട് കാലടികൾ കുന്നിന്റെ ഉച്ചി നോക്കി നീങ്ങി. ശബ്ദം അപ്പോഴും അനുവദിക്കപ്പെട്ടിരുന്നില്ല. അത്തരം സന്ദർഭത്തിന്റെ സ്വഭാവം അനുസരിച്ചുള്ള അലർച്ചകളൊക്കെ അകത്തൊതുക്കി സംഘം നീങ്ങും. അമർത്തിയ കിതപ്പുകളോടെ വല്ലവിധേനയും യൂറോപ്യന്മാരെ പിന്തുടരുകയാണ് എന്റെ പതിവ്. തുറന്ന താഴ്വരയെ മുഴുവൻ മുന്നിൽ വിരിച്ചിടുന്ന ഉച്ചി വരെയാണ് അനുവദിക്കപ്പെട്ട യാത്ര. ശരിക്കും പറഞ്ഞാൽ കന്യാമറിയത്തിന്റെ ചാപ്പൽ വരെ. ആദ്യ ദിവസങ്ങളിലൊക്കെ അത് ദൂരെ കാണാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ. പള്ളിക്കൂടത്തിന്റെ പിന്നിൽ നിന്നാൽ പുല്ലി വിരിഞ്ഞ ഭൂമി നീളമുള്ള തിര പോലെ ഉയർച്ചയിലേക്ക് ഒഴുകി കയറുന്നത് കാണാം. അതിന്റെ ഉച്ചിയിലാണ് ചാപ്പൽ. വിദൂര ചക്രവാളങ്ങളിൽ നിന്നുള്ള ശബ്ദമുള്ള കാറ്റുകൾക്ക് കാതോർത്ത് അതങ്ങനെ ഇളകാതെ നിൽക്കും. പള്ളിയാലുകൾക്കപ്പുറത്ത് പോതിക്കാവും മിണ്ടാതെ നിൽക്കുന്നത് പോലെ കാണുമ്പോൾ അമ്മയുടെ ഓർമ്മകൾ പിടിക്കാൻ വരും. അറിയാതെ കരച്ചിലെ കൂട്ടിലെത്തും. ചാപ്പൽ തീരെ ചെറുതായിരുന്നു. പൂർണമായി കരിങ്കല്ലിൽ നിർമ്മിച്ചതുകൊണ്ടാവാം അകച്ചുമരികളിൽ പൊതുവെ കാണപ്പെടാറുള്ള ചിത്രപ്പണികളൊന്നും അവിടെയില്ല. വിശ്വാസികൾക്ക് വേണ്ടി പരുക്കൻ

മരത്തടികളാൽ പണിതീർക്കപ്പെട്ട ഇരിപ്പിടങ്ങളിൽ പല അടുക്കുകളിൽ പൊടിയുണ്ടെന്ന് തോന്നി. വിശ്വാസദൃഢതയുടെ കാണപ്പെട്ട ഉദാഹരണമെന്ന മട്ടിൽ അവയത്രയും തറയിൽ ആണിയടിച്ചുറപ്പിച്ചിട്ടുണ്ട്. അൾത്താര ഫലകങ്ങളൊന്നും അവിടെ കണ്ടില്ല. വിശുദ്ധ കുർബാനകൾ നടന്നിട്ട് കാലം ഒരുപാടായിട്ടുണ്ടാവാം. അൾത്താര ബാലനെ പോലെ ഞാൻ അവിടെ ചുറ്റി പറ്റി നിന്നു. കൂദാശ ചെയ്ത ബലിയപ്പം സൂക്ഷിക്കുന്ന സക്രാരി, ഓക്മരത്തിൽ പണിത പെട്ടിക്ക് കേടുപാടുകളില്ല. അകത്തെ തിരുശരീരം ബോംബിങ്ങിൽ നിന്ന് സക്രാരിയെ രക്ഷിച്ചിട്ടുണ്ട്. ഞാനതിൽ മെല്ലെ വിരലോടിച്ചു. തൊട്ടടുത്ത് ദിവ്യപൂജയുടെ മെഴുകുതിരികൾ നിരയോടെ കത്തി നിന്ന കാലുകൾ കണ്ടു. തകർക്കപ്പെടാതെ അവശേഷിച്ചിട്ടുണ്ടെങ്കിലും അതാകെ ദ്രവിച്ചു പോയിരിക്കുന്നു. മഞ്ഞും മഴയും മാറി മാറി ഏറ്റുവാങ്ങുകയാണല്ലോ. അതെ, സക്രാരിയുടെ പിന്നിലുള്ള ദൈവരൂപമടക്കം ചാപ്പലിന്റെ നല്ലൊരു ഭാഗം തന്നെ നാസികളുടെ ബോംബിങ്ങിൽ മുറിഞ്ഞു പോയിരിക്കുന്നു. നെറ്റി നെടുകെ മുറിഞ്ഞ് തലച്ചോർ പുറത്തു ചാടിപ്പോയ മനുഷ്യ ശിരസ്സുപോലെ തുറന്ന ആകാശം ഒന്നാകെ തടസ്സമില്ലാതെ അൾത്താരയ്ക്ക് പിന്നിൽ നിന്ന് അതേപടി അകത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. മെഴുകുതിരി കൊളുത്തണമെന്നുണ്ടായിരുന്നെങ്കിലും പറ്റിയില്ല. സാഹചര്യം ഒട്ടും അനുകൂലമല്ലോ. യുദ്ധനിയന്ത്രണങ്ങളിൽ ഉൾപ്പെടുന്നതുകൊണ്ട് വെളിച്ചം കഴിവതും വിലക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരും പുറത്തിറങ്ങിയ ശേഷം തെല്ലു നേരം അൾത്താരയ്ക്ക് മുന്നിലായി തുറന്ന ആകാശവും നോക്കി ഞാൻ മിണ്ടാതെ നിൽക്കും. മിക്കവാറും അന്നേരം മഞ്ഞുകാറ്റിന്റെ അലകളിലൊന്ന് ചീളുപോലെ മുഖത്തേക്ക് വരും. ഒറ്റമാത്രയിൽ പ്രകാശ നിഗൂഹനത്തിന്റെ കരവാൾ ആർദ്ര മൗനത്തിലേക്ക് വീശി കടന്നതുമാതിരി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഞാനൊരു പൊട്ട സ്വപ്നം കണ്ടു. അമ്മയുടെ ശരീരം ആകെ വസൂരി പൊങ്ങിയിരിക്കുന്നു. കണ്ണുകൾ പോലും തുറക്കാനാവാത്തതുപോലെ കുരുക്കൾ. കുമാര എന്ന് തുടരെ നിലവിളിക്കുകയാണ് അമ്മ. എനിക്ക് സഹിക്കാനായില്ല, ഞാനും കരഞ്ഞു. ഉണർന്നെഴുന്നേറ്റപ്പോൾ തോന്നിയത് നാണക്കേടല്ല, പേടിയായിരുന്നു. വീട്ടിലെത്താനുള്ള തടുക്കാനാവാത്ത ഒരിനം വെപ്രാളവും കൂട്ടിനെത്തി. തൊട്ടടുത്ത നിമിഷം ഞങ്ങൾ എവിടെയായിരിക്കുമെന്ന് ആർക്കും ഉറപ്പില്ലാത്ത പരിസ്ഥിതിയിൽ അത്തരം മോഹങ്ങളെല്ലാം തികച്ചും ബാലിശം. കമാൻഡിംഗ് ഓഫീസറോട് അവധി ആവശ്യപ്പെടാൻ പറ്റുന്ന കാരണമാണോ ദുസ്വപ്നം? ഭാഗ്യത്തിന് കരഞ്ഞത് സഹകാരികളിൽ ചിലർ കണ്ടുപിടിച്ചു. സെമിനാരിയിൽ നിന്ന് നേരിട്ട് പട്ടാളത്തിലേക്ക് മറുകണ്ഠം ചാടിയ അവരിലൊരാൾ പ്രത്യേകം എന്നെ സമാധാനിപ്പിച്ചു. വിശുദ്ധ കന്യാമറിയത്തോട് പ്രാർത്ഥിച്ചോളൂ, അവൾ രക്ഷയും സമാധാനവും കൊണ്ടുതരും. പിറ്റേന്ന് ഞാൻ ചാപ്പലിൽ ചെന്നു നിന്നത് അൾത്താര ബാലനെ പോലെ ആയിരുന്നില്ല, തീർച്ച. മുറിഞ്ഞ ശിരസുള്ള ആലയത്തിൽ, ദേവനില്ലാത്ത ആലയത്തിൽ കുട്ടിയെ പോലെ ഞാൻ കണ്ണടച്ചു നിന്നു. മുകളിൽ നിന്ന് ഇറങ്ങി വന്ന ആകാശമാണ് മുന്നിൽ മുഴുവൻ. കന്യാമറിയമേ, ഈ പാവം കുട്ടിയുടെ സങ്കടം കാണണമേ, എന്റെ അമ്മയെ രക്ഷിക്കണേ. പൊടുങ്ങനെ അടഞ്ഞ കണ്ണുകൾക്ക് മുന്നിൽ ഒരിനം വെളിച്ചം വന്നു. അശരീരിയും കേട്ടു. കണ്ണു തുറന്നോളൂ മോനെ, മുന്നിൽ കണ്ടത് പോതിയെ. പള്ളിയാലുകൾക്ക് നടുവിലെ തുറന്ന കാവിൽ നിരന്തരം വെയിലും മഴയും ഏറ്റതിന്റെ പ്രസാദത്തോടെ അവൾ പുഞ്ചിരി തന്നു. കടലുകളും ആകാശവായ്ക്കളും പോതിക്ക് തടസ്സമേയല്ല. അവശ്യ സാമീപ്യം ആവശ്യമാകുന്ന ദിശയിലേക്ക് പറക്കാൻ ചിറകുകൾ പോലും അവൾക്ക് ആവശ്യമില്ല. വീപ്പിലെ കൊണ്ട് പോതി എന്നെ അടിമുടി ഒഴിഞ്ഞു. താണുപോയ കുരുക്കളിൽ നിന്ന് പൊറ്റൻ അടരുന്നത് പോലെ തോന്നിയത് എനിക്കാണെങ്കിലും നാട്ടിലമ്മയ്ക്ക് രോഗം മാറുകയാണെന്ന് മനസ്സിലായി. ഞാൻ കരഞ്ഞു. കാരുണ്യത്തോടെ പോതി ചിരിച്ചു. എല്ലാം ശരിയായി കേട്ടോ. മടക്കയാത്രയിൽ എന്റെ മുഖത്ത് വന്ന് നിറഞ്ഞ നിറവെളിച്ചം കണ്ടതോടെ വാതിരിയിൽ നിന്നും പിന്തിരിഞ്ഞ പട്ടാളക്കാരന്റെ മുഖത്ത് സന്തോഷ സൂയ. നിങ്ങൾ മരിയൻ ദർശനം നേടാൻ കഴിഞ്ഞ മഹാഭാഗ്യവാൻ തന്നെ. കുമാരമാമ കഥ അവിടെ അവസാനിപ്പിച്ചു. അമ്മായിയുടെ വയ്യായ ഞാൻ വീട്ടിൽ ആരോടും പറയില്ല കേട്ടോ അമ്മാമേ. കാവിൽ നിന്ന് തിരികെ നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു. എന്തോ അങ്ങനെ പറയാനാണ് തോന്നിയത്. കുമാരമാമ വാത്സല്യത്തോടെ എന്റെ തലമുടിയിൽ തലോടി. രോഗം എന്താണെന്ന് അവളോട് പറയരുതെന്ന് മകനോട് പ്രത്യേകം ചട്ടം കെട്ടിയതായിരുന്നു. പക്ഷേ അവൻ അനുസരിച്ചില്ല ഉണ്ണി. അവനത് അവളോട് തന്നെ വെളിപ്പെടുത്തി. ഭൂമിയിൽ ഒറ്റ മാത്ര കൊണ്ട് അവൻ ഉണ്ടാക്കിയത് രണ്ട് നരകങ്ങളാണ്. നീ അവനെ പോലെ അല്ല. നന്നായി വരും ഉണ്ണി, നന്നായി വരും. വരമ്പിലെ ഉഴുന്നിന്റെ വള്ളികൾ കാലിൽ മുരുമുരുപ്പോടെ ഉരസുന്നതിനിടയിലും മാമയുടെ അനുഗ്രഹം എന്നെ സന്തോഷപ്പെടുത്തി. അതിനിടയിലും വല്ലാത്തൊരു സംശയം അകത്തുണ്ടായിരുന്നു. മടിയുണ്ടെങ്കിലും ഒടുവിൽ ഞാനതെന്ന് ചോദിച്ചു. മാമേ, പോതിയെ കന്യാമറിയോ എന്ന് വിളിച്ചത് എന്താണ്? എരവത്തൊടിയിലെ കുണ്ടനിട

0: ഇറങ്ങുമ്പോൾ മാമ എന്നെ വവ്വാലുകൾ ഉറങ്ങുന്ന ഇലഞ്ഞ മരത്തിന് താഴെ പിടിച്ചിരുത്തി. ചുറ്റും ഭൂതഭാവികളിലേക്ക് ഇരുമുഖിയായി പടർന്നിറങ്ങുന്ന വേരുകൾ, മരമുകളിൽ തലകീഴായി ഉറങ്ങുന്ന വവ്വാലുകളുടെ വയറ്റിൽ ഒളിഞ്ഞിരിക്കുന്ന കുട്ടികൾ, പകലുറക്കത്തിനിടയിൽ അവരുടെ പിച്ചും പേയും പറയുന്നുണ്ട്. അനേക കാലത്തിന്റെ സ്മരണകൾ തന്നിഷ്ടത്തിന് ശബ്ദിക്കുകയാണെന്ന് തോന്നി. താഴെ തറയിലെമ്പാടും സൂര്യൻ ഇലകളിൽ ചിറകടിക്കുന്ന നിഴൽ വെളിച്ചങ്ങൾ. നടന്നത് എന്താണെന്ന് മാമ വെളിപ്പെടുത്തി. ഉണ്ണി, അന്ന് അമ്മയ്ക്ക് വയ്യാതായപ്പോൾ പോതി വന്നു. ഇപ്പോൾ മറ്റൊരമ്മയ്ക്ക് വയ്യാതായിരിക്കുന്നു. അമ്മ വരാതിരിക്കുമോ? തുറന്ന മേൽപ്പുരയ്ക്ക് താഴെ പോതിക്ക് മുന്നിലിരുന്നപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നിയത്. ഞാൻ കണ്ണുകളടച്ചു. പോതി, ഈ പാവം കുട്ടിയുടെ സങ്കടം കാണണേ, എന്റെ കുട്ടികളുടെ അമ്മയെ രക്ഷിക്കണേ. പൊടുന്നനെ അടഞ്ഞ കണ്ണുകൾക്ക് മുന്നിൽ ഒരിനം വെളിച്ചം വിരിഞ്ഞു. പുറമേ അശരീരിയും കേട്ടു. കണ്ണു തുറന്നോളൂ മോനെ. തുറന്ന മേൽപ്പുരക്കുള്ളിലേക്ക് ആകാശം ഇറങ്ങി വരുന്നിടത്തെല്ലാം വന്നു തെളിയുന്നത് അമ്മ. അൾത്താരയ്ക്കിറങ്ങി പ്രസാദത്തോടെ അവൾ പുഞ്ചിരിച്ചു തന്നു. കടലുകളും ആകാശവായുക്കളും അവൾക്ക് തടസ്സമേ അല്ല. അവശ്യ സാമീപ്യം ആവശ്യമാകുമ്പോൾ അങ്ങോട്ട് പറക്കാൻ ചിറകുകൾ പോലും ആവശ്യമില്ല. ഒലീവിനെ കൊണ്ട് അവൾ എന്നെ അടിമുടി ഒഴിഞ്ഞു. താണുപോയ കുരുക്കളിൽ നിന്നും പൊറ്റൻ അടരുന്നത് പോലെ തോന്നിയത് എനിക്കാണെങ്കിലും കുട്ടികളുടെ അമ്മയ്ക്ക് രോഗം മാറുകയാണെന്ന് മനസ്സിലായി. ഞാൻ കരഞ്ഞു. അവൾ കാരുണ്യത്തോടെ ചിരിക്കുകയും, എല്ലാം ശരിയായി കേട്ടോ, കുമാരമാമ പറഞ്ഞു നിർത്തി. മടക്കയാത്രയിൽ മാമയുടെ മുഖത്ത് വന്ന് നിറഞ്ഞ വെളിച്ചം കണ്ട് എനിക്ക് സന്തോഷസൂയ. പോതിക്കാവിൽ കണ്ടത് ആരെയാണെന്ന് മാമ തെളിച്ചു പറഞ്ഞില്ലെങ്കിലും അതാരാണെന്ന് മനസ്സിലായി. താനേ വരാനിരിക്കുന്ന ദൈവവിളി തടസ്സമില്ലാതെ കേൾക്കാൻ ആരംഭിച്ചതുകൊണ്ടാവാം ഞാൻ നിറഞ്ഞു പറഞ്ഞു, മാമ മഹാഭാഗ്യവാൻ തന്നെ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വി കെ കെ രമേശ് എഴുതി അവതരിപ്പിച്ച കഥ. സാഹിത്യവേളയിൽ ഇനി ബീന പെരുമ്പുഴ എഴുതി ചൊല്ലുന്ന കവിത ഓർമ്മ ചിന്തുകൾ.
2: അത്തമ്പത്തിനു പൊന്നു.

ഓണത്തിനു പൊന്നോണം ഓണക്കൊടിയൊടുത്തും കൊണ്ടോടി വരി എൻ്റെ കൂട്ടുകാരെ എന്നോതി നടക്കുന്നു പൂന്തന്നൽ. ചിത്തിര പെണ്ണങ്ങ് ചന്തയ്ക്കു പോയി ചേലഴും കൂട്ടങ്ങൾ വാങ്ങി വന്നു. ചോദി പെണ്ണവൾ ചോദിച്ചു വാങ്ങിച്ചു.

നിങ്ങൾ ഇതുവരെ കേട്ടത് ബീന പെരുമ്പുഴ എഴുതി അവതരിപ്പിച്ച കവിത ഓർമ്മചിന്തുകൾ. മൊഴിയഴക്. ഇന്നത്തെ മൊഴിയഴകിൽ വൈലോപ്പിള്ളിയുടെ ഓണപ്പാട്ടുകാർ. കാൽപ്പനികതയുടെ മിഥ്യാലോകത്തുനിന്നും മലയാള കവിതയെ സാമൂഹിക യാഥാർത്ഥ്യത്തിന്റെയും ശാസ്ത്രീയ യുക്തിചിന്തയുടെയും മാർഗത്തിലേക്ക് തിരിച്ചുവിട്ടതിൽ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ രചനകൾക്ക് പ്രധാന പങ്കുണ്ട്. ഉർവിയെ പുഷ്പിക്കും കലപോൽ നമുക്കത്ര നിർവൃതികരം സർഗവ്യാപാരമുണ്ടോ മന്നിൽ. അധ്വാനിക്കുന്ന മനുഷ്യശക്തിയാണ് ഭൂമിയുടെ സർഗാത്മകതയെ നിർണയിക്കുന്നതെന്ന ചിന്തയാണ് അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ കേന്ദ്രം. ഹാ വിജുകീഷു മൃത്യുവിന്നാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ. അധ്വാനിക്കുന്ന മർത്യജീവിതത്തിന്റെ ശക്തിയും പുരോഗമനാത്മകമായ വളർച്ചയുമാണ് അദ്ദേഹത്തിന്റെ എല്ലാ കവിതകളും മുന്നോട്ട് വെക്കുന്ന ജീവിത വീക്ഷണം. ജീവിതത്തിന്റെ കടലെ കവിതയ്ക്കു മഷിപ്പാത്രം എന്നെഴുതിയ കവി ഏറ്റവുമധികം പാടിയിട്ടുള്ളത് ജാതിമത ഭേദമന്യെ കേരളീയർ ആഘോഷിക്കുന്ന ഓണത്തെക്കുറിച്ചാണ്. ഓണക്കിനാവ്, ഓണമുറ്റത്ത്, ഓണത്തല്ല്, ഓണപ്പൂവിളി, അഭിവാദനം, മഹാബലിയോട്, ഓണപ്പാട്ടുകാർ, ഓണക്കളിക്കാർ തുടങ്ങി ധാരാളം കവിതകൾ ഓണത്തെക്കുറിച്ച് വൈലോപ്പിള്ളി എഴുതിയിട്ടുണ്ട്. മലയാളത്തിലെ ഏറ്റവും മനോഹരമായ ഓണക്കവിതയെന്നാണ് വൈലോപ്പിള്ളിയുടെ ഓണപ്പാട്ടുകാർ എന്ന കവിതയെ ഡോക്ടർ എം ലീലാവതി വിശേഷിപ്പിക്കുന്നത്. ഓണപ്പാട്ടുകാരെക്കുറിച്ചുള്ള ഗൃഹാതുരമായ ഓർമ്മകളും മഹാബലിയുടെ ഭരണകാലത്തിന്റെ മനോഹരമായ അടയാളപ്പെടുത്തലുകളും ഒപ്പം ചതിയിൽ ചവിട്ടിത്താഴ്ത്തപ്പെട്ടവന്റെ ചരിത്രവും ഓണപ്പാട്ടുകാർ ചർച്ച ചെയ്യുന്നു. മഹാബലിയുടെ കേട്ടുപരിചയിച്ച മിത്തിനെയാണ് വൈലോപ്പിള്ളി ഇവിടെ അവതരിപ്പിക്കുന്നത്. അരിമയിൽ ഓണപ്പാട്ടുകൾ പാടി പെരുവഴി താണ്ടും കേവലരെപ്പോഴും അരവയർ പട്ടിണിപ്പെട്ടവർ കീറി പഴകിയ കൂറ പുതച്ചവർ ഞങ്ങൾ നരയുടെ

0: പൊൻകിരണങ്ങൾ. ഓണപ്പാട്ടുകാരെ കുറിച്ച് പാടിക്കൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. ഓണപ്പാട്ടുകാർ കേരളത്തിൽ മാത്രമല്ല, ലോകത്തെങ്ങുമുണ്ട്. മനുഷ്യർ പരസ്പരം ഒറ്റുകൊടുക്കാതെ പ്രകൃതിയോടിണങ്ങി ജീവിച്ച സമത്വസുന്ദര കാലഘട്ടത്തെക്കുറിച്ചുള്ള മനോഹര സ്വപ്നമാണ് ഓണപ്പാട്ടുകാർ പല പല വേഷങ്ങളിൽ പല പല ദേശങ്ങളിൽ പാടി നടക്കുന്നത്. കവിയുടെ അബോധത്തിൽ ഉറഞ്ഞുകിടക്കുന്ന മനുഷ്യമഹത്വത്തെയും നീതിബോധത്തെയും കുറിച്ചുള്ള സങ്കല്പമാണ് ഓണപ്പാട്ടുകാർ എന്ന പ്രതീകം അഭിസംബോധന ചെയ്യുന്നത്. മലയാളിയുടെ ഓണസങ്കല്പത്തെ കേവലം ഒരു പൌരാണിക മിത്തിൽ ചുരുക്കാതെ മാനവികതയുടെയും അധ്വാനത്തിന്റെയും പുതിയ ഇടങ്ങളിലേക്ക് അടയാളപ്പെടുത്തുന്നു. ദാരിദ്ര്യത്തിലും പ്രകൃതിയോടിണങ്ങി നിന്ന് സംഗീതം പൊഴിക്കുന്നവർ, ഇളനീരിന്റെയും മുന്തിരിയുടെയും സ്വാദാണ് ഓണപ്പാട്ടുകാരുടെ പാട്ടിൽ തേനും പാലും നിറയ്ക്കുന്നത് എന്ന് കവി സൂചിപ്പിക്കുന്നു. മഹാബലി ചക്രവർത്തി ഭൂമി ഭരിച്ചിരുന്ന സമയത്ത് ഉദാരന്മാരായ മനുഷ്യരെന്ന നിലയിൽ സർവോപരി മഹത്തുക്കളായ ഒരു കൂട്ടം ജനതയെയാണ് ചരിത്രം അടയാളപ്പെടുത്തുന്നത്. വൻ വിശിഷ്ട മഹാ അതിഥികൾക്കെല്ലാം കൊടുക്കുന്ന കുലീന ഗൃഹസ്ഥ കണക്ക് പ്രകൃതി തന്റെ സമ്പത്തെല്ലാം മഹാബലിയുടെ രാജ്യത്തിന് നൽകി. തുടർന്ന് ആ നാട്ടിലെ മനുഷ്യരെക്കുറിച്ചാണ് കവി പാടുന്നത്. ചരിത്രത്തിൽ നിന്നും അധികാര വ്യവസ്ഥകളിൽ നിന്നും തിരസ്കരിക്കപ്പെടുന്ന മഹാബലിയെ അടയാളപ്പെടുത്തുന്നു. സംസ്കാരത്തിന്റെയും മാനവിക സമത്വത്തിന്റെയും പ്രതീകമായ മഹാബലിയെ ആധിപത്യവർഗത്തിന്റെ തന്ത്രങ്ങളിലൂടെ പാർശ്വവൽക്കരിക്കുകയും സാംസ്കാരികമായി തിരസ്കരിക്കുകയുമാണുണ്ടായത്. ഇവിടെ ചവിട്ടിത്താഴ്ത്തപ്പെടുന്നത് ഒരു ഭരണാധികാരി മാത്രമല്ല, മറിച്ച് ഉച്ചനീചത്വങ്ങളില്ലാത്ത ഒരു സമാന്തര സാമൂഹിക ക്രമം കൂടിയാണ്. വർണ്ണാഭമായ തിരുവോണനാളുകളെ മഹത്വവൽക്കരിച്ചുകൊണ്ടും എതിരേറ്റുകൊണ്ടും കവി ഓണപ്പാട്ടുകാർ അവസാനിപ്പിക്കുന്നു. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ പ്രശ്നങ്ങൾ പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്ന വൈലോപ്പള്ളിയുടെ ഓണപ്പാട്ടുകാർ വയറുവിശക്കുന്നവനു മുന്നിൽ ആഘോഷങ്ങളുടെ പൊലിമകൾ നിരർത്ഥകമാണെന്നും എല്ലാവർക്കും അന്നവും സന്തോഷവും ലഭ്യമാകുന്ന യഥാർത്ഥ മാവേലിനാടാണ് നമുക്കാവശ്യമെന്നും കവി ഓർമ്മിപ്പിക്കുന്നു. വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്ന മിത്തിനേക്കാൾ ലോകത്തിന് വെളിച്ചം പകരാൻ ത്യാഗം ചെയ്ത അധ്വാനവർഗ പ്രതിനിധിയായി മഹാബലി ഓണപ്പാട്ടുകാർ എന്ന കവിതയിൽ അടയാളപ്പെടുന്നു. ഇന്നത്തെ സാഹിത്യവേള സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. നിർവഹണം വിദ്യപ്രകാശ്, നിർവഹണ സഹായം ഡോക്ടർ അനില സി എസ്.
1: On Kerala's rampant drug crisis, it's the biggest talking point in the state.
2: Elathooril prayapoorthiyagatha pengutiye lahari nalgi pidipichu garbhiniyaakku.
3: Ningal mayakku marinilediraayi adishaktamaya nilavaadu edukkanam.
4: Operation Tufan, the narco hunt enna peril oru pathadi Kerala police aarambhikkaya. Kerathile mayakku marinende vere arakkuka ennulla lakshyathode Operation Tufan.
5: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
6: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
5: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
7: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
8: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
7: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
8: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
7: ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്.
8: ടോൾ ഫ്രീ നമ്പർ 1800 4251125.
9: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2,500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ 2 ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. Nifty 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ Nifty 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.LIC.in സന്ദർശിക്കുക. LIC ഹർ പൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.
5: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
10: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
5: ഓണം ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കാം.
11: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
5: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
12: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: ഇപ്പോൾ അങ്കണം പരിപാടിയുടെ പുനഃപ്രക്ഷേപണം കേൾക്കാം.
1: ആകാശവാണി ദേവികുളം സ്പൈസ് FM.
2: അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി.
3: പ്രിയ ശ്രോതാക്കൾക്ക് അങ്കണത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം.

0: ഇന്നത്തെ അങ്കണത്തിൽ നമ്മോടൊപ്പം ഉള്ളത് വാഴപ്പള്ളി സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് അധ്യാപികയും അതിലുപരി എഴുത്തുകാരി, സൈക്കോളജിസ്റ്റ്, മോട്ടിവേഷണൽ സ്പീക്കർ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ ശോഭിക്കുന്ന ജൂലി ജോസഫ് ടീച്ചറാണ്. നമസ്കാരം ടീച്ചർ.
1: നമസ്കാരം.

0: കാല ഓണാഘോഷം എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക കൂട്ടുകുടുംബ വ്യവസ്ഥകളാണ്. കുടുംബം ഒന്നായി ഓണം ആഘോഷിക്കുന്നത് അത്തപ്പൂക്കളം ഒരുക്കുന്നു, അതേപോലെ തന്നെ ഊഞ്ഞാല് കെട്ടുന്നു, കുഞ്ഞുങ്ങളെല്ലാവരും കളിക്കുന്നു, വീട്ടിലുള്ള സ്ത്രീകളെല്ലാം നന്നായി ഓണസദ്യ ഒരുക്കുന്നു, ഒരുമിച്ചിരുന്ന് എല്ലാവരും ഇലയിൽ വിഭവസമൃദ്ധമായ സദ്യ കഴിക്കുന്നു. എന്നാൽ ഇന്നത്തെ ഓണാഘോഷമോ? പല വീടുകളിലും ഒന്നോ രണ്ടോ കുട്ടികളാണ്. ന്യൂക്ലിയർ കുടുംബങ്ങളിൽ അവർ ആരും തന്നെ പലരും ഓണാഘോഷത്തിന് വേണ്ടിയിട്ടോ ഓണസദ്യ ഒരുക്കാനോ മെനക്കെടാറില്ല. എല്ലാവരും അത് സ്വിഗ്ഗിയിൽ നിന്നോ സൊമാറ്റോയിൽ നിന്നോ ഓർഡർ ചെയ്ത് കഴിക്കുന്നതാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്.
1: അത്തപ്പൂക്കളം പോലും സ്റ്റിക്കറായി മാറിയിരിക്കും.
0: അതെ അതെ, അത്തപ്പൂക്കളം സ്റ്റിക്കറായിട്ടും അതൊരു കാർപ്പറ്റിൻ്റെ മോഡലിലും ഒക്കെ ആക്കിയാണ് ഇപ്പം നമ്മൾ പലതും നമ്മൾ കാണുന്നത്. കാരണം പൂവിൻ്റെ വിലയാണ് ആദ്യം എടുത്ത് പറയുന്നത്. പിന്നെ ആർക്കും മെനക്കെടാനും കഴിയില്ല.
1: ഇതാണ് സമയമില്ല എന്നുള്ളതാണ്,
0: സമയമില്ല എന്നുള്ളത് എല്ലാവരും പറയുന്നത്. സമയമില്ല എന്ന് മാത്രമല്ല, ആരും അതിനുവേണ്ടി മെനക്കെടാനും തയ്യാറാകുന്നില്ല.
1: കുടുംബത്തിൽ നിന്നും ഇനി സ്കൂളിലേക്ക് എത്തിയാലോ, സ്കൂളിലേക്ക് വരുമ്പോഴുള്ള ആഘോഷം എന്താ വെച്ചാൽ, നമ്മൾ ആഘോഷിച്ച ആ ഓണാഘോഷവും ഇന്ന് ടീച്ചർ പഠിപ്പിക്കുന്ന കുട്ടികൾ ആഘോഷിക്കുന്ന ഓണാഘോഷവും എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ?
0: തീർച്ചയായിട്ടും ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഓണാവധി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം പരീക്ഷ. പരീക്ഷയെ അന്നത്തെ കുട്ടികൾ തന്നെ വളരെ സ്ട്രെസ്സോടെ കൂടി പോയാണ് പരീക്ഷ എഴുതുക. പരീക്ഷ എഴുതി മിക്കവാറും ആ ഒരു അവസാനത്തെ ഒരു സമയത്ത് ചിലപ്പോൾ ഒരു ഇച്ചിരി ഉപ്പേരി തന്നുവിടും. അതായിരിക്കും നമ്മുടെ ഒരു ഓണാഘോഷം എന്ന് പറയുന്നത്. സ്കൂളിൽ അങ്ങനെ വലിയ കാര്യമായ ഒരു ഓണാഘോഷവും കാര്യങ്ങളും മത്സരങ്ങളും ഒന്നും ഞാൻ കണ്ടിരുന്നില്ല. എന്നാൽ ഇന്നിപ്പം എൻ്റെ സ്ഥാപനത്തിലേക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെയും അവിടെ നമ്മൾ വിപുലമായ ഓണാഘോഷമാണ് കുട്ടികൾക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്തത്. വിവിധ ഇനം മത്സരങ്ങൾ നടത്തി. അപ്പോൾ അതിനകത്ത് രസകരമായ മത്സരത്തിൽ ഒന്നായിരുന്നു ആൺകുട്ടികളെ കൊണ്ട് സാരി ഉടുപ്പിക്കാനുള്ള മത്സരം ഞങ്ങൾ നടത്തിയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കപ്പുകൾ സ്ട്രോ ഉപയോഗിച്ച് പാസ് ചെയ്യുന്നത് നമ്മൾ റിലേ കണ്ടിട്ടുണ്ട്. ഇതുമൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിലേ പോലൊക്കെ നടത്തി.
1: ഓണപ്പന്ത്, ഓണക്കളികൾ എന്നൊക്കെ ഉള്ളത് ഇപ്പം റീൽസിലെ കളികളിലേക്ക് മാറി.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പം ഏതൊരു സ്ഥാപനവും ഒരു ഓണാഘോഷം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് അവർ ഫണ്ട് ഇറക്കുന്നുണ്ട്. ഇപ്പം നമ്മളെ ന്യൂസ് ചാനൽസിൽ നമുക്ക് കാണാൻ സാധിക്കും, വളരെയേറെ വിവാദമാകുന്ന രീതിയിൽ പോലും കുട്ടികൾ ഓണാഘോഷങ്ങളിലേക്കൊക്കെ ഏർപ്പെടാറുണ്ട്.
1: ഹെലികോപ്റ്ററിൽ കൊണ്ടുവരുന്ന ഓണാഘോഷം
0: വരെയാണ്, ലോറിയല് ബൈക്കേല് മാവേലി വരുന്ന ഓണാഘോഷങ്ങൾ ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ഇനിയിപ്പോൾ ഓണയുടെ ലോഗോ പ്രദർശനം തന്നെ വലിയൊരു സംഭവമായിട്ടാണ് പല സ്ഥാപനങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.
1: അപ്പോൾ ഓണാഘോഷം ശരിക്കും പറഞ്ഞാൽ പഴയകാല ഓണാഘോഷം പുതിയകാല ഓണാഘോഷം എന്ന് തന്നെ വേർതിരിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സിങ്ങിൽ തന്നെ, കാരണം എല്ലാത്തിലും യൂണിഫോം അല്ലേ, കുട്ടികൾ ട്രെൻഡി ഡ്രസ്സിലേക്ക് തന്നെ പോയിരിക്കുകയാണ്. കേരളീയമാണെങ്കിൽ കൂടിയും അത് ട്രെൻഡി കേരളീയം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അവസ്ഥയിലേക്ക്. മാമിൻ്റെ ഒരു ഓണക്കാല അനുഭവം പറയാമോ? പഴയകാല ഓണക്കാല അനുഭവത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കാമോ?
0: തീർച്ചയായിട്ടും. ഞാൻ ഓണാവധി ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഫാദർ എയർഫോഴ്സിലായിരുന്നു. അപ്പം ഞങ്ങൾ നാട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഫാദർ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് അവധിയായാൽ ഞങ്ങൾക്ക് ആദ്യം ഒരു ഊഞ്ഞാൽ കെട്ടിത്തരിക എന്നുള്ളതാണ്. അപ്പം ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഞ്ഞാലാണ് ആദ്യം മനസ്സിലേക്ക് കടന്നു വരിക. പിന്നെ വീട്ടിലും പൂക്കളുണ്ടായിരുന്നു. എല്ലാ ദിവസവും തന്നെ ഞങ്ങൾ അത്തപ്പൂക്കളം ഒരുക്കുമായിരുന്നു. അതുപോലെ എൻ്റെ അമ്മ നല്ല വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കുന്ന ഒരാളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കൂട്ടുകുടുംബ വ്യവസ്ഥയായതുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് അവിടെ എല്ലാവരും വന്നെത്തും. കുടുംബാംഗങ്ങളെന്ന് പറയുന്ന എല്ലാവരും അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. പിന്നെ നമ്മളീ പറയുന്ന പോലത്തെ കളികളൊന്നും ഇന്നില്ല. അന്ന് കുട്ടികളെല്ലാം കൂടെ കൂടിയിട്ട് സാറ്റ് കളിക്കാനായിട്ട് കൂടും. ഇതെല്ലാം നമ്മുടെ ഓണം എന്ന് പറയുമ്പോൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. പ്രത്യേകിച്ചും അമ്മമാരെല്ലാവരോടും ഇരുന്നുകൊണ്ട് അവർ പഴയ പാട്ടുകളൊക്കെ പാടുക, അതുപോലെ അതൊക്കെ പാടുമ്പോഴത്തേക്ക് അതിനൊരു താളമൊക്കെ വെച്ച് കൈയൊക്കെ കൊട്ടി അവർ പാടുന്നത്. ഇപ്പം തിരുവാതിര അറിയാമോ അറിയത്തില്ലേ, ഇതൊന്നും വിഷയമല്ല. എല്ലാവരോടും കൂടി എന്തെങ്കിലും രണ്ട് ചുവടെങ്കിലും വെക്കും,
1: എല്ലാവരും കളിക്കും,
0: എല്ലാവരും കളിക്കും. അതൊക്കെ ഒരു രസമായിരുന്നു. നമ്മുടെ ആ ഒരു എന്താ പറയുന്ന ആ ഒരു കൾച്ചറൽ എക്സിസ്റ്റൻസ് ഒക്കെ എവിടെയെങ്കിലും ഒക്കെ നഷ്ടപ്പെടുന്നില്ലേ എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. എല്ലാത്തിനെയും നമ്മൾ ആധുനികവൽക്കരിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്കും എവിടെയെങ്കിലും ഒക്കെ ഒരു ഡ്രോബാക്ക്. ഇപ്പോൾ അത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മാത്രമായിട്ടൊക്കെ ഒതുങ്ങിക്കൂടുന്നു, വീടുകളിലേക്ക് അത് എത്തുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നുന്നു.
1: കാരണം എനിക്ക് തോന്നുന്നു ഊഞ്ഞാൽ എന്ന് പറയുന്നത് ആ ഓണവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു പണ്ടകാലത്ത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, കാരണം വീടുകൾക്കകത്ത് പോലും ഊഞ്ഞാലുകളാണ്.
0: അതെ അതെ,
1: ആ രീതിയിലേക്ക് കാലം മാറിയിരിക്കുകയാണ്. പിന്നെ എന്താ

0: ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി എന്നുള്ളൊരു ചൊല്ല് പണ്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് സദ്യ എന്ന് പറയുന്ന 10 ദിവസം മാത്രമായിരുന്നു സദ്യ അല്ലേ, അല്ലെങ്കിൽ ആ തിരുവോണ ദിവസം മാത്രമായിരുന്നു. ഇന്ന് ഏത് വീട്ടിലും വിഭവസമൃദ്ധമായ സദ്യയാണ്, എല്ലാ വീട്ടിലും എല്ലാ ദിവസവും ഓണം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം കിട്ടാത്ത ആ സദ്യയൊക്കെയായിരുന്നു നമ്മുടെ ഓണക്കാല അനുഭവം എന്ന് പറയുന്നത്.
1: മാം പറഞ്ഞ കാര്യത്തോട് 100% ഞാൻ യോജിക്കുന്നു. കാരണം ഒരു കാലഘട്ടം ഉണ്ടായിരുന്നിടത്ത് നമുക്കിപ്പോൾ 1 രൂപയ്ക്ക് അല്ലെങ്കിൽ 10 രൂപയ്ക്ക് നമുക്ക് സാധനം മേടിക്കാനായിട്ടൊക്കെ അന്നിപ്പോൾ ആൾക്കാർക്ക് ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അന്ന് ഓണം എന്ന് പറയുമ്പോഴാണ് എല്ലാവരും വയറ് നിറച്ച്
0: ഉണ്ണുന്നൊരു
1: സമയമെന്ന് പറയുന്നത്. ഇന്നിപ്പം കുഞ്ഞുങ്ങൾക്കറിയില്ല ദാരിദ്ര്യം എന്നാണെന്ന്. ഇപ്പം ബുദ്ധിമുട്ടുള്ള വീട്ടിലെ കുട്ടികളെ പോലും അവരുടെ മാതാപിതാക്കൾ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ വളരെ നന്നായിട്ടാണ് അവർ
0: വളർത്തിക്കൊണ്ടുവരുന്നത്.
1: ബ്രാൻഡഡ് വസ്ത്രങ്ങൾ മാത്രം ധരിക്കുന്ന ഒരു തലമുറയാണ് ഇപ്പം നമ്മൾ കാണുന്നത്.
0: നമുക്ക് മണ്ട് കിട്ടിയിരുന്നത് ആകെ ഓണത്തിന് മാത്രമാണ് ഒരു ഓണക്കോടി കിട്ടുക അല്ലേ. ഇന്ന് കുട്ടികൾക്ക് ഓണക്കോടി എന്താണെന്ന് അറിയില്ല, കാരണം അവർക്ക് എല്ലാ ദിവസവും കോടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ രീതിയിൽ.
1: അതേപോലെ ഇപ്പോഴത്തെ ഒരു ആ കൺസ്യൂമറിസം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഒരു പ്രാവശ്യം ഇടുന്ന വേഷം അവർക്ക് പിന്നീട് വേണ്ട, കാരണം ട്രെൻഡ് മാറി, ഫാഷൻ മാറി എന്ന് പറയുന്ന ഒരു തലമുറയുടെ ഇടയിലാണ് ഒന്നോ രണ്ടോ വസ്ത്രം മാത്രം ഉപയോഗിച്ചിരുന്ന നമ്മുടെയൊക്കെ തലമുറ. നമുക്കൊരിക്കലും ഒരു പരാതികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആ തലമുറയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്.
0: ഒരു 3 വർഷം കഴിഞ്ഞിട്ട് ഓണക്കോടി കിട്ടിയാലും അതിന് മുമ്പ് 3 വർഷം മുമ്പെടുത്ത ഓണക്കോടി അപ്പോഴും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു മാറ്റം. അതാണ് ശരിക്കും പറഞ്ഞാൽ, കാരണം ശരിക്കും ദാരിദ്ര്യത്തിൽ നിന്നുള്ളൊരു മോചനം തന്നെ ഇപ്പോഴത്തെ സമൂഹത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടൊരു മാറ്റം നല്ലത് തന്നെയാണ്. എങ്കിലും നമ്മളുടെ ആ ഗൃഹാതുരത്വം, ഓണം എന്ന് പറയുന്നത് ഒരു നമ്മളുടെ ഒരു ഗൃഹാതുരത്വം തന്നെയാണ്. നമ്മുടെ കുട്ടികൾക്കത് ശരിക്കും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ് അല്ലേ.
1: അതെ അതെ, കാരണം എല്ലാം ശരിയാണ്, കാലം മാറുമ്പോഴത്തേക്കും അതിനനുസരിച്ച് നമ്മൾ മാറിയേ പറ്റുകയുള്ളൂ. കുട്ടികളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ നല്ലത് തന്നെ. ഏതൊരു വികസനവും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലേക്കുള്ള പുതിയ ചുവടുവെപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. എന്നാലും നമ്മളുടെ ഒരു തനിമ എന്ന് പറയുന്നത് എവിടെയെങ്കിലുമൊക്കെ പോയില്ലേ എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ നമ്മളെ അതൊന്ന് എന്താ പറയുന്നത് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം.
0: അത് ആ ഏജിൽ നിൽക്കുന്നവർക്ക് മാത്രം തോന്നുന്ന ഒരു ഗൃഹാതുരത്വമായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല.
1: ഇപ്പം പലപ്പോഴും പല റീൽസിലൊക്കെ കാണിക്കുന്ന പോലെ നിങ്ങൾ ഇന്നതൊക്കെ കേട്ടിരുന്നവരാണോ, ഇന്ന പരസ്യം കണ്ടിരുന്നവരാണോ, അന്നാൽ നിങ്ങൾക്ക് പ്രായമായി. ശരിയാണ്, ഞങ്ങൾക്ക് പ്രായമായി. എന്നാലും ഇപ്പോഴും എടുത്തു പറയേണ്ട കാര്യമുണ്ട്, ചിലതൊക്കെ എന്ന് പറയുന്നത് നമ്മളുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിനെ വിട്ടുകളയാൻ നമ്മുടെ മനസ്സ് നമ്മളെ അനുവദിക്കുകയില്ല.
0: ഓണക്കാലത്തിൻ്റെ ഏതെങ്കിലും ഒരു 4 വരി ഞാൻ മാമിനോട് ചൊല്ലാൻ പറഞ്ഞാൽ ഏതായിരിക്കും ഓണക്കാലവുമായിട്ട് ബന്ധപ്പെട്ട് മാമിൻ്റെ മനസ്സിലേക്ക് വരുന്ന 4 വരികൾ ഏതായിരിക്കാം?
1: പാട്ട് പാടാൻ അത്ര നന്നായിട്ട് അറിയില്ല
0: എങ്കിലും നമുക്ക് ഓണം എന്ന് പറയുമ്പോൾ ഒരു പാട്ട് എന്തായാലും നമ്മുടെ മനസ്സിലുണ്ട്.
1: തീർച്ചയായിട്ടും ഉണ്ട്.
0: ആ ഒരു 4 വരി ഒന്ന് ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട്.

0: പാട്ടുകാരിയല്ല, അതുകൊണ്ട്
1: ഇല്ല,
0: പാട്ടിന്
1: പാട്ടുകാരിയല്ല എന്ന് പറഞ്ഞത്
0: അപാകതയുണ്ടാകും.
1: ശരിയല്ല, പാട്ടുകാർ തന്നെയാണ്. അത് വരികൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കാരണം എനിക്ക് തോന്നുന്നു ഈ പാട്ട് പാടിയായിരുന്നു നമ്മൾ ഊഞ്ഞാലാടിക്കൊണ്ടിരുന്നത്.
0: തീർച്ചയായിട്ടും
1: ഈ
0: തീർച്ചയായിട്ടും.
1: പാട്ട് മറന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാനേ പറ്റില്ല. ഓണം എന്ന് കേൾക്കുമ്പം അതാ ഞാൻ ചോദിച്ചേ, തീർച്ചയായിട്ടും ഞാൻ ഈ പാട്ടാണ് പ്രതീക്ഷിച്ചത്. മാം എന്തായാലും അത് തന്നെയാണ്.
0: അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നൊരു കാര്യമാണ് ഓണത്തുമ്പികൾ. ഞാൻ ഓണത്തുമ്പികളെ കാണാറേ ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പൊല്യൂഷൻ കൊണ്ടാണോ, അതോ നമ്മളുടെ എന്തെങ്കിലുമൊക്കെ പെസ്റ്റിസൈഡ് ഒത്തിരി യൂസ് ചെയ്യുന്നത് കൊണ്ടാണോ, അതോ ഈ മൊബൈൽ ഫോൺ റേഡിയേഷൻസ് കൊണ്ടാണോ, ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഞങ്ങളുടെയൊക്കെ ആ സമയത്തെന്ന് പറയുമ്പോൾ നിറച്ച് തുമ്പികളാണ് ഈ സമയത്ത്. എവിടെ നോക്കിയാലും തുമ്പികളാണ്. വിവിധ വർണ്ണങ്ങളിലുള്ള തുമ്പികളുടെ പുറകെയാണ് ഞങ്ങൾ കുട്ടികൾ നടന്നുകൊണ്ടിരുന്നത്. ഇന്ന് ആ തുമ്പികളെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്.
1: അതെ അതെ, തുമ്പയും തുളസിയും ഓണത്തുമ്പിയും ഒക്കെയും എവിടെ നിന്നൊക്കെയോ പതുക്കെ പതുക്കെ

0: പടിയിറങ്ങുകയാണോ എന്ന് ഒരു ചോദ്യചിഹ്നം ഇട്ട് നിർത്തേണ്ട ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നത്.
1: തീർച്ചയായിട്ടും.
0: അപ്പം ഓണത്തെക്കുറിച്ച് ഇത്രത്തോളം ഞങ്ങളോട് പറഞ്ഞ ടീച്ചറിന് വളരെയധികം സ്നേഹം.
1: ഞാൻ അടുത്തത് പറയുന്നത്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന മഹത് വ്യക്തിത്വമാണ് കൽപ്പന ചോള. കൽപ്പന ചോള എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഇന്ത്യക്കാർക്ക് അഭിമാനത്തിൻ്റെ നെറുകയിൽ എത്തുന്ന ഒരു വലിയ ഫീലിംഗാണ്. ആരാണ് കൽപ്പന ചോള? കൽപ്പന ചോള ഏതൊരു ഇന്ത്യക്കാരൻ്റെയും അഭിമാനമുയർത്തുന്ന വ്യക്തിത്വമാണ്. എന്നാൽ നമ്മളിൽ എത്ര പേർക്കറിയാം കൽപ്പന ചോള പിന്നിട്ട വഴികളെക്കുറിച്ച്? ഹരിയാനയിലെ കാർണലിലാണ് കൽപ്പന ചോള ജനിച്ചത്. അതുപോലെ തന്നെ അവളേക്കാൾ മുൻപേ 3 കുട്ടികൾ കൂടി ബനാറസി ലാൽ സഞ്ജോതി ചൗള ദമ്പതികൾക്കുണ്ടായിരുന്നു. ഒരു യാഥാസ്ഥിതിക കുടുംബമായിരുന്നു കൽപ്പന ചൗളയുടേത്. 3 വയസ്സുള്ളപ്പോൾ വിമാനം നോക്കി കൽപ്പന സ്വപ്നം കാണുവാൻ തുടങ്ങി. 12 വയസ്സിൽ അവൾ തൻ്റെ ജീവിത ലക്ഷ്യം തീരുമാനിച്ചു, ഒരു എയ്റോസ്പേസ് എഞ്ചിനീയറാകുക. ഇതായിരുന്നു അവളുടെ ജീവിതത്തിലെ ലക്ഷ്യം. ടാഗോർ ബാൽ നികേതനിൽ നിന്നും അവൾ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജ് ചണ്ഡീഗഡിൽ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിനായിട്ട് പ്രവേശനം നേടി. വീട്ടിൽ അവൾക്ക് പല എതിർപ്പുകളെയും നേരിടേണ്ടതായി വന്നിരുന്നു. ബനാറസി ലാൽ, അവളുടെ അച്ഛൻ, അവളോടൊരു മെഡിക്കൽ പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു ടീച്ചിങ് പ്രൊഫഷൻ തിരഞ്ഞെടുക്കണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ അവൾ ആഗ്രഹിച്ചതും അവൾ സ്വപ്നം കണ്ടതും നക്ഷത്രങ്ങളെയായിരുന്നു. അതുകൊണ്ട് തന്നെയും അവൾ അച്ഛൻ്റെ അനുവാദം മേടിച്ച് കോളേജിൽ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിന് ചേർന്നു. അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു. എന്നാൽ കോളേജിൽ ചെന്നപ്പോൾ അവളുടെ അധ്യാപകർ തന്നെ അവളോട് പറയുവാൻ തുടങ്ങി, മോളെ, ഈ ക്ലാസ്സിൽ ബാക്കിയുള്ളതെല്ലാം ആൺകുട്ടികളാണ്, നിനക്കിത് തന്നെ പഠിക്കണോ? നീ ഒരു പെൺകുട്ടിയല്ലേ, നിന്നെ കൊണ്ടിത് സാധിക്കുമോ? കൽപ്പന ചോളയുടെ മറുപടി ഇതായിരുന്നു, ഇഫ് ദ ബോയ്സ് ക്യാൻ ഡു ഇറ്റ് ദെൻ വൈ കാൻ്റ് ഐ? ആൺകുട്ടികൾക്ക് സാധിക്കുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ? അവിടെ എല്ലാവരുടെയും ഉത്തരം മുട്ടിപ്പോയി. അങ്ങനെ അവൾ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുവാൻ ആരംഭിച്ചു. ചരിത്രം നമ്മുടെ മുമ്പിൽ എടുത്തു കാണിക്കുന്നൊരു കാര്യമാണ്, കൽപ്പന ചോളയാണ് പിന്നീട് താനെടുത്ത ആ ഒരു ഡിസിഷൻ കൊണ്ടും കോളേജ് അതോറിറ്റീസിനും തൻ്റെ മാതാപിതാക്കൾക്കും ഒക്കെയും വലിയൊരു അഭിമാനമായി മാറിയത്. അവളുടെ തുടർ വിദ്യാഭ്യാസത്തിനായി അവൾ US പോയി. US ചെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ബഹിരാകാശ നിലയത്തിൽ അവൾ ജോലിക്ക് പ്രവേശിക്കുകയും അങ്ങനെ അവൾ തൻ്റെ ആദ്യത്തെ സ്പേസ് ഷട്ടിൽ വിജയകരമായി പൂർത്തിയാക്കി. 2 സ്പേസ് ഷട്ടിൽ കൊളംബിയ ലാൻഡ് ചെയ്യുന്നതിന് 16 സെക്കൻഡ് മുമ്പാണ് അത് കത്തിയമർന്നത്. എങ്കിലും അവളുടെ സംഭാവനകൾ അവൾ ലോകത്തിന് പ്രദാനം ചെയ്തിരുന്നു. ഇന്നും ഓരോ ഇന്ത്യക്കാരെ സംബന്ധിച്ചും അവർ ചിന്തിക്കുമ്പോൾ അവരിൽ ആത്മാഭിമാനം ഉണർന്നെഴുന്നേക്കാറുണ്ട്. കാരണം ഷീ ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൻ ടു ഗോ ടു സ്പേസ്. കൽപ്പന ചോള നമുക്കേവർക്കും ഒരു മാതൃകയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഈ രീതിയിൽ ഉയർന്നു വരുവാൻ കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്. കഠിനാധ്വാനം എന്ന് പറയുന്ന ആ ഒരു മാസ്റ്റർ കീ ഉണ്ടെങ്കിൽ, ആ മാസ്റ്റർ കീ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഏതൊരു ഡോറും അൺലോക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന മഹത് വ്യക്തിത്വമാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. തികച്ച് ദാരിദ്ര്യ കുടുംബത്തിലെ ഒരു കുട്ടി, രാവിലെ പത്രം വിൽക്കാൻ പോവുകയും തുടർന്ന് സ്കൂളിൽ പോവുകയും വൈകുന്നേരങ്ങളിൽ ആകാശത്തു കൂടി പറന്നു പോകുന്ന വിമാനം നോക്കിയിരിക്കുകയും ഒരിക്കൽ താനും ഇതുപോലെ പറക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന ഒരു കുഞ്ഞുകുട്ടി. അദ്ദേഹമാണ് പിന്നീട് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് മാറിയ ഡോക്ടർ ആവുൽ പക്കീർ ജനാർദ്ദൻ അബ്ദുൽ കലാം. അദ്ദേഹത്തിൻ്റെ വിജയഗാഥയാണ് നമ്മൾ പരിചയപ്പെടുന്നത്.

0: the missile man of India, who from a zero turned to a hero. Namukku parichayapadam Dr. Kalamine. October 15, 1931, Tamil Nadu, Rameshwarathayirunnu Dr. Kalam janichathu. വള്ളങ്ങൾ ഉണ്ടാക്കുകയും ആളുകളെ ഇരുകരകളിൽ എത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ജോലിയായിരുന്നു കലാമിൻ്റെ അച്ഛന്. എന്നാൽ കലാമിൻ്റെ മാതാപിതാക്കൾ അവന് നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ തന്നെ ശ്രമിച്ചിരുന്നു. സെൻറ്റ് ജോസഫ്സ് കോളേജിൽ നിന്നും ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയതിന് ശേഷം മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കി. കലാം അതിനുശേഷം ഇന്ത്യൻ സ്പേസ് ഡിഫൻസ് ആൻഡ് ടെക്നോളജിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ഇസ്രോയിൽ ചേർന്ന് SLV-3 ലോഞ്ചിങ്ങിന് അദ്ദേഹം സഹായിച്ചു. രോഹിണി എന്ന നമ്മുടെ സ്വന്തം ഉപഗ്രഹം വിക്ഷേപിച്ചതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് അദ്ദേഹമായിരുന്നു. അഗ്നി, പൃഥ്വി എന്നീ മിസൈലുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച കരങ്ങളും അദ്ദേഹത്തിൻ്റേതായിരുന്നു. പൊഖ്രാനിലെ ന്യൂക്ലിയർ പരീക്ഷണവും ഇന്ത്യയെ ന്യൂക്ലിയർ ശക്തിയായി ഉയർത്തിയതും അദ്ദേഹത്തിൻ്റെ കരങ്ങളായിരുന്നു. 2002 അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. എളിമയെന്ന വലിയ ഗുണമാണ് കലാമിനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ എടുത്തു പറയേണ്ട അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മുഖമുദ്ര. ദാരിദ്ര്യത്തിൽ നിന്നും വളർന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറിയ കലാം നമുക്കേവർക്കും ഒരു ഉത്തമ ഉദാഹരണമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്തു പറയുകയാണെങ്കിൽ, ഡ്രീംസ് ഡ്രീംസ് ഡ്രീംസ് ഡ്രീംസ് ട്രാൻസ്ഫോം ഇൻ ടു തോട്ട്സ് ആൻഡ് തോട്ട്സ് റിസൾട്ട് ഇൻ ആക്ഷൻ. സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങൾ ചിന്തയിലേക്കും ആ ചിന്ത വീണ്ടും നമ്മളെ പ്രവൃത്തിയിലേക്ക് നയിക്കുമ്പോഴാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തിച്ചേരുക. താങ്ക് യു.
1: സ്നേഹവും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരോണക്കാലം കൂടി വന്നണഞ്ഞു. ഇന്ന് ഉത്രാടം. ഉത്രാട പൂനിലാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും പ്രതീക്ഷയും നിറയ്ക്കട്ടെ. അങ്കണത്തിൻ്റെ പ്രിയ ശ്രോതാക്കൾക്ക് ഊഷ്മളതയും നന്മയും നിറഞ്ഞ ഒരു മനോഹരമായ ഓണക്കാലം ആശംസിക്കുന്നു. അങ്കണത്തിൽ ഇന്നാദ്യം ഒരോണപ്പാട്ട് കേൾക്കാം.
2: അങ്കണം പുനഃപ്രക്ഷേപണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ഒരു ലളിത ഗാനം കേൾക്കാം, യേശുദാസ് പാടിയത്.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് പരമ്പരയിൽ ഇന്ന് പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണം കേൾക്കാം.
2: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി പദ്ധതി 2020 June 1 ആരംഭിച്ച ക്ഷേമ പദ്ധതിയാണ്. കോവിഡും ലോക്ഡൌണും തളർത്തിയ ലക്ഷക്കണക്കിന് വഴിയോര കച്ചവടക്കാരുടെ ജീവിതത്തിൽ ഒരു കൈത്താങ്ങായാണ് PM സ്വനിധി പദ്ധതി ആവിഷ്കരിച്ചത്. തെരുവ് കച്ചവടക്കാർക്ക് കൈത്താങ് പിന്തുണ നൽകുന്നതിനായി ഹൌസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മന്ത്രാലയം ആരംഭിച്ച ഒരു കേന്ദ്ര മേഖല മൈക്രോ ക്രെഡിറ്റ് പദ്ധതിയാണ് PM സ്വനിധി. 7% പലിശ സബ്സിഡിയോടെ 20,000 രൂപയുടെയും 50,000 രൂപയുടെയും തുടർന്നുള്ള വായ്പകൾക്കൊപ്പം 10,000 രൂപയുടെ പ്രവർത്തന മൂലധന ഈടുരഹിത വായ്പയും ഈ പദ്ധതി സുഗമമാക്കുന്നു. വഴിയോര കച്ചവടക്കാർക്കിടയിൽ ഡിജിറ്റൽ ഇടപാടുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയിലെ ഡിജിറ്റൽ കാൽപ്പാടുകൾ വർദ്ധിപ്പിക്കുന്നതിൽ ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്ന

0: ഉദാഹരണത്തിന് വഴിയോര കച്ചവടക്കാർക്ക് പ്രതിമാസം 100 രൂപ വരെ ക്യാഷ് ബാക്ക് നൽകുന്നു. വഴിയോര കച്ചവടക്കാരെ ഔപചാരികമാക്കാനും ഈ മേഖലയ്ക്ക് സാമ്പത്തിക കുതിപ്പിന് പുതിയ അവസരങ്ങൾ തുറക്കാനുമാണ് PM സ്വനിധി പദ്ധതി ലക്ഷ്യമിടുന്നത്. തെരുവ് കച്ചവടക്കാർ നഗര അനൌപചാരിക സമ്പദ്വ്യവസ്ഥയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകത്തെ പ്രതിനിധീകരിക്കുകയും നഗരവാസികളുടെ വാതിൽപ്പടിയിൽ മിതമായ നിരക്കിൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ വെണ്ടർമാർ, വഴിവാണിഭക്കാർ എന്നിങ്ങനെ അവർ അറിയപ്പെടുന്നു. അവർ വിതരണം ചെയ്യുന്ന സാധനങ്ങളിൽ പച്ചക്കറികൾ, പഴങ്ങൾ, റെഡി ടു ഈറ്റ് സ്ട്രീറ്റ് ഫുഡ്, ചായ, പക്കോട, റൊട്ടി, മുട്ട, തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, കരകൗശല ഉൽപ്പന്നങ്ങൾ, പുസ്തകങ്ങൾ, സ്റ്റേഷനറി മുതലായ സാധനങ്ങൾ ഉൾപ്പെടുന്നു. നഗര തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് കൈവശമുള്ള വഴിയോര കച്ചവടക്കാർ അർബൻ ലോക്കൽ ബോഡി നടത്തിയ സർവേയിൽ തിരിച്ചറിഞ്ഞിട്ടും വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് നൽകിയിട്ടില്ലാത്ത വെണ്ടർമാർ ULB നേതൃത്വത്തിലുള്ള ഐഡന്റിഫിക്കേഷനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോ സർവേ പൂർത്തിയാക്കിയ ശേഷം വിൽപ്പന ആരംഭിച്ചതോ ആയ വഴിയോര കച്ചവടക്കാർ എന്നിവരാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാൻ അർഹരായിട്ടുള്ളവർ. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് പ്രധാനമന്ത്രി സ്വനിധി സ്കീമിൽ മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാന വിഭാഗത്തിൽ മധ്യപ്രദേശ് 1-ാം സ്ഥാനം നേടി. മധ്യപ്രദേശിന് ശേഷം മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാനങ്ങൾ ഇന്നൊവേഷൻ ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് വിഭാഗത്തിൽ അസം 2-ാം സ്ഥാനത്താണ്. ബെസ്റ്റ് പെർഫോമിംഗ് ULB മെഗാ മില്യൺ പ്ലസ് സിറ്റികളുള്ള ലോൺ പെർഫോമൻസ് വിഭാഗത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി 1-ാം സ്ഥാനവും മഹാനഗരപാലികയും അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനും 2-ാം സ്ഥാനം നേടി. നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷന്റെ അവാർഡുകളും പ്രഖ്യാപിച്ചു. സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിംഗ് വിഭാഗത്തിൽ കേരളം 1-ാം സ്ഥാനം നേടി. ഉത്തർപ്രദേശും രാജസ്ഥാനുമാണ് തൊട്ടുപിന്നിൽ.
1: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുവിവരണമാണ് ഇന്ന് പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പരമ്പരയിലൂടെ നമ്മൾ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. 21-ാം നൂറ്റാണ്ടിന് ഉതകുന്ന രീതിയിൽ രാജ്യത്ത് ആധുനിക കായിക പരിതസ്ഥിതി കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഖേലോ ഇന്ത്യ സംവാദത്തെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കായിക പ്രതിഭകൾക്ക് എല്ലാ ഘട്ടത്തിലും പിന്തുണ ലഭിക്കുന്ന സംവിധാനം രാജ്യത്തുടനീളം വികസിപ്പിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 270 ആയി. കുടുങ്ങിപ്പോയവരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ശക്തമാക്കി. ദുരന്ത സമയത്ത് നേപ്പാളിലുണ്ടായിരുന്ന 288 ഇന്ത്യക്കാരുമായി ഇതുവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കൈലാസ മാനസരോവർ യാത്രയ്ക്കായി എത്തിയ 21 തമിഴ്നാട് സ്വദേശികളെ നേപ്പാളിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായും അദ്ദേഹം അറിയിച്ചു. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 53 മലയാളികൾ നേപ്പാളിൽ കുടുങ്ങിയതായി നോർക്ക CEO അറിയിച്ചു. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എല്ലാ മലയാളികളും നിലവിൽ സുരക്ഷിതരാണെന്ന് എംബസിയിൽ നിന്നുൾപ്പെടെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. വിവരങ്ങൾക്കായി സംസ്ഥാന സർക്കാരിൻ്റെ 9447111184497413214147

0: എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നോർക്ക റൂട്ട്സിൻ്റെ ടോൾ ഫ്രീ നമ്പറായ 1800-425-3939 വിളിക്കാവുന്നതാണ്. ഓണം ടൂറിസം വാരാഘോഷങ്ങൾക്ക് കൂടുതൽ ആവേശത്തോടെയും പകിട്ടോടെയും മുന്നേറുന്നു. വിനോദസഞ്ചാര വാരാഘോഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് 35 വേദികളിലാണ് കലാ സാംസ്കാരിക പരിപാടികൾ മുന്നേറുന്നത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ജനപങ്കാളിത്തത്തോടെ ആഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. ഓണാഘോഷത്തോടനുബന്ധിച്ച് തൃശൂരിൽ നാളെ കുമ്മാട്ടികൾ ഇറങ്ങും. വിനോദകലയെന്ന രൂപത്തിൽ നാടൻ കലാചരിത്രത്തിലും സ്ഥാനം പിടിച്ച കുമ്മാട്ടികൾ തൃശൂരിലെ നാട്ടിട വഴികളിൽ ആട്ടവും പാട്ടവുമായി എത്തും. ദേവമനുഷ്യ കഥാപാത്രങ്ങളും മൃഗകഥാപാത്രങ്ങളും കുമ്മാട്ടിക്കളിയിലുണ്ട്. ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട നാളെ രാത്രി 10 മണിക്ക് അടയ്ക്കും. കന്നിമാസ പൂജയ്ക്കായി അടുത്ത മാസം 16 വൈകിട്ട് 5 നട തുറക്കും. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി നാളെ ശിവഗിരിയിലും വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഗുരു ജനിച്ച ചെമ്പഴന്തിയിലും നാടിന്റെ നാനാഭാഗങ്ങളിലും വിപുലമായ പരിപാടികൾ നടക്കും. അയ്യങ്കാളി ജയന്തിയോടനുബന്ധിച്ചും നാളെ വിവിധ പരിപാടികൾ നടക്കും. ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. പരമ്പരയിലെ രണ്ടാം മത്സരം സമനിലയിൽ അവസാനിച്ചു. ആദ്യ മത്സരത്തിൽ ജയം ഇന്ത്യയ്ക്കായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ 290 റൺസിന് പുറത്തായ ശ്രീലങ്കയെ ഇന്ത്യ ഫോളോ ഓണിന് അയച്ചു. ശ്രീലങ്ക രണ്ടാം ഇന്നിംഗ്സിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 429 റൺസ് എടുത്തതോടെ മത്സരം സമനിലയിൽ കലാശിച്ചു. സീഷെൽസിൽ നിന്നുള്ള ഉന്നതതല പ്രതിനിധി സംഘം കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം സന്ദർശിച്ചു. സമുദ്ര മത്സ്യ ഗവേഷണം സുസ്ഥിര മത്സ്യബന്ധനം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയുമായി സഹകരണം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം. ഗൂഡല്ലൂർ മണ്ഡലത്തിൽ ഇന്നും നാളെയും പൂർണ്ണ പണിമുടക്ക് നടക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുള്ളവർ ഇതുവഴിയുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ അറിയിച്ചു. പണിമുടക്ക് അറിയാതെ കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങൾ ഇതുവഴിയെത്തി ഗതാഗതക്കുരുക്ക് ഉണ്ടാവുന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം. ഇടുക്കി പൂപ്പാറ തലക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ തോട്ടം തൊഴിലാളി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ കൊച്ചി ധനുഷ്കോടി ദേശീയപാത ഉപരോധിച്ചു. അതിനിടെ കൊല്ലപ്പെട്ട ബോഡി നായ്ക്കന്നൂർ സ്വദേശി ഒച്ചത്തേവരുടെ കുടുംബത്തിന് സർക്കാർ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോട് അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറി അടുത്ത മാർച്ചിനകം ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റാൻ തീരുമാനമായി. എഴുത്തുകാരനും നാടക പ്രവർത്തകനുമായ TKD മുഴുപ്പിലങ്ങാടിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നാളെ രാവിലെ കണ്ണൂർ മുഴുപ്പിലങ്ങാട് പഞ്ചായത്ത് ശ്മശാനത്തിൽ നടക്കും. നിര്യാണത്തിൽ മന്ത്രി PC വിഷ്ണുനാഥ് അനുശോചിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30 പരിപാടിയുടെ 137ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ് MyGOV എന്നിവയിലൂടെയും 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ ഉണ്ണിമേനോൻ പാടിയ ഒരു മലയാള ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്. ബിച്ചു തിരുമലയുടെ വരികൾ ഈണമിട്ടത് ശ്യാം.

0: Mahatma Gandhi's philosophy remains timeless, relevant, and dedicated to human welfare. Addressing students during the 72nd convocation ceremony of Gujarat Vidyapeeth in Ahmedabad today, Mr. Shah called upon the youth to actively participate in the national reconstruction by 2047. The government has commenced calibrated and targeted release of onions from the buffer stock to ensure adequate availability and moderate seasonal price pressures in the coming months. Secretary, Department of Consumer Affairs Nidhi Khare today flagged off onion vans for retail distribution from Krishi Bhavan, New Delhi for the consumers of the National Capital Region. Onions from the government's price stabilization buffer are being sold at a subsidized rate of 35 rupees per kilogram through NCCF, NAFED and Kendriya Bhandar outlets as well as mobile vans across Delhi. On the eve of Raksha Bandhan, President Draupadi Murmu has extended greetings to people. The President said that the festival of Raksha Bandhan has been an integral part of country's culture and tradition since ancient times. Prime Minister Narendra Modi will share his thoughts with the people of the country and abroad in the Mann Ki Baat program on Akashwani at 11 a.m. on Sunday. On to sports. In men's cricket, second and final test between India and host Sri Lanka ended in a draw in Colombo. Sri Lanka reached 429 for 9 in their second innings, taking a lead of 216 runs on the fifth and final day before both captains agreed to call off the match. Despite the draw, the Shubman Gill-led side clinched the two-match series 1-0. Batting first in the second test, India had declared at 503 for 9 before bowling Sri Lanka out for 290 to secure a 213-run first innings lead. And now before we end the bulletin, the headlines once again. India steps up efforts to trace and rescue Indian nationals stranded in Nepal due to flash flood tragedy. 290 Indians among nearly 1,300 missing people. Death toll rises to 359. Heavy rain likely over Bihar, Chhattisgarh, Jharkhand and northeastern states till Saturday. Prime Minister Narendra Modi to embark on a four-day visit to Uzbekistan and Kyrgyzstan from Saturday. Defence Minister Rajnath Singh lays foundation stone for T-Series tank overhauling project at Jabalpur in Madhya Pradesh, terms it another milestone in nation's journey towards self-reliance. Government begins targeted release of onions from buffer stock to ensure adequate availability and moderate seasonal price pressures in coming months. And in men's cricket, second test between India and host Sri Lanka ends in a draw. That is all in the news at 9. Good night.
1: ആകാശവാണി
2: ഓണം കഥാവേള.
3: ഓണം കഥാവേളയിൽ ഇന്ന് കെ രേഖ എഴുതി അവതരിപ്പിക്കുന്ന കഥ കൽപ്പന.
4: സത്യത്തിൽ നാലാം ക്ലാസ്സിൽ പഠിത്തം അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ച ആളാണ് ശ്രീജയ. ഓരോ ക്ലാസ്സും എങ്ങനെയൊക്കെയോ കടന്നുപോകും. ഇപ്പോൾ ഡോക്ടറേറ്റ് നേടാൻ മാത്രമുള്ള യോഗ്യതയുണ്ട് എന്ന് സർവകലാശാല അറിയിച്ചപ്പോൾ അഭിമാനം കൊണ്ട് അവളുടെ കണ്ണു നിറഞ്ഞു. പ്രൊഫസർ അതിവെട്ടത്ത് ഉദയൻമേനോൻ ആയിരിക്കും ഗൈഡ്. അത് പറയുമ്പോൾ ഹെഡിന്റെ മുഖത്ത് അസ്വസ്ഥതയും വിവശതയും ഉണ്ടായിരുന്നു. ആരാകിലെന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാം എന്ന് വീണപ്പൂവ് മൂളി നടക്കുമ്പോൾ ശ്രീജയ ആലോചിക്കുകയായിരുന്നു. അതിവെട്ടത്ത് ഒരു പക്ഷേ ക്രൂരനാകും, കഷ്ടപ്പെടുത്തുമായിരിക്കും, പിടുപണി ചെയ്യിക്കുമായിരിക്കും, അപമാനിക്കുമായിരിക്കും. അതൊന്നും പുതിയ കാര്യമല്ല. നാളിതുവരെയുള്ള ജീവിതത്തിൽ അങ്ങനെയൊക്കെ ചെയ്തവരാണ് കൂടുതലും. അതിവെട്ടം മാത്രം വ്യത്യസ്തനാകേണ്ട കാര്യമില്ല. ഈ പട്ടണത്തിൽ എന്തെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ നടുവിലെ കസാരയിൽ കാണുന്നയാൾ, അറിവുള്ള മനുഷ്യർ, അവർ എങ്ങനെയുമാകട്ടെ അവർക്കൊപ്പം സഞ്ചരിക്കുന്നത് ഒരു ഭാഗ്യമല്ലേ? ശ്രീജയ സ്വയം ചോദിച്ചു. പിറ്റേന്ന് 11 മണിയോടെ അതിവെട്ടത്തിന്റെ പടിഞ്ഞാട്ടുമുറിയിലെ വീട്ടിലെത്തണം, ബാക്കി അവിടെ വച്ചു സംസാരിക്കാം. ഇന്നിനി സമയമില്ല എന്നും പറഞ്ഞ് അദ്ദേഹം തിരക്കിട്ടുപോയി. നാളത്തേക്ക് കുറച്ചുകൂടി ആഴത്തിൽ വിഷയം പഠിക്കണം. ഒരു ദിവസം കൂടി കിട്ടിയത് നന്നായി. കുറേ നാളായി ഒന്നും സംഭവിക്കാതെ പോകുന്ന ജീവിതത്തിൽ നിന്ന് ഒരു ചെറു ചലനം തന്നെ വലിയ ആനന്ദമാണ്. ജീവൻ നിലനിർത്തുന്നത് തന്നെ പ്രയാസകരമായിരുന്നിടത്താണ് കഥ തുടങ്ങുന്നത്. പൊതുവെ ദരിദ്ര കുടുംബങ്ങളിലെ കഥകൾക്കെല്ലാം വലിയ സാമ്യമുണ്ട്. മദ്യപാനം കൊണ്ട് വെളിവ് നഷ്ടപ്പെട്ട അച്ഛൻ, സ്വന്തം വീടുപേക്ഷിച്ച് അച്ഛനൊപ്പം ഇറങ്ങി വന്ന അമ്മ, അതുകൊണ്ട്

ആരുടെയും സഹായമില്ലാത്ത ജീവിതം. അതിലൊരു ട്വിസ്റ്റ് വന്നത് അച്ഛൻ വെട്ടാൻ പോയ മരത്തിൽ നിന്ന് ഒന്ന് വീണപ്പോഴാണ്. ശ്രീജയ 4 ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ആ വീഴ്ച. പിന്നെ നെടുനീളത്തിൽ അച്ഛൻ അങ്ങനെ പരന്നു കിടന്നു. ഇനി അച്ഛൻ കുടിച്ചുവന്ന് ബഹളമുണ്ടാക്കില്ലല്ലോ എന്ന് 4 ക്ലാസ്സുകാരി പോലും സമാധാനിച്ചു. കുടിയന്മാരെ പോലെ ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കൾ വേറെയില്ല. കാണാൻ വരുമ്പോഴൊക്കെ ലഹരിയും ചുമന്നു വന്നു. അച്ഛന് കാണിക്ക വയ്ക്കുമ്പോൾ അവരനുഭവിക്കുന്ന ആനന്ദം ഒന്ന് വേറെയാണ്. തളർന്നു കിടക്കുന്ന അച്ഛൻ നടക്കുന്ന അച്ഛനേക്കാൾ മാരക വിപത്തായി. ഒരു ദിവസം അമ്മ വായിൽ വെച്ചു കൊടുത്ത ചോറുരുള നല്ല എരിവുള്ള മീൻകറി സഹിതം തൊണ്ടയിലെ ഒരു കവിൾ കഫം സഹിതം അമ്മയുടെ മുഖത്തേക്ക് തുപ്പി. എന്നും അതൊക്കെ പതിവാണെങ്കിലും അന്നത് അമ്മയ്ക്ക് ഫീൽ ചെയ്തു. കണ്ണ് നീറിപ്പുകഞ്ഞ് അമ്മ പുറത്തേക്ക് ഓടുന്നതും കണ്ണും മുഖവും പലതവണ കഴുകുന്നതും ഓർമ്മയുണ്ട്. നനഞ്ഞ വേഷം മാറ്റി ഒരു ബാഗുമെടുത്ത് പുറത്തേക്ക് കുതിച്ചു. പിന്നെ നാട്ടുകാരാണ് പറഞ്ഞത്, തളർന്നു കിടക്കുന്ന പാവം അച്ഛനെ ഉപേക്ഷിച്ച് അമ്മ ഏതോ ഒരുത്തിനൊപ്പം നാടുവിട്ടു എന്ന്. എല്ലാവരും വന്ന് ആളാം വീതം കഷ്ടം വച്ചു. നേതാക്കൾ ആരോ വിളിച്ചു പറഞ്ഞ് പത്രക്കാരു വന്നു. അച്ഛനൊപ്പം കട്ടിലിനരികിൽ ഇരിക്കാൻ പറഞ്ഞു. അച്ഛനും മകളും കണ്ണിൽ പരമാവധി ദുഃഖം അഭിനയിക്കാനും ദൈന്യത വരുത്താനും ശ്രമിക്കണമെന്ന് ആരോ പറഞ്ഞു. അതുപ്രകാരം ചെയ്തു. പത്രത്തിലെ പടം കണ്ട് സ്കൂളിലെല്ലാവരും വിരൽ ചൂണ്ടുന്നതും അടക്കം പറയുന്നതും കേട്ടപ്പോൾ ജീവിതത്തിന് അല്പം പ്രാധാന്യം കൈവന്നതായി തോന്നി. അച്ഛനെ ഏതോ സംഘടനക്കാര് വന്ന് അവരുടെ ആംബുലൻസിൽ കയറ്റിക്കൊണ്ടുപോയി. അമ്മയുടെ ബന്ധത്തിലെ ഒരു വല്യമ്മ വന്ന് വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. ഭക്ഷണമുണ്ടാക്കി തരികയും മുടിചീകി പാൻ കളയുകയും എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുകയും ചെയ്തു. പക്ഷെ വല്യമ്മ ഒരക്ഷരം മിണ്ടില്ല, എന്തെങ്കിലുമൊക്കെ വായിക്കും. പിന്നെ ആരെയോ പ്രതീക്ഷിച്ചെന്ന പോലെ ദൂരേക്ക് നോക്കിക്കൊണ്ടങ്ങനെ സദാസമയവും മിണ്ടാവല്യമ്മ ഇരിക്കും. വെള്ളമുണ്ടും ബ്ലൗസുമാണ് വേഷം. ശബ്ദമില്ലെങ്കിലും ജീവിതത്തിന് ഒരു സൗന്ദര്യമുണ്ട് എന്ന് ശ്രീജയ്ക്ക് തോന്നിത്തുടങ്ങി. എവിടെയെങ്കിലും എന്തെങ്കിലും മത്സരമുണ്ടെങ്കിൽ കാലത്ത് തന്നെ വല്യമ്മ ശ്രീജയെ ഒരുക്കിക്കൊണ്ടുപോകും. എനിക്ക് വരയ്ക്കാനറിയില്ല മിണ്ടാവല്യമ്മേ എന്ന് പറഞ്ഞാലൊന്നും കാര്യമില്ല. ഒരു തെങ്ങ്, പുഴ, വള്ളം, സൂര്യൻ, കുടിൽ, നോക്കുകുത്തി പോലുള്ള മനുഷ്യർ, ചിത്രം വരയ്ക്കാൻ അറിയാത്തവരൊക്കെ വരയ്ക്കുന്ന സ്ഥിരം രൂപങ്ങൾ വരച്ചു മടുത്തു. പക്ഷേ വരില്ലെന്ന് പറഞ്ഞാൽ കാര്യമില്ല, നുള്ളുതരും. എങ്കിലും ജീവിതത്തിന് വലിയ സമാധാനമായിരുന്നു. ഒരു ദിവസം കാലത്ത് ഉമ്മറത്തിണ്ണയിൽ അമ്മ ഇരിക്കുന്നു. അയയിൽ ഉണങ്ങാനിട്ടിരുന്ന ശ്രീജയുടെ ഉടുപ്പെടുത്ത് മടക്കുന്നു. 6-7 മാസം ഒരു തുണി ഉണങ്ങാനെടുക്കുന്ന നേരം പോലുമില്ലെന്ന ഭാവത്തോടെ മിണ്ടാവല്യമ്മയും ശ്രീജയെയും പേടിച്ചു വാതിൽ തുറന്നു. തുളസി എന്നും ഒരു ഉപകാരിയ എന്ന് അമ്മ ആത്മഗതം പോലെ പറഞ്ഞു. വല്യമ്മ അത് കേട്ടതായി ഭാവിച്ചില്ല. അമ്മ അകത്ത് കയറി കടുങ്കാപ്പി തിളപ്പിച്ചു, 3 ഗ്ലാസ്സിൽ പകർന്നു. വീടിന് പിന്നിലെ തോട്ടിൽ പോയി കുളിച്ചു വന്നു. വല്യമ്മ അരിയിട്ടു. അമ്മ കൂമ്പ് പറിച്ചുകൊണ്ടുവന്ന് തോരനുണ്ടാക്കി. ഊണ് കഴിഞ്ഞ് വല്യമ്മയുടെ അടുത്ത് കിടന്ന് ഉറങ്ങിയതോർമ്മയുണ്ട്. ഉണർന്നെണീക്കുമ്പോൾ ആളില്ല. അമ്മ അരി വറുത്തു പൊടിച്ച് കശുവണ്ടി ചുട്ടു തല്ലി പൊട്ടിച്ച് അതും ശർക്കരയും ചേർത്ത് ഉണ്ട ഉരുട്ടി തന്നു. എവിടെ, എന്ത്, എങ്ങനെ, ആര് എന്നൊക്കെയുള്ള ചോദ്യങ്ങളെ ഓരോ ഉണ്ട വായിൽ വച്ചു തന്ന് ഇല്ലാതാക്കി. നാളിതുവരെ ആ ചോദ്യങ്ങൾ അവിടെ തന്നെ ഉറങ്ങിക്കിടക്കുകയാണ്. 10-20 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛനെ കൊണ്ടുപോയ ആംബുലൻസ് വീടിന് മുൻവശത്ത് വീണ്ടും വന്നു. അമ്മ അരിവാളെടുത്ത് ഉമ്മറത്തേക്ക് വന്നു. ഇയാളെ ഇവിടെ ഇറക്കിയാൽ വെട്ടിക്കൊല്ലും ഞാൻ എന്ന് അലറി. നിങ്ങൾ ഭാര്യയില്ലേ, നോക്കേണ്ടതല്ലേ എന്ന് അതിനകത്തിരുന്ന് ആരോ ന്യായം പറഞ്ഞു. ഭാര്യ? അമ്മ ഉറഞ്ഞു തുള്ളി. ആരെങ്കിലും ഒന്ന് ഉറച്ചു നോക്കിയാൽ പേടിച്ചു വിറയ്ക്കുന്ന അമ്മ 6-7 മാസം കൊണ്ട് ഇങ്ങനെ മാറിയതെങ്ങനെ എന്നായിരുന്നു ശ്രീജയയുടെ അത്ഭുതം. ഒരു കിളിയുടെ പോലെ നേർത്ത ഒച്ച സിംഹത്തിൻ്റേതുപോലെ ഗർജനമായി. ആ കുട്ടിക്ക് അതിൻ്റെ അച്ഛനെ വേണമെങ്കിലോ? ഇത്തവണ അമ്മ പ്രതിരോധത്തിലായി. ചുറ്റിനും നാട്ടുകാരുണ്ട്. അമ്മ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. അച്ഛൻ ആംബുലൻസിൽ നിന്നും പ്രതീക്ഷയോടെ പതുക്കെ തലയുയർത്തി. അച്ഛന്റെ പകുതി ജീവൻ ഉയർന്നെന്ന് മനസ്സിലായി. അരയ്ക്ക് കീഴെ മാത്രമാണിപ്പോൾ തളർച്ച. എനിക്ക് അച്ഛനെ വേണ്ട. ശ്രീജയ ആൾക്കൂട്ടത്തെ നോക്കി പിന്നെ തലതാഴ്ത്തി. കുട്ടികളുടെ സഹജമായ ഭീതിയോടെയും ലജ്ജയോടെയും അത്രയും പറഞ്ഞൊപ്പിച്ചു. വല്യമ്മയെ മതി എന്ന് പറഞ്ഞതും ആരും കേട്ടില്ല. ആംബുലൻസ് വന്ന വഴിയെ മടങ്ങി. കുട്ടികളുടെ വാക്കിന് ഇത്രയും വിലയുണ്ടോ എന്ന അത്ഭുതവും സന്തോഷവും കൊണ്ട് ശ്രീജയ വീർപ്പുമുട്ടി. അതിവെട്ടത്ത് ഉദയൻമേനോന്റെ വീട്ടുമുറ്റത്തെ നിറയെ പൂത്തു നിൽക്കുന്ന കല്യാണിമുല്ലയുടെ സുഗന്ധം തുകർന്നങ്ങനെ നിൽക്കുന്നിടം വരെ ഇത്രയുമൊക്കെ ഓർത്താൽ മതി. മുന്നോട്ടു പോയാൽ കൂടുതൽ സങ്കടങ്ങളെയുള്ളൂ.

നിരാശയേയുള്ളൂ. അങ്ങനെയൊരു കുട്ടിക്ക് ഇത്ര വരെ എത്താൻ കഴിഞ്ഞില്ലേ? ശ്രമിച്ചാൽ നാലഞ്ചു വർഷത്തിനുള്ളിൽ പേരിന് മുൻപിൽ അല്പം കനപ്പെട്ട ഒരു വാക്കുകൂടി ജ്വലിച്ചു നിൽക്കുമെന്നോർത്തപ്പോൾ കയ്യിലെ രോമങ്ങൾ ഉണർന്നെണീറ്റു. രാമുല്ല, ഇത്ര ഇഷ്ടമാണോ? കുറെ നേരമായല്ലോ അതിനു ചുവട്ടിൽ നിൽക്കുന്നു. അതിവെട്ടത്ത് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതിവെട്ടത്തിന് ഇന്നലത്തെ ഗൗരവമില്ല. ശ്രീജയ്ക്ക് സമാധാനമായി. പുറത്താരെയും കണ്ടില്ല. അപ്പോൾ അതിന്റെ മണം പിടിച്ചങ്ങ് നിന്നുപോയി. ഞങ്ങളതിന് കല്യാണിമുല്ല എന്നാണ് പറയുക. ഓരോന്നിനും ഓരോരുത്തർ കാണുന്ന കണ്ണിലല്ലേ സൗന്ദര്യം. കാമിനിമുല്ല എന്നും ഒരു പേരുണ്ട്. ശ്രീജയ നൽകിയ കടലാസിലൂടെ അതിവെട്ടത്ത് വീണ്ടും വീണ്ടും കണ്ണോടിച്ചു. അനുകൽപ്പന സിനിമകളിലെ സ്ത്രീ പ്രതിനിധാനം. വിഷയം നമുക്കൊന്ന് മാറ്റിപ്പിടിച്ചാലോ? സാഹിത്യത്തിലെ സ്ത്രീ സിനിമയിലെത്തുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഉദ്ദേശിച്ചത്. ആയിക്കോട്ടെ, വിഷയത്തിന് കനം പോരാ. ആളെ കാണുന്നത് പോലെ തന്നെ വിഷയവും ചെറുത്. ശ്രീജയ ഒരു നിമിഷം ചൂളി. 4 അടി 10 ഇഞ്ച് പൊക്കത്തിൽ ഒതുക്കി നിർത്തിയിരുന്ന ആത്മവിശ്വാസം തകർന്നടിഞ്ഞു. ശ്രീജയ പ്രേമിച്ചിട്ടുണ്ടല്ലോ അല്ലേ? തീരെ പ്രതീക്ഷിക്കാത്ത ചോദ്യം. രണ്ടാമത്തെ കാമുകനായിരുന്നു ഉയരക്കുറവിനെ കുറിച്ച് ആദ്യമായി പരാതിപ്പെട്ടത്. ആദ്യത്തെ കാമുകന് ശ്രീജയ പൊക്കം വയ്ക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ കണക്ക് പഠിപ്പിച്ചു കൊടുത്തതിനുള്ള പ്രതിഫലമായിരുന്നു ആദ്യ പ്രേമം. എല്ലാ ഓട്ടമത്സരങ്ങളിലും പങ്കെടുക്കുമ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ടാകും അവൻ. സമ്മാനം കിട്ടില്ലെന്ന് ഉറപ്പിച്ച് ഓടാൻ കാണിക്കുന്ന മിടുക്കാണ് അവൻ ഇഷ്ടമായത് എന്ന് പറയാറുണ്ട്. ഈ ഉയരക്കുറവിനെ ആത്മവിശ്വാസം കൊണ്ട് നേരിടാനാണ് നീ അന്ന് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാകുക എന്ന അപഗ്രഥനം നടത്തിയത് 4ാമത്തെ കാമുകനാണ് സൈക്കോളജിസ്റ്റ്. ശ്രീജയ ഉത്തരം പറഞ്ഞില്ലല്ലോ. എനിക്കറിയാം, കുറേ പ്രേമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ശ്രീജയ ഒന്ന് നിവർന്നു. അതിവെട്ടത്തിന്റെ മുഖത്തേക്ക് നോക്കി. ഘനഗംഭീര മീശ വളഞ്ഞും പുളഞ്ഞും എഴുന്നു നിന്നു. ആനയുടേതുപോലെ ശരീരത്തിനു ചേരാത്ത ചെറിയ കണ്ണുകൾ, വീശി നിൽക്കുന്ന ചെവി, കറുപ്പിന്റെ പ്രച്ഛന്ന വേഷം കെട്ടി നിൽക്കുന്ന തലമുടിയിഴകൾ, മീശയിലും ചെവിയോട് ചേർന്നും നരച്ച മുടികൾ കിന്നാരം പറയുന്നുണ്ട്. അതിവെട്ടം കഴിഞ്ഞ ജന്മം ഒരു ആനയായിരുന്നു എന്ന് ഉറപ്പ്. സാർ, ഞാൻ വിഷയം പരിഷ്കരിച്ചു കൊണ്ടുവരാം. നിർദ്ദേശങ്ങൾ പറഞ്ഞാൽ മതി, അതുപ്രകാരം ചെയ്യാം. വിഷയാസക്തയാകാതെ ശ്രീജയ. വിഷയാവതരണത്തിന് താൻ ഡയസിൽ കയറി നിൽക്കുന്നത് കണ്ടപ്പോഴേ എനിക്കിഷ്ടായി. താൻ എന്റെ കൂടെ ഗവേഷണം നടത്തണമെന്ന് ആഗ്രഹിച്ചു. നടന്നു. ഇനി ഞാൻ നോക്കിക്കോളാം. എനിക്ക് ആത്മാർത്ഥമായി ഗവേഷണം നടത്തണമെന്നുണ്ട് സാർ. ഇതുവരെയുള്ള എന്റെ ജീവിതം ഒരു യുദ്ധമായിരുന്നു. ഞാൻ ജയിച്ചു എന്ന് തോന്നാൻ നല്ല രീതിയിൽ പഠിക്കണമെന്നാണ് മനസ്സിൽ. അതിനെന്താ, ആകാമല്ലോ. എന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകും. വിഷയം ഞാൻ തീരുമാനിക്കും, എഴുതിത്തരും. പോരെ, അത് വിട്. മടുക്കുന്നു, മറ്റെന്തെങ്കിലും പറ. നീ ഇപ്പോൾ ആരെയെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. എന്നോട് കള്ളം പറയേണ്ട. സാറിനോട് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. അതെന്തേ വേണ്ടെന്ന് വച്ചത്? പണമോ ജീവിത സാധ്യതകളോ ഇല്ലാത്ത ഒരാളെ പ്രേമിച്ചു മടുത്തിട്ടാകും അവരൊക്കെ വിട്ടുപോയത്. രക്ഷപ്പെടാൻ ഒരു വഴി അന്വേഷിച്ചാണ് സാർ ഞാൻ ഇവിടെ വരെ എത്തിയത്. സഹായിക്കണം. പിന്നെ സഹായിക്കാനല്ലേ ഞാൻ ഇവിടെയുള്ളത്. വിഷയം നമുക്കൊന്ന് ഫൈനലൈസ് ചെയ്തിരുന്നുവെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ആവിഷ്കാരം അനുകൽപ്പന സിനിമയിലും സാഹിത്യത്തിലും എന്നായാലോ? എന്റെ കൂടെ 12 പേര് ഗവേഷണം ചെയ്തു ബിരുദം നേടി. അവരൊക്കെ നല്ല നിലയിലായി. നിനക്കും രക്ഷപ്പെടണ്ടേ? ഈ 12 പേരും പെൺകുട്ടികളായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചൊരു നദി പോലെ ഒഴുകി. ഒടുവിൽ ലക്ഷ്യം കണ്ടു. ഗവേഷണത്തിന്റെ ഭാരം ഞാനും അവരും അറിഞ്ഞില്ല. സത്യം പറയട്ടെ, ഉയരമുള്ള പുരുഷന് ചേരുക ഇതുപോലെ കൊച്ചു പെണ്ണുങ്ങളാകും. അതിവെട്ടത്ത് കസാരയുടെ പുറകിൽ വന്ന് ശ്രീജയുടെ 2 തോളുകളിലും മുറുക്കിപ്പിടിച്ചു. അതിവെട്ടത്തിന്റെ പൊക്ക കൂടുതൽ അപ്പോഴാണ് ശ്രീജയ ശ്രദ്ധിച്ചത്. ശ്രീജയ പിടഞ്ഞെണീറ്റു. നീ അവിടെ ഇരിക്കെ, അതിവെട്ടത്ത് ആജ്ഞാപിച്ചു. ശ്രീജയ കസേരയിൽ ഇരുന്നു. അതിവെട്ടത്ത് നളചരിതത്തിലെ കാട്ടാളവേഷം പാടി അഭിനയിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അങ്ങു പോവതെങ്ങനെ, ഇങ്ങനേകം മനോരാജ്യം. അയാൾ കഥകളി പഠിച്ചിട്ടുണ്ട്. നന്നായി പാടി അഭിനയിക്കുന്നു. മുഖത്ത് ഭാവങ്ങൾ, സുന്ദരം. പിന്നെ അഭിനയം നിർത്തി സീറ്റിലിരുന്നു. ദമയന്തിക്ക് കാട്ടാളനെ കത്തിക്കാനുള്ള ടെക്നിക് അറിയാമായിരുന്നു. ഇയാളെ കത്തിച്ചാൽ ജയിലിൽ പോകേണ്ടി വരുമല്ലോ. 4-5 ചെറുക്കന്മാരുടെ കൂടെ വിലസിയ നീ ഇങ്ങനെ പഴഞ്ചനാകേണ്ട. എന്നെ കഷ്ടപ്പെടുത്തരുത്. എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. പല ജോലിയും നോക്കി. ഇത്രയും പഠിച്ചിട്ട് വീട്ടുജോലിക്ക് പോകാൻ വയ്യ. അവസാനം കിട്ടിയൊരു അവസരമാണ്. അമ്മ കൂലിവേല ചെയ്താണ് ഇതുവരെ എത്തിച്ചത്. അവർക്ക് വയ്യാതായി. RCCയിൽ ചികിത്സയിലാണ്. ഇതുതന്നെയായിരുന്നു ആദ്യമൊക്കെ ഇവിടെ വരാറുള്ള പെൺകുട്ടികൾ പറയാറ്. പിന്നെ അവര് ആസ്വദിച്ച് കൂടെ കൂടും. ആ പെൺകുട്ടികൾ ഓർത്തും ശ്രീജയ വേദനിക്കാൻ തുടങ്ങി. അവരുടെ വെറുപ്പ്, ധർമ്മസങ്കടം, ഒച്ചയില്ലാത്ത നിലവിളി. ചുറ്റിനുമുള്ള പുസ്തകങ്ങളിലും മുറി നിറഞ്ഞു നിൽക്കുന്ന ബഹുമതികളിലും ട്രോഫികളിലുമൊക്കെ പറ്റിപ്പിടിച്ചു നിൽക്കുന്നുണ്ടാകും.

0: എന്നെ ഒരു സഹോദരിയായി കാണണം. ഇത്തരം ഭീഷണികൾക്ക് മുൻപിൽ പെൺകുട്ടികൾ പറയേണ്ട ഡയലോഗ് അതാണെന്നോർത്ത് നാക്ക് ചതിച്ചു. ഭയം കൊണ്ട് ആ പഴഞ്ചൻ വാക്കുകൾ തന്നെ പറഞ്ഞു. കയ്യും ചതിച്ചു, അത് കൂപ്പി നിന്നു. ഹഹഹഹ, പഴയ രാജാപാർട്ട് നാടകത്തിലെ നായകനെ പോലെ അതിവട്ടത്ത് അട്ടഹസിച്ച് ചിരിച്ചു. തമാശ പറയാതെ, പെണ്ണെ, എനിക്ക് രണ്ട് സഹോദരിമാരുണ്ടായിരുന്നു, അത് മതി, കൂടുതൽ വേണ്ട. അതുകളെ തന്നെ ഇറക്കിവിടാൻ പെട്ട പാട് എനിക്കേ അറിയൂ. അതിവെട്ടത്ത് കസാരയ്ക്ക് പുറകിലൂടെ വന്ന് അവളുടെ കഴുത്ത് അയാളുടെ നെഞ്ചിനോട് ചേർത്ത് വച്ച് മുറുക്കി പിടിച്ചു. തല ഉടലിൽ നിന്ന് വേർപെട്ടതുപോലെ തോന്നി അവൾക്ക്. മൂന്നാം നിലയിലാണ് അതിവെട്ടത്തിന്റെ ഓഫീസ് റൂം. ഇവിടെ നിന്ന് ഇറങ്ങിയോടൽ അത്ര എളുപ്പമല്ല. അതിവെട്ടത്തെ വെട്ടിച്ചോടിയാൽ അയാൾ ഒരു ഈച്ചയെ കയ്യിലൊതുക്കും പോലെ നിസാരമായി വീഴ്ത്തും. അതിവെട്ടം ഒന്നുകൂടി കുനിഞ്ഞ് ഒരു ഉറപ്പു വരുത്താനെന്ന പോലെ മുഖമടുപ്പിച്ച് ചോദിച്ചു, അപ്പോൾ നമ്മൾ തുടരുകയല്ലേ? എന്ന് അവൾ മൂളിയത് ശ്വാസം മുട്ടൽ കൊണ്ടാണ്. സ്കൂളിലെ ഒരു ഓട്ടമത്സരം. ഏറ്റവും ഒടുവിലായി ഓടുന്ന അവളെ നോക്കി ഗാലറിയിലിരുന്ന് കൂവുന്ന കുട്ടികൾ. എന്നിട്ടും അവൾ ഓട്ടം തുടർന്നു, ഏറ്റവും അവസാനമായി ഓടിയെത്തി. ഫിനിഷിംഗ് പോയിന്റിലെത്തിയപ്പോഴാണ് അറിയുന്നത് അവളാണ് ജേതാവ്. മുൻപേ കുതിച്ച മറ്റ് 9 പേർക്കും ട്രാക്ക് തെറ്റി. ഉയരക്കുറവിനെ, കാര്യശേഷിക്കുറവിനെ കൂവി തോൽപ്പിച്ചവരെല്ലാം ഒരു നിമിഷം നിശബ്ദരായി. ഗാലറിയിലിരുന്നവർ പതുക്കെ കൈയടിക്കാൻ തുടങ്ങി. വല്യമ്മ മത്സരങ്ങൾക്കൊക്കെ കൊണ്ടുപോയിരുന്നത് വിജയിക്കാനല്ല, വഴി തെളിയാനാണ്. അതിവെട്ടത്തിന്റെ കൈകളിൽ മുറുക്കിപ്പിടിച്ച് ചിന്തിക്കാനുള്ള സാവകാശം പോലും നൽകാതെ അയാളെ വലിച്ചുകൊണ്ട് ധൃതിയിൽ പടിക്കെട്ടിറങ്ങുമ്പോൾ അയാൾ ശ്വാസം പോലും എടുക്കാനാകാതെ അമ്പരന്നു. ചില സന്ദർഭങ്ങളിൽ അപ്രതീക്ഷിതമായ നീക്കങ്ങൾ മറുപക്ഷം നടത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് മനുഷ്യർ തിരിച്ചറിയാൻ 3 മിനിറ്റിന്റെ സാവകാശം ഉണ്ടാകും എന്ന് പറഞ്ഞത് സൈക്കോളജിസ്റ്റായ കാമുകനോ മജീഷ്യനായ കാമുകനോ? രാമുല്ലയുടെ ചുവട്ടിൽ വന്ന് അവളും അയാളും നിന്ന് കിതച്ചു. സാർ, എനിക്കിതിന്റെ ഒരു തൈ തരാമോ? അതിവെട്ടത്ത് കുനിഞ്ഞിരുന്ന് രാമുല്ലയുടെ തൈ പറിക്കാൻ തുടങ്ങി. ഇതിന് തലമറിച്ചി എന്നൊരു പേരുണ്ട്. എന്തെന്തു വിചിത്രമായ പേരുകളാണല്ലേ സാർ, ശ്രീജയ അതിശയിച്ചു.
1: ഓണം കഥാവേളയിൽ ഇതുവരെ കേട്ടത് കെ രേഖ എഴുതി അവതരിപ്പിച്ച കഥ കൽപ്പന. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

0: ഹായ് ഹലോ, ഹാപ്പി ഹാപ്പി. കൂടെയുണ്ട് ഞാൻ അഭി.
1: ഞാൻ രാഖി.
0: രാഖി, ഓണക്കാലം എന്ന് പറയുന്നത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ക്ലാഷുകളുടെ കാലവും കൂടിയാണ് അല്ലേ?
1: അതെ അതെ, ക്ലാഷ് ഓണക്കാലം,
0: ക്ലാഷ് ഓണക്കാലമാണ്. അങ്ങനെ ക്ലാഷ് നടന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്.
1: 20 കൊല്ലം
0: കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 20 years back,
1: 2006 August 25.
0: ആ സമയത്ത് ഇറങ്ങിയ ഓണ ചിത്രങ്ങളിൽ ഒട്ടും പ്രതീക്ഷ വെക്കാത്തൊരു സിനിമ. താരതമ്യേന പുതുമുഖങ്ങളായിട്ടുള്ള ആളുകളെ വെച്ച് ഒരു സംവിധായകൻ
1: ആരുമില്ലാതെ
0: നടത്തിയ ഒരു എക്സ്പെരിമെന്റ്. ആ സിനിമയാണ് ആ തവണത്തെ ഓണം വിന്നർ,
1: സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്.
0: യെസ്, പറഞ്ഞു വരുന്നത് ലാൽ ജോസ് ഒരുക്കിയ ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തെ കുറിച്ചാണ്. ക്ലാസ്മേറ്റ്സ് ഇറങ്ങിയിട്ട് ഇന്നേക്ക് 20 വർഷം. യെസ്, സുഗുവും താരയും മുരളിയും സതീശൻ കഞ്ഞിക്കുഴിയും പയസും എല്ലാം റസിയയും, അതെ റസിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഇവരെല്ലാവരും നമ്മളോട് കൂട്ടുകൂടിയിട്ട് 20 വർഷം അല്ലേ, ആ കാറ്റാടി തണലത്ത്
1: ഇന്നും അവര് നമ്മുടെ കൂടെ. 20 വർഷം മുമ്പത്തെ ആ ഓണക്കാലം ഓർത്തുകൊണ്ട് നമ്മുടെ അരികിൽ ഇതെല്ലാം കേട്ട്
0: ക്ലാസ്മേറ്റ്സിന്റെ ക്രിയേറ്റർ, നമ്മുടെ സ്വന്തം മലയാളികളുടെ സ്വന്തം
1: ഡയറക്ടർ

0: ഡയറക്ടർ ലാൽ ജോസ് സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. സ്വാഗതം.
1: താങ്ക് യു
2: സാർ. 20 വർഷങ്ങൾ പിന്നിട്ട് പോയി അവര് റീയൂണിയൻ വന്നിട്ട്. ആ റീയൂണിയൻ തന്നെ ഒരു 20 വർഷം മുന്നിൽ നടന്ന, അല്ലെങ്കിൽ 10-15 വർഷം മുന്നേ നടന്ന ഒരു കഥയെ ആസ്പദമാക്കിയിട്ടാണ്. 20 വർഷം പിന്നിട്ടത് സാർ അറിഞ്ഞിരുന്നോ? സാർ ഓർക്കുന്നുണ്ടോ?
1: അല്ല, 20 വർഷങ്ങൾ കഴിഞ്ഞു എന്നുള്ളത് പലപ്പോഴും ഒരു അത്ഭുതമാണ്. കാരണം 20 വർഷം ജീവിതത്തിൽ തീർന്നു. പ്രായം, നമ്മുടെ പ്രായം 20 വർഷം കൂടി എന്നൊക്കെ ഉള്ളത് ഓർക്കാനിഷ്ടം ഇല്ലാത്ത കാര്യങ്ങളാണ്. മനസ്സുകൊണ്ട് ആ പ്രായത്തിൽ തന്നെയാണ് ഇപ്പോഴും. പക്ഷെ കാലം കടന്നു പോകുന്നു എന്നുള്ളത് ഒരു ഭയങ്കര. ഞാൻ പ്രായം കൊണ്ടും മനസ്സുകൊണ്ടും അവിടെ തന്നെയാണ്. പക്ഷെ 20 വർഷം കഴിഞ്ഞു എന്നിപ്പോ നിങ്ങളൊക്കെ വിളിച്ച് ഓർമ്മിപ്പിക്കുമ്പോഴാണ് ഒരു ഞെട്ടലോടുകൂടി. അതൊരു 2006 ഓഗസ്റ്റിലായിരുന്നു സിനിമ ക്ലാസ്മേറ്റ്സ് റിലീസ് ചെയ്തത് എന്നുള്ളത് ഇപ്പോൾ ഓർക്കുമ്പോൾ, 20 കൊല്ലം കഴിഞ്ഞു എന്നുള്ളത് ഓർക്കുമ്പോൾ ഒരു ഭയങ്കര അത്ഭുതമാണ്.
3: ആ 20 വർഷം മുമ്പുള്ള ആ ഒരു ഓണം സാറിന്റെ മെമ്മറിയിൽ എങ്ങനെയാണ് ഉള്ളത്?
1: ആ ഓണം സന്തോഷത്തിൻ്റെ ഒരു ഓണമായിരുന്നു. കാരണം ഇറങ്ങിയ ഒരു സിനിമ വലിയ വിജയമായി. അപ്പോൾ സന്തോഷം തന്നെ. പാടം, സിനിമകൾ വിജയിക്കുമ്പോൾ സന്തോഷമാണ്. ചില ഓണങ്ങളും ചില ആഘോഷ സമയങ്ങളൊക്കെ നമ്മളും സങ്കടപ്പെട്ട് ഇരിക്കാറുണ്ട്. ആ വർഷം ബാക്കി സിനിമകളുടെ സംവിധായകർക്ക് സങ്കടമായിരിക്കും. എനിക്ക് ഭാഗ്യവശാൽ ആ വർഷം സന്തോഷമായിരുന്നു. ഇതിങ്ങനെ മാറി പറഞ്ഞുകൊണ്ടിരിക്കും. ബേസിക്കലി എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആഘോഷങ്ങളോ ഉത്സവങ്ങളോ പ്രത്യേക സന്തോഷ ദിവസങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഞാൻ എല്ലാം വളരെ ഒരു പതിഞ്ഞ താളത്തിൽ എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ വലിയ സന്തോഷങ്ങളും ഇല്ല, വലിയ സങ്കടങ്ങളും ഇല്ല.
2: സാർ ഇപ്പം അങ്ങനെ പറഞ്ഞെങ്കിലും സാറിൻ്റെ സിനിമകളിൽ അതൊരിക്കലും റിഫ്ലക്ട് ചെയ്യാറില്ല. എല്ലാ ആഘോഷങ്ങളെയും എല്ലാ സെലിബ്രേഷൻസിനെയും എക്സാജറേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ ഫ്രെയിം വെക്കുന്ന ഒരാളാണ്. അപ്പം ക്യാമറയ്ക്ക് പുറകിൽ വരുമ്പോൾ ആ വ്യക്തിപരമായ ലാൽജോസ് മാറിയെന്ന്?
1: അല്ല, ലൈഫ് ഒരു സെലിബ്രേഷൻ ആണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ സെലിബ്രേഷൻ ഏത് മോഡിൽ വേണമെന്നുള്ളത് ഓരോരുത്തരുടെ തീരുമാനമാണ്. ഞാൻ സെലിബ്രേഷൻസിൽ വിശ്വസിക്കുന്ന ആളാണ്. ലൈഫ് മൊത്തം സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുമാണ്, ആഘോഷങ്ങളുടെ ആള് തന്നെയാണ്. പക്ഷെ അത് ഏത് ലെവൽ വരെ കൊണ്ടുപോകണം എന്നുള്ളത് എനിക്ക് എൻ്റെതായിട്ടുള്ള പരിധികളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ.
3: അന്ന് പക്ഷെ ഇതുപോലെ പ്രൊമോഷൻ അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അല്ല? ഇന്നിപ്പോ ഒരു സിനിമ ഇറങ്ങിയാൽ അതിനുവേണ്ടി പ്രൊമോഷൻ ഇറങ്ങുന്ന,
1: അല്ല, പ്രൊമോഷൻസ് ആ കാലത്തും ഉണ്ട്.
3: ഈ ഒരു രീതി
1: ഓൺലൈൻ വരുന്നു, സോഷ്യൽ മീഡിയ വരുന്നു എന്ന് പറഞ്ഞപ്പോ കഥ മുഴുവൻ മാറി. ക്ലാസ്മേറ്റ്സിന്റെ സമയത്ത് ഈ ഡിജിറ്റൽ സിനിമ വരാൻ പോകുന്നു പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. സിനിമയുടെ ഡിജിറ്റലൈസേഷൻ വരാൻ പോകുന്നേ ഉള്ളൂ. ക്ലാസ്മേറ്റ്സ് ഞങ്ങള് ഫിലിമിൽ, അനലോഗിൽ ഫിലിമിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ്. എനിക്ക് ആദ്യമായിട്ടൊരു മോണിറ്റർ കിട്ടുന്നത് ആ സിനിമയിലാണ്. എൻ്റെ ഒൻപതാമത്തെ സിനിമയാണ്. അതിലാണ് എനിക്ക് ആദ്യമായിട്ടൊരു മോണിറ്റർ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വളരെ പരിമിതമായ സൗകര്യങ്ങളിൽ പരിമിതമായ ഫെസിലിറ്റീസ് വെച്ചിട്ടായിരുന്നു എല്ലാ സിനിമകളും ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിന് മുമ്പുള്ള സിനിമകളും എല്ലാം വളരെ പരിമിതമായ ഇതിലാണ്. അപ്പം അന്നത്തേക്ക് ബജറ്റ് കേട്ട ഇപ്പോൾ ആൾക്കാർ ചിരിക്കും. 2 കോടി രൂപയായിരുന്നു ക്ലാസ്മേറ്റ്സിൻ്റെ ടോട്ടൽ ബജറ്റ്. ഇന്നിപ്പോൾ ഒരു നടനെ 2 കോടി കൊടുത്താൽ കിട്ടില്ല.

0: ക്ലാസ്മേറ്റ്സിന്റെ 20 വർഷങ്ങൾ
1: പിന്നെ കുറേ വിശേഷങ്ങളുമായി നമ്മുടെ കൂടെ.
2: നമസ്കാരം, ഞാൻ ലാൽ ജോസ്.
0: ക്ലാസ്മേറ്റ്സ് പോലൊരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഇപ്പൊ മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു റീയൂണിയൻ കൾച്ചർ കൊണ്ടുവന്ന സിനിമയൊക്കെ ആണല്ലോ. ക്ലാസ്മേറ്റ്സിന്റെ ഒരു സീഡ് ഓഫ് തോട്ട് എവിടെ നിന്നാണ്, ആ സിനിമ അതിന്റെ പ്രാരംഭഘട്ടത്തിൽ എവിടെ നിന്നാണ് ആ സിനിമയുടെ ആലോചനകളൊക്കെ ഉണ്ടായിട്ടുള്ളത്?
2: ബേസിക്കലി ഞാൻ അതിനു മുമ്പ് രസികൻ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ട് അത് തിയേറ്ററിൽ അത്ര ഏറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു നിരാശയുമായിട്ട് എനിക്ക് എൻ്റെ ഒരു കസിൻ ഇവിടെ എറണാകുളത്ത് അശോക ഫ്ലാറ്റ്സിലൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. അയാൾ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, അങ്ങനെ കറങ്ങി നടക്കുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ ആരും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവൻ്റെ ഫ്ലാറ്റിൻ്റെ താക്കോലും മേടിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി ഇരിപ്പായിരുന്നു പുറത്ത്. അപ്പോൾ ആർക്കും അറിയില്ല ഞാൻ എവിടെയാണെന്ന്. അങ്ങനെ ഒരു ഏകാന്തവാസത്തിനിടയിൽ ആണ് നടൻ സാദിഖിൻ്റെ ഒരു കോള് വരുന്നത്. സാദിഖ് പറഞ്ഞ ഒരാളെ ഒന്ന് കാണണമല്ലോ ആലോചന. ജെയിംസ് ആൽബർട്ട് എന്നാണ് ആളുടെ പേര്. അയാൾ സീരിയൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്, പിന്നെ നോവൽ ഒന്ന് രണ്ട് കുങ്കുമം നോവൽ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അയാൾക്കൊരു കഥ പറയാനുണ്ട്. ഞാൻ കേട്ടിട്ട് എനിക്ക് രസം തോന്നുന്നുണ്ട്, ഒന്ന് കേട്ടു നോക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനൊരു കഥയും കേൾക്കാനുള്ള മൂഡിലല്ല. ഞാൻ ഈ ലോകത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെടാൻ എന്താ മാർഗം എന്ന് ആലോചിച്ചിട്ടിരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സാധിക്കും അതൊന്നും വേണ്ട, എനിക്കൊന്നും കഥ കേൾക്കാനുള്ളൊരു മൂഡിലൊന്നുമല്ല. അപ്പോൾ ഈ ജെയിംസ് ആൽബർട്ടിനും എനിക്കും കോമണായിട്ട് പരിചയമുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു മംഗലാപുരത്ത്. അവരുടെ ഫാമിലി ആയിട്ട് എനിക്കറിയാം, ഫാമിലി ഫ്രണ്ട്സാണ്. ജെയിംസിനും അവരുമായിട്ടൊരു ബന്ധമുണ്ട്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഞാൻ അപ്പം ഇദ്ദേഹത്തിനൊന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പരസ്പരം, അങ്ങനെ അവർ വഴി കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വരാൻ പറഞ്ഞു. അങ്ങനെ ജെയിംസ് വന്നിട്ട് കഥ പറയണം. അപ്പോൾ ആ കഥ ജെയിംസിന് ഈ കഥ പറയുമ്പോൾ ഭയങ്കര വിക്ക് വരും. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഒരു 10-15 മിനിറ്റ് നേരം കഥ കേട്ടിട്ട് ഇയാളെ ഒഴിവാക്കാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാനൊരു 2.5 മണിക്കൂർ ഇരുന്നിട്ട് ഫുൾ സിനിമയുടെ ലെങ്ത്തിൽ ജെയിംസിൻ്റെ ഈ തപ്പലും തടവലും ഒക്കെ ആയിട്ട് കൂടെ ഞാൻ ആ കഥ മുഴുവൻ കേട്ടു. പിന്നെ അത് കഥയുമായിട്ട് വരുമ്പോൾ തന്നെ ജെയിംസ് കഥ പറഞ്ഞു തുടങ്ങുന്നത്, കഥയുടെ പേര് ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പം ക്ലാസ്മേറ്റ്സ് എന്നുള്ള പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം അത് ഒരു ഇംഗ്ലീഷ് വാക്കാണ് ആണെങ്കിലും നമ്മൾ മലയാളം പോലെ ഉപയോഗിക്കുന്ന മലയാളമായി കഴിഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് വാക്കാണ്. പിന്നെ അതെല്ലാ ആളുകൾക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു പേരാണ്. ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്നതിൽ തന്നെ ഒരു കഥയുണ്ട്. അപ്പോൾ അത് ആദ്യത്തെ താല്പര്യം ഉണ്ടാക്കി, പിന്നെ അയാൾ കഥ ഫുൾ പറഞ്ഞു. അപ്പോൾ ഈ 15 വർഷത്തിന് ശേഷം ഒരുമിച്ച് പഠിച്ച ആളുകളൊക്കെ ഒത്തുകൂടുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കും ചെറിയൊരു നൊസ്റ്റു അടിച്ചു. കാരണം നമ്മൾ ഒപ്പം പഠിച്ചിരുന്ന ആൾക്കാർ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് കൂടുകയാണെങ്കിൽ രസമായിരിക്കും എന്നൊക്കെയുള്ള ഒരു തോന്നൽ അപ്പം തന്നെ ഉണ്ടായിരുന്നു. കഥ എനിക്കിഷ്ടമായി. അപ്പോൾ ഞാൻ ജെയിംസിനോട് ഒരു വെറും കഥയേ ഉള്ളൂ, അപ്പോൾ അത് സ്ക്രിപ്റ്റ് ആക്കാൻ എത്ര സമയം വേണ്ടി വരുമെന്ന് ചോദിച്ചു. അപ്പോൾ ജെയിംസ് പറഞ്ഞൊരു 5-6 മാസം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എഴുതിക്കോ, എഴുതിയിട്ട് ഞാൻ കൂട്ടത്തിൽ പ്രൊഡ്യൂസറേയും തപ്പാം, ആരെങ്കിലും റെഡി ആവുകയാണെങ്കിൽ ഞാൻ അറിയിക്കാം, നിങ്ങൾ എഴുത്തു തുടങ്ങിക്കോ. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ വരുമ്പോൾ അയാളുടെ അടുത്ത് നമുക്ക് പറയാൻ സ്ക്രിപ്റ്റ് ഉണ്ടാവണം. അങ്ങനെ ജെയിംസ് എഴുതാൻ എന്ന് പറഞ്ഞ് പോയി. ഞാൻ എൻ്റെ അടുത്ത ജോലികളിലേക്കൊക്കെ പോയി. അങ്ങനെ ചാന്ദ്

എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് ശാന്ത മുരളി എന്ന് പറയുന്ന ഒരു ലേഡിയും പ്രകാശ് ദാമോദർ എന്ന് പറഞ്ഞൊരാളും രണ്ടുപേരും വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അവരിങ്ങനെ വന്നിട്ടൊരു സിനിമ അവർക്ക് ചെയ്യണം. അവർ ഗൗരീശങ്കർ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ട്, അത് പക്ഷേ പരാജയമായിരുന്നു. അപ്പോൾ ഒരു സിനിമയും കൂടി ചെയ്തിട്ട് ഇത് അവസാനിപ്പിക്കാമെന്ന് വെച്ചിട്ടാണ് എന്ന് പറഞ്ഞവർ വന്നു. അപ്പോൾ അവരോട് ഞാൻ ഈ അച്ഛനുറങ്ങാത്ത വീടിൻ്റെ കഥയും പറഞ്ഞു, ക്ലാസ്മേറ്റ്സിൻ്റെ കഥയും പറഞ്ഞു, മറ്റേ മദർ ഇന്ത്യയുടെ കഥയും പറഞ്ഞു. അപ്പോൾ അവർക്ക് മദർ ഇന്ത്യ ഇഷ്ടമായി, പക്ഷേ അതിൽ അഭിനയിക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്കൊരു ഒരു വിശ്വാസക്കുറവുണ്ടായിരുന്നു. ക്ലാസ്മേറ്റ്സിൻ്റെ കഥ കേട്ടപ്പോൾ അവർക്കത് ഫുൾ സ്ക്രിപ്റ്റ് കേൾക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ജെയിംസിനെ അവരായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തപ്പോഴേക്കും ജെയിംസ് ഓൾമോസ്റ്റ് ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജെയിംസ് പോയി. ഞാനപ്പോൾ ഈ ചാന്തുകൂട്ടൻ്റെ ജോലി തിരക്കിലായതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. ജെയിംസ് ചെല്ലുമ്പോൾ ഈ ശാന്ത മുരളിയുടെ വീട്ടിൽ തിരുവനന്തപുരത്ത് അവർ ബന്ധുക്കളെയും അയൽക്കാരെയൊക്കെ വിളിച്ചിട്ടൊരു 100-150 ആളുകളുടെ മുമ്പിലാണ് കഥാപ്രസംഗം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ജെയിംസ് ആദ്യമായിട്ട് എഴുതുന്ന ആളായതുകൊണ്ട് ജെയിംസിനൊന്നും എതിർത്ത് പറയാൻ, ഇനിയിപ്പോൾ അത് എതിർത്ത് പറഞ്ഞാൽ ഇങ്ങനെയാണോ സിനിമയുടെ സിസ്റ്റം എന്നൊന്നും ജെയിംസിനും അറിയില്ല, ഞാനും ഇല്ല കൂടെ. അങ്ങനെ ജെയിംസ് അവരുടെ മുമ്പിലിരുന്ന് കഥ പറഞ്ഞു. അവരെല്ലാവരും കഥ കേട്ട് കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിട്ട് അവരെല്ലാവരും നല്ലതാണെന്ന് പറഞ്ഞു. പക്ഷെ ശരിക്കും ഞാനായിരുന്നെങ്കിൽ അത് അനുവദിക്കില്ല, കാരണം ഈ 150 പേർക്ക് ഈ സിനിമയുടെ കഥ അറിയപ്പോൾ. പക്ഷെ അത് അങ്ങനെ അന്നങ്ങനെ ചെയ്ത് പ്രകാശും ശാന്തമുരളിയും അവർ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അതിന് പിന്നെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ വേണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിദ്ദിഖ് ലാലിന് ഒരു ലാൽ റിലീസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അപ്പോൾ അവരെ പോയി കണ്ടു ഇത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലാലിനോട് ഈ കഥ പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, കഥ കേട്ടിട്ടുള്ളതിന് ഞങ്ങളിത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളാം, അതിന് ഇത്ര രൂപ ഞങ്ങൾ അഡ്വാൻസ് തന്നോളാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ലാലു ചെയ്യുന്നൊരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കഥയായിരുന്നു. ഇതിൻ്റെ തുടക്കവും അവസാനവും ഉഗ്രനാണ്. പക്ഷേ ഇടയിൽ നിങ്ങൾ പറഞ്ഞ കഥ ഞങ്ങളൊക്കെ ചെയ്യുന്ന സിനിമ പോലത്തെ ഒരു കോമഡിക്ക് വേണ്ടിയിട്ടുള്ള ഹ്യൂമറും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് സ്ലാബ്സ്റ്റിക് നേച്ചറില് അങ്ങനെയായിരുന്നു ആ കഥ എന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിക്കേ എന്ന് പറഞ്ഞു. ഞാൻ ചെയ്യാൻ തയ്യാറാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്താലും ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്ന് ലാലേട്ടൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളന്ന് രാത്രി തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലായിരുന്നു എറണാകുളത്ത് താമസിച്ചത്. അവൻ്റെ ഭാര്യ പ്രസവത്തിന് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ആ വീട്ടിലാരുമില്ല. അപ്പോൾ ഞാനും ജെയിംസും ആ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അന്ന് രാത്രി ഞങ്ങൾ രണ്ടുപേരും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ജെയിംസിനോട് പറഞ്ഞു, ഞാൻ ഈ സിനിമ ഇങ്ങനെ ചെയ്യുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ജെയിംസ് ഞെട്ടും എന്ന് വെച്ചാൽ ജെയിംസ് വരാം ഞാനും. ആ രാത്രി മുഴുവൻ ഞങ്ങൾ കിടന്നിട്ട് എൻ്റെ ക്യാമ്പസ്, എൻ്റെ ഞാൻ ഒറ്റപ്പാല NSS കോളേജിലാണ് പഠിച്ചിരുന്നത്. എനിക്കൊരു വളരെ സഫലമായ ഒരു ക്യാമ്പസ് ലൈഫുണ്ട്. ഒരു 6 വർഷം ആ കോളേജിൽ ഞാൻ പോകുന്നത് വിളയാടിയിട്ടുള്ളത്. ജെയിംസിനും കൊല്ലം ഫാത്തിമയിലും അതുപോലെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ക്യാമ്പസിലെ കഥകളും കാര്യങ്ങളും ക്യാരക്ടേഴ്സും ആൾക്കാരുടെ സ്ഥാനം, അന്നത്തെ പ്രണയബന്ധങ്ങൾ, അന്നത്തെ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, അടിപിടികൾ, അന്ന് കോളേജിൽ വന്ന ആൾക്കാർ, അന്ന് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്ന കാര്യങ്ങൾ, അന്ന് നമുക്ക് ഇഷ്ടമുണ്ടായിരുന്ന സിനിമകൾ, അന്നത്തെ പ്രിയപ്പെട്ട പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അന്ന് വെളുക്കോളം ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചു. രാവിലെ ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു നമുക്ക് ഇത്രയും സമ്പന്നമായൊരു ക്യാമ്പസ് ലൈഫുണ്ട്. അപ്പോൾ എന്തിനാ ആ പഴയ ക്ലാസ്മേറ്റ്സിൽ ആ കഥ നടക്കുന്നത് ബാംഗ്ലൂരിലെ ഒരു ഹൈഫൈ എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് അല്ലേ, ഞങ്ങൾക്കൊരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അകത്ത് പോലും കയറിയിട്ടില്ല. അപ്പം നമുക്കറിയാത്തൊരു ലോകത്തെക്കുറിച്ച് നമ്മൾ പറയുന്നതിനേക്കാൾ നല്ലത് നമുക്കറിയുന്നൊരു ലോകത്തെക്കുറിച്ച് പറയാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ കഥയുടെ ബിഗിനിങ്ങും എൻ്റെ ഒക്കെ ജെയിംസ് എന്ന് പറഞ്ഞ അത് തന്നെയാണ്. പക്ഷേ ആ ഫ്ലാഷ് ബാക്ക് സ്റ്റോറി മൊത്തത്തിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും ക്യാമ്പസ് ലൈഫ് തന്നെയാണ്, ഡയറക്റ്റ് ലൈഫിൽ നിന്ന് എടുത്തതാണ്. അതുകൊണ്ടാണ് പിന്നീട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് അത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയത്. കാരണം ആ 90s ഒരു ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ഞാൻ 80s ക്യാമ്പസിലുള്ള ആളാണ്. പക്ഷേ 80s 90s ക്യാമ്പസുകൾ സെയിം ആയിരുന്നു, മാറ്റം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു 2000s വരുമ്പോഴാണ് ഡ്രാസ്റ്റിക്കായിട്ടുള്ളൊരു മാറ്റം ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ ക്യാമ്പസ് ലൈഫ് അങ്ങനെ തന്നെ എടുത്ത് ഈ കഥയിലേക്ക് അപ്ലൈ ചെയ്തു. അപ്പം അതിന് വീണ്ടും ആക്ച്വലി ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുമായിരുന്നു. എല്ലാവരെയും ഡേറ്റ്സൊക്കെ മേടിച്ച് ഷൂട്ടിങ്ങൊക്കെ ഫിക്സ് ചെയ്തിട്ട് ഈ ആർട്ടിസ്റ്റുകളെ മുഴുവൻ നമ്മൾ വിളിച്ച് പറയുകയാണ് ഒരു 3 മാസം കൂടി തള്ളിയിട്ടേ തുടങ്ങാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര നിരാശയാണ്, കാരണം ഇത് വെയിറ്റ് ചെയ്തിരിക്കണം, അവർക്ക് അന്ന് വേറെ പടമില്ല. അങ്ങനെ പിന്നെ 3 മാസം എടുത്തിട്ടാണ് ഇന്നത്തെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആക്കുന്നതും 3 മാസം കഴിഞ്ഞിട്ട് ക്ലാസ്മേറ്റ്സ് ഷൂട്ടിംഗ് തുടങ്ങുന്നത്.

0: കൂടെയുള്ളത് ഞാൻ അബിയാണ്.
1: ഞാൻ രാഖിയാണ്.
0: ക്ലാസ്മേറ്റ്സിന്റെ 20 വർഷങ്ങൾ
1: പിന്നെ കുറേ വിശേഷങ്ങളുമായി നമ്മുടെ കൂടെ.
2: നമസ്കാരം, ഞാൻ ലാൽ ജോസ്.
0: ക്ലാസ്മേറ്റ്സിന്റെ ഇനീഷ്യൽ ഡിസ്കഷനിൽ ഈ കാസ്റ്റിംഗ് ഇങ്ങനെ തന്നെയായിരുന്നു. അതായത് സുഖമായിട്ട് പൃഥ്വിരാജ് വരണം, സതീശൻ കഞ്ഞിക്കുഴിയായിട്ട് ജയസൂര്യ വേണം, നരേൻ മുരളിയായിട്ട് വരുന്നു, അങ്ങനെയൊക്കെയുള്ള കാസ്റ്റിംഗ്.
2: അത് ബിഗിനിങ്ങിൽ തന്നെ സുഖ പൃഥ്വിരാജ് തന്നെയായിരുന്നു. പൃഥ്വിരാജിനോടും ഇന്ദ്രജിത്തിനോടാണ് ആദ്യം കഥ പറയുന്നത്. ഇന്ദ്രജിത്തിനെ ആദ്യമേ നമ്മൾ പയസായിട്ട് ഫിക്സ് ചെയ്തിരുന്നു, പൃഥ്വിരാജിനെ സുഖമായിട്ടും. അപ്പൊ അച്ഛനുറങ്ങാത്ത വീട് എന്ന് പറയുന്നത് സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ആ സിനിമയിൽ അവർ രണ്ടുപേരും ഉണ്ടായിരുന്നു, പൃഥ്വിരാജും ഉണ്ടായിരുന്നു, ഇന്ദ്രജിത്തും ഉണ്ടായിരുന്നു. അപ്പൊ ഒരു വൈകുന്നേരം ഷൂട്ടിംഗ് കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഈ കഥ അവരോട് പറയുന്നത്. രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായി, രണ്ടുപേരും അത് നമുക്ക് ഉടനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര

0: വേഷഭരിതരായി. ജയസൂര്യയുടെയും ഒന്നും കാസ്റ്റിംഗ് പ്ലാൻ ചെയ്തിട്ടില്ല, മനസ്സിലുണ്ട് ജയനോട്. അപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞു മറ്റേ, പക്ഷേ എനിക്ക് സംശയമായിരുന്നു, ജയസൂര്യയൊക്കെ സിംഗിൾ സോളോ ഹീറോ ആയിട്ടൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ ഇതിലിങ്ങനെ ഒരു സപ്പോർട്ടിങ് റോളായിട്ട് പോലെ അല്ലേ വരുള്ളൂ, എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ എന്നാലും പറയുമ്പോൾ കഥയിലെ നായകൻ സുഖവും നായിക താരയാണ്. അപ്പോൾ
1: കുറച്ച് നെഗറ്റീവ് ഷെയ്ഡും ഉണ്ട്,
0: ചെറിയ നെഗറ്റീവ് ഷെയ്ഡും ഉണ്ട്. രാജു പറഞ്ഞ ജയൻ എന്തായാലും ഇത് ആക്സെപ്റ്റ് ചെയ്യാവുന്നു, ലാലേട്ടൻ്റെ ഒരു പടത്തിലേക്ക് വരിക എന്നുള്ളത് വലിയ സന്തോഷമാണ്. അപ്പം തന്നെ ജയസൂര്യനെ വിളിച്ചു. ജയസൂര്യ അവിടുന്ന് അപ്പോഴേ പറഞ്ഞു ഞാനുണ്ട് ഞാനുണ്ട് എന്ന് പറഞ്ഞു. മരിച്ചു പോകുന്ന മുരളിയുടെ ക്യാരക്ടർ കുഞ്ചാക്കോ ബോബനെയാണ് ഫിക്സ് ചെയ്തത്. കുഞ്ചാക്കോ ആയിരുന്നു ചെയ്യേണ്ടത്. അപ്പോൾ അന്ന് അതുവരെ ചാക്കോച്ചൻ ഇങ്ങനെ താടി വെച്ചിട്ടൊന്നും ആരും കണ്ടിട്ടില്ല. എനിക്ക് പക്ഷെ നേരിട്ട് ചാക്കോച്ചനെ പരിചയമൊന്നുമില്ല. അപ്പോൾ രാജു പറഞ്ഞു ഞാൻ പറഞ്ഞോളാം ഞാൻ പറയാം, ചാക്കോച്ചൻ കറക്റ്റ് ആക്കി, ചാക്കോച്ചനെ കൊണ്ട് താടി വെപ്പിച്ചാൽ ഭയങ്കര ഭംഗിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പാട്ടുകാർക്ക് അന്ന് താടി ഒരു ലേബിളാണല്ലോ. അപ്പോൾ അങ്ങനെ ചാക്കോച്ചനായിട്ട് ഇവർ തന്നെയാണ് സംസാരിച്ചത്, ചാക്കോച്ചൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ 3 മാസം മാറിയപ്പോൾ ചാക്കോച്ചൻ ആ സമയത്ത് ഒരു അമേരിക്കൻ യൂറോപ്യൻ ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചാക്കോച്ചന് വരാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ലാസ്റ്റ് മൊമെൻറ്റിലാണ് നരയനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ നരയന് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇത്രയും പേര് നായകന്മാരുള്ളൊരു സിനിമയിൽ എങ്ങനെയായിരിക്കുന്നത്. അപ്പോൾ നരൻ അതിനു മുമ്പ് അഭിനയിച്ച് നരേന് മാത്രമാണ് അന്നൊരു ഹിറ്റ് ഉള്ളത്. നരേന് സത്യനന്ദിക്കാട് സാറിൻ്റെ പടത്തിൽ അച്ഛൻ്റെ അമ്മയിൽ ഹീറോ ആയിട്ട് വന്നിട്ട് ആ പടം ഹിറ്റായി നിൽക്കുന്ന സമയം. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ നരേൻ, ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കാം എന്നിട്ട് നരേൻ നേരെ സത്യേട്ടനെ വിളിച്ചു, ഇങ്ങനെ ലാൽ ജോസിൻ്റെ പടത്തിൽ നിന്ന് 3-4 നായകന്മാരൊക്കെ ഉണ്ട്, അങ്ങനെ ഒരു പടത്തിലേക്ക് വിളിക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടത്? സത്യേട്ടൻ പറഞ്ഞു എടാ വിടല്ലേ, അത് പോയി ചെയ്തു, അവൻ എന്തെങ്കിലും കാര്യമില്ലാണ്ട് വിളിക്കില്ല. അങ്ങനെ നരേനും ഇതിലേക്ക് വന്നു. കാവ്യ നേരത്തെ ഫിക്സ് ചെയ്തിരുന്നു. റസിയായിട്ട് മറ്റേ രാധിക എന്ന് പറഞ്ഞ പെൺകുട്ടീനെയാണ് ഫിക്സ് ചെയ്തത്. കാരണം ആ കാലത്ത് ഇറങ്ങിയിരുന്ന കുറേ ഈ മുസ്ലിം പാട്ടുകളിൽ മണവാട്ടിയായിട്ട് സ്ഥിര ഈ കുട്ടിയായിരുന്നു. അപ്പം ഒരു സ്റ്റാമ്പ്ഡ് മുസ്ലിം ഗേളായിരുന്നു. എന്നിട്ട് ഈ കുട്ടിയെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അച്ഛനുറങ്ങാത്ത വീട്ടിൽ പൃഥ്വിരാജ് കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടി ആയിട്ട് കണ്ണും ലിപ്സും മാത്രമേ ഉള്ളൂ ആ പാട്ടിൽ. എന്നിട്ട് ഈ കുട്ടീനെ കൊണ്ടുവന്ന് അങ്ങനെ അത് ഷൂട്ട് ചെയ്ത് നോക്കി. അത് ഇതിൻ്റെ ഒരു ടെസ്റ്റായിരുന്നു. അങ്ങനെ അത് ചെയ്ത് ആ കുട്ടി തന്നെ ഫിക്സ് ചെയ്തിരുന്നു.
1: പിന്നെ റസിയ ഒരു കൊലപാതകം ചെയ്യുമെന്ന് തോന്നുന്ന ഒരാളാവരുതല്ലോ.
0: അല്ല, റസിയക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നേ തോന്നാൻ പാടില്ല. റസിയ ആദ്യത്തെ ഭാഗങ്ങളിൽ മുഴുവൻ കഥയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആണെന്നേ തോന്നാൻ പാടുള്ളൂ. അതിലിങ്ങനെ അത് ഓടി നടക്കുന്ന ഇവർ പെൺകുട്ടി എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്ന ഒരു പെൺകുട്ടീന്ന് വിചാരിക്കുന്നുണ്ട്. അവൾക്ക് ഈ സിനിമയിൽ പിവിട്ടലായിട്ടൊരു റോളുണ്ടെന്നുള്ളത് ആളുകൾ ഗസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ വല്ലാതെ പരിചയമുള്ള ഒരു സ്റ്റാർ ഇമേജ് ഉള്ള ഒരു പെൺ നായിക വന്നു കഴിഞ്ഞാൽ അവൾക്ക് എന്തോ ഒരു പരിപാടി ഡയറക്ടർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. അതേസമയം റസിയ ആയിട്ട് രാധിക വരുമ്പോൾ രാധികയുടെ മുഖം ആളുകൾക്ക് ഫെമിലിയറാണ്. ഈ ആൽബം സോങ്സുകളിലൂടെ മുഖം ഫെമിലിയറാണ്. ഒരു മുസ്ലിം പെൺകുട്ടി എന്ന് തന്നെയാണ് പലരും ശരിക്കും വിചാരിച്ചിരുന്നത്. അത് നമുക്ക് അഡ്വാൻറ്റേജ് ആക്കി, പക്ഷെ അവരെ സംശയിക്കൂല്ല. അതുകൊണ്ടാണ് രാധിക ആ റോളിലേക്ക് വന്നത്. ക്ലാസ് കാവ്യ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ കഥയൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഷൂട്ടിങ്ങിന് വന്നിട്ടാണ് ഫുൾ സ്റ്റോറി കേൾക്കുന്നത്. പിന്നെ കരച്ചിലും പിഴിച്ചിലൊക്കെ ഇതിൽ ഞാനല്ല നായിക, റസിയാണ് നായിക, ഞാൻ അത് ചെയ്യാം ആ റോള് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വെച്ചാൽ എന്നോട് ആ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ തന്നെയാണ് കാവ്യനെ കൊണ്ടുവന്നത്. ചന്ദ്രനിക്കുന്ന അതിക്കില്ല പറഞ്ഞു ലാലുവേട്ട ഞാൻ അത് ചെയ്തോളാം, ഇതിൽ ഇത് നായികയാണെന്ന് പേരേ ഉള്ളൂ, അതാണ് ഇമ്പോർട്ടൻ്റ് റോൾ എന്നൊക്കെ പറഞ്ഞാൽ അത് നിനക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. നീ ഇത് ചെയ്യണില്ലെങ്കിൽ നീ പോയിക്കോ, ഞാൻ വേറെ ആരെങ്കിലും കാസ്റ്റ് ചെയ്തോളാം. പക്ഷേ ആ റോള് നിനക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല, കാരണം അത് അങ്ങനെ ഒരു നോൺ ആയിട്ടുള്ള ഒരാൾ ചെയ്യാൻ പാടില്ല. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് പിന്നെ വന്ന് അഭിനയിച്ചു. പിന്നെ പടം വന്നു കഴിഞ്ഞപ്പോൾ പക്ഷെ അവൾക്ക് നല്ല പിണക്കം ഉണ്ടായിരുന്നു. ആദ്യം മുതലേ ഒരു പിണക്കം ഉണ്ടായിരുന്നു. അവൾ സിനിമ 72-ാം ദിവസമാണ് കണ്ടത്. 72nd day കണ്ടിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്, അയ്യോ നല്ല സിനിമയാട്ടോ ലാലേട്ടാ, നല്ല സിനിമയാണ്, എനിക്കറിയാം, നീ പറയണ്ട. എനിക്കത് ആദ്യമേ അറിയായിരുന്നു, നിനക്കാണ് അറിയാതിരുന്നത്.
1: കാരണം ഇതിനകത്ത് മറ്റൊരു കൗതുകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഈ സിനിമയിൽ സുകുമാരൻ്റെ മുഴുവൻ പേര് സുകുമാരൻ പി എന്നാണ്, പൃഥ്വിരാജിൻ്റെ മുഴുവൻ പേരും പൃഥ്വിരാജ് സുകുമാരൻ എന്നാണ്. അപ്പം ഈ പി സുകുമാരൻ അതിൻ്റെ കൂടെ ചേർത്തതാണോ അതോ ഒരു കൗതുകത്തിന് അങ്ങനെ പേരിട്ടതാണോ?
0: അല്ല, സുഗു എന്ന് ആദ്യമേ പേരായിരുന്നു. അപ്പം പിന്നെ ഇത് ഈ സിനിമയിൽ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ പോസ്റ്റർ വേണ്ടി വന്നു. അപ്പൊ ഒരു കുസൃതി തോന്നിയിട്ടത് സുകുമാരൻ പി എന്നാക്കിയതാണ്.

0: നമസ്കാരം, ഞാൻ ലാൽ ജോസ്.
1: ക്ലാസ്മേറ്റ്സ് വരെയുള്ള 7 സിനിമയിലെ വിദ്യാജി ആയിരുന്നു മ്യൂസിക് ഡയറക്ടർ. പക്ഷേ അച്ഛനുറങ്ങാത്ത വീടും ക്ലാസ്മേറ്റ്സും വന്നപ്പോൾ അലക്സ് പോൾ ആയിരുന്നു. ആ ഒരു മാറ്റത്തിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടായിരുന്നു?
0: പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പക്ഷെ ഒരു ബേസിക് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കമൽ സാറിൻ്റെ കൂടെ 16 സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വേറെ ഒരു 10 ഡയറക്ടേഴ്സിൻ്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ അതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സാണ്. അപ്പോൾ ആ ആളുകളായിട്ടൊക്കെ എനിക്ക് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. കാരണം എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ് ബേസിക്കലി. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ കമ്പോസിങ്ങിന് പോയിരിക്കും. എനിക്ക് തോന്നിയ അഭിപ്രായങ്ങളൊക്കെ മണ്ടത്തരാണെങ്കിലും പറയും. അപ്പോൾ അവർക്ക് തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാവരുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. വിദ്യാജിയായിട്ട് എനിക്ക് പരിചയം ഉണ്ടായിരുന്നെങ്കിൽ പോലും വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വളരെ യാദൃശ്ചികമായിട്ട് ആദ്യത്തെ സിനിമയിൽ വിദ്യാജി വന്നു. അത് ഏറ്റവും മനോഹരമായ പാട്ടുകൾ തന്നെ. അദ്ദേഹത്തിനൊരു സംഗീതത്തിൻ്റെ തന്നെ സ്വഭാവമുള്ള ഒരാളാണ്. നമ്മൾ പുള്ളിയുടെ സ്റ്റുഡിയോയിൽ പുള്ളിയുടെ ഒപ്പം കയറി കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്നത് അറിയില്ല. നമ്മൾ വേറൊരു വേൾഡിലേക്ക് നമ്മളെ ലിഫ്റ്റ് ചെയ്യാനുള്ളൊരു മിടുക്കുള്ള ആൾ. അപ്പോൾ പിന്നെ വേറൊരാളെക്കുറിച്ച് ഞാൻ ആലോചിച്ചില്ല. അങ്ങനെ ഒരു 5-6 സിനിമകൾ കഴിഞ്ഞപ്പോൾ ആണ് പല രവീന്ദ്രൻ മാഷ് മരിച്ചപ്പോൾ എനിക്കതൊരു ഭയങ്കര ഷോക്കായി പോയി. കാരണം എനിക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകളെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ ഒരു സിനിമയിൽ പോലും ഞാൻ പുള്ളിയെ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളതൊരു ഭയങ്കര സങ്കടമായി. അച്ഛനുറങ്ങാത്ത വീട് വന്നപ്പോൾ അതൊരു ഷൂ സ്ട്രിങ് ബജറ്റിൽ ചെയ്യേണ്ട സിനിമയായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്ത് നമുക്ക് വേറെ ആരെങ്കിലും ഒരാളെ കൊണ്ട്, എന്നാൽ വലിയ പൈസ എക്സ്പെൻസീവ് ആവാണ്ട് ചെയ്യാവുന്ന ഒരു പുതിയ ആളെ ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. കാരണം അല്ലെങ്കിൽ ഇത് വിദ്യാസാഗർ എന്നിങ്ങനെ പറഞ്ഞിട്ട് വേറെ ഒരു മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സിലേക്ക് ഒക്കെ ഉള്ള വാതിൽ അടഞ്ഞ പോലെ ആയിപ്പോയി. അപ്പം അതും വിചാരിച്ചു. പിന്നെ ഇത് ആ സിനിമയ്ക്ക് വിദ്യാസാഗറിനെ താങ്ങില്ല. അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഒരു സാലറിയും കാര്യങ്ങളൊന്നും താങ്ങില്ല. പിന്നെ ഒരു ഭയങ്കര കമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടുള്ള പാട്ടുകൾ ആവശ്യമില്ല ആ സിനിമയ്ക്ക്. പിന്നെ അത് ഒരു വിൽപ്പനയിൽ വലിയ പൈസയൊന്നും അതിന് കിട്ടില്ല. അപ്പോൾ ഇത് മുഴുവൻ പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് തന്നെ പോകണം. അങ്ങനെയാണ് നമ്മൾ ആ സിനിമയിൽ വേറൊരാളെ ഇത് ചെയ്യാന്ന് വെച്ചത്. അപ്പോൾ അച്ഛനുറങ്ങാത്ത വീട് ചെയ്യുന്നതിന് മുമ്പ് ചാന്ദുവട്ട് എന്ന് പറഞ്ഞ സിനിമ ചെയ്യണം. അപ്പോൾ ചാന്ദുവട്ട് പ്രൊഡ്യൂസ് ചെയ്ത് സിദ്ദിഖ് ലാലേട്ടനാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ അതിൻ്റെ ഡിസ്കഷനും പരിപാടിയൊക്കെ ആയിട്ടിരിക്കുമ്പോൾ അവിടെ അലക്സ് പോളുണ്ട്. അപ്പം അവരുടെ വീട്ടിൽ അവരുടെ സ്വന്തം മ്യൂസിക് ഡയറക്ടർ ഉള്ളപ്പോൾ ഞാൻ വിദ്യാസാഗർ വേണമെന്ന് വാശി പിടിച്ചിട്ട് ആ സിനിമയിൽ വിദ്യാസാഗറിനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള എല്ലാ ആളുകൾക്കും ആ സിനിമയിൽ ഓരോ റോളുകളുണ്ടായിരുന്നു. ഒരാൾ ക്യാമറമാൻ്റെ അസിസ്റ്റൻ്റ് ഒരാളുണ്ട്, ഒരാൾ പ്രൊഡക്ഷൻ നോക്കുന്നുണ്ട്. പക്ഷെ അലക്സിന് മാത്രം ഒരു റോളും ഇല്ലാണ്ട് അലക്സ് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അലക്സിനോട് പറഞ്ഞു, ഒരു സിനിമ എന്തായാലും അലക്സിനെ കൊണ്ട് ഞാൻ ചെയ്യിക്കാട്ടോ, ഇതിൻ്റെ കോമ്പൻസേഷനായിട്ട് ഒരു സിനിമ ഞാൻ ചെയ്യിക്കാം. അപ്പോൾ ആ സമയത്ത് ഞാൻ വിദ്യാജിനെ കുറിച്ച് മാറ്റിയിട്ടുള്ളൊരു കാര്യം ആലോചിച്ചിട്ടില്ലേ. അത് കഴിയുമ്പോഴാണ് അച്ഛനുറങ്ങാത്ത വീട് തന്നെ. അപ്പോൾ അപ്പോൾ തന്നെ ലാലേട്ടൻ പറഞ്ഞു, അങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ, അടുത്ത പടം തരാമെന്ന് പറ. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി അടുത്ത പടം തരാം എന്ന് പറഞ്ഞു. പക്ഷേ അടുത്ത പടം അച്ഛനുറങ്ങാത്ത വീട് വന്നപ്പോൾ കറക്റ്റായി. അങ്ങനെയാണ് അലക്സ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ പടത്തിലെ പാട്ടുകളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷെ പടം അങ്ങനെ വലിയ വിജയം, സാമ്പത്തിക വിജയം ഒന്നും ആയില്ല. അപ്പോൾ അലക്സ് പറഞ്ഞു, ഒരു ഹിറ്റാവുന്ന ഒരു സിനിമ തോടും. അപ്പോൾ അവന് ഹിറ്റാവണ സിനിമ എന്നൊന്നും നമുക്കറിയില്ല, ഹിറ്റാവോ ഇല്ലെന്നൊന്നും അറിയില്ല. ഏതായാലും അടുത്ത പടം എന്താ ചെയ്യുന്നു. അങ്ങനെയാണ് ക്ലാസ്മേറ്റ്സിലേക്ക് അലക്സ് പോള് വരുന്നത്. അപ്പോൾ പക്ഷേ എനിക്ക് അതിൽ കൂടുതൽ കാലം എനിക്ക് വിദ്യാനം വിട്ട് നിൽക്കാൻ പറ്റില്ലായിരുന്നു. എനിക്ക് പേഴ്സണൽ അഡിക്ഷൻ ഉള്ള ഒരാളായതുകൊണ്ട് അത് കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ച് ഞാൻ വിദ്യയിലേക്ക് തന്നെ എത്തി. പക്ഷേ ഡയമണ്ട് നെക്ലസ് എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ കമ്പോസിങ്ങും റെക്കോർഡിങ്ങും കഴിഞ്ഞതിന് ശേഷം ഞാൻ ദുബായിലാണ് ഷൂട്ടിങ്. അതിന് പോകാൻ നിൽക്കുന്ന സമയത്ത് അമൃത ടിവിക്ക് വേണ്ടിയിട്ട് എന്നോടൊന്ന് ജോൺസൺ മാഷ് ഇൻ്റർവ്യൂ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ജോൺസണിന് ഞാൻ അവിടെ മദ്രാസിൽ ചെന്ന കാലം മുതലേ അറിയാം. പിന്നെ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് എല്ലാ സിനിമകളും ജോൺസണിനെ ചെയ്തിരുന്നത്. അങ്ങനെ നല്ല ബന്ധമുള്ള ആളാണ്. അപ്പം അദ്ദേഹത്തിന് പോയി ഇൻ്റർവ്യൂ ചെയ്തു. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പോരാൻ നേരത്ത് ജോൺസൺ മാഷ് പറഞ്ഞു, ഞാൻ ഇതുവരെ ഒരു സംവിധായകനോടും ചാൻസ് ചോദിച്ചിട്ടില്ല, ചോദിക്കേണ്ടി വന്നിട്ടില്ല, ചോദിച്ചിട്ടുമില്ല, ഇതിനോട്ട് ചോദിക്കില്ല. പക്ഷേ നിന്നോട് ഒരു ചാൻസ് ചോദിക്കുകയാണ്. നീ പാട്ടുകൾ ചെയ്യണത് കാണുമ്പോൾ എൻ്റെ ഒരു പാട്ട് നീ ചെയ്തിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവുമെന്ന് എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പോൾ നീയും വിദ്യയായിട്ടൊക്കെ നല്ല കോമ്പിനേഷനിൽ പോവുകയാണ്, പക്ഷേ ഒരു പാട്ടൊക്കെ ഉള്ള ചില സിനിമ വരില്ലേ, അപ്പോൾ വിദ്യയുടെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയിൽ എന്നെ വിളിക്കും. ഒരു പാട്ടല്ല, അടുത്ത സിനിമ തന്നെ ജോൺസെട്ടാ ഒന്ന് ചെയ്യാം, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഡയമണ്ട് നെക്ലസിൻ്റെ ഷൂട്ടിങ്ങിന് ദുബായിക്ക് പോയി. ദുബായിൽ അവിടെ ഷൂട്ടിംഗ് തീരുന്ന സമയത്താണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം. അതോടുകൂടി എനിക്ക് ഞാൻ ഭയങ്കര പാനിക്കായി. കാരണം ഈ ആളുകളെ നമുക്ക് ഇഷ്ടമുണ്ടായിരുന്ന ആളുകളായിട്ടൊന്നും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു. അങ്ങനെ അടുത്ത പടം ഞാൻ ഔസേപ്പച്ചനെ വിളിച്ചുകൊണ്ട് ജയിച്ചു. പിന്നെ രാജാമണിയേട്ടനെ കൊണ്ട് ജയിച്ചു.

0: സാറിൻ്റെ എല്ലാ സിനിമകളിലും തിരക്കഥകൾ മറ്റുള്ള ആളുകളാണ് എഴുതിയിട്ടുള്ളത്, പുറംകാഴ്ചകൾ എന്ന് ഹ്രസ്വ ചിത്രം ഒഴിച്ചിട്ട്. അതെന്തുകൊണ്ടാണ് തിരക്കഥ എഴുതണം എന്നുള്ള ആശയത്തിലേക്ക് പോവാത്തത്? കാരണം ഇപ്പം മീനത്തിൽ താലികെട്ട് പോലെയുള്ള സിനിമകളുടെയൊക്കെ കഥ എഴുതിയിരിക്കുന്നത് താങ്കളാണ്, എന്തുകൊണ്ടാണ് തിരക്കഥാരചന അത്ര ട്രൈ ചെയ്യാത്തത്?
1: തിരക്കഥ എഴുത്തെന്ന് പറയുന്നത് ഇങ്ങനെ ചടഞ്ഞ് ഇരുന്ന് ചെയ്യേണ്ട ഒരു പണിയാണ്. എനിക്ക് ഒരു ഇപ്പൊ ഞാൻ അസ്വസ്ഥനായി പറയും, ഒരു അരമണിക്കൂറിലധികം ഒന്നും എനിക്കൊരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ല. ഞാൻ വളരെ കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരാളായിട്ട് അഭിനയിക്കുന്ന ആളാണ്. ഞാൻ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, ഞാൻ നല്ല വെകിളിയാണ്. എനിക്കൊരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ല, തുടർച്ചയായിട്ട് ഇരിക്കാൻ പറ്റില്ല. വായിക്കുകയാണ് സിനിമ കാണുകയാണെങ്കിലൊക്കെ പറ്റും, അല്ലാതെ ഞാൻ ചിന്തിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക, ആലോചിച്ചൊരു ഇങ്ങനെ എഴുതുക, അതിനുള്ള ക്ഷമയില്ല എനിക്ക്. രണ്ടാമത് എനിക്ക് അതിനുള്ള ടാലൻറ്റും ഉണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് മറ്റൊരാള് നമ്മുടെ കൂടെ ഇരുന്ന് എഴുതുകയും ഡിസ്കസ് ചെയ്യുകയും ചെയ്യുമ്പോൾ എനിക്കത് അങ്ങനെയല്ല വേണ്ടത്, ഇത് ഇങ്ങനെയാണ് വേണ്ടത്, ഇവിടെ ഇങ്ങനെ ഒരു കാര്യം വേണം എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ ഞാനത് സ്വയം ചെയ്യുമ്പോൾ അത് നന്നാവുമെന്ന് സംശയമുണ്ട്. പക്ഷേ ഈ പുറംകാഴ്ചകൾ എനിക്ക് കഥയുണ്ടായിരുന്നല്ലോ, കഥ തന്നെ ശ്രീരാമേട്ടൻ്റെ കഥ ഭയങ്കര വിഷ്വലുള്ള കഥയായിരുന്നു. അപ്പോൾ എനിക്കത് എഴുതുന്നത് വളരെ എളുപ്പമായിരുന്നു. അതേസമയം ഹ്യൂമറൊക്കെ എഴുതുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ലോ. പിന്നെ ഞാൻ സിനിമയെ ഭയങ്കര ഭയഭക്തിയോടുകൂടി സമീപിക്കുന്ന ഒരാളാണ്. എനിക്കത് സെറ്റിൽ

0: വെച്ച് നമുക്കത് ആർട്ടിസ്റ്റുകളായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് ശരിയാക്കാമെന്നൊന്നും പറയാൻ, അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ മറ്റൊരാളുടെ തിരക്കഥയൊക്കെ വെച്ചിട്ട് ഇപ്പം മീശമാധവൻ്റെ തിരക്കഥയിൽ എഴുതിയതൊന്നുമല്ല സിനിമയിൽ ഷൂട്ട് ചെയ്തത് നിങ്ങൾ കാണുന്നു. അത് സെറ്റിൽ വെച്ചിട്ട് ഇമ്പ്രവൈസേഷൻ്റെ മാക്സിമം ചെയ്തു. പക്ഷെ അത് ഞാൻ സ്വയം ഒരു ബേസ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ പോയിട്ടൊരു സിനിമ എടുക്കാമെന്നുള്ള ധൈര്യം എനിക്കില്ല. അപ്പം എനിക്ക് റൈറ്ററുണ്ട്, അയാൾ എഴുതുമ്പോൾ ഞാൻ കൂടെ ഉണ്ടാവും, ഫുൾ ടൈം നമ്മൾ കൂടെ ഉണ്ടാവും. ഞാൻ നടക്കും, പുറത്തിറങ്ങിയിട്ട് വരും, അപ്പം എഴുതിയത് നോക്കും, അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒരാളായിട്ട് വഴക്കു കൂടും. അല്ലാണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ പുറത്തിറങ്ങും, അവരിരുന്ന് എഴുതും. അവർ എഴുതണ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കുശുമ്പാണ്. കാരണം എങ്ങനെ ഇരുന്നിട്ടത് എഴുതുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട്.
1: എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ലാൽ ജോസ് ചിത്രങ്ങളിൽ ഒന്നും കൂടിയാണ് ഈ പുറംകാഴ്ചകൾ. പ്രത്യേകിച്ച് ഈ പുറംകാഴ്ചകളുടെ ക്ലൈമാക്സ് സീനിലേക്ക് വരുമ്പോൾ ആ മരണ വീട്ടിലേക്ക് മമ്മൂക്ക അലറി വിളിച്ചുകൊണ്ട് പോവുകയും ആ മരണ വീട് ആ ബസ്സിനകത്തുള്ള മറ്റ് ക്യാരക്ടേഴ്സിനെ നോക്കുന്ന രീതിയിൽ ഒരു ഫ്രെയിമും കൂടിയുണ്ട്. ലാൽ ജോസ് ചിത്രങ്ങളിലെ ഏറ്റവും മികച്ച ഫ്രെയിമുകൾ എന്ന് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു ഫ്രെയിമും കൂടിയാണത്. ആ സിനിമ ശരിക്കും എങ്ങനെയാണ് സംഭവിച്ചത്?
0: അല്ല, അത് ഒരു 13 വർഷം എൻ്റെ ഉള്ളിൽ കിടന്ന ഒരു കഥയാണ്. അത് പട്ടാളം എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് മമ്മൂക്ക ഇങ്ങനെ ഞങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം ഡയറക്ടർ ഞാൻ ഡയറക്ടറാണ്, അപ്പം എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടിങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ ലൈറ്റപ്പ് ചെയ്യണ സമയമുണ്ട്. ആ സമയത്ത് ഇരുന്നിട്ട് ഒരു ഫുൾ സിനിമ 2.5 മണിക്കൂർ സിനിമ ഒക്കെ എടുക്കാൻ എല്ലാവർക്കും പറ്റും. അത് പക്ഷെ അത് ഡയറക്ട് ചെയ്യാന്ന് പറഞ്ഞ വലിയ കാര്യം. ഇവനൊക്കെ നിത്യാഭ്യാസി ആനയെടുക്കുന്ന പോലെ ചെയ്യുന്നതാണ്. 10-20 കൊല്ലം അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യും, വാർദ്ധക്യത്തിൽ സിനിമ ഡയറക്ട് ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം പറഞ്ഞു, ഷോർട്ട് ഫിലിം ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ഒരു ഡയറക്ടറുടെ മെടുക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ ഒരു മെയിൻ സ്ട്രീം ഡയറക്ടർക്കും നല്ലൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പറ്റില്ല. അന്ന് ഷോർട്ട് ഫിലിം ഒന്നും കേട്ടിട്ടില്ല. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു ഫുൾ കഥ പറഞ്ഞിട്ട് ഒരു ഷോക്ക് ഉണ്ടാക്കിയിട്ട് അതിനൊന്നുള്ളവരാരും ഇല്ല ഇവിടെ. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു കഥ പറയാം, ഇപ്പം ചെയ്യാമെങ്കിൽ ഈ ഷൂട്ടിങ്ങിനോട് ചേർന്ന് നമുക്കത് ഷൂട്ട് ചെയ്യാം, ഡേറ്റ് വരുമോ, ചെയ്യോ, ഫ്രീ പൈസയും തരാൻ പറ്റില്ല, ഷോർട്ട് ഫിലിമാണ്, കാണിക്കാൻ സ്ഥലമൊന്നുമില്ല. അപ്പോൾ മുമ്പ് എന്താ കഥ? അപ്പോൾ ഞാൻ ഈ കഥയെ പറഞ്ഞു തന്നു. ഞാൻ ഈ സി വി ശ്രീരാമേട്ടൻ്റെ ഈ കഥ ഞാൻ വായിച്ചിട്ടുണ്ട് പുറം കഴിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു കഥയാണ്, ഇതാണ് സംഭവം, അവസാനം ഇങ്ങനെയായിരിക്കും. അങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ട് തന്നെ ഇത് ചെയ്യാം, ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് അപ്പോഴേ ഇത് പ്രദർശിപ്പിക്കാനുള്ള സ്ഥലം ഉണ്ടാവുള്ളൂ നമുക്ക് എന്നൊക്കെ പറഞ്ഞാൽ. അത് അന്നത്തെ ഒരു ചർച്ചയിൽ പോയി. പക്ഷെ 10 വർഷങ്ങൾക്ക് കറക്റ്റ് 10 വർഷങ്ങൾക്ക് ശേഷം, പട്ടാളത്തിന് ശേഷം ഞാനും അമ്മക്കയും തമ്മിൽ 10 കൊല്ലം സിനിമ ചെയ്തിട്ടില്ലേ. അപ്പോൾ 10 കൊല്ലത്തിന് ശേഷം ഒരു ദിവസം രഞ്ജിത്ത്, ഡയറക്ടർ രഞ്ജിത്ത് വിളിക്കുക, അവിടെ അങ്ങനെ ഇങ്ങനെ ഒരു 10 സിനിമകൾ 10 മിനിറ്റ് വീതമുള്ള 10 സിനിമ ഒരു സിനിമ ചെയ്യാൻ പോകും, നീ അതിലൊരു സിനിമ ചെയ്യും. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ കഥ ഓർത്തു. ഞാൻ പറഞ്ഞു, ഒരു കഥയുണ്ട് എൻ്റെ അടുത്ത്, അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അതേത് കഥയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കഥ പറഞ്ഞു, ആ ഇത് ഉഗ്രമല്ല, അപ്പോൾ ഞാൻ നിങ്ങളെഴുതോ ഇട്ടെഴുതോന്ന്. അപ്പോൾ ആ വള്ളി പോയി പറഞ്ഞായിരുന്നു, ഈ തന്നെ എഴുതണം, ഇതിൽ എല്ലാ ഡയറക്ടേഴ്സും സ്വയം എഴുതിയിട്ടാണ് ചെയ്യുന്നത്, ഇത് എഴുതി നീ പറഞ്ഞത് അങ്ങോട്ട് പേപ്പറിൽ എഴുതിയാൽ മതി. അപ്പോൾ ഞാൻ അടുത്തൊരു കോംപ്ലിക്കേഷൻ, ഇത് മമ്മൂട്ടി അഭിനയിക്കേണ്ട സിനിമയാണ്, ഞാനും മമ്മൂക്കയും തമ്മിൽ പട്ടാളത്തിന് ശേഷം പിണങ്ങിയിരിക്കുകയാണ്, പടം വിജയിച്ചില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ പുള്ളിക്ക്, പുള്ളി പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ടായിരുന്നു, അങ്ങനെ പിണക്കം ആയി. 10 കൊല്ലമായിട്ട് ഞങ്ങൾ തമ്മിൽ സിനിമയേ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങേരെ അടുത്ത് പോയിട്ട് ഡേറ്റ് ചോദിക്കില്ല, നിങ്ങൾ ഇങ്ങനൊരു കഥയുണ്ട് കൊണ്ട് കഥ പറഞ്ഞിട്ട് പുള്ളി ഡേറ്റ് തരാമെങ്കിൽ ഞാൻ ചെയ്യാം. അതൊക്കെ ഞാൻ ചോദിച്ചോളാം തോന്നുന്നു. അങ്ങനെ രഞ്ജി പറഞ്ഞു, ഇങ്ങനെ ഒരാളിൻ്റെ അടുത്തൊരു കഥയുണ്ട്, പണ്ട് പട്ടാളത്തിൻ്റെ സമയത്ത് നിങ്ങളോട് ആ കഥ പറഞ്ഞിട്ടുണ്ട്, അന്ന് അത് ഇഷ്ടമായതാണെന്നാണ്. അപ്പോൾ നമുക്ക് ഒന്ന് അത് അവന് വന്ന് പറഞ്ഞാൽ, അവൻ അത്ര വലിയ ഡയറക്ടറായോ? അപ്പോൾ രഞ്ജി പറഞ്ഞു, ഞാൻ കൊണ്ടുവരാണ്, അവൻ വന്ന് പറയട്ടെ, അവൻ വന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് ആലോചിക്കാം. അപ്പോഴപ്പോഴേക്കും ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൊണ്ടുപോയി അത് മുമ്പിൽ വെച്ചുകൊടുത്തിട്ട് അങ്ങനെ മാറി ഇരുന്നു. പിന്നെ പുള്ളി അത് വായിച്ചിട്ട് ചെയ്യാം, അങ്ങനെയാണ് ആ സിനിമ ഉണ്ടാവും.
1: സാറിൻ്റെ പ്രൊഡക്ഷനിലെ ആദ്യത്തെ ചിത്രം ഡയമണ്ട് നെക്ലസ് ആയിരുന്നു. എന്തുകൊണ്ടാണ് ഈ സിനിമ ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്?
0: അല്ല, ഡയമണ്ട് നെക്ലസ് അല്ല ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വിചാരിച്ചത്. ഞാൻ ആട് ജീവിതമാണ് ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കമ്പനി ഫോം എൽ ജെ ഫിലിം പ്ലാൻ ചെയ്യുന്നത്. ആട് ജീവിതം വായിച്ചിട്ട് ആകെ വട്ട് കയറിയിട്ട് അത് സിനിമ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ അന്ന് ഞാൻ വിചാരിച്ചത് പുതിയ ആളുകളെ വെച്ചിട്ടായിരുന്നു. ഇപ്പോൾ രാജുവിനെന്നും പൃഥ്വിരാജനെന്നും വെച്ചിട്ടല്ല, ഞാൻ ചെയ്യാൻ വിചാരിച്ചത് പുതിയ ആളുകളെ, ഒന്ന് രണ്ട് ഒരാളെയൊക്കെ ഞാൻ ഡൽഹി സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയി കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ പുതിയ ആളെ വെച്ചിട്ട് ഒരു ഇൻ്റർനാഷണൽ ഫിലിം, ഒരു അക്കാഡമിക് ഫിലിം എന്നുള്ള രീതിയിലായിരുന്നു. ഒരു ഭയങ്കര കമേഴ്ഷ്യൽ സിനിമയല്ല. അപ്പോൾ അതിനൊരു ബ്രിട്ടീഷ് കമ്പനിയുമായി, ഫിലിം കമ്പനിയായിട്ടൊക്കെ ഷൂട്ടിങ്ങിൻ്റെ എക്സ്പെൻസ് അവർ മുടക്കും, പ്രീ പ്രൊഡക്ഷനും പോസ്റ്റ് പ്രൊഡക്ഷനും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എൽ ജെ ഫിലിംസൊക്കെ ഫോം ചെയ്തത്, രജിസ്റ്റർ ചെയ്തതൊക്കെ. പക്ഷെ അത് പിന്നീട് ബ്ലസ്സി ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ബെന്യാമിൻ ബ്ലസ്സിക്ക് കൊടുത്തു വന്നത്. അപ്പോൾ പിന്നെ ഞാനിത് പരിപാടി അവിടെ നിർത്തി. അതിനുവേണ്ടി വെച്ച കമ്പനിയിലാണ് പിന്നെ ഡയമണ്ട് നെക്ലസ്, അതും ആ കാലത്ത് ഇതുപോലെ അതും ഒരു ചെറിയ ബജറ്റ് ഫിലിമാണ്. ദുബായിൽ ഷൂട്ട്

ചെയ്യണമെന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസേഴ്സിനൊരു ഭയം, ദുബായിൽ പോയാൽ ഭയങ്കര പൈസയാവും. പക്ഷെ ദുബായിൽ അന്ന് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഡോക്ടർ ഇക്ബാൽ അവിടെയാണുള്ളത്, അവിടെ ഷെയ്ഖിൻ്റെ പാലസിലും ഒക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് പേര് നമ്മളുടെ സുഹൃത്ത്. പെർമിഷൻസും കാര്യങ്ങളും കിട്ടാനൊക്കെ നമുക്കൊരു സൗകര്യം ഉണ്ടെന്നുള്ളത് അറിയാമായിരുന്നുകൊണ്ട് പിന്നെ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാന്നൊരു തോന്നൽ വന്നു. അപ്പോൾ പ്രദീപ് എന്ന് പറഞ്ഞ ഒരാൾ, ഗദ്ദാമയൊക്കെ ചെയ്ത പ്രൊഡ്യൂസർ, അയാൾ പാർട്ട്ണർഷിപ്പ് എടുക്കാമെന്ന്. അപ്പോൾ അയാളൊരു 60%, ഞങ്ങളൊരു 40% ചെയ്തിട്ടാണത്. എൽ ജെ ഫിലിംസിലേക്ക് അപ്പോഴേക്കും 6 വേറെ പാർട്ട്നേഴ്സ് വന്നു. അങ്ങനെയാണ് അത് ആദ്യത്തെ ഒരു സിനിമയായി മാറിയത്. അത്ര അവരൊക്കെ ദുബായിലുള്ള ആൾക്കാരായതുകൊണ്ട് അവർക്കൊക്കെ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ എൽ ജെ ഫിലിംസ് ഫോമായി.

0: നേരത്തെ നമ്മൾ ഒരുപാട് ഗായകരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് നായികമാരെയും സാറിൻ്റെ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ കാവ്യ മാധവൻ തൊട്ട് സോളമൻ്റെ തേനീച്ചയിലെ നായികമാരെ വരെ സാറിൻ്റെ ചിത്രങ്ങളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടവരാണ്. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണോ അതോ ക്യാരക്ടേഴ്സിന് വേണ്ടി പുതിയ ആളുകളെ കണ്ടെത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണോ?
1: അതല്ല, ബേസിക്കലി ഗതികേടുകൊണ്ടാണ്. പല നായകന്മാരും എനിക്ക് ഡേറ്റ് തന്നിട്ടില്ല. അവർ ഓരോ കാലഘട്ടങ്ങളിൽ അവർക്ക് ഓരോരോ പ്രശ്നങ്ങളാണ്. ആക്ച്വലി മുല്ലയിലും മീര ജാസ്മിനെയായിരുന്നു പ്ലാൻ ചെയ്തത്. കൽക്കട്ട ന്യൂസിൻ്റെ സെറ്റിൽ പോയിട്ട് കഥയൊക്കെ പറഞ്ഞു. ഞാൻ പോകുന്നതിന് ശേഷം ദിലീപിനോട് പറഞ്ഞു, ലാൽ ജൂസ് കഥ പറഞ്ഞു, പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദിലീപ് പറഞ്ഞു, ആ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോളാം, ഞാൻ കഥ പറഞ്ഞു കൊടുക്കാം. ഞാനൊന്നും നീ പറയണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് കഥ പറഞ്ഞിട്ട് മനസ്സിലാവാത്ത ഒരാളെങ്ങനെ ഉണ്ടാ സിനിമയിൽ നായിക്കും? അത് കണ്ടാന്ന് പറഞ്ഞു. അങ്ങനെയാണ് മീര നന്ദന എൽസമ്മ എന്ന ആൺകുട്ടിയിൽ വേറൊരു നായികയായിരുന്നു. അവർ ഭയങ്കര വലിയൊരു എമൗണ്ട് ശമ്പളം ചോദിച്ചു. അപ്പോൾ എനിക്ക് അത്രയും ആ പ്രോജക്റ്റിന് അത്രയും ബജറ്റില്ല. അപ്പോഴാണ് യാദൃശ്യമായിട്ട് ആന ഗസ്റ്റിനെ കണ്ടത്. അവനെ അവർ അങ്ങനെയൊക്കെ അങ്ങനെ വന്നിട്ടുള്ള മിക്കവാറും. അത് ചന്ദ്രനദിക്കുന്നതിക്കില് ബേബി ശാലിനി ആയിരുന്നു നായിക. അവർ നിറവും മണിരത്നത്തിൻ്റെ അലൈവായുധയും വന്നു. അപ്പോൾ അവർ അതിന് ഞാനാണ് ആദ്യം പോയി ബ്ലോക്ക് ചെയ്തതൊക്കെ. പക്ഷെ വലിയ രണ്ട് ഡയറക്ടേഴ്സാണ്, കമൽ സാറും മണിരത്നം വന്നപ്പോൾ ലാൽ

0: ആവേശത്തോട്ട്. അപ്പോഴാണ് കാവ്യ ഉള്ളൊരു ചോയ്സ് വന്നത്. അങ്ങനെ ഓരോരുത്തർ നിവൃത്തികേട് കൊണ്ടാണ്, അല്ലാണ്ട് മനഃപൂർവ്വം അല്ല. ഇതൊന്നും ഒരാളെയും അങ്ങനെ ഉണ്ടാക്കിക്കളയാം എന്ന് വിചാരിച്ചിട്ടൊന്നും ചെയ്യുന്നതല്ല. അതിൻ്റെ സ്വാഭാവികമായി ആ സിനിമയിൽ വരേണ്ട ആളുകൾ വരും, നമ്മളതിൻ്റെ ഒരു നിമിത്തമാവുന്നു എന്ന് മാത്രം. നമ്മളാളുകൾ ഇപ്പം എൻ്റെ സിനിമയിലൊരു ലിസ്റ്റ് എടുത്ത് അവസാനം സോളമൻ്റെ തേനീച്ചകൾ എന്ന് പറഞ്ഞ സിനിമയിൽ 4 പുതിയ കുട്ടികളായിരുന്നു. അപ്പോൾ അവർ ഞങ്ങളൊരു യാത്ര പോയപ്പോൾ അവരിരുന്നിട്ട് ഇങ്ങനെ ലിസ്റ്റ് ഇട്ടു, ആദ്യത്തെ പടത്തിൽ ആരൊക്കെ പുതിയതുണ്ടായിരുന്നു, രണ്ടാമത്തെ പടത്തിൽ ആര്. അങ്ങനെ നോക്കിയപ്പോൾ 162 പേരുണ്ട് സോളമൻ്റെ തേനീച്ചകൾ വരെ. 162 പേരുടെ ആദ്യ സിനിമകൾ എൻ്റെ സിനിമ. ഞാനത് ആലോചിച്ചിട്ടേ ഇല്ല, അറിഞ്ഞിട്ടേ ഇല്ല. ആളുകളെല്ലാം ഈ നായികമാരെ കൊണ്ടുവന്ന കാര്യം പറയും, അതെന്തോ ഒരു അശ്ലീലമായിട്ട് തോന്നി തുടങ്ങുകയും ചെയ്യും. പക്ഷേ ഈ പുരുഷന്മാർ ഇഷ്ടംപോലെ ടെക്നീഷ്യൻസ് ഒക്കെ ഉണ്ട് വന്നിട്ടുണ്ട്, അവരുടെ സിനിമകളായിരുന്നു.
1: ഹിറ്റാവുന്ന പ്രതീക്ഷിച്ചിട്ട് ഹിറ്റാവാതെ പോയ ഏതെങ്കിലും സിനിമ അങ്ങനെ സാറിന് വിഷമമായിട്ടുള്ള?
0: രണ്ടാം ഭാവം രസീനൊക്കെ ഞാൻ വിചാരിച്ച സക്സസ് ആവുമെന്ന് വിചാരിച്ച പടങ്ങളായിരുന്നു. ആവാണ്ടായപ്പോൾ ഒരു ഭയങ്കര ഒരു ഷോക്കായിരുന്നു. പട്ടാളം അതൊക്കെ സക്സസ് ആവുമെന്ന് വിചാരിച്ച സിനിമകളായിരുന്നു. അച്ഛനവർക്കാത്ത വീടൊക്കെ ചെയ്യുമ്പോഴേ നമുക്കറിയാം അതൊരു വേറൊരു ലൈൻ സിനിമയാണ്, അത് വലിയൊരു കമേഴ്ഷ്യൽ കിട്ടുന്ന. എന്നാലും ആവണേന്ന് വെറുതെ അങ്ങനെ ആഗ്രഹിക്കുക, ഇനി എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്നൊരു ആയുധമാണ്. പക്ഷെ ആവില്ലാതെന്ന് നമുക്കറിയാം. പക്ഷെ മറ്റൊന്നും ഒക്കെ ഹിറ്റാവുന്ന വിചാരിച്ചിട്ടുണ്ട് ചെയ്തത്.
2: പട്ടാളം എന്ന സിനിമയ്ക്ക് സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? കാരണം അത് ഏത് ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു ഹിറ്റാവാനുള്ള എല്ലാ എലമെൻറ്റുകളും ഉള്ള സിനിമയാണ്. വിദ്യാസാഗറിൻ്റെ മനോഹരമായ പാട്ടുകളുള്ള സിനിമയാണ്. മമ്മൂക്കയൊക്കെ ലീഡ് റോളിൽ വരും കൂടെ ചെയ്യുമ്പോൾ ഏത് വിധേനയും ഹിറ്റാവാൻ പറ്റുന്ന ഫോർമുലാസ് അടങ്ങിയിട്ടുള്ളൊരു സിനിമയും കൂടിയാണ്. ആ സിനിമയ്ക്ക് ശരിക്കും എന്താണ് സംഭവിച്ചത്?
0: പട്ടാളം എന്നുള്ള പേരാണ് അതിനെ തകർത്തളഞ്ഞ്. പട്ടാളം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി നെറ്റിൽ തലകീഴായിട്ട് കിടക്കുന്ന ഫോട്ടോ പോസ്റ്ററൊക്കെ വന്ന ആൾക്കാർ ഒരു നായർ സാബൊക്കെ പോലത്തെ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് മിലിറ്ററി ഫിലിമാണ്. ഭയങ്കര ഷോക്കായി പോയി അവർക്ക്. ഇയാള് പട്ടിയെ പിടിക്കാൻ ഓടുന്നു, ഓടുമ്പക കയറിയിട്ട് വഴുക്കി വീണിട്ട് ഉര ഉളുക്കുന്നതൊക്കെയാണ്. ഇവരൊരു ഭയങ്കര ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ ഹീറോനെ പ്രതീക്ഷിച്ച് വന്നിട്ട് ഒരു കോമഡിയെ കണ്ടിട്ട് അവർക്ക് സഹിക്കാൻ പറ്റി. തിയേറ്ററിൽ അവർക്കതൊരു ഷോക്കായിരുന്നു. പക്ഷെ പിന്നീട് ടി വിയിൽ ഏറ്റവും അതിൻ്റെ ഒപ്പം വന്ന് ഹിറ്റായ സിനിമകളുടെ എത്രയോ മടങ്ങ് ടി വിയിൽ വന്ന സിനിമ പട്ടാളമാണ്. അങ്ങനെ ഓരോ ഗതികേടുകൾ നമ്മുടെ സമയദോഷം.
2: ഇത്രയും നേരം നമ്മുടെ കൂടെ അല്ലെങ്കിൽ ഓണവിശേഷങ്ങളൊക്കെ ആയിട്ട് ചേർന്നിട്ടുള്ളത് ലാൽജോസ് സാറാണ്. സാർ ക്ലാസ്മേറ്റ്സിൻ്റെ 20 വർഷം പൂർത്തിയാക്കുന്ന വേളയും കൂടിയാണ് ആകാശവാണിയോടൊപ്പം ചേർന്നതിൽ ഒരുപാട് സന്തോഷം. സാർ നമ്മുടെ ശ്രോതാക്കളോട് എന്താണ് പറയാനുള്ളത്?
0: എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഇത്രയും നേരം വിശേഷങ്ങൾ പങ്കുവെച്ച നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മലയാളത്തിന്റെ പ്രിയങ്കരനായ സംവിധായകൻ ലാൽജോസ് ആയിരുന്നു.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. വീണ്ടും ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി ഹൃദയരാഗങ്ങൾ ആരംഭിക്കുന്നു. ഇന്ന് രാവിലെ 12 മണിക്ക് തുടങ്ങിയതാണ് ശ്രോതാക്കളുമായിട്ടുള്ള ഈ സംഗീതയാത്ര. വീണ്ടും അരമണിക്കൂർ നേരം കൂടി ശ്രോതാക്കളോടൊപ്പം ഇന്ന് ചെലവഴിക്കുകയാണ്. രാവിലെ മുതൽ സന്ദേശമയച്ച് കാത്തിരുന്ന ഒട്ടേറെ ശ്രോതാക്കൾക്ക് ഗാനങ്ങൾ കൊടുക്കാനായി. എന്നാലും പ്രിയപ്പെട്ട പല ശ്രോതാക്കളുടെയും ഗാനങ്ങൾ ഞങ്ങൾക്ക് ഉൾപ്പെടുത്താനും കഴിഞ്ഞില്ല. ഇന്ന് ആദ്യം അങ്ങനെയൊരു ഗാനമാണ്. രാവിലെ 9:18 സന്ദേശം അയച്ച് ആ സന്ദേശത്തിലെ ഗാനം കേൾക്കാൻ 12 മണി മുതൽ 1 മണി വരെ കാത്തിരുന്നു, 2 മണി മുതൽ 3 മണി വരെ കാത്തിരുന്നു, കിട്ടിയില്ല. ആ പരിഭവത്തോടെ വീണ്ടും ഈ ഗാനം തന്നെ ആവശ്യപ്പെട്ട് സന്ദേശം അയച്ച ശ്രോതാക്കൾക്കാണ് ഇന്ന് ആദ്യത്തെ ഗാനം വെച്ച് തരുന്നത്. സന്ദേശം വായിക്കാം. പ്രിയ ഹൃദയരാഗമേ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ഞങ്ങളുടെ പേരമ്മയായ ആനന്ദവല്ലി അമ്മയ്ക്ക് ബാബ കല്യാണി എന്ന ചിത്രത്തിലെ കൈ നിറയെ വെണ്ണ തരാം എന്ന ഗാനം ഹൃദയരാഗത്തിലൂടെ കേൾപ്പിക്കാമോ? ഈ സന്ദേശം അയച്ചിരിക്കുന്നത് 20 ഏക്കറിൽ നിന്നും റജി, ഉമ, പ്രദീപ്, മനോജ് എന്നീ ശ്രോതാക്കളാണ്. തീർച്ചയായും പേരമ്മ ആനന്ദവല്ലി അമ്മയ്ക്ക് സ്പൈസ് എഫ് എമ്മിൻ്റെയും ഹൃദയരാഗങ്ങളുടെയും ജന്മദിന ആശംസകൾ കൂടി ഞങ്ങൾ നേരുകയാണ്. വൈകിപ്പോയെങ്കിലും ഈ ഗാനം കേൾപ്പിക്കാം. ഈ ഗാനം ജി വേണുഗോപാലാണ് പാടിയത്. വയലാർ ശരത്ചന്ദ്രമ്മയുടെ വരികൾക്ക് അലക്സ് പോൾ ഈണമിട്ട ഗാനമാണ്. പാട്ട് കേട്ടോളൂ.

ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾക്കായി മൂന്ന് സെഷൻസ് ഇന്ന് ഒരുക്കി വെച്ചപ്പോഴേക്കും ഒട്ടേറെ ശ്രോതാക്കൾ നിരന്തരമായി സന്ദേശം അയച്ച് നമ്മളോടൊപ്പം ചേർന്ന് നിന്നു. അത്തരമൊരു ശ്രോതാവാണ് വീണ്ടും ജിഷ ജോൺസൺ, തിരുമുപ്പം, എറണാകുളം. സന്ദേശം വായിക്കാം. നമസ്കാരം സ്പൈസ് എഫ് എം. കാലചക്രം എന്ന ചിത്രത്തിലെ കുട പോലെ പൂമാനം എന്ന പാട്ട് അതിൻ്റെ ഫീമെയിൽ വേർഷൻ വെച്ച് തരുമോ? ഈ പാട്ട് എൻ്റെ ഹസ്ബൻഡ് ജോൺസന് പിറന്നാൾ സമ്മാനമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ്. ഒപ്പം വെഡ്ഡിങ് ആനിവേഴ്സറി ആയ എൻ്റെ വലിയേട്ടൻ ജോബിനും വൈഫിന് ഷിയച്ചേച്ചിക്കും കൂടി സമ്മാനിക്കുന്നു. തീർച്ചയായും ഒരു കൂട്ടം ആളുകൾക്കുള്ള ആശംസകളായാണ് ഈ ഗാനം ജിഷ ചോദിച്ചിട്ടുള്ളത്. ജോൺസന് ഞങ്ങളുടെ പിറന്നാൾ ആശംസകൾ നേരുന്നു. ഒപ്പം തന്നെ ജോബിനും ഷിയയ്ക്കും വിവാഹ വാർഷികാശംസകൾ കൂടി നേരുകയാണ്. പാട്ട് കേൾക്കാം. ഇന്ദിര ശിശുപാലാണ് ഈ ഗാനം പാടിയത്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് സോനു ശിശുപാൽ ഈണമിട്ട ഗാനമാണ് കുടപോലെ പൂമാനം എന്ന കാലചക്രം എന്ന ചിത്രത്തിലെ ഗാനം. പാട്ട് കേൾക്കാം.

ഇനി കാക്കനാട് നിന്നും ഷൈനി ടി എസ് എന്ന ശ്രോതാവാണ്. പുളിയിലെ കരയോലും പുടവ ചുറ്റി എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കണം എന്നാണ് സന്ദേശം അയച്ച് കാത്തിരിക്കുന്നത്. ഈ സന്ദേശവും വളരെ നേരത്തെ തന്നെ അയച്ച് കിട്ടിയ സന്ദേശമാണ്. എന്നാൽ ആ സമയത്തുള്ള പരിപാടിയിൽ ഉൾപ്പെടുത്താൻ

സമയം കഴിഞ്ഞാണ് നമുക്ക് ആ സന്ദേശം കിട്ടിയത്. തീർച്ചയായും ഇഷ്ടഗാനം കേട്ടോളൂ. ജാതകം എന്ന ചിത്രത്തിലെ ഈ ഗാനം യേശുദാസ് പാടിയതാണ്. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് എസ് സോമശേഖരനാണ് സംഗീതം നൽകിയത്.

പ്രിയപ്പെട്ട ഹൃദയരാഗമേ, ഓണത്തുമ്പി പാടു എന്നാരംഭിക്കുന്ന ഗാനം ഹൃദയരാഗത്തിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഗാനം എൻ്റെ എല്ലാ കൂട്ടുകാർക്കുമായി സമർപ്പിക്കുന്നു എന്ന് ശ്രീരാജ് ഇടുക്കി. ശ്രീരാജിൻ്റെ ഇഷ്ടഗാനം എല്ലാ കൂട്ടുകാരോടൊപ്പം ഈ ഓണക്കാലത്ത് കേട്ടോളൂ. ഇതൊരു ഓണപ്പാട്ടാണ്, സ്ഥിരമായി ഒരു പക്ഷേ ഈ ഓണക്കാലത്ത് നമ്മൾ എല്ലാ ദിവസവും കേട്ടൊരു പാട്ടാണ്. സൂപ്പർമാൻ എന്ന ചിത്രത്തിലെ ഈ ഗാനം യേശുദാസ് പാടിയത്, എസ് രമേശൻ നായരുടെ വരികൾക്ക് എസ് പി വെങ്കടേഷ് ഈണമിട്ടത്. ഓണത്തിൻ്റെ വൈബ് വീണ്ടും എല്ലാ സുഹൃത്തുക്കൾക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പാട്ട്.

ഒരു പ്രത്യേക കാര്യം ശ്രോതാക്കളെ ഓർമ്മിപ്പിക്കാനാണ് അടുത്ത സന്ദേശം. ഹൃദയരാഗങ്ങൾക്കും കേരളത്തിൽ മാത്രമല്ല അങ്ങ് ആസാമിലും പിടിയുണ്ട് എന്ന് കാണിക്കുന്ന ഒരു സന്ദേശമാണ് ഇനി. ഹിതേന്ദ്രദാസ് എന്ന ശ്രോതാവാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. ആസാമിലെ ശ്രീഭൂമി ജില്ലയിലെ നാഗേന്ദ്രനഗറിലെ കൂടാലി എന്ന സ്ഥലത്ത് നിന്നാണ് അദ്ദേഹം സന്ദേശം അയച്ചിരിക്കുന്നത്. എനി മലയാളം മൂവി സോങ് ടു റീഡ് ഔട്ട് മൈ നെയിം പ്ലീസ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് പേര് വായിക്കണം, ഏത് പാട്ടായാലും കുഴപ്പമില്ല, മലയാളം പാട്ട് കേൾക്കണം. ഐ ആം ബിഗ് ഫ്രണ്ട് ഓഫ് ആകാശവാണി, വിതൗട്ട് ആകാശവാണി ഐ കോണ്ട് ലീവ്. അപ്പോൾ അത്രമേൽ ആകാശവാണിയെ സ്നേഹിക്കുന്ന ഒരു ശ്രോതാവാണ് ഹിതേന്ദ്രദാസ്. അദ്ദേഹം നമ്മളോടൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഹൃദയരാഗത്തിന് ഈ ആസാമിലെ ശ്രോതാവിനെ നിരാശപ്പെടുത്താനൊന്നും ആവില്ല. അദ്ദേഹത്തിൻ്റെ ഇഷ്ടഗാനം, അദ്ദേഹത്തിന് വേണ്ടി നമ്മളൊരു ഗാനം പ്രക്ഷേപണം ചെയ്യുകയാണ്. തുടരുമെന്ന ചിത്രത്തിലെ എന്തൊരു ചേലാണ് എന്നാരംഭിക്കുന്ന ഗാനമാണ് അദ്ദേഹത്തിന് കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. എം ജി ശ്രീകുമാർ പാടിയ ഈ ഗാനം ബി കെ ഹരിനാരായണൻ എഴുതി ജേക്സ് ബിജോയ് ഈണമിട്ടതാണ്. ഏതൊക്കെയായാലും മലയാളത്തിനും ആസാമിനും എല്ലാം എന്തൊരു ചേലാണ്. പാട്ട് കേൾക്കാം.

പ്രിയഹൃദയരാഗമേ, മക്കളായ പ്രീതയ്ക്കും രജിക്കും ഉമയ്ക്കും പ്രമോദനും പ്രദീപനും വേണ്ടി സൂര്യാംശു ഓരോ വയൽപ്പൂലും എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരാമോ? ഈ ഗാനം ഇടുക്കി കുഞ്ചിത്തണിയിൽ നിന്നും അച്ചമ്മയ്ക്കായി ഒരു സന്ദേശം അയച്ചിരിക്കുകയാണ് അനന്തകൃഷ്ണനും ജയകൃഷ്ണനും എന്ന ശ്രോതാക്കൾ. ഇവർക്കെല്ലാം വേണ്ടി നമുക്ക് ഇന്നത്തെ അവസാനത്തെ പാട്ട് കേൾക്കാം. പക്ഷേ നേതൃത്വത്തിലെ യേശുദാസും ഗംഗയും പാടിയ ഗാനമാണിത്. കെ ജയകുമാറിൻ്റെ വരികൾക്ക് ജോൺസൺ ഈണമിട്ടത്.

ഈ ഗാനത്തോടെ ഇന്നത്തെ ശ്രോതാക്കളുടെ പ്രിയ ഗാനപരിപാടി ഹൃദയരാഗങ്ങൾ പൂർണ്ണമാവുന്നു. ഇഷ്ടഗാന പരിപാടി നാളെ രാവിലെ 12 മണി മുതൽ 1 മണിവരെയും 2 മണി മുതൽ 3 മണിവരെയും മലയാള ചലച്ചിത്ര ഗാനങ്ങളുണ്ട്. ഒപ്പം തന്നെ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ 10:30 10:30 ഇസൈ തെൻട്രലിലും കേൾക്കാം. ഇഷ്ടഗാനങ്ങൾക്കായി തുടർന്നും സന്ദേശങ്ങൾ അയയ്ക്കുക. ഇന്ന് ഇതുവരെ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ MB ബിജു.